ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ആശ്വിനം 8, കൊല്ലവർഷം 1202, കന്നി 14, 2026 സെപ്റ്റംബർ 30 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:44. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാ ഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിച്ചത് ഡോക്ടർ വി എസ് ശർമ്മ.
1: ശരീരം സ്വരൂപം തഥാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഘ്രിപത്മേ മനശ്ചേന്ന ലഗ്നം തതക്കിം തതക്കിം തതക്കിം തതക്കിം. ശങ്കരഭഗവത്പാദരുടെ പ്രശസ്തമായ ഗുർവഷ്ടകത്തിലെ ആദ്യ ശ്ലോകമാണിത്. ദേഹസൗന്ദര്യം, സുന്ദരിയായ പത്നി, യശസ്, മേരുപർവ്വതം പോലെ ധനം, ഇങ്ങനെ അഭികാമ്യമായ സകല കാര്യങ്ങളും ആർജിക്കാം. അതെല്ലാം നേടിയാലും മനസ്സിൽ ഗുരുവിനെപ്പറ്റി ചിന്തയില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഗുരുകാരുണ്യം കൊണ്ട് വിദ്യ നേടാം. വിദ്യാർജനത്തിൻ്റെ ഫലമായി കളത്രപുത്രാദികളും ധനാദികളും അടങ്ങുന്ന ഐശ്വര്യം സ്വന്തമാക്കാം. അന്യരുടെ ദൃഷ്ടിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യാം. എന്നാൽ വളർന്നു കഴിയുമ്പോൾ ഏതൊരു ഗുരുവിൻ്റെ അനുഗ്രഹത്താലുമാണോ ലൗകിക നേട്ടങ്ങൾ എല്ലാം ആർജിച്ചത്, ആ ഗുരുവിനൊരിടം മനസ്സിൽ നൽകുന്നില്ലെങ്കിൽ പിന്നെ നേടിയ നേട്ടങ്ങൾ കൊണ്ട് എന്ത് ഫലം? 9-ൽ 8 ശ്ലോകങ്ങളിലായി ശിഷ്യഹൃദയത്തിൽ ഗുരുവിനുണ്ടാകേണ്ട സ്ഥാനത്തെപ്പറ്റി വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ് ഗുരു. ശ്രീമദ് ഭാഗവതത്തിൽ ഗുരു വളരെ വ്യക്തമായി പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. 24 ഗുരുക്കന്മാരെപ്പറ്റി അവിടെ വിവരിക്കുന്നു. ക്ഷമ പഠിപ്പിക്കുന്നത് ഭൂമിയാണെന്നാണ്. സർവം സഹയാണ് ഭൂമി. സുകുമാരകവി ഗുരുനിന്ദ ചെയ്തതിന് സ്വയം പരിഹാരം കണ്ടത് ഉമിത്തിയിൽ സ്വയം നീറി ദേഹത്യാഗം ചെയ്താണ്. വ്യാസൻ, വസിഷ്ഠൻ, സനൽകുമാരൻ, യാജ്ഞവൽക്യൻ, ഗൗഡപാദർ, ഗോവിന്ദ ഭഗവത് പാദർ, ശ്രീ ശങ്കരാചാര്യർ തുടങ്ങി എത്രയോ ഹൃഷിതുല്യരായ ഗുരുക്കന്മാരുണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ ഗുരുദക്ഷിണ ചെയ്തത് പഞ്ചജനനെ നിഗ്രഹിച്ച് ഗുരുപുത്രനെ വീണ്ടുകൊടുത്താണ്. ദക്ഷിണാമൂർത്തിയാണ് ആദ്യ ഗുരു. ഗുരുപരമ്പരകൾ, ഗുരുകുലങ്ങൾ തുടങ്ങിയവയിൽ എല്ലാം നമുക്കുണ്ടായിരുന്നു. നൃത്ത സംഗീതാദി കലകൾക്കും ഗുരുപരമ്പര സവിശേഷ പ്രാധാന്യത്തോടെ സ്മരിക്കപ്പെടുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഗുരുക്കന്മാരുടെയും ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെയും മറ്റും കഥയല്ല, പുതിയതാണ്, പൂർവകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. മഹാഭാരതത്തിൽ ആനുശാസനിക പർവ്വത്തിൽ ഗുരുത്വ സവിശേഷതകളെ പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീശങ്കരൻ തന്നെ വിവേക ചൂടാമണിയിൽ ഉത്തമ ഗുരു എപ്രകാരമുള്ള ആളായിരിക്കണം, ഉത്തമ ശിഷ്യൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്നെല്ലാം സൂചിപ്പിക്കുന്നു. ഗുരുർബ്രഹ്മ, ഗുരുർവിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരുസാക്ഷാത് പരം ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ. ഇതാണ് നമ്മുടെ ഗുരു വന്ദനം. ഉത്തമനായ ഗുരുവിൻ്റെ സ്മരണയും ഗുരുവിൻ്റെ അനുഗ്രഹവും ഉത്തമനായ ശിഷ്യന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ മറ്റെന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും ധന്യത കൈവരുകയില്ല. ഗുർവഷ്ടകം നമുക്ക് ഒരു ഉത്തമ പാഠമാണ് നൽകുന്നത്.
0: ഡോക്ടർ വി എസ് ശർമ്മ അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് വള്ളത്തോളിൻ്റെ മാതൃവന്ദനം എന്ന കവിത. ആലാപനം ശ്രീകാന്ത് ഹരിഹരൻ.

0: of electors. The commission said that new applicants attaining the age of 18 years on or before 1st October this year should apply in Form 6 for inclusion of their names in the electoral roll. EC noted that as of now, more than 4 lakh hearings have been conducted in Delhi. In Jammu and Kashmir, a top Lashkar-e-Taiba terrorist was killed in an encounter with security forces in Budgam district yesterday evening. The terrorist was identified as Fauzi Musa, a top Lashkar-e-Taiba commander. In a social media post, the Indian Army's Chinar Corps said the operation was carried out jointly by the Army Police and the Central Reserve Police Force CRPF in Korag near Yusmarg in Budgam. In men's cricket, India will face the West Indies at Barsapara Cricket Stadium in Guwahati today in the second ODI of the three-game series. The match will begin at 2 p.m. Indian Standard Time. And that is the end of this news bulletin.
1: Akashavani Arippugal Ee nilayathil ninnu innu praksheepanam cheyyunna paripadikal. അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം എച്ച് രാജേഷും സംഘവും പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 156. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 രാഗാമൃതം. ലാൽഗുഡി ജി ജയരാമൻ, ലാൽഗുഡി ശ്രീമതി ബ്രഹ്മാനന്ദം എന്നിവർ വയലിനിൽ വായിച്ച കൃതികൾ. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ. ശിബി കൃഷ്ണൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. അനീമിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ചലച്ചിത്ര ഗാനങ്ങൾ. 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 7 ഭാഗം. രചന സലിംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി. 3:00 സ്പോട്ട് ലൈറ്റ് പരിപാടി. 3:15 ഗാനോപഹാരം. 4:00 ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന സൗജന്യ നിയമസഹായങ്ങൾ. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകിയ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം അവസാന ഭാഗം. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 പാട്ടുകളം. ജി രാമചന്ദ്രൻ നായരും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട്. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:45 KG മാർക്കോസ് പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സീഡ് പദ്ധതി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. ഹൈബ്രിഡ് പച്ചക്കറിയുടെ പ്രാധാന്യം ഡോക്ടർ പ്രദീപ് കുമാർ ടി സംസാരിക്കുന്നു. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 7:45 വാർത്തകൾ. 7:55 ചലച്ചിത്ര ഗാനം. 8:00 ചിത്രീകരണം ശുചിത്വത്തിലൂടെ വികസനത്തിലേക്ക്. രചന അനുപമ. 8:30 പദ്ധതികൾ ജനനമയ്ക്ക് ഗ്രാമോദ്യോഗ് വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. കടൽത്തിര ഭൂരൂപങ്ങൾ അധ്യാപിക പ്രസീത സംസാരിക്കുന്നു.

9:30 എം കെ ശങ്കരൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, പാലക്കാട് എ ഗണേശൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. 10:30 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം. 10:50 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.5°C, കുറഞ്ഞ താപനില 25.1°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C, കുറഞ്ഞ താപനില 26.7°C. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6:15. ഉദയഗീതം കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ എച്ച് രാജേഷും സംഘവും പാടുന്ന ആഞ്ജനേയ സ്തുതികൾ കേൾക്കാം. നമസ്തേ നമസ്തേ ശിവരുദ്രമൂർത്തേ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: എച്ച് രാജേഷും സംഘവും പാടിയ ആഞ്ജനേയ സ്തുതികളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ഉദയഗീതം സമാപിച്ചു.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: നാളെ ശാസ്ത്രലോകത്തിൽ മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
4: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
3: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6:30. പ്രഭാതഭേരി. ഇന്നത്തെ പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. കേരളമടക്കം SIR കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ പുതിയ വോട്ടറാകാൻ അപേക്ഷിക്കുന്നവർ ഇനി അധിക സത്യവാങ്മൂലം നൽകേണ്ട. ഇന്നലെ രാത്രിയോടെ വോട്ടേഴ്സ് പോർട്ടലിൽ നിന്ന് ഈ ഫോം ഒഴിവാക്കി. അപേക്ഷിക്കാൻ ഇനി ഫോം 6 മാത്രം നൽകിയാൽ മതി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 വാർഡുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ UDF 19, LDF 18, NDA 1 എന്നിങ്ങനെയാണ് ഫലം. അർബുദത്തിന്റേത് ഉൾപ്പെടെ ജീവൻ രക്ഷാ മരുന്നുകളുടെ അമിത വില നിയന്ത്രിക്കാനാകാത്തതിന് കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. ഗാന്ധിജയന്തി അവധി ദിവസത്തോടനുബന്ധിച്ചുള്ള യാത്രാ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും ഉൾപ്പെടെ 102 പ്രത്യേക ദീർഘദൂര ബസ് സർവീസുകൾ പ്രഖ്യാപിച്ച് കർണാടക RTC. 6 മാസമായി ഉപയോഗിക്കാത്ത രാജ്യത്തെ 1.58 കോടി റേഷൻ കാർഡുകൾ October 1 മുതൽ അസാധുവാക്കാൻ കേന്ദ്ര സർക്കാർ. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമോസ് തുറക്കാനും ലക്ഷ്യമിട്ട് മുന്നോട്ടുവച്ച 7-ദിന വെടിനിർത്തൽ പദ്ധതി US അംഗീകരിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കു നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇറാൻ. ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യയ്ക്ക് സ്വർണം. കിരൺ പഹൽ, MR പൂവമ്മ, പ്രാചി ചൌധരി, വിദ്യ രാംരാജ് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് റിലേയിൽ സ്വർണം നേടിയത്. ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നിരു ദണ്ഡയ്ക്കാണ് സ്വർണം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2 ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന്. ഗുവാഹത്തിയിലെ ബർസപ്പര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം 2:00 മത്സരം.
5: സൗജന്യ വിമാനയാത്ര, ആഡംബര വാഹനം, ഔദ്യോഗിക പദവിയിലിരിക്കുന്നവർക്കുള്ള പ്രത്യേക വിരുന്ന്, ഇവയൊന്നും ഒറ്റനോട്ടത്തിൽ അഴിമതിയായി കണക്കാക്കണമെന്നില്ല. എന്നാൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം നേടാൻ സാമ്പത്തിക ശേഷിയും സ്വാധീനവും താൽപ്പര്യങ്ങളുമുള്ള ഒരാളിൽ നിന്ന് ഉന്നത പദവി വഹിക്കുന്ന ആളുകൾ വില കൂടിയ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നതെന്തിന്? ബിൽ ആരടച്ചു എന്നത് മാത്രമല്ല പ്രശ്നം, ആര് ആർക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നതല്ലേ ജനാധിപത്യത്തിൽ ഉയരേണ്ട ചോദ്യം?
6: ജനപ്രതിനിധികൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനും അവരുടെ കാര്യങ്ങൾ നടത്തുന്നതിനും എല്ലാം ഉള്ള സൗകര്യം നമ്മുടെ ഭരണ സംവിധാനം തന്നെ ഒരുക്കുന്നുണ്ട്.
5: മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ.
6: നമ്മുടെ ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്, സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമവ്യവസ്ഥ. MLA അയോഗ്യരാക്കുന്ന ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന ഒരു തടസ്സമുണ്ടല്ലോ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നം കൂടിയല്ലേ അത്? നമ്മുടെ മന്ത്രിമാർക്ക്, നമ്മുടെ ജനപ്രതിനിധികൾക്ക് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്, ജനങ്ങളുടേതാണ്. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പേര് വെളിപ്പെടുത്താത്ത ആരുടെയൊക്കെയോ ആനുകൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് കഴിയുന്നത് എന്ന് വന്നാൽ അവിടെ അദ്ദേഹത്തിന് അതൊരു

0: അഭിമാന പ്രശ്നം അല്ലെങ്കിലും നമ്മൾ ജനങ്ങൾക്ക് അതിലൊരു അഭിമാന പ്രശ്നമുണ്ട്. അതുകൊണ്ട് മന്ത്രിമാർ അത് സൗജന്യങ്ങൾ, അത് ഈ രീതിയിലുള്ള വിദേശയാത്രയാണെങ്കിലും വിമാനയാത്രയാണെങ്കിലും ഏത് രീതിയിലുള്ളതാണെങ്കിലും അത് നിയമം അനുവദിക്കുന്നത് മാത്രം സ്വീകരിക്കുക, ആ പരിമിതിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുക, അതിനപ്പുറത്തേക്കുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കാതിരിക്കുക, അതൊക്കെ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ്.
1: പൊതുപദവി എന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിശ്വാസ പദവിയാണ് എന്നതാണ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ കാതൽ. ഒരു മന്ത്രി എന്നത് കേവലം രാഷ്ട്രീയ പദവിയുടെ ആനുകൂല്യങ്ങൾ ആസ്വദിക്കുന്ന വ്യക്തിയല്ല. സർക്കാർ കരാറുകൾ, ലൈസൻസുകൾ, നികുതി, ഭൂമി, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, ചട്ടങ്ങൾ, നിയമനങ്ങൾ, നയരൂപീകരണം എന്നിവയിലൊക്കെ മന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് ഗവൺമെന്റ് ഇത്തരം സുഹൃത്തുക്കളെ ബാധിക്കുന്ന ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ ചോറിന്റെ കൂറ് പൊതുജനങ്ങളോടാവണമെന്ന് ഉറപ്പുണ്ടാകുമോ?
2: മന്ത്രിമാർ മാത്രമല്ല പൊതുപ്രവർത്തകർ ആരും ഇത്തരം ഒരു സൗജന്യം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യം. പക്ഷേ അതിനപ്പുറത്ത് മന്ത്രിമാരെന്ന് പറഞ്ഞാൽ കേവലം ഒരു പൗരന്മാർ മാത്രമല്ല.
1: പൊതുപ്രവർത്തകനായ ജയചന്ദ്രൻ കല്ലിങ്ങൽ,
2: ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നവർ എന്നതിനുപരി അത് ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായ ഒരു കർത്തവ്യ കടമയുമാണ്. അതിലുപരി ഓരോ വകുപ്പിന്റെയും എക്സിക്യൂട്ടീവ് ഹെഡാണ്. അപ്പൊ അവർക്ക് അവരുടെ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരെന്തെങ്കിലും സൗജന്യം സ്വീകരിക്കാന്ന് പറഞ്ഞാൽ സൗജന്യം ആരാണോ നൽകുന്നത് അയാൾക്ക് വേണ്ടി മറ്റെന്തെങ്കിലും സേവനം ഇവർ ചെയ്യേണ്ടി വരും. അല്ലാതെ അച്ഛനോ അനിയനോ ചേട്ടനോ അങ്ങനെയല്ല, അവർ പോലും ഒരു സൗജന്യം നൽകിയാൽ അവർക്ക് പോലും പകരം ഒരു ബന്ധുത്വം രീതിയിൽ പകരം ചെയ്യേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായി ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നമുക്ക് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ ഏറ്റവും അപകടകരമായ ഒരു സൂചനയാണ്. അത് മാത്രം അതിനപ്പുറത്തേക്ക് അതിനെ ന്യായീകരിക്കുക, തെറ്റുപറ്റി എന്നുള്ളതല്ല, അത് തെറ്റുപറ്റി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഭരണപരമായി എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം, ഒരു പദവി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് പഠിച്ച് തിരുത്തുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാൻ കൂടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അത് അജ്ഞത കൊണ്ട് മാത്രമല്ല അത് ചെയ്യാമെന്നുള്ളത് ഒരു മോഡൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ജനങ്ങൾ തന്നെ തിരുത്തേണ്ടി വരും, ഇത്തരം വിഷയങ്ങൾ തിരുത്തേണ്ടി വരും, അല്ലെങ്കിൽ ഇവർ സ്വയം മാപ്പ് പറയേണ്ടതാണ് യഥാർത്ഥത്തിൽ. ജനാധിപത്യം കൊണ്ട് തെറ്റുതിരുത്താനുള്ള അവസരം എല്ലാവർക്കും നമ്മളുണ്ട്, മനസ്സിലാക്കി ആർക്കും തെറ്റുപറ്റാം. പക്ഷേ ഇവിടെ മന്ത്രിയുടെ പദവി എന്താണ്? മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇതിന്മേലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത് എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തേണ്ട മന്ത്രി എന്ന നിലയിൽ മറ്റാരെങ്കിലും സൗജന്യം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ മന്ത്രിയായി മാറുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ജനാധിപത്യത്തിന് പോഷണമല്ല.
1: നികുതിദായകൻ ഇതിനായി പണം മുടക്കിയിട്ടില്ല എന്ന വാദം പൊതുചെലവിന്റെ ഒരു വശം മാത്രമാണ്. ജനാധിപത്യത്തിൽ സ്വയംഭരണ അധികാരം എന്നൊരു വശം കൂടിയുണ്ട്. ഒരു വിമാനത്തിനോ കാറിനോ താമസത്തിനോ വിദേശയാത്രയിലെ വിരുന്നിനോ വേണ്ടി ഒരു സ്വകാര്യ വ്യക്തി പണം മുടക്കുമ്പോൾ ഖജനാവിന് സാമ്പത്തിക ലാഭം ഉണ്ടായേക്കാം. എന്നാൽ ഈ ക്രമീകരണം സുതാര്യതയെ ബാധിക്കുന്നുണ്ടോ, പരസ്പര സഹായം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നീ ചോദ്യങ്ങൾക്കും ഉത്തരം വ്യക്തമായി നൽകേണ്ടതല്ലേ?
3: ഒരു ഭരണകൂടത്തിന്റെ മഹനീയത, ഒരു ഭരണകർത്താവിന്റെ മഹനീയത, അത് ഭരണത്തിലുള്ള സുതാര്യതയാണ്.
1: മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KVS ഹരിദാസ്,
3: ചരിത്രാതീത കാലം മുതല് ഭാരതത്തിന്റെ ഒരു മഹത്തായ പാരമ്പര്യവും ഈ ട്രാൻസ്പെറൻസി തന്നെയാണ്. എന്ന് ഈ സുതാര്യത നഷ്ടപ്പെട്ടോ, അന്ന് തട്ടിപ്പിനും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഒക്കെ വഴി ഒരുങ്ങിയിട്ടുണ്ട് എന്നതും ചരിത്രമാണ്. ഇവിടെ ഇപ്പൊ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ട്രാൻസ്പെറൻസിയുടേതാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സ്വകാര്യ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നു. അതിനുള്ള അവകാശം അവർക്കുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് അത്യാവശ്യമുണ്ടെന്ന് കണ്ടാൽ ഒരു വിമാനം ചാർട്ടർ ചെയ്ത് പോകുന്നതിൽ എന്താ പ്രശ്നം? പക്ഷേ അതില് അവിടെ ഒരു ട്രാൻസ്പെറൻസി വേണ്ടേ? ഒരു സുതാര്യത വേണ്ടേ? അതിന് പണം മുഖ്യമന്ത്രി ഖജനാവിൽ നിന്ന് കൊടുക്കട്ടെ. അതിന് പകരം ഞാൻ ആരിൽ നിന്നാണ് പണം വാങ്ങിയത്, ആരാണ് എന്റെ വാഹനം അല്ല എന്റെ വിമാനം സ്പോൺസർ ചെയ്തത് എന്ന് നിങ്ങൾ ചോദിക്കണ്ട എന്നൊരു മുഖ്യമന്ത്രിക്ക് നിലപാടെടുക്കാൻ പറ്റുമോ? അത് രാജ്യത്തെ ഈ സുതാര്യത സംബന്ധിച്ചുള്ള നിലപാടുകൾക്ക് കടക്കവിരുദ്ധമാണ്. അങ്ങനെ ഒരു നിലപാട് മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ എടുക്കാൻ കഴിയില്ല. ട്രാൻസ്പെറന്റ് അല്ലാത്ത ഡീലുകളാണ് രാജ്യത്ത് പഴയ കാലം മുതൽ അനവധി അഴിമതികൾക്ക് വഴിവച്ചിട്ടുള്ളത്. അതും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇവരൊക്കെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ പബ്ലിക് ഓഡിറ്റിന് വിധേയമാണ്. അത് AG ഓഡിറ്റ് മാത്രമല്ല, നിയമസഭാ സമിതികളുടെ ഓഡിറ്റ് മാത്രമല്ല, പബ്ലിക്കിന്റെ ഓഡിറ്റുമുണ്ട്. ജനങ്ങളുടെ ഓഡിറ്റിനും വിധേയമാണ്. അപ്പോൾ ജനങ്ങൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ ഉണ്ട്.
1: സൗജന്യ സേവനം സ്വീകരിച്ച് ഇടയ്ക്കിടെ സർക്കാരിന്റെ പണം ലാഭിക്കാൻ ഒരു മന്ത്രിക്ക് കഴിയുമോ എന്നതല്ല, മറിച്ച് പൊതുപദവിയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനുള്ള ചെലവ് ആരാണ് വഹിക്കുന്നത് എന്നതാണ് പ്രധാനം. ജനാധിപത്യത്തിൽ മന്ത്രിമാർക്ക്

0: സമ്പന്നരുമായി വ്യക്തിപരമായ പരിചയമോ അവരോടൊപ്പം യാത്ര ചെയ്യാനോ അവസരമുണ്ടാകാം. എന്നാൽ സ്വകാര്യ വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ ഔദാര്യത്തിൽ നിന്ന് തികച്ചും സ്വതന്ത്രമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കണ്ടേ ഭരണനിർവഹണം?
1: മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും നാദം പൊതുപണം ചെലവാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ല എന്നുള്ള രീതിയിലാണ്.
0: രാഷ്ട്രീയ നിരീക്ഷകനായ ജോസഫ് സി മാത്യു:
1: അതായത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് മുടക്കുന്ന ക്യാഷിന് മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് അവർ സംസാരിക്കുന്നത്. കാരണം നമ്മൾ മന്ത്രിമാരുടെ കോഡ് ഓഫ് കോണ്ടക്ട് പരിശോധിച്ചാൽ അത് രൂപപ്പെടുന്ന സാഹചര്യം തന്നെ ഇന്ത്യയിലെ എല്ലാ മന്ത്രിമാർക്കും സംസ്ഥാന മന്ത്രിമാർക്കും കേന്ദ്ര മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്ക് തന്നെയും ബാധകമായ തരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പെരുമാറ്റച്ചട്ടമാണ്. ഇത് മന്ത്രിമാരായി പ്രവർത്തിക്കുമ്പോഴുള്ള പെരുമാറ്റച്ചട്ടത്തിൽ വളരെ കൃത്യമായി പറയുന്ന കാര്യം സൗജന്യങ്ങൾ വാങ്ങുന്നതിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിമാര് സൗജന്യങ്ങൾ സ്വീകരിച്ചാൽ നമ്മൾ പിടിക്കേണ്ടതില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ ചോദിക്കുന്നത് മന്ത്രിമാരെന്നുള്ള രീതിയിൽ പെരുമാറേണ്ട രീതിയിൽ പെരുമാറാത്തതിനെ കുറിച്ചാണ്. അത് ചോദിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതിനാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്.
0: ഔദ്യോഗിക ഇടപാടുകളുള്ള വ്യക്തികളിൽ നിന്ന് വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ സ്വകാര്യ വിരുന്നോ സ്വീകരിക്കുന്നതിൽ നിന്ന് മന്ത്രിമാരെ കേന്ദ്ര സർക്കാരിന്റെ പെരുമാറ്റച്ചട്ടം വിലക്കുന്നുണ്ട്. സ്വകാര്യ ക്ഷണപ്രകാരമുള്ള ഔദ്യോഗിക വിദേശ സന്ദർശനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പകരം സർക്കാരുകളിൽ നിന്നും അംഗീകൃത അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുമുള്ള ക്ഷണങ്ങൾക്കാണ് മുൻഗണന നൽകുന്നു.
2: ഇന്ത്യയിൽ മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് ഗൈഡ് ലൈൻ ഇറക്കിയത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. അപ്പൊ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചത് ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ച് കൂടുതൽ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു.
0: അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്:
2: ആ പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്ന കാര്യം പ്രധാനമായിട്ടും പെരുമാറ്റച്ചട്ടത്തിലെ കോഡ് ഓഫ് കോണ്ടക്റ്റിലെ 4.1 അതുപോലെ 3.1 ഈ രണ്ട് അനുച്ഛേദങ്ങൾ, ഈ രണ്ട് വകുപ്പുകൾ വളരെ വ്യക്തമാണ്. ഈ വകുപ്പുകൾ അനുസരിച്ച് മറ്റുള്ള തരത്തിലുള്ള ഉപഹാരങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ വാങ്ങുന്നതിനെതിരെ ഉള്ള പെരുമാറ്റച്ചട്ടമാണിത്. അതുപോലെ തന്നെ ഈ മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാരായാലും ശരി കേന്ദ്ര മന്ത്രിമാരായാലും ശരി, അധികാര സ്ഥാനത്തുള്ള ആളുകൾ ചാരിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ സംഭാവനകൾ, രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ചാരിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്നതുമായിട്ടുള്ള സംഭാവനകൾ വാങ്ങുന്നതും വിലക്കിക്കൊണ്ടുള്ളതാണ് ഈ പെരുമാറ്റച്ചട്ടം. ഇങ്ങനെ പെരുമാറ്റച്ചട്ടം പറയാൻ കാരണവും അതിന്റെ കാരണം എന്ന് പറയുന്നത് അധികാര സ്ഥാനത്തുള്ളവർ ഈ രീതിയിൽ സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഉപഹാരങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കൈപ്പറ്റി കഴിഞ്ഞാൽ അവരോടുണ്ടായേക്കാവുന്ന വിധേയത്വം, അതുവഴി ഉണ്ടാകാവുന്ന കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യം, അത് സുഗമമായ ഗവർണൻസിന് അല്ലെങ്കിൽ ഭരണ നിർവഹണത്തിന് വിഘാതമായിരിക്കും എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറ്റച്ചട്ടം ഉണ്ടായത്.
0: കേവലം ഒരു ഭരണകൂട സംവിധാനമല്ല, മറിച്ച് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ജീവിത രീതിയാണ് ജനാധിപത്യം എന്നാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ B.R. അംബേദ്കർ വിശേഷിപ്പിച്ചത്. നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ ആനുകൂല്യം നേടിയെടുത്തിട്ടുണ്ടോ, സർക്കാർ ഖജനാവിന് കുറച്ചു രൂപ ലാഭിക്കാൻ കഴിഞ്ഞോ എന്നതല്ല അധികാരത്തിന്റെ ഇടനാഴികൾക്ക് പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ഒരു സാധാരണ പൗരന് ഈ സർക്കാർ ജനങ്ങളുടേതാണ് എന്നും സ്വകാര്യ താൽപര്യമുള്ള ആർക്കും അതിനുള്ളിൽ ഒരിടവുമില്ലെന്നും ബോധ്യമാവുന്നിടത്തല്ലേ ജനാധിപത്യം എന്ന വാക്കിന് തന്നെ അർത്ഥമുണ്ടാകുന്നത്.
3: ഇന്നത്തെ പ്രഭാത പേരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.
4: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർതം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
5: ഒക്ടോബർ 4 പുണർതം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ. 5ാം തീയതി പൂയം നാളിൽ ദീപാരാധന. 6ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മേപ്പള്ളിയിലെത്ത് 4 ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
4: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
6: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
7: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്,
8: എന്നും രാവിലെ 7:13.
7: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
9: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധികൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമായി 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. യു ഡി എഫിന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റ് 2nd ഏകദിനം ഉച്ചയ്ക്ക് ഗോഹട്ടിയിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾക്കെതിരായി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ എത്തണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചിത്വ പ്രവർത്തനങ്ങൾ നേരിട്ട് ഉറപ്പാക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ എത്തുന്നില്ലെന്ന പരാതി ഉണ്ടാകാൻ പാടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. മരുന്നിന്റെ കുറവ് ചില സ്ഥലങ്ങളിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ ഗവൺമെന്റ് ഗൌരവമായാണ് കാണുന്നതെന്നും താഴെത്തട്ടിൽ ആശുപത്രികളിൽ മരുന്നുകൾ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ ഫീൽഡ് തല പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചിത്വ പ്രവർത്തനങ്ങൾ വീടുകളിലേക്ക് നേരിട്ടെത്തി ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദാരിദ്ര്യരേഖയിൽ താഴെ കഴിയുന്നവർക്ക് ഹൃദയാഘാതം നേരത്തെ തിരിച്ചറിയുന്ന പരിശോധന സൗജന്യമാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോക ഹൃദയദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫലപ്രദമായ ഹൃദയപരിശോധന സാധാരണക്കാർക്കും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ഹൃദയാഘാതം വേഗത്തിൽ തിരിച്ചറിയുന്ന ട്രോപ് ടി പരിശോധന BPL വിഭാഗത്തിന് സൗജന്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വന്യജീവി ആക്രമണം ഉൾപ്പെടെ കാരണങ്ങളാൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് കുടിശ്ശിക കൂടാതെ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിന് 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. വിളനാശ ഇൻഷുറൻസിന് 6 കോടി രൂപ അനുവദിക്കുന്നതിന് ഭരണാനുമതി നൽകിയതായി മന്ത്രി അറിയിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അധികാരത്തിലെത്തി 4 മാസത്തിനുള്ളിൽ തന്നെ UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നേടിയ വികസനത്തിന്റെ വിനാശമാണ് UDF ഗവൺമെന്റിന്റെ പ്രവർത്തനമെന്ന് ജനങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ രവീന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തും. ചലച്ചിത്ര പ്രവർത്തക നിനാ സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും. സിനിമയുടെ കലാ സാംസ്കാരിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം വിപണന സാധ്യതകൾക്കും പ്രാധാന്യം നൽകിയായിരിക്കും വ്യവസായ പദവി നടപ്പാക്കുകയെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. സിനിമാ വ്യവസായ പദവി സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ചേർന്ന വിവിധ സിനിമാ സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻസേവാ സേ ദേശ്സേവ എന്ന ദർശനത്താൽ മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പര

0: ഇന്ന് മുംബൈ അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവസേവ അടൽ സേതുവിനെ കുറിച്ചാണ്.
1: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവസേവ അടൽ സേതു. 2016 ഡിസംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിട്ടത്. 2024 ജനുവരിയിൽ അദ്ദേഹം പാലം ഉദ്ഘാടനം ചെയ്തു. 17,840 കോടി രൂപയിലധികം ചെലവിൽ നിർമ്മിച്ച ഇതിന് 21.8 കിലോമീറ്റർ നീളവും 6 വരികളുമുണ്ട്. 16.5 കിലോമീറ്റർ കടലിന് മുകളിലൂടെയും 5.5 കിലോമീറ്റർ കരയിലുമാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യ വിദഗ്ധർ പറയുന്നത് അടൽ സേതുവിന്റെ എഞ്ചിനീയറിംഗ് ഒരു അത്ഭുതമാണെന്നാണ്. മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് യാത്രാസമയം 2 മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ച് അടൽ സേതു ജനങ്ങളുടെ ജീവിത സൗകര്യം വർദ്ധിപ്പിച്ചു. യാത്ര വേഗത്തിലും സുഗമവും സൗകര്യപ്രദവുമാക്കുന്നതിന് അടൽ സേതു കൊണ്ട് കഴിഞ്ഞു. കൂടാതെ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാനും ഈ പാലം വഴിയൊരുക്കി.
0: സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ വാഹനങ്ങൾ അനുവദിച്ചു. 7 പുതിയ വാഹനങ്ങൾ മന്ത്രി എം ലിജു രാവിലെ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റിൽ 3 മത്സര പരമ്പരയിലെ 2ാം ഏകദിനം ഇന്ന്. ഗുവാഹട്ടിയിലെ ബർസപര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മത്സരം ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് ആദ്യ മത്സരത്തിൽ 8 വിക്കറ്റിന് ഇന്ത്യ ജയിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ സ്വർണ്ണ മെഡൽ നേടിയ കിരൺ പഹൽ, പൂവമ്മ മച്ചട്ടിര, പ്രാചി ചൌധരി, വിദ്യ രാംരാജ് എന്നിവരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. മിക്സഡ് 4x100 മീറ്റർ റിലേ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഗുരീന്ദർവീർ സിംഗ്, സ്നേഹ ഷാനുവള്ളി സത്യനാരായണൻ, അനിമേഷ് കൂജർ, ഹരിത ഭദ്ര എന്നിവരെയും അഭിനന്ദിച്ച രാഷ്ട്രപതി മികച്ച ടീം പ്രവർത്തനവും വേഗവും രാജ്യത്തിന് അഭിമാനമുണ്ടാക്കിയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഐച്ചിനഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് അമ്പെയ്ത്ത് കോമ്പൗണ്ട് മിക്സഡ് ടീം സെമിഫൈനലിൽ ചിക്കിത തനിപ്പാർത്തിയും സാഹിൽ ജാദവും തായ്ലൻഡിനെ നേരിടും. 2028 ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ ഇന്നാണ് ഫൈനൽ. സെമിയിൽ വനിതാ ടീം വിഭാഗത്തിൽ ജ്യോതി സുരേഖ വെണ്ണം, പ്രീതിക പ്രദീപ്, ചക്കിത തനിപ്പാർത്തി എന്നിവരും പുരുഷ വിഭാഗത്തിൽ സാഹിർ ജാദവ്, ഗണേഷ് മണിരത്നം, തിരുമുരു കുശാൽ ദലാൽ എന്നിവരും ദക്ഷിണ കൊറിയയെ നേരിടും. 6 സ്വർണം 21 വെള്ളിയടക്കം 53 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്തി 10ാം സ്ഥാനത്ത് ആയി. ജമ്മുകശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മുൻനിര ലഷ്കർ ഇ തൊയ്ബ ഭീകരനെ സുരക്ഷാസേന വധിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ പ്രമുഖ കമാൻഡറായ സുലൈമാൻ ഷാ മൂസയാണ് കൊല്ലപ്പെട്ടതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. RSS പ്രചാരകനും കേസരി മുൻ മുഖ്യപത്രാധിപരും ആയിരുന്ന MA കൃഷ്ണന്റെ നിര്യാണത്തിൽ ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയും BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രനും അനുശോചനം അറിയിച്ചു. ഇന്നലെ എറണാകുളത്തായിരുന്നു 97 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. വൈകിട്ട് കൊല്ലം ഐവർക്കാലയിലെ വസതിയിലാണ് സംസ്കാര ചടങ്ങുകൾ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. കോഴിക്കോട്, കണ്ണൂർ, തിരൂർ, ഫറൂഖ് തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ആക്രമണം സംബന്ധിച്ച മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ്. കോട്ടയം നഗരത്തിലെയും സമീപ മേഖലകളിലെയും തെരുവുനായ ശല്യത്തിന് സമയബന്ധിതമായി ശാശ്വത പരിഹാരം കാണുന്നതിന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ യോഗം ചേർന്നു. നായകളെ പാർപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുന്ന നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് സ്പീക്കർ യോഗത്തിൽ നിർദ്ദേശിച്ചു. മലബാർ മേഖലയിലെയും അനുബന്ധ പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികളുടെ കരസേനാ റിക്രൂട്ട്മെന്റ് റാലി 7 മുതൽ 16 വരെ കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഗ്രൗണ്ടിൽ നടത്തും. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെയും മാഹി ലക്ഷദ്വീപ് പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് റാലിയിൽ പങ്കെടുക്കാം. വനിതകളുടെ റിക്രൂട്ട്മെന്റ് റാലി 15 ഒക്ടോബർ. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും ആരോഗ്യ ഭക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കാനും കാസർകോട്ട് പോഷൺ മാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലാ കലക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ജയിച്ചവരുടെ അഭിമുഖം 8-9 ഒക്ടോബർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കരിപ്പൂർ ഓഫീസിൽ നടത്തും. അപേക്ഷകർ ഹാജരാകേണ്ട തീയതിയും സമയവും സീരിയൽ നമ്പർ അടിസ്ഥാനമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അപേക്ഷകർ സമയക്രമം കൃത്യമായി പാലിച്ച് ഹാജരാകണമെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.

0: ജില്ലാധികാരികൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമായി 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റ് 2nd ഏകദിനം ഉച്ചയ്ക്ക് ഗോഹട്ടിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. അഥ വാർത്താഃ. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ ഉക്തവാന് യത് പരിവർത്തമാന പ്രൌദ്യോഗിക്യാ അനിശ്ചിതതയാ ഭൗഗോളിക സാമീപ്യേന ച ഉദ്ഭൂതാനാം സമാഹ്വാനാനാം മധ്യേ ഭാരതസ്യ സജ്ജതായാം ഭൂരണനീതിക ചിന്തനം ആകസ്മിക പരിസ്ഥിതീനാം കൃതേ യോജനാ നിർമ്മാണം ച അഭിന്നൌ അംഗൌ ഭവിതവ്യൌ. ഹ്യഃ നവദില്യാം ഭാരതീയ നൌസേനാ സൈന്യാധ്യക്ഷ സമ്മേളനം സംബോധയൻ ശ്രീ സിംഹഃ ഉക്തവാൻ യത് ദേശസ്യ ലക്ഷ്യം സ്പഷ്ടമസ്തി. സങ്കടസ്യ അസ്മാകം ദ്വാരം പ്രാപ്തേഃ പൂർവമേവ തം അവരോദ്ധും സജ്ജതാ പൂർണാ ഭവേത്. മന്ത്രിണാ ഉക്തം യത് പ്രവർത്തമാനം ഊർജാ സുരക്ഷാ അഭിയാനം പുനരപി ദേശസ്യ ഊർജാ പൂർത്തി വ്യവസ്ഥായാഃ രാഷ്ട്രീയ ഹിതാനാം ച സംരക്ഷണേ ഭാരതീയ നൌസേനായാഃ വ്യാവസായിക ദക്ഷതാം പരിചാലന സജ്ജതാം ച പ്രദർശിതവാൻ അസ്തി. നിർവാചനായോഗേന യുവമതദാതൃണാം അധികതമപഞ്ജീകരണസ്യോദ്ദേശ്യേന ദില്ലിസ്ഥേഷു വിഭിന്നേഷു മഹാവിദ്യാലയേഷു വിശ്വവിദ്യാലയേഷു ച വിശേഷ ശിബിരാണി ആയോജിതാനി സന്തി. ആയോഗേന സൂചിതം യത് ഏതാനി ശിബിരാണി അദ്യപര്യന്തം പ്രവർത്തിഷ്യന്തി. ആയോഗേന ഉക്തം യത് ബഹുസംഖ്യകാഃ വിദ്യാർത്ഥിനഃ വിശേഷ ഗഹന പുനരീക്ഷണസ്യ സംബന്ധ സൂചനാം പ്രാപ്തും തഥാ പ്രപത്രാണി പ്രാപ്തും സമർപ്പയിതും വാ ഏതേഷാം ശിബിരാണാം അവലോകനം കൃതവന്തഃ. ആയോഗേന സൂചിതം യത് ഏതേഷു ശിബിരേഷു ഉപസ്ഥിതൈഃ മതദാന കേന്ദ്രസ്തരീയാധികാരിഭിഃ വിദ്യാർത്ഥിഭ്യഃ പ്രപത്രപൂർത്തൗ മാർഗദർശനം കൃതം. പൂരിതാനാം പ്രപത്രാണാം സംഗൃഹീതാനി തഥാ വിശേഷ ഗഹന പുനരീക്ഷണ സംബന്ധാനാം തേഷാം പ്രശ്നാനാം സമാധാനമപി കൃതം. ആഗാമി മാസസ്യ സപ്തമേ അഷ്ടമേ ച ദിനാങ്കേ വിശേഷ ശിബിരാണാം പുനരപി ഏകം ചരണം ആയോജയിഷ്യതേ. അഥ ച ചതുർത്ഥേ ഏകാദശേ ച ദിനാങ്കേ സർവേഷു മതദാന കേന്ദ്രേഷു അപി വിശേഷ ശിബിരാണി ആയോജിതാനി ഭവിഷ്യന്തി. ശ്രമ ആജീവികാ മന്ത്രാലയേന നവദില്യാം ശ്രമ സംവാദ മണ്ഡലസ്തരീയ ക്ഷമതാ നിർമ്മാണ ജാഗരൂകതാ കാര്യക്രമഃ ആയോജിതഃ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർസ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇത്യസ്യ ഏകസ്യ നിജി വിധി സംസ്ഥാനസ്യ ച സഹയോഗേന ഏതത് ആയോജിതം ആസീത്. അസ്യ കാര്യക്രമസ്യ ഉദ്ദേശ്യം നിയോക്തൃഷു ഉദ്യോഗസ്യ ഹിതധാരകേഷു ച ജാഗരൂകതായാഃ നിർമ്മാണം ആസീത്. കേന്ദ്ര സംസ്കൃതി പര്യടന മന്ത്രി ഗജേന്ദ്ര സിംഹ ശേഖാവതഃ ഹ്യഃ നവദില്യാം പഞ്ചഷഷ്ഠിതമ്യാഃ രാഷ്ട്രീയ കലാ പ്രദർശന്യാം 20 പുരസ്കാര വിജേതൃന് കലാകാരാൻ പുരസ്കൃതവാൻ. ലളിതകലാ അക്കാദമ്യാ അസ്യ പ്രദർശനസ്യ ആയോജനം കൃതമാസീത്. സഭാം സംബോധയന് ശ്രീ ശേഖാവതഃ സൃജനാത്മകതായാഃ സുസ്ഥിരതായാഃ ച സംയോജനസ്യ മഹത്വം സുദൃഢതയാ പ്രതിപാദിതവാൻ. സഹ അവദത് യത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ജന്മദിവസാവസരെ ആയോജിതഃ സേവാ ഹി സംസ്കൃതി ഇതി ഉപക്രമഃ കഥം സൃജനാത്മകതാ സേവാഭാവഃ ച അർത്ഥപൂർണരൂപേണ ഏകത്ര ഭവിതുമർഹന്തി ഇതി പ്രദർശയതി. രക്ഷാ ഉദ്യോഗാനാം തഥാ ആപൂർത്തി വ്യവസ്ഥാ സഹകാരസ്യ വിഷയേ ദശമം ഭാരത കൊറിയ ഗണരാജ്യസ്യ JCM ഇതി സംയുക്ത സമിതി സമ്മേളനം ഹ്യഃ നവദില്യാം അഭവത്. ഗതരാത്രൌ ജമ്മുകശ്മീരസ്യ ബഡഗാം ജനപദസ്യ ഉച്ചക്ഷേത്രേഷു സുരക്ഷാബലൈഹി സഹ ജാതേ സംഘർഷേ ലഷ്കരെ തയ്യബ ഇത്യസ്യ ഏകഃ പ്രമുഖ

0: പുലർവട്ടത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1500 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഒക്ടോബർ 12 മുൻപായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400484 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കാവുന്നതാണ്. വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം VFPCK 25th വാർഷിക പൊതുയോഗവും അവാർഡ്ദാനവും ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഇടപ്പഴിഞ്ഞയിലുള്ള അളകാപുരി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുമുള്ള VFPCK ഓഹരി ഉടമകളായ 800 കർഷകർ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10 അളകാപുരി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. കൌൺസിലിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്കു കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ളോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മഞ്ഞ മുസാണ്ട, വിവിധ നിറങ്ങളിലുള്ള പെൻഡാസ്, ചെത്തികൾ, പിങ്ക് ലെൻഡാന, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9600585594 അല്ലെങ്കിൽ 85472540010 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോട്ട് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഒക്ടോബർ 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboat.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോട്ട് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ എന്നിവ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481256622 എന്ന കോൾ സെന്റർ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487243819 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കാവുന്നതാണ്. നെല്ല് കർഷകർക്കുള്ള മുന്നറിയിപ്പ്. വിത കഴിഞ്ഞ് 40 ദിവസത്തിനു മുകളിൽ പ്രായമായ തകഴി, നെടുമുടി, അമ്പലപ്പുഴ നോർത്ത് കൃഷിഭവനുകളുടെ പരിധിയിലുള്ള ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കാണുന്നു. പകൽ സമയത്തെ കഠിന ചൂടും രാത്രിയിലെ തണുപ്പുമായ കാലാവസ്ഥയിൽ മുഞ്ഞ കൂടുതലായി പകരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മിക്കയിടങ്ങളിലും മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മെറിറ്റ് ചാഴികൾ കാണപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കർഷകർ വളരെ കരുതലോടുകൂടിയിരിക്കണം. സാങ്കേതിക നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു കീടത്തിനെതിരെയും രാസകീടനാശിനികൾ പ്രയോഗിക്കരുത്. കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്ന ഏതൊരു കീടനാശിനിയും തുടർന്ന് മുഞ്ഞയുടെ വർധനവിന് കാരണമാകുന്നതിനാൽ കർഷകർ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ഈ സാഹചര്യത്തിൽ കർഷകർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മുഞ്ഞ കൂടുതലായി കാണപ്പെടുന്ന പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റിയിറക്കിയതിനുശേഷം കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമുള്ള കീടനാശിനി മാത്രമേ ഉപയോഗിക്കാവൂ. മുഞ്ഞയ്ക്ക് കീടനാശിനി തളിക്കുമ്പോൾ നെൽച്ചെടിയുടെ ചുവട്ടിൽ വീഴുന്ന വിധം സ്പ്രേ ചെയ്യേണ്ടതാണ്. നിലവിൽ മുഞ്ഞ കാണാത്ത പാടശേഖരങ്ങളിൽ മുഞ്ഞയ്ക്കെതിരെ ഇപ്പോൾ കീടനാശിനി പ്രയോഗം ആവശ്യമില്ല. മഴ മാറി ചൂട് അമിതമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഞ്ഞയുടെ ആക്രമണം സാധാരണയായി ഉണ്ടാകാറുണ്ട്. കർഷകർ ജാഗ്രത പുലർത്തേണ്ടതും നിരന്തരം നെൽച്ചെടിയുടെ ചുവട്ടിൽ പരിശോധന നടത്തേണ്ടതുമാണ്. അനാവശ്യമായി മിത്ര കീടങ്ങളെ കൂടി നശിപ്പിക്കുന്ന കീടനാശിനി പ്രയോഗം നടത്തുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകും. അവധി ദിവസങ്ങളിലും കർഷകർക്ക് അന്വേഷണങ്ങൾക്ക് അതാത് കൃഷിഭവനുകളിലെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി. സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: പുലർവട്ടത്തിൽ ഇനി കേൾക്കാം ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിൽ ഇന്ന് വൈറ്റമിൻ ഡിയുടെ ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർ സി രാജശേഖരൻ സംസാരിക്കുന്നു.
5: വൈറ്റമിൻ ഡിയുടെ പ്രധാന ധർമ്മം കാൽഷ്യം എന്ന ലവണത്തിന്റെ ആഗിരണമാണ് എന്ന് പറഞ്ഞുവല്ലോ. ഇതോടനുബന്ധിച്ച് അസ്ഥികളെ ബലപ്പെടുത്തുന്ന ധർമ്മവും ജീവകൻ ഡി നിർവഹിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മം പാരാതോർമോൺ എന്ന ഹോർമോണിന്റെ സ്രവത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. കാരണം പാരാതോർമോൺ എന്ന ഹോർമോണിന്റെ അളവ് രക്തത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചാൽ എല്ലുകളുടെ ദൃഢതയും സാന്ദ്രതയും കുറയാനിടവരുന്നു. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമത കാത്തുസൂക്ഷിക്കുന്നതിൽ വൈറ്റമിൻ ഡി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. വയോജനങ്ങളിൽ ഉണ്ടാവുന്ന തുടരെ തുടരെയുള്ള വീഴ്ച, വൻകുടലിലെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ, സ്തനാർബുദം എന്നിവയെ തടയാൻ വൈറ്റമിൻ ഡി സഹായിക്കുമെന്ന് ഗവേഷണ ഫലങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇവയെക്കൂടാതെ പ്രമേഹ രോഗ നിയന്ത്രണം, ഹൃദയാഘാതത്തിന്റെ ആക്കം കുറയ്ക്കൽ, രക്താതിമർദ്ദത്തിന്റെ കാഠിന്യം കുറയ്ക്കുക എന്നിവയിലും ജീവകൻ ഡിക്ക് അനുസ്തുലമായ ഒരു പങ്കുണ്ട്. സൂര്യരശ്മികൾ ശരീരത്തിൽ പതിക്കുന്നത് മൂലമാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ വെയിൽ ഇല്ലാത്ത സമയങ്ങളിലോ മഴക്കാലത്തോ ഈ പ്രക്രിയ നടക്കാതെ വരികയും ശരീരത്തിലെ ജീവകൻ ഡിയുടെ അളവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന് വിഘാതം നിൽക്കുന്ന മേഘപടലങ്ങൾ കൊണ്ട് മൂടിയ അവസ്ഥ, അന്തരീക്ഷ മലിനീകരണം എന്നിവയും വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം കുറയ്ക്കുവാനിടവരുത്തുന്നു. വൈറ്റമിൻ ഡിയുടെ രണ്ടാമത്തെ സ്രോതസ് ഭക്ഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന ജീവകം ഡി ആണ്. ഏകദേശം 1 സ്പൂൺ കോഡ് ലിവർ ഓയിലിൽ 1360 യൂണിറ്റും 1 കപ്പ് ഓറഞ്ച് നീരിൽ 137 യൂണിറ്റും വൈറ്റമിൻ ഡി ചേർത്ത പാലിൽ 155 യൂണിറ്റും 1 മുട്ടയിൽ ഏകദേശം 41 യൂണിറ്റും ധാന്യങ്ങളിൽ 40 യൂണിറ്റും 1 ഔൺസ് ചീസിൽ 6 യൂണിറ്റും വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഓർക്കേണ്ടത് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും നല്ല സ്രോതസ് കോഡ് ലിവർ ഓയിൽ ആണ് എന്നുള്ളതാണ്. സൂര്യഗ്രഹണങ്ങൾ ഏൽക്കുമ്പോൾ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം കൂടുമെങ്കിലും അമിതമായി വെയിൽ ഏൽക്കുന്നത് ത്വക്കിലെ അർബുദത്തിന് കാരണമായേക്കാമെന്ന് ഗവേഷകർ നിരീക്ഷിക്കുന്നു. 6 മാസത്തിൽ താഴെയുള്ള ശിശുക്കൾക്ക് ദിവസേന 1000 യൂണിറ്റ് വീതവും 6 മുതൽ 12 മാസം വരെയുള്ളവർക്ക് 1500 യൂണിറ്റും 1 മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 2500 യൂണിറ്റും 4 മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 3000 യൂണിറ്റും 9 വയസ്സ് മുതൽ എല്ലാ പ്രായക്കാർക്കും 4000 യൂണിറ്റ് വീതവും വൈറ്റമിൻ ഡി വേണ്ടി വരുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് 80 നാനോഗ്രാംസിൽ കൂടുതലായാൽ അപകടകരമാണ്. ക്രമത്തിലധികം വൈറ്റമിൻ ഡി കഴിക്കാൻ പാടില്ല. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് താങ്കളുടെ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് മരുന്നുകൾ സേവിക്കുക. വൈറ്റമിൻ ഡി കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. ദിവസേന 15 മിനിറ്റ് എങ്കിലും വെയിലേൽക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക. മുഖം, കൈകൾ, കാലുകൾ, ശരീരത്തിന് പിൻഭാഗം ഇവയിൽ വേണം സൂര്യരശ്മികൾ അധികം ഏൽക്കേണ്ടത്. വിപണിയിൽ വൈറ്റമിൻ ഡി ക്യാപ്സൂളുകൾ ലഭ്യമാണ്. വൈറ്റമിൻ D2 അഥവാ എർഗോ കാൽസിഫെറോൾ, D3 അഥവാ കോളിക് കാൽസിഫെറോൾ എന്നീ വിധത്തിലാണ് വൈറ്റമിൻ ഡി മരുന്നുകടകളിൽ ലഭിക്കുന്നത്. ഈ മരുന്നുകളുടെ ഉപയോഗം കർശനമായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് വൈറ്റമിൻ ഡിയുടെ ആവശ്യകതയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സി രാജശേഖരൻ.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓൺകോളജിസ്റ്റ് ഡോക്ടർ അരുൺ AJ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496555231. ഒരു നമ്പർ കൂടി, 9496559631. ഓർക്കുക, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഇന്ന് സെപ്റ്റംബർ 30, ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നറിയാനായി കേൾക്കാം.
6: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
7: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
9: ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ അന്തർവാഹിനിയായ INS ഷാൽക്കി പുറത്തിറക്കിയത് 1989 സെപ്റ്റംബർ 30. മുംബൈയിലെ മസഗോൺ ഡോക്ക് ലിമിറ്റഡാണ് ഈ മുങ്ങിക്കപ്പൽ നിർമ്മിച്ചത്. 1992 ഫെബ്രുവരി 7 ഇത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യപ്പെട്ടു. ചരിത്രപ്രസിദ്ധമായ ബെർലിൻ എയർലിഫ്റ്റ് നടപടികൾ ഔദ്യോഗികമായി അവസാനിച്ചത് 1949 സെപ്റ്റംബർ 30. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ പശ്ചിമ ബെർലിനിലേക്ക് ഏർപ്പെടുത്തിയ ഉപരോധത്തെ മറികടക്കാൻ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ വൻ വ്യോമാക്രമണ വിതരണ ദൌത്യം നടത്തിയത്. 1948 ജൂൺ 26 ഈ ദൌത്യം ആരംഭിച്ചത്. പശ്ചിമ ബെർലിനിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും വിമാനങ്ങൾ വഴിയാണ് എത്തിച്ചിരുന്നത്. സോവിയറ്റ് യൂണിയൻ 1949 മെയ് 12 തന്നെ തങ്ങളുടെ ഉപരോധം പിൻവലിച്ചിരുന്നു. ഉപരോധം മാറിയെങ്കിലും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായും ആവശ്യത്തിന് സാധനങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനായും സഖ്യകക്ഷികൾ വീണ്ടും ഏതാനും മാസങ്ങൾ കൂടി വ്യോമമാർഗം വിതരണം തുടർന്നു. ഒടുവിൽ 15 മാസത്തോളം നീണ്ടുനിന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ വ്യോമ വിതരണ ദൌത്യം 1949 സെപ്റ്റംബർ 30 ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. ചരിത്രത്തിലെ ഇതിഹാസ താരം ജെയിംസ് ഡീൻ വാഹനാപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത് 1955 സെപ്റ്റംബർ 30. അമേരിക്കൻ സിനിമയിലെ എക്കാലത്തെയും വലിയ ഇതിഹാസങ്ങളിൽ ഒരാളായ ജെയിംസ് ഡീൻ കാലിഫോർണിയയിലെ ചോലാം എന്ന സ്ഥലത്തിനടുത്തുള്ള ഹൈവേയിലുണ്ടായ പോർഷെ കാർ അപകടത്തിലാണ് മരണപ്പെട്ടത്. റെബൽ വിത്തൌട്ട് എ കോസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ യുവാക്കളുടെ പ്രിയങ്കരനായി മാറിയ അദ്ദേഹം ഹോളിവുഡിലെ നിഷേധിയായ യുവാവിന്റെ പ്രതീകമായാണ് അറിയപ്പെട്ടിരുന്നത്. മരണശേഷം മികച്ച നടനുള്ള ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ജെയിംസ് ഡീൻ. ലോകമെമ്പാടുമുള്ള വിവർത്തകരുടെ പ്രവർത്തനങ്ങളെ ആദരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും സെപ്റ്റംബർ 30 അന്താരാഷ്ട്ര വിവർത്തന ദിനമായി ആചരിക്കുന്നു. ബൈബിൾ ആദ്യമായി ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വിവർത്തകരുടെ കാവൽ പിതാവായി കണക്കാക്കപ്പെടുന്ന സെന്റ് ജെറോമിന്റെ ചരമദിനമാണ് സെപ്റ്റംബർ 30. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. 1991 മുതൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ഈ ദിനം ആചരിക്കുന്നുണ്ടെങ്കിലും 2017 ഐക്യരാഷ്ട്രസഭ സെപ്റ്റംബർ 30 ഔദ്യോഗികമായി അന്താരാഷ്ട്ര വിവർത്തന ദിനമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മാധവറാവു സിന്ധ്യ 2001 സെപ്റ്റംബർ 30 ഒരു വിമാനാപകടത്തിലാണ് ദാരുണമായി മരണപ്പെട്ടത്. ഉത്തർപ്രദേശിലെ മെയിൻപുരി ജില്ലയിലെ ഭൈൻസ്രോളി എന്ന ഗ്രാമത്തിന് സമീപമാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വിമാനം തകർന്നു വീണത്. ഒരു പൊതുറാലിയിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ നിന്ന് കാൺപൂരിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹം. ഗ്വാളിയോറിലെ രാജകുടുംബാംഗമായിരുന്ന അദ്ദേഹം 9 തവണ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്താണ് ഇന്ത്യയിൽ ശതാബ്ദി എക്സ്പ്രസ് ട്രെയിനുകൾ ആദ്യമായി അവതരിപ്പിച്ചത്. മഹാരാഷ്ട്രയിലെ ലാത്തൂർ, ഉസ്മാനാബാദ് ജില്ലകളിൽ വൻ നാശനഷ്ടം വിതച്ച മഹാദുരന്തമായ ലാത്തൂർ ഭൂകമ്പം നടന്നത് 1993 സെപ്റ്റംബർ 30. റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഈ ദുരന്തത്തിൽ 10,000 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 600,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പുലർച്ചെ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് രാക്ഷസീയമായ ഈ ഭൂചലനം ഉണ്ടായത്. ഗ്രാമങ്ങൾ തന്നെ പൂർണ്ണമായി തകരുകയും 1,000,000 കെട്ടിടങ്ങൾ നിലംപൊത്തുകയും ചെയ്തു. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിരുന്നു ഇത്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അന്തർവാഹിനിയായ USS നോട്ടിലസ് അമേരിക്കൻ നാവികസേനയുടെ ഭാഗമായത് 1954 സെപ്റ്റംബർ 30. ഇന്ധനം നിറയ്ക്കാതെ ദീർഘകാലം സമുദ്രത്തിനടിയിൽ കഴിയാൻ സാധിക്കും എന്നത് നാവിക പ്രതിരോധ ചരിത്രത്തിലെ വൻ വിപ്ലവമായിരുന്നു. ഉത്തരധ്രുവത്തിലെ മഞ്ഞുമലകൾക്കിടയിലൂടെ ആദ്യമായി സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചതും ഈ അന്തർവാഹിനിയാണ്. സമുദ്ര യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിന്റെ വരവോടെ സാധിച്ചു. സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിന്ന ഈ കപ്പൽ പിന്നീട് അമേരിക്കൻ നാവികസേനയുടെ കരുത്തായി മാറി.
6: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
7: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പുലർവട്ടത്തിൽ ഇനി മലയാള ഭാഷയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നറിയാനായുള്ള പരിപാടിയാണ്.
10: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി സോമൻ.
11: ഭാഷയിൽ നാമത്തിനാണോ ക്രിയയ്ക്കാണോ പ്രാധാന്യം? സംശയമില്ല, ക്രിയയ്ക്കാണ്. കർ എന്ന ശബ്ദത്തിന് ചെയ്യുക എന്നാണ് അർത്ഥം. ചെയ്യലാണ് അഥവാ പ്രവൃത്തിയാണ് ക്രിയ. ക്രിയ എല്ലാത്തിനും ഉത്തരം നൽകുന്നു എന്നൊരു ചൊല്ലുണ്ട്. ക്രിയ കേവലം ഉത്തരം എന്നാണ് പഴയൊരു മൊഴി. മനുഷ്യൻ ഒരു ഉൽപാദന ജീവിയായതുകൊണ്ട് മനുഷ്യലോകമെന്നത് അവൻ്റെ കൈക്രിയകളാണ്. ഭാഷയിലും നാമങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതൽ ക്രിയാപദങ്ങളാണ്. കേരളവാണിനിയമെന്ന മലയാള വ്യാകരണ ഗ്രന്ഥത്തിൽ AR രാജരാജവർമ്മ ഇങ്ങനെ പറയുന്നു: കൃതിശബ്ദങ്ങൾ താനേറും നാമം പിന്നഥ ഭേദകം രണ്ട് മൂന്ന് നിവാദങ്ങൾ ശേഷം ദ്യോതകം അവ്യയം. അതായത് ഭാഷയിൽ എണ്ണത്തിൽ കൂടുതൽ ക്രിയകളാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ലോകഭാഷകളിലും ഇതുതന്നെയാണ് സ്ഥിതി. എന്താണ് അതിന് കാരണം? ഒരു ക്രിയ എന്ന് പറഞ്ഞാൽ ഒരു വാക്യമാണ്. നാമങ്ങൾ ഉപയോഗിക്കാതെയും നമുക്ക് വാക്യാർത്ഥങ്ങൾ ഉണ്ടാക്കാം ക്രിയ ഉപയോഗിച്ചാൽ മതി. ഉദാഹരണത്തിന്, അവിടെ പോയോ? പോയി. എങ്ങനെ പോയി? നടന്ന്. ക്ഷീണിച്ചില്ലല്ലോ? ഇല്ല. ഈ ഉദാഹരണങ്ങൾ നോക്കുക, ഇവിടെ നാമങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിയ മാത്രം ഉപയോഗിച്ച് അർത്ഥബോധം ഉണ്ടാക്കാൻ കഴിയുന്നു. ക്രിയ ഉണ്ടെങ്കിൽ നാമവും വാക്യവും ജനിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാരം. എങ്ങനെയാണ് ക്രിയ വാക്യത്തെ ജനിപ്പിക്കുന്നത്? ക്രിയയോടുള്ള ചോദ്യത്തിൽ നിന്നാണ് വാക്യം ജനിക്കുന്നത്. ഉദാഹരണത്തിന്, നയിച്ചു എന്ന ക്രിയ എടുക്കാം. നമുക്ക് ക്രിയയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ആര് നയിച്ചു? നമുക്കതിന് ഉത്തരം കിട്ടുന്നു, ഗാന്ധിജി നയിച്ചു. വീണ്ടും ചോദ്യം, ആരെ നയിച്ചു? ഗാന്ധിജി ഇന്ത്യക്കാരെ നയിച്ചു. എവിടേക്ക് നയിച്ചു? ഗാന്ധിജി ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഗാന്ധിജി എങ്ങനെ നയിച്ചു? ഗാന്ധിജി ഇന്ത്യക്കാരെ അഹിംസാ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ആരോടൊപ്പം നയിച്ചു? ഗാന്ധിജി നെഹ്റുവിനോടും പട്ടേലിനോടും ഒപ്പം അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. എന്ന് നയിച്ചു? അപ്പോൾ ഇങ്ങനെ നമ്മൾ നയിച്ചു എന്ന ക്രിയയോട് തന്നെ ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നാൽ എത്ര വാക്യങ്ങൾ വേണമെങ്കിലും നമുക്ക് നിർമ്മിച്ചെടുക്കാം. ഇതിൽ ഗാന്ധിജി, ഇന്ത്യക്കാർ, നെഹ്റു, പട്ടേൽ, അഹിംസ, സ്വാതന്ത്ര്യം തുടങ്ങിയ ശബ്ദങ്ങൾ നാമങ്ങളാണ്. നമിക്കുന്നതാണ് നാമം. അതായത് ക്രിയയെ നമിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നാമങ്ങൾ. ക്രിയ നടക്കാൻ അവ സഹായകമായി നിൽക്കുന്നു.

0: അതുകൊണ്ട് ക്രിയയുടെ ആകാംക്ഷയെ പൂരിപ്പിക്കുന്ന കാരകങ്ങളായി, ക്രിയ സംഭവിക്കാൻ സഹായിക്കുന്ന ശബ്ദങ്ങളായി നാമങ്ങൾ നിൽക്കുന്നു. ക്രിയ നടത്തുന്നവൻ കർത്താവും വാക്യത്തിലെ മറ്റ് നാമങ്ങൾ കാരകങ്ങളുമാണ്. വ്യാകരണത്തിൽ വിഭക്തി ഉണ്ടാകുന്നത് ഇപ്രകാരമാണ്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ പി സോമൻ.
2: തൊഴിലന്വേഷകർ ഒരു നിമിഷം ശ്രദ്ധിക്കൂ, ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടിയാണ്.
3: തൊഴിൽ ദർശനം.
4: റെയിൽവേയിൽ പാരാമെഡിക്കൽ വിഭാഗത്തിലെ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി ആകെ 590 ഒഴിവിലേക്കാണ് വിജ്ഞാപനം. നഴ്സിംഗ് സൂപ്രണ്ട് ഒഴിവ് 365. യോഗ്യത ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറിയിൽ ത്രിവത്സര കോഴ്സ് BSc നഴ്സിംഗ്. അപേക്ഷകർ രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ് വൈഫ് ആയിരിക്കണം. പ്രായം 20-40 വയസ്സിനും ഇടയിൽ. ഡയാലിസിസ് ടെക്നീഷ്യൻ ഒഴിവ് 1. യോഗ്യത ഹീമോ ഡയാലിസിസിൽ BSc 2 വർഷത്തെ പരിശീലനം അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം. പ്രായം 20-33 വയസ്സിനും ഇടയിൽ. ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ Grade 2 ഒഴിവ് 43. യോഗ്യത കെമിസ്ട്രി പ്രധാന വിഷയമായോ ഐച്ഛിക വിഷയമായോ ഉള്ള BSc ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ ട്രേഡിൽ 1 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ NTCE. പ്രായം 18-33 വയസ്സിനും ഇടയിൽ. ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒഴിവ് 1. യോഗ്യത ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പതോളജിയിൽ ബിരുദവും BASLP റീഹാബിലിറ്റേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷനും. പ്രായം 21-30 വയസ്സിനും ഇടയിൽ. ഫാർമസിസ്റ്റ് എൻട്രി ഗ്രേഡ് ഒഴിവ് 118. യോഗ്യത ഫാർമസി ബിരുദവും രജിസ്ട്രേഷനും. പ്രായം 20-35 വയസ്സിനും ഇടയിൽ. റേഡിയോഗ്രാഫർ എക്സ്റേ ടെക്നീഷ്യൻ ഒഴിവ് 25. യോഗ്യത ഫിസിക്സും കെമിസ്ട്രിയും ഉൾപ്പെട്ട +2 റേഡിയോഗ്രഫി എക്സ്റേ ടെക്നീഷ്യൻ റേഡിയോ ഡയഗ്നോസിസ് ടെക്നോളജിയിൽ ദ്വിവത്സര ഡിപ്ലോമയും സയൻസ് ബിരുദവും റേഡിയോഗ്രഫി എക്സ്റേ ടെക്നീഷ്യൻ റേഡിയോ ഡയഗ്നോസിസ് ടെക്നോളജിയിൽ ദ്വിവത്സര ഡിപ്ലോമയും ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായം 19-33 വയസ്സിനും ഇടയിൽ. ECG ടെക്നീഷ്യൻ ഒഴിവ് 4. യോഗ്യത +2 അല്ലെങ്കിൽ ബിരുദം. ECG ലബോറട്ടറി ടെക്നോളജി കാർഡിയോളജി ടെക്നീഷ്യൻ ഡിപ്ലോമ ഡിഗ്രി. പ്രായം 18-33 വയസ്സിനും ഇടയിൽ. ഒപ്റ്റോമെട്രിസ്റ്റ് ഒഴിവ് 2. യോഗ്യത 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ ഡിപ്ലോമ. ഒഫ്താൽമിക് ടെക്നീഷ്യൻ അല്ലെങ്കിൽ BSc ഒപ്റ്റോമെട്രി. പ്രായം 18-33 വയസ്സിനും ഇടയിൽ. ലാബ് അസിസ്റ്റന്റ് Grade 2. യോഗ്യത സയൻസ് +2 മെഡിക്കൽ ലാബ് ടെക്നോളജിയിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സും. പ്രായം 18-33 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സ് ഭിന്നശേഷിക്കാർ SC ST വിഭാഗക്കാർ ന്യൂനപക്ഷ മതവിഭാഗക്കാർ വിമുക്തഭടന്മാർ എന്നിവർക്ക് 250 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇവർ പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരിച്ചു നൽകും. മറ്റുള്ളവർക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇവർ പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരിച്ചു നൽകും. ഫീസ് ഓൺലൈനായി അടയ്ക്കണം. ഒക്ടോബർ 16 വരെ ഫീസ് അടയ്ക്കാം. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ലൈവ് ഫോട്ടോ, ഒപ്പ് എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു RRB മാത്രമേ അപേക്ഷിക്കാനാവൂ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 14. അപേക്ഷയിൽ തിരുത്തൽ വരുത്താൻ ഒക്ടോബർ 17 മുതൽ 26 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അപേക്ഷിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം 05/2026 എന്ന നമ്പറിൽ https://. RRB.IndianRailways.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://RRB.IndianRailways.gov.in. ആർമി ഡെന്റൽ കോറിലേക്ക് 2026 തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 37 ഒഴിവുണ്ട്. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. ഷോർട്ട് സർവീസ് കമ്മീഷൻ വ്യവസ്ഥകൾ പ്രകാരമുള്ള ഓഫീസർ തിരഞ്ഞെടുപ്പാണ്. യോഗ്യത അവസാന വർഷ പരീക്ഷയിൽ 55% മാർക്കോടെയുള്ള BDS, MDS 1 വർഷത്തെ കമ്പൾസറി റൊട്ടേറ്ററി ഇന്റേൺഷിപ്പ് പൂർത്തീകരിച്ചിരിക്കണം. സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡെന്റൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ പെർമനന്റ് ഡെന്റൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. അപേക്ഷകർ 2026 NEET എഴുതിയ

0: വരായിരിക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.join.afms.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.join.afms.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 22.
1: തൊഴിൽ ദർശനം. പുലർവട്ടം. ഇനി മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ്വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തിരുവനന്തപുരത്ത് നടന്നുവന്ന 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളും അനിശ്ചിതത്വങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ഭൌമതന്ത്രപരമായ ചിന്തയും പ്രതിസന്ധിഘട്ടങ്ങളിലെ മുൻകരുതലുകളും പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലകളെയും ദേശീയ താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ നാവികസേന കാഴ്ചവെച്ച നൈപുണ്യത്തെ അദ്ദേഹം പ്രശംസിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവും ലാഭകരവുമായ വില ഉറപ്പാക്കുന്നതിനായി സർക്കാർ ബഹുമുഖ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദേശീയ കാർഷിക സമ്മേളനം റാബി ക്യാമ്പയിൻ 2026 രണ്ടാം ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തുമെന്നും ഇത് കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ സംരംഭം ഉദ്ഘാടനം ചെയ്തു. 24 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ 50 നഗരങ്ങളും ശുചിത്വത്തിന്റെ കാര്യത്തിൽ മാതൃകാ നഗരങ്ങളായി മാറുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 18 ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ പത്താൻകോട്ട് തുടക്കം കുറിച്ച യാത്ര 13 ദിവസത്തിനുള്ളിൽ 117 നിയമസഭാ മണ്ഡലങ്ങളിലായി 4000 കിലോമീറ്റർ സഞ്ചരിച്ചു. ലഹരി ഉപയോഗം, ക്രമസമാധാന തകർച്ച, അഴിമതി എന്നീ പ്രധാന വെല്ലുവിളികൾക്കെതിരെ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുക ലക്ഷ്യമിട്ടായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യ പ്രതിസന്ധിക്ക് സാധ്യതയുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ്വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂയോർക്കിൽ ഏഷ്യാ സൊസൈറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തെ അഭിനന്ദിച്ച് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉൾപ്പെടെ ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ നിന്ന്.
3: സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് പ്രധാന ലക്ഷ്യം. 2022 ഒക്ടോബറിൽ ഗുജറാത്തിലെ കെവാഡിയയിൽ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു.
4: മിഷൻ ലൈഫ് കാ മന്ത്ര ഹൈ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയറൺമെന്റ്. മിഷൻ ലൈഫ് ഇസ് ധർത്തി കി സുരക്ഷാ കെ ലിയേ ജൻ ജൻ കി ശക്തിയോ കോ ജോഡ്താ ഹൈ. ഉൻകാ ബെഹ്തർ ഇസ്തമാൽ കർനാ സിഖാതാ ഹൈ.

0: വ്യക്തികളെ ലളിതമായ പരിസ്ഥിതി സൌഹൃദ ശീലങ്ങളിലേക്ക് നയിക്കുക, മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് വിപണികളെയും വ്യവസായങ്ങളെയും മാറ്റിയെടുക്കുക, സുസ്ഥിര ഉൽപാദനത്തിനും ഉപഭോഗത്തിനും അനുയോജ്യമായ സർക്കാർ വ്യവസായ നയങ്ങൾ രൂപീകരിക്കുക എന്നീ മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: യുവ വോട്ടർമാരുടെ രജിസ്ട്രേഷൻ പരമാവധി ഉറപ്പാക്കുന്നതിന് ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഫോമുകൾ കൈപ്പറ്റുന്നതിനും സമർപ്പിക്കുന്നതിനുമായി നിരവധി വിദ്യാർത്ഥികൾ ഇന്നലെ ക്യാമ്പുകൾ സന്ദർശിച്ചു. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീൽ വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നിന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി, വേളി, കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് ഇന്ന് ആരംഭിക്കും. ഗതാഗത മന്ത്രി സി പി ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പോഷൺ മാസാചരണ ക്യാമ്പയിനിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടി കളക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പരിസരങ്ങളിലെ കടകളിൽ പോഷകാഹാരം പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിൻ ആലോചനയിലുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. കേസരി വാരികയുടെ പത്രാധിപരും ബാലഗോകുലം തപസ്യ ബാലസംസ്കാര കേന്ദ്രം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ എം എ കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 മണിക്ക് നടക്കും. ഭൗതിക ശരീരം രാവിലെ 10 മണിക്ക് കൊല്ലം ഐവർകാലയിലുള്ള തറവാട്ട് വീട്ടിലെത്തിക്കും. മികച്ച മാതൃകാ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. യു എൻ പൊതുസഭയിൽ ജമ്മു കശ്മീരിനെക്കുറിച്ചുള്ള തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡതയുമായും പരമാധികാരവുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുറത്തുനിന്നുള്ള ഒരു കക്ഷിയും ഇടപെടാൻ അവകാശമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. യു എസിന്റെ 100% നികുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ യു എസ് കോൺഗ്രസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയതായി അദ്ദേഹം അറിയിച്ചു. റഷ്യ ഇറാൻ ഉപരോധ നിയമം ഉഭയകക്ഷി ബന്ധത്തിലും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിലും ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ അമേരിക്കയെ അറിയിച്ചതായും ശ്രീ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു.
3: The foreign secretary had a meeting with the congressional delegation. At the meeting, various issues of bilateral nature were discussed. Foreign secretary conveyed our concerns in regard to SRIA legislation as to the kind of implications it would have for bilateral relationship as also for the international energy market.
1: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മുന്നേറി ഇന്ത്യ. വനിതകളുടെ 4x400 meter റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യ ഇന്നലെ സ്വർണ്ണ മെഡൽ നേടി. വനിതകളുടെ റിലേയിൽ 3:29.69 സമയം കൊണ്ടാണ് ഇന്ത്യ സ്വർണം നേടിയത്. പുരുഷന്മാരുടെ 4x400 meter റിലേയിലും മിക്സഡ് 4x100 meter റിലേയിലും വെങ്കല മെഡലും സ്വന്തമാക്കി. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധണ്ട ചരിത്രം കുറിച്ചു. 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കല മെഡലുകളും ഉൾപ്പെടെ 53 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 10-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ജമ്മുകശ്മീരിലെ ബുഡ്ഗാമിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തൊയ്ബ അംഗം സുലൈമാൻ ഷായയാണ് വധിച്ചത്. ജമ്മുകശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായ ഭീകരനെയാണ് കരസേനയും പോലീസും CRPFഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ കോറാഗിനിടെ വധിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ഫോർട്ട് കൊച്ചിയിലെ ചരിത്ര പ്രാധാന്യമുള്ള കോഡർ ഹൌസിന് തീപിടിച്ചു. നെഹ്റു പാർക്കിന് സമീപത്തെ 3-നില കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ട് 7-ഓടെയാണ് തീപിടുത്തമുണ്ടായത്. 2 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ക്രിയേറ്റർ സമ്പദ് വ്യവസ്ഥയും നിർമ്മിത ബുദ്ധിയും വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് കേന്ദ്രസഹമന്ത്രി എൽ മുരുകൻ. ന്യൂഡൽഹിയിൽ യൂട്യൂബ് ഇംപാക്ട് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂതനാശയങ്ങൾക്കും ശാക്തീകരണത്തിനുമുള്ള ഉപാധിയായി നിർമ്മിത ബുദ്ധിയെ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രസഹമന്ത്രി യുവാക്കളോട് ആഹ്വാനം ചെയ്തു. ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ച 65-ാമത് ദേശീയ കലാ എക്സിബിഷനിൽ പുരസ്കാരം നേടിയ 20 കലാകാരന്മാരെ കേന്ദ്ര സാംസ്കാരിക വിനോദസഞ്ചാരമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് അനുമോദിച്ചു. ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾക്ക് കലാപരമായ ഭാവം നൽകുന്ന ലളിതകലാ അക്കാദമിയുടെ വേസ്റ്റ് ടു വണ്ടർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യത

0: പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ്വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തിരുവനന്തപുരത്ത് നടന്നുവന്ന 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. പുലർവട്ടം തുടരുന്നു. ഇനി കേൾക്കാം കാലം സാക്ഷി.
2: കാരൂർ നീലകണ്ഠപിള്ള, ചെറുകഥാകൃത്തും സാഹിത്യ പ്രസാധക സഹകരണ സംഘത്തിന്റെ സ്ഥാപക സെക്രട്ടറിയുമായിരുന്ന കാരൂർ നീലകണ്ഠപിള്ള 1898 February 22 കോട്ടയത്ത് ജനിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം പോത്താനിക്കോട് സർക്കാർ സ്കൂളിൽ അധ്യാപകനായി. ഇവിടെ നിന്നുമാണ് വാദ്യാർ കഥകൾ രചിക്കുന്നതിന് പ്രചോദകമായ ജീവിതം അദ്ദേഹത്തിന് ലഭിച്ചത്. സൂക്ഷ്മമായ ജീവിത നിരീക്ഷണങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്നവയാണ് കാരൂരിൻ്റെ കൃതികളെല്ലാം. ഉതുപ്പാന്റെ കിണർ, പുതിച്ചോറ്, കൊച്ചനുജത്തി, പൂവൻപഴം, മീൻകാരി, കഥയല്ല, മരപ്പാവകൾ, മോതിരം തുടങ്ങി 187 കഥകളും 22 കഥാസമാഹാരങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1959 ആനക്കാരൻ എന്ന ബാലസാഹിത്യ കൃതിക്കും 1968 മോതിരം എന്ന ചെറുകഥാസമാഹാരത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1975 September 30 കാരൂർ നീലകണ്ഠപിള്ള അന്തരിച്ചു.
3: ശ്രീ കാരൂർ നീലകണ്ഠപിള്ള രചിച്ച ഇളമുറക്കാരൻ എന്ന കഥ കഥാകൃത്ത് തന്നെ അത് അവതരിപ്പിക്കുന്നു.
4: ആ പാറയാണ് എന്നും കണി കാണുന്നത്. വീടിൻ്റെ മുൻവശത്ത് 15 അടിയോളം വീതിയുള്ള മുറ്റം, അതിനെ തുടർന്ന് ഭീമാകാരമായ പാറ. നിലാവ് വീഴുമ്പോൾ ആ കരിമ്പാറയിൽ വിവിധ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടും. തിണ്ണയിൽ നിന്ന് വിളക്കിൻ്റെ വെളിച്ചം പതിക്കുമ്പോൾ മറ്റു ചില രൂപങ്ങൾ കാണാം. പായലും പൂപ്പും അന്യവസ്തുക്കളും ചേർന്ന് കുക്ഷപ്പൻ്റെ മനസ്സിൽ വിഭ്രാന്തി ജനിപ്പിക്കത്തക്ക രൂപവിശേഷങ്ങളെ സൃഷ്ടിക്കുന്നു. ആദ്യകാലത്ത് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അന്നൊക്കെ വിജയോന്മാദമായിരുന്നു. ചന്ദ്രയുള്ളപ്പോൾ അയാൾ പാറയുടെ മുകളിൽ കയറിയിരുന്ന് വിശ്രമം സുഖം അനുഭവിച്ചിരുന്നു. പുതുമ മാറി ക്രമേണ ആ കരിമ്പാറ കാണുമ്പോൾ അയാൾക്ക് ലജ്ജ ഒതുക്കുന്നതിൽ വന്നു. പാറ പൊട്ടിച്ചു മാറ്റണമെന്ന് അയാൾ ആഗ്രഹിച്ചു. എങ്ങോട്ട് മാറ്റും? കരിങ്കല്ല് ആവശ്യമുള്ളവരെ കണ്ടുപിടിക്കാൻ വ്യർത്ഥമായ ഒരു ശ്രമം നടത്തി നോക്കി. വണ്ടിയും വെള്ളവും ചെല്ലാത്ത പ്രദേശമാണത്. കെട്ടിടം പണിക്ക് കരിങ്കല്ല് ഉപയോഗിക്കുന്നത് സാധാരണമാകാത്ത കാലവും. ഒടുവിൽ ഇതും ഓർത്തു. വീടിനടുത്തുള്ള പാറ വെടിവെച്ച് പൊട്ടിച്ചാൽ കല്ല് വന്ന് വീണിട്ടും നടുക്കം കൊണ്ടും വീട് തകർന്നേക്കും. അങ്ങനെ പാറ പൊട്ടിക്കാനുള്ള ഉദ്യമം നിർത്തിവെച്ചു. പാറയോടെ അയാൾ തോറ്റു. ഈ മനോവേദന അയാൾ ആരെയും അറിയിച്ചില്ല. കാലഹരണം എന്ന സംഭവമാണത്. എല്ലാവരും മറന്നിരിക്കും. ഇനി എന്തിനു നാട്ടുകാരെ അതൊക്കെ ഓർമ്മിപ്പിക്കണം. പൂവാടിയിലെ നാണിയമ്മയാണ് കുഷമ്മൻ്റെ മനസ്സിൽ ഈ തീപ്പതിയിട്ടത്. ഇടയ്ക്കിടെ അവരത് ഊതി പെരുപ്പിക്കുകയും ചെയ്തു. അവരുടെ വീടിനോട് ചേർന്നാണ് കുട്ടപ്പൻ്റെ കുടുംബം കണ്ടത്. അവൻ കാരണവരായ ശേഷം കൃഷിപ്പണി നടത്താൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ നാണിയും മുമ്പ് അവനോട് ഓരോന്ന് പറയും. കുട്ടപ്പൻ രണ്ട് അമ്മാവന്മാരുണ്ടായിരുന്നു, നാണനായാലും രാമശാലും. അവരുടെ ഏക സഹോദരിയാണ് കുട്ടപ്പൻ്റെ മാതാവ്. സഹോദരിക്ക് ഭർത്താവ് ഉണ്ടായ ശേഷവും അവരെ സംരക്ഷിക്കുന്ന ഭാരം സഹോദരന്മാർ തന്നെ വഹിക്കേണ്ടി വന്നു. ഭാര്യയ്ക്കും മക്കൾക്കും ഉടുക്കാനും തേക്കാനും കൊടുക്കാൻ തന്നെ ശേഷിയില്ലാത്ത ഭർത്താവ് പിന്നെ അല്ലേ ഉണ്ണാൻ കൊടുക്കുക. ഒരു കൊച്ചുപറമ്പും കൊച്ചു വീടും കൊച്ചു പെങ്ങളും രണ്ടാങ്ങളമാരും. അതാണ് മുരിങ്ങയിൽ കുടുംബം. ആഹാരത്തിനുള്ള മാർഗം കൂലിപ്പണി തന്നെ. എന്നാലും അനത്തിയും കുടിച്ചും കിടക്കാൻ കഴിഞ്ഞു. രണ്ടുപേർ വേലയെടുത്താൽ 3 പേർക്ക് വലിയ ബുദ്ധിമുട്ട് കൂടാതെ കഴിക്കാമെന്ന് അവർ കാണിച്ചു. ജ്യേഷ്ഠാനിയന്മാരുടെ അധ്വാനശീലവും ഐകമത്യവും കുടുംബസ്നേഹവും നല്ല ഫലമുണ്ടാക്കി. 1-ാമത്തെ അനന്തരവൻ ഉണ്ടായപ്പോൾ അമ്മാവന്മാർ വളരെ സന്തോഷിച്ചു. അവരെപ്പോലെ പട്ടിണിയുടെ പുറത്തേക്കല്ല അവൻ പുറന്നു വീണത്. അവൻ ലാളനീൽ വളർന്നു. നല്ല കോമളൻ കുഷപ്പൻ.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കാരൂർ നീലകണ്ഠപിള്ളയുടെ ശബ്ദം.

0: ഗ്രാമകേരളം.
1: അല്പം അരിക്കാര്യം.
2: നോക്കെത്താത്ത ദൂരം പടർന്നുകിടക്കുന്ന നെൽപ്പാടങ്ങൾ, അവയിൽ ഒരുപ്പൂ ഇരുപ്പൂ കൃഷികളുടെ തിരക്ക്. പാടമുഴുത് നിലമൊരുക്കി വരമ്പ് മെടഞ്ഞ് വിത്തിട്ടോ ഞാറുപറിച്ച് നട്ടോ ഉള്ള കൃഷി. കളപറിച്ചും വളം വിതറിയും വെയിലിലും മഴയിലും താലോലിച്ചും പൊൻകതിർ വിളയിച്ച് പുഴുങ്ങിയുണക്കി അരിയും ഉമിയും തവിടുമാക്കുന്ന സ്വപ്നങ്ങൾ ഒരു ചക്രം പൂർത്തിയാക്കുമ്പോൾ അടുത്ത കൃഷിക്കുള്ള സമയമായി. ഇതൊരു കാലത്തെ കേരളത്തിന്റെ ചിത്രമാണ്. നിറപുത്തരിയും നിറഞ്ഞ പത്തായപ്പുരകളുമൊക്കെ അത്യാർഭാടമായി കൊണ്ടാടിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് അവ കേവലം ചടങ്ങുകൾ മാത്രം. അരി കുത്തിയെടുക്കാൻ വീടുകളിൽ ഉരപ്പുരകൾ ഉണ്ടാവും. നെല്ലുകുത്താൻ സ്ത്രീജനങ്ങൾ നിരവധി. ഒരേ താളത്തിൽ ഉരലുകളിലേക്ക് ഉലക്ക പതിക്കുന്നത് കാണാനും കേൾക്കാനും എന്തു രസം. ഓരോ ടേൺ കഴിഞ്ഞ് തവിടും ഉമിയും അരിയും പാറ്റിക്കൊഴിക്കും. ഉമി പുറത്തേക്ക്, തവിട് കാലികൾക്ക്, അരി നാലായി തരംതിരിക്കപ്പെടും. നെടിയരി, പൊടിയരി, മങ്കരി, താവലരി എന്നിങ്ങനെയാണ് ആ വിഭാഗങ്ങൾ. ലക്ഷണയുക്തമായ അരി നെടിയരി, അത് മുറിഞ്ഞത് പൊടിയരി. നെല്ലുകുത്തുമ്പോൾ അതിൻ്റെ മുളയ്ക്കാനുള്ള ഭാഗവും മറ്റും കലർന്നതും അല്പം കറുപ്പ് പൊട്ടുകളുള്ളതുമാണ് മങ്കരി. പൊടിയരി ഒന്നുകൂടി വേർതിരിച്ച് അതിൽ അല്പം കനക്കുറവുള്ളതാണ് താവലരി. ഇത് പലഹാരങ്ങൾക്കും മറ്റും ഉത്തമം. നെയ്യപ്പത്തിന് താവലരി ശ്രേഷ്ഠം. കർഷക കുടുംബം ആദ്യം മങ്കരിയാണ് കഴിക്കുക. അല്പം കയ്പുള്ളതാണെങ്കിലും പോഷകസമൃദ്ധമാണിത്. ഒറ്റ നോട്ടത്തിൽ ലുക്കില്ലാത്ത പൊടിയരി, അതിന് ഡിമാൻഡില്ല. അതിനാൽ സ്വയം കർഷക കുടുംബം അവ അകത്താക്കും. അല്പം തേങ്ങാച്ചമ്മന്തിയും പുളിശ്ശേരിയും ഉണ്ടെങ്കിൽ അരുചി രുചിയായി മാറും. പൊടിയരിക്ക് പഥ്യക്കരി എന്നും പറയും. പനിക്കാലത്ത് പൊടിയരി കഞ്ഞിയാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. പൊങ്കാല പോലെയുള്ള ആഘോഷങ്ങൾക്കും പായസത്തിനും പൊടിയരി തന്നെ പ്രഥമം. അടുത്തതാണ് നെടിയരി. മറ്റുള്ളവ തീർന്നാലേ വീട്ടമ്മമാർ നെടിയരിയിൽ കൈവയ്ക്കൂ. അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും അതിഥികൾ വരികയോ വിശേഷ ആഘോഷങ്ങൾ ഉണ്ടാവുകയോ ചെയ്യണം. നെല്ലിന് പത്തായം പോലെ അരി സൂക്ഷിക്കാൻ അരിപ്പെട്ടി ഉണ്ടാവും. നാലു കാലുള്ള തേക്കുപെട്ടി. അരിപ്പെട്ടി അമ്മമാരുടെ സമ്പദ്യപ്പെട്ടി കൂടിയാണ്. അരി മഹാലക്ഷ്മിയാണല്ലോ. മുട്ടയും പാലും വിറ്റും ഓലയും കൊതുമ്പും ചിരട്ടയും വിറ്റ് കിട്ടുന്ന അണത്തൊട്ടുകൾ തുണിക്കെട്ടിയിലാക്കി അരിപ്പെട്ടിയിലിടും. ഓണത്തിനും വിഷുവിനുമൊക്കെ ആ തുണിക്കെട്ടുകളിലെ തൊട്ടുകളാണ് പുതുവസ്ത്രമായും ആഭരണങ്ങളായും ഒക്കെ പരിണമിക്കുക. അമ്മമാർ മറ്റൊരു പരിപാടി കൂടി വീടുകളിൽ ചെയ്യാറുണ്ട്. പിടിയരി എന്നാണ് അതിനു പറയുക. നിത്യവും അടുപ്പിൽ വയ്ക്കാൻ അരി കഴുകിയെടുക്കുന്നതിനു മുൻപായി ഒരു പിടി അരി അവർ ഒരു പാത്രത്തിലേക്കിടും. ഇത് അമ്മ മാത്രമറിയുന്ന രഹസ്യം. പത്തുമാസമാകുമ്പോൾ പത്തായവും അരിപ്പെട്ടിയും ശോഷിക്കുമ്പോൾ ഈ പിടിയരിപ്പാത്രമാണ് അമ്മയ്ക്ക് രക്ഷകനാകുന്നത്. അമ്മയ്ക്ക് മാത്രമല്ല, കുടുംബത്തിന് മൊത്തം എന്നു പറയുന്നതാവും ശരി. ഇങ്ങനെ സംഭരിക്കുന്ന അരിക്ക് കമ്പോളങ്ങളിലും നല്ല ഡിമാൻഡാണ്. അത്യാവശ്യഘട്ടങ്ങളിൽ ഇത് വീട്ടമ്മമാർ വിൽക്കാറുമുണ്ട്. പണ്ട് കുടുംബിനികൾക്കിടയിൽ അരിച്ചിട്ടി എന്നൊരേർപ്പാടുണ്ട്. എല്ലാ ആഴ്ചയിലും അമ്മമാർ നിശ്ചിത അളവ് അരി കൊണ്ടുവന്ന് ഒരിടത്തേൽപ്പിക്കുന്നു. ഇതിന്റെ കണക്ക് ഒരാൾ സൂക്ഷിക്കും. അരി ആവശ്യമുള്ളവർക്ക് വായ്പയായി അരി വാങ്ങാം. നാഴി, ഇരുന്നാഴി, മുന്നാഴി, ഇടങ്ങഴി ഇങ്ങനെയാണ് അരി അളവ്. വാങ്ങുന്ന അരിക്ക് പലിശയുണ്ട് കേട്ടോ. ഇത് ഉരിയ കണക്കാണ്. ഉരിയ എന്നാൽ പകുതി നാഴി അല്ലെങ്കിൽ അരനാഴി. പത്തു നാഴിക്കുരിയ നാഴി എന്നതായിരുന്നു നിലനിന്നിരുന്ന അരിപ്പലിശ. വനിതകളുടെ കൂട്ടായ്മയുടെ അരിയും കമ്പോളങ്ങളിൽ സുലഭം. ഇത് വാങ്ങാനും ആളുകൾ ധാരാളം. ഇന്ന് പാടങ്ങൾ പാതിയും പറമ്പുകളായി. അവയിൽ വൻകിട മാളുകളും റെസിഡൻഷ്യൽ ഏരിയയും പടർന്നു. കാലത്തിന്റെ മാറ്റം നോക്കണേ.

0: രാജസന്നിധിയിലേക്ക് സ്വാഗതം. പുലർവിട്ടം തുടരുന്നു.
1: മനോയാനം.
2: ചിലരുടെയെങ്കിലും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രസകരമായ മനഃശാസ്ത്രപരമായ മിഥ്യാധാരണയാണ് ഇല്യൂഷൻ ഓഫ് എക്സ്പ്ലനേറ്ററി ഡെപ്ത്. ലളിതമായി പറഞ്ഞാൽ, ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം എന്നതിനെക്കുറിച്ച് നമുക്ക് തന്നെയുള്ള തെറ്റായ ധാരണയാണിത്. നമ്മളോട് ആരെങ്കിലും ഒരു സൈക്കിൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ഒരു സിബ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ചോദിച്ചാൽ, അതിനെന്താ, എനിക്കതൊക്കെ കൃത്യമായി അറിയാം എന്ന് നമ്മൾ പെട്ടെന്ന് മറുപടി പറയും. കാരണം, നമ്മൾ ദിവസവും സൈക്കിൾ ചവിട്ടുന്നവരോ സിബ് ഉപയോഗിക്കുന്നവരോ ആയിരിക്കും. എന്നാൽ ഒരു കടലാസും പേനയും തന്നിട്ട് അതിന്റെ പ്രവർത്തന രീതി ഓരോ ഘട്ടമായി വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ പലരും കുഴങ്ങും. ഇവിടെയാണ് നമ്മൾ ഈ മിഥ്യാധാരണയിൽ പെട്ടുപോകുന്നത്. മനഃശാസ്ത്രജ്ഞരായ ലിയോണിഡ് റോസൻബ്ലിറ്റും ഫ്രാങ്ക് ക്ലെയും ചേർന്നാണ് ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠനം നടത്തിയത്. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഉപരിപ്ലവമായ അറിവിനെ ആഴത്തിലുള്ള അറിവായി തെറ്റിദ്ധരിക്കുന്നു. ഇത് പരിചിതത്വം അഥവാ ഫെമിലിയാരിറ്റി, വിവരങ്ങൾ വിരൽ തുമ്പിൽ അതായത് ഈസി ആക്സസ് ടു ഇൻഫർമേഷൻ, സങ്കീർണതയെ തിരിച്ചറിയാതിരിക്കുക എന്നീ മൂന്ന് കാരണങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു ഉപകരണം സ്ഥിരമായി ഉപയോഗിക്കുന്നതുകൊണ്ട് അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം തലച്ചോറിലുണ്ടാകുന്നതാണ് പരിചിതത്വം അഥവാ ഫെമിലിയാരിറ്റി. AI പോലുള്ള സംവിധാനങ്ങളും ഗൂഗിളും ഉള്ളതുകൊണ്ട് വിവരങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നു. ഈ വിവരങ്ങൾ നമ്മുടെ പുറത്തുള്ളതാണെങ്കിലും അത് നമ്മുടെ ഉള്ളിലുള്ള അറിവാണെന്ന് നമ്മൾ അഹങ്കരിക്കുന്നു. ഇതാണ് ഈസി ആക്സസ് ടു ഇൻഫർമേഷൻ. ബാഹ്യമായി ലളിതമെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ ആന്തരിക പ്രവർത്തനങ്ങൾ എത്രത്തോളം സങ്കീർണമാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതിനെയാണ് സങ്കീർണതയെ തിരിച്ചറിയാതിരിക്കുക എന്നതുകൊണ്ട് സൂചിപ്പിച്ചത്. ഈ മിഥ്യാധാരണയുടെ ഏറ്റവും വലിയ അപകടം സാമൂഹികവും രാഷ്ട്രീയവുമായ ചർച്ചകളിലാണ്. പലപ്പോഴും ഗൌരവകരമായ വിഷയങ്ങളിൽ, ഉദാഹരണത്തിന് സാമ്പത്തിക പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ, തനിക്കെല്ലാം അറിയാമെന്ന ഭാവത്തിൽ ആളുകൾ സംസാരിക്കും. എന്നാൽ അതിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് മറുപടി ഉണ്ടാകില്ല. ഇത് ആളുകളിൽ അനാവശ്യമായ ആത്മവിശ്വാസം വളർത്തുകയും മറ്റുള്ളവരെ പുച്ഛിക്കാനുള്ള പ്രവണതയുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ മിഥ്യാധാരണയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഒരു വിഷയത്തിൽ എനിക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് പരിശോധിക്കാൻ ഏറ്റവും നല്ല മാർഗം അത് മറ്റൊരാൾക്ക് ലളിതമായി വിവരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നതാണ്. പണ്ടുപണ്ടേ ക്ലാസ്സിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങളീ പഠിച്ച കാര്യങ്ങൾ, വളരെ സങ്കീർണമായ കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ മുത്തശ്ശിക്ക് വ്യക്തമായി ലളിതമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് മുത്തശ്ശിക്ക് അത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ, മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ആ അറിവിനെ സംബന്ധിച്ച് നിങ്ങൾ ഏതാണ്ട് അഗാധമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലളിതമായി അത് മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അറിവിലെ വിടവുകൾ നമുക്ക് തന്നെ ബോധ്യപ്പെടും. അറിവ് എന്നത് കടലുപോലെ വിശാലമാണ്. വിരൽ തുമ്പിലെ വിവരങ്ങൾ കൊണ്ട് നാം വിദ്വാൻമാരായി എന്ന് കരുതുന്നത് ഒരു വലിയ കെണിയാണ്. അറിവില്ലായ്മയെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ അറിവിന്റെ തുടക്കം. സങ്കീർണമായ ലോകത്തെ ലളിതമായി കാണാതെ കാര്യങ്ങളെ ആഴത്തിൽ പഠിക്കാനുള്ള വിനയം നമുക്കുണ്ടാകണം. തർക്കത്തിന് പോകുമ്പോഴും സംവാദത്തിന് പോകുമ്പോഴുമെല്ലാം ഏതു വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ തർക്കിക്കുന്നത് അല്ലെങ്കിൽ സംവദിക്കുന്നത്, അതിൽ ആഴത്തിലെങ്കിലും പഠിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മളെയെല്ലാം ഇല്യൂഷൻ ഓഫ് എക്സ്പ്ലനേറ്ററി ഡെപ്ത് ബാധിക്കും. അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം എന്നതിനെക്കുറിച്ച് നമുക്ക് തെറ്റായ ധാരണയല്ല വേണ്ടത്, ശരിയായ ധാരണയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
3: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
0: പുലർവിട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും.

കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കിളിമാനൂർ ഉപജില്ലാ കാര്യാലയത്തിൽ നിന്നും വിവിധ വായ്പാ പദ്ധതികൾ പ്രകാരം വായ്പ എടുത്ത് കുടിശ്ശിക ആയിട്ടുള്ളതും വായ്പാ കാലാവധി അവസാനിച്ചതും ഇപ്പോൾ റവന്യൂ റിക്കവറി നേരിടുന്നതുമായ നെടുമങ്ങാട് വർക്കല ചിറയൻകീഴ് താലൂക്കിന്റെ പരിധിയിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആകർഷകമായ പലിശ ഇളവോടുകൂടി വായ്പാ കണക്ക് അവസാനിപ്പിക്കുന്നതിന് അവസരം നൽകുന്നു. കേരള സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇന്ന് വെഞ്ഞാറമൂട് വാമനപുരം ബ്ലോക്ക് ഓഫീസിൽ വച്ച് നടക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം വമ്പിച്ച ആനുകൂല്യം കൈപ്പറ്റാൻ എല്ലാ മാന്യ ഗുണഭോക്താക്കളോടും അഭ്യർത്ഥിക്കുന്നു. വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ആവേശം തിരുവനന്തപുരത്തേക്ക്. എൻവെസ്റ്റ്നെറ്റ് സെനിത് ട്രോഫി ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 2026 ഒക്ടോബർ 5 മുതൽ 8 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഹരിയാന എന്നീ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഒക്ടോബർ 5 മുതൽ 7 വരെ ലീഗ് മത്സരങ്ങളും ഒക്ടോബർ 8 ഉച്ചയ്ക്ക് 2 മണിക്ക് ഫൈനലും നടക്കും. ശ്രീകാര്യം ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതുതായി സ്ഥാപിച്ച പൈപ്പുകൾ നിലവിലെ ലൈനുമായി ബന്ധിപ്പിക്കുന്ന ജോലി നടക്കുന്നതിനാൽ ശ്രീകാര്യം, ചെറുവയ്ക്കൽ, കാര്യവട്ടം, പാങ്ങപ്പാറ, പൌണ്ടുകടവ്, ആക്കുളം, ഉള്ളൂർ, ഇടവലക്കോട്, അലത്തറ, കുഴിവിള വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വെള്ളിയാഴ്ച പൂർണ്ണമായും ഞായറാഴ്ച വരെ ഭാഗികമായും മുടങ്ങും. തിരുമല ജംഗ്ഷൻ മുതൽ തൃക്കണ്ണാപുരം വരെയുള്ള ഭാഗത്ത് റോഡ് ടാർ ചെയ്യുന്ന പ്രവൃത്തി നടക്കുന്നതിനാൽ ഒക്ടോബർ 6 വരെ റോഡിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണമുണ്ടായിരിക്കും. തിരുമല മങ്കാട്ടുകടവ് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പുത്തൻകട ജംഗ്ഷനിൽ നിന്ന് തൃക്കണ്ണാപുരം ഭാഗത്ത് പ്രവേശിക്കാൻ പാടില്ല. നേമത്ത് നിന്ന് തിരുമല ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പ്ലാങ്കാലമുക്ക് ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞുപോകണം. നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന റോഡിന് ഇരുവശവും പൂർണ്ണമായും പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. 20-നും 65-നും ഇടയിൽ പ്രായമുള്ള പിത്താശയ കല്ലുള്ളവർക്ക് ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ ഗവേഷണ അടിസ്ഥാനത്തിൽ സൌജന്യ ചികിത്സ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8281-12-0846. നമ്പർ ഒരിക്കൽ കൂടി 8281-12-0846. എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് 11 കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ തൊഴിൽമേള നടക്കും. 10-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ള 40 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യുന്നതിന് ആധാർ കാർഡ് വേണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8921-16-20-0-04-71-29-9-609. നമുക്ക് ചുറ്റും ഇനി നാളെ രാവിലെ പുലർവട്ടത്തിൽ കേൾക്കാം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ശാസ്ത്രലോകത്തിൽ മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
2: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: പുലർവട്ടത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. താണ്ഡവം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമാചാര പ്രഭാത്, തുടർന്ന് മോർണിംഗ് ന്യൂസ് കേൾക്കാം. ഡൽഹിയറിലെ
1: നമസ്കാർ. ആകാശവാണി

0: നോവൽ സഞ്ചാരം.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
2: സുലൈമാൻ അവളുടെ രണ്ടു ചുമലിലും കടന്നുപിടിച്ചു. ആ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളിലേക്ക് നോക്കി. മനുഷ്യനിൽ അതിദുർലഭമായി മാത്രം സ്ഫുരിക്കാറുള്ള അലൗകികവും തീക്ഷ്ണവുമായ തേജസ്ഫുരണം അയാളുടെ കണ്ണുകളിൽ മിന്നി. അതെന്താണെന്ന് ഖദീജയ്ക്ക് മനസ്സിലായില്ല. എങ്കിലും അതിൻ്റെ മഹത്വം അവൾ അനുഭവിച്ചു. പറീൻ, അവൾ അപേക്ഷിച്ചു. ബിശ്വം, അയാൾ നിർത്തി. ബിസോ, അവൾ തിരക്കി. അവൻ എന്റെ മകനാണ്. ഹേ, അവൾ ഇരുന്നു പോയി. മാലിക്കുൽ ജബ്ബാറായ തമ്പിരാനേ. സുലൈമാനും അവളുടെ അടുത്തു തന്നെ ഇരുന്നു. ഇത്രയും വലിയ ഒരാഘാതമാവുമെന്ന് ഖദീജ ഓർത്തതല്ല. ആകെ വിയർത്തുപോയി. എങ്കിലും സ്ത്രീ സഹജമായ ആ യാഥാർത്ഥ്യബോധം അവളെക്കൊണ്ട് ചോദിപ്പിച്ചു.
3: ഓൻ്റെ തള്ള?
2: ഇല്ല. ഖദീജ നെടുതായി ഒന്ന് നിശ്വസിച്ചു. രണ്ടുപേരും മിണ്ടാതിരിക്കുകയാണ്. ഏതാപത്തിനും തയ്യാറായിട്ടാണ് സുലൈമാന്റെ ഇരിപ്പ്. അയാളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. നാസാദ്വാരം വിടർന്നു. സ്വതേ സ്ഥൂലമായ ആ ശരീരം കുറേക്കൂടി സ്ഥൂലിച്ച പോലെ തോന്നി. അയാളുടെ തലയിൽ കെട്ടിൻ്റെ തുമ്പിന്മേൽ ജാലകത്തിലൂടെ വരുന്ന ഇളങ്കാറ്റ് തിരിപ്പിടിച്ചുകൊണ്ട് നിന്നു.
3: എന്നിട്ട്?
2: ഖദീജയാണ് മൗനം ഭഞ്ജിച്ചത്.
4: അത് തന്നെ.
3: ഇതേവരെ കടുപ്പം ചെയ്യായിരുന്നോ? ആ കുട്ടീനെ തിരിഞ്ഞു നോക്കാണ്ടേ?
2: സുലൈമാന്റെ ആത്മാവിൽ ഈ ചോദ്യം ഒരു തിരിയുളി കടത്തി. അയാൾ ചാടിയെഴുന്നേറ്റ് പറഞ്ഞു,
4: ഞാൻ കടുപ്പം ചെയ്തു അല്ലേ?
2: ലോകത്തെ മുഴുവൻ തെറിപ്പിക്കുന്ന ഒരു പുച്ഛച്ചിരി ചിരിച്ചുകൊണ്ട് അയാൾ തുടർന്നു,
4: ഞാൻ കടുപ്പം ചെയ്തു അല്ലേ? ഞാൻ ആരോടും ഒന്നും ചെയ്തില്ല ഖദീജ.
2: ദേഹത്തിലെ രക്തം മുഴുവൻ ആ മുഖത്തേക്ക് തള്ളി വന്നു.
4: ഞാൻ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ടില്ല. എന്റെ ഇഷ്ടപ്രകാരം ഞാനിങ്ങനെ ആയതല്ല, എന്നെ ആക്കിയതാണ്.
2: ഇന്നതിൽ എനിക്ക് വ്യസനമില്ല.
4: എല്ലാം ഒന്ന് തന്നെ.
2: എന്റെ തല പണയം കെട്ടിയിരുന്നു. ആരും ഏതുമില്ലാതെ ഇരിക്കുന്ന ആ സ്ത്രീയെക്കൂട്ടി വരാമെന്ന് പറഞ്ഞിട്ട് പോലും എന്നെ വിശ്വസിച്ചില്ല. ഞാൻ ഒറ്റുകാരനാവുമത്രേ. ഞാൻ കൂട്ടാളന്മാരുടെ കൂട്ടത്തിലായിരുന്നു. അന്നെല്ലാവർക്കും ഭ്രാന്തായിരുന്നു. ഭ്രാന്ത്! ചിലരെയെല്ലാം കൊന്നു, ദ്രോഹിച്ചു, എന്നെയും ദ്രോഹിച്ചു.
4: എന്റെ വേദനയും ആശങ്കയും അറിയിച്ചതിന് എന്നെക്കൊണ്ട് ശവം ചുമപ്പിച്ചിട്ടുണ്ട്. എന്നെ പിടിച്ചടിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി എന്നെ പിടിച്ച് വേറെ ഒരാളാക്കി.
2: ഭ്രാന്തന്മാരോട് എന്തു പറയാൻ? അവിടം കൊണ്ട് അവസാനിച്ചു.
4: ഇതൊക്കെ സഹിച്ചു.
2: വിചാരണ ആരംഭിച്ചപ്പോൾ ഞാനായി ദ്രോഹി. നോക്ക് ഖദീജ,
4: എന്റെ ഈ കൈയിൻ്റെ ചട്ട മറിച്ചിട്ട് കെട്ടിയിട്ടുണ്ട്.
2: തോക്കിൻ്റെ ചട്ട കൊണ്ട് നൂറുകണക്കിലിടി ഞാൻ കൊണ്ടിട്ടുണ്ട്.
4: എന്തിന്? വെറുതെ. ഒന്നും ചെയ്യാത്തതിന് ഇടിച്ചിടിച്ച് ബോധം കെട്ട് വീഴുമ്പോൾ വെള്ളം തന്ന് ബോധം വരുത്തി വീണ്ടും ഇടിക്കുക.
2: ഒരു ദിവസമല്ല, പല ദിവസം.
4: ഓ ഡറബേ,
2: ഖദീജ തേങ്ങി. സുലൈമാൻ അത് ശ്രദ്ധിക്കാതെ തുടർന്നു,
4: ഒരീച്ചയെ പോലും ദ്രോഹിക്കാത്ത എന്നെ ശിക്ഷിച്ചു.
2: കേക്കൂ ഖദീജെ, അനേക ദിവസം ജയിലിലെ മണ്ണിൻകൊട്ട ഞാൻ ചുമന്നിട്ടുണ്ട്.
4: എന്റെ തമ്പിരാനേ,
2: ഖദീജയ്ക്ക് ശ്വാസം മുട്ടും പോലെ തോന്നി.
4: എല്ലാം കഴിഞ്ഞ് പുറത്തു വന്നപ്പോ
2: ഞാനല്ലതായിരിക്കുന്നുവെന്ന് എല്ലാവരും പറഞ്ഞു.
4: എനിക്ക് വല്ല മാറ്റവും വന്നിരുന്നു.
2: ഒന്നും തോന്നിയില്ല.
4: എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു.
2: കേക്ക് ഖദീജ,
4: എന്റെ ആണിവേര് അടർന്നു കഴിഞ്ഞിരുന്നു.
2: എന്നിട്ടും ഞാൻ തേടിപ്പോയി. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു.
4: ഇക്കുട്ടി ബാക്കിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

മൗനവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യ ഗാനം സാഗർ സംഗമം എന്ന ചിത്രത്തിൽ നിന്നും.

0: ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ഇളയരാജ സംഗീതം പകർന്ന് ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനമാണ് നിങ്ങൾ സ്മൃതിമന്ദിരത്തിൽ കേട്ടത്.
1: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
2: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
1: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
2: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
1: ഫോട്ടോഗ്രാഫി പോസ്റ്റ്

0: ഡിസൈനിങ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: സ്മൃതിമധുരത്തിൽ മൗനവുമായി ബന്ധപ്പെട്ട ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രം വരികൾ എഴുതി ജോൺസൺ സംഗീതം പകർന്ന് ചിത്രം പാടിയത് ചിത്രം സവിധം.

0: വളരെ ലളിതമായതും നിവർന്നു നിന്ന് ചെയ്യാവുന്നതുമായ ഒരു യോഗാസനമാണ് കടീചക്രാസനം. ഇത് ചെയ്യാനായി ആദ്യമേ കാലുകൾ തോളകലത്തിൽ വെച്ച് നിവർന്നു നിൽക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ തോളുയരത്തിൽ തറയ്ക്ക് സമാന്തരമായി ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ട് ശരീരം മെല്ലെ വലതുവശത്തേക്ക് തിരിക്കുക. ഇതോടൊപ്പം ഇടത് കൈപ്പത്തി വലത് തോളിൽ വയ്ക്കുകയും വലത് കൈ പുറകിലേക്ക് കൊണ്ടുവന്ന് അരക്കെട്ടിനെ ചുറ്റിപ്പിടിക്കുകയും ആവാം. ദൃഷ്ടി വലത് തോളിന് മുകളിലൂടെ പുറകിലേക്ക് വേണം. നട്ടെല്ലും കഴുത്തും നിവർന്നു തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടോ മൂന്നോ സെക്കൻഡ് ഇതേ സ്ഥിതിയിൽ തുടർന്നതിനു ശേഷം സാവധാനം ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് നേരെ വരാം. ഇതേ രീതിയിൽ മറുവശത്തേക്കും ആവർത്തിക്കാം. കഴുത്ത്, തോൾ, ഇടുപ്പ്, പുറംഭാഗം പേശികൾക്ക് ബലം കൊടുക്കാനും പുറംഭാഗത്തെ പേശികളിലെ സ്റ്റിഫ്നസ് അഥവാ പിടുത്തം കുറച്ച് പോസ്റ്റർ ശരിയായി തുടരാനും ഈ യോഗാസനം സഹായിക്കുന്നു. ഇതേ യോഗാസനം തന്നെ കൈകൾ തലയ്ക്കു മുകളിൽ ഉയർത്തി വിരലുകൾ കോർത്തുപിടിച്ച് ഇടുപ്പിന്റെ ഭാഗത്തുനിന്ന് ശരീരം മുന്നോട്ട് കുനിച്ച് കൈകളും ഉടൽഭാഗവും രണ്ടു വശങ്ങളിലേക്കും സാവധാനം ചലിപ്പിച്ചുകൊണ്ടും ചെയ്യാവുന്നതാണ്. ഇത് തിര്യക് കടീചക്രാസനം എന്നറിയപ്പെടുന്നു. കൈകൾ മേൽപോട്ട് ഉയർത്തുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുകയും ശരീരം മുൻപോട്ട് കുനിയുമ്പോൾ പുറത്തേക്ക് വിടുകയും ചെയ്യണം. ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾ, നടുവേദന, കഴുത്തുവേദന മുതലായവ ഉള്ളവർ തിര്യക് കടീചക്രാസനം ഒഴിവാക്കേണ്ടതാണ്.
1: കടിചക്രാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
1: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
3: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
2: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
3: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
2: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രം വരികൾ എഴുതി രഘുകുമാർ സംഗീതം പകർന്ന, MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആര്യൻ.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9:00. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ധനം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന PK ഗോപി, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:45 കേൾക്കാം.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം. ഡൽഹിയറിലെ

0: ഷൺമുഖം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, സുരേഷ് പീറ്റ് സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാർ, സുജാത, പ്രഭാകരൻ തുടങ്ങിയ സംഘം ആലപിച്ച ഗാനം. ചിത്രം രാവണപ്രഭു.
2: പിറന്നേ കോടി പറന്നേ ആണ്ടവാനെ ആണ്ടി മനസ്സേ, ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ, ഏ തേരെ ഇഴുക്ക് എന്നാച്ചിമുത്ത്, ഏ മത്തളം കൊട്ടേ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം. യഥാർത്ഥത്തിൽ എന്താണ് സന്ധിവാദം? ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? യഥാസമയം ഈ രോഗം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ നിരവധി സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മേഡം. ആദ്യമായി തന്നെ ചോദിച്ചോട്ടെ, എന്താണ് സന്ധിവാദം?
2: സന്ധിവാദം എന്ന് പറയുന്നത് ഒരു സന്ധികളെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്. ഇപ്പൊ സന്ധികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൈയിലെയോ കൈകാലുകളെയോ മുട്ടുകൾ, പിന്നെ അത് മാത്രമല്ല സ്പൈനിലെ കഴുത്ത്, ലോ ബാക്ക്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ജോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അസ്ഥികൾ കൂടുന്ന ഇടത്തെയാണ് നമ്മൾ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള നീർവീഴ്ച, നീരും വീക്കവും, അതിനെയാണ് സന്ധിവാദം എന്ന് പറയുന്നത്. 100-ൽ പരം സന്ധിവാദമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കാരണങ്ങൾ എടുത്ത് പറയാനുള്ളതാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ള ജനറ്റിക്സ് ആണ്. നമുക്ക് ജനതികമായിട്ട് എന്തെങ്കിലും വ്യതിയാനം ചിലവരിലുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ട്രിഗേഴ്സ് വരുമ്പോൾ ഇൻഫെക്ഷൻ രീതിയിലോ, ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വാദം, ഇപ്പം അതെന്ന് പറയുന്ന ആമവാദം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഉദാഹരണം മാത്രമാണ്. അതിലൊരു പലതരത്തിലുള്ള വാദങ്ങളിൽ ഒന്നാണ് ആമവാദം. അപ്പം അത് ബേസിക്കലി നമുക്ക് ഉണ്ടാവുന്ന ജനറ്റിക് ഡിഫെക്റ്റ്. അപ്പം അതിലെന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ, വെളിയിൽ നിന്നുള്ള ബാഹ്യമായ പ്രകോപനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചിലവർക്ക് സ്മോക്കിംഗ് ആയിരിക്കും, സ്മോക്കേഴ്സിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. പിന്നെ പറയുന്നത് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ്, അപ്പോൾ അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അപ്പം EBV വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, ചില പെരിയോഡോണ്ടൈറ്റിസ് അതായത് പല്ലുകളിലെ ഇൻഫെക്ഷൻ, പല്ലുകളിൽ ഒരുതരം ബാക്ടീരിയ ഉണ്ട്, പോർഫോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറഞ്ഞ് ആ ബാക്ടീരിയ ആകാം. അപ്പം അങ്ങനെയുള്ള ബാക്ടീരിയകൾ നമ്മുടെ ബോഡിയിൽ ആന്റിജൻസ് ഉണ്ടാക്കും. ബോഡിയിൽ ആന്റിജൻസ് ഉണ്ടാക്കി അതിന് എതിരായിട്ട് പ്രതിരോധ ശക്തി ഉത്ഭവപ്പെടുകയും അത് ആ പ്രതിരോധ ശക്തി ആണ് ഈ സന്ധിവാദം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള പത്തോജനസിസ്.
1: മാഡം, ഈ സന്ധിവാദം ഏതെല്ലാം തരത്തിലാണ് നമ്മളിൽ അനുഭവപ്പെടുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: സന്ധിവാദം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നത്. ഒന്ന് ഇൻഫ്ലമേറ്ററി വാദം, പിന്നെ അതായത് നീര് കൂടുതലുള്ള വാദവും, രണ്ടാമത് പറയുന്നത് തേയ്മാനം കൂടുതലും നീര് കുറവുമായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് നോൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതിൽ മെയിനായിട്ടും പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വാദമാണ്. അപ്പോൾ അതിനകത്തും ചെറിയ രീതിയിൽ നീർവീഴ്ച വരാം, ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ നീർവീഴ്ച വരാം എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ദ്രവിച്ചു പോവുകയും, തരണാസ്ഥി ദ്രവിച്ചു പോവുകയും, അത് മാത്രമല്ല കുറച്ച് രീതിയിൽ നീർവീഴ്ചയും സംഭവിക്കാം. ഇത് മാത്രം അത് കൂടാതെ ഉള്ളതാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. അപ്പം അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ആമവാദം, സ്പോണ്ടൈലോ ആർത്രോപതി. സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് ഉദ്ദേശിക്കുന്ന സ്പൈനിലെ ജോയിൻസ്, സ്പൈനിലെ കഴുത്ത് തൊട്ട് താഴെ വരെ ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. അപ്പം അതിനകത്തൊക്കെ വാദം ബാധിക്കാവുന്നതാണ്. അത് കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ബാക്കി പെറിഫറൽ ജോയിൻസിനെ ബാധിക്കുക, കൈയിലെ കാലുകൾ അങ്ങനെ ബാധിക്കുമ്പോൾ അതിനെ സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് പറയും. പിന്നെ ഉള്ളത് സോറിയാട്ടിക് ആർത്രൈറ്റിസ്. സോറിയാട്ടിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സോറിയാസിസ് ഉള്ളവർക്ക് വരുന്ന ഒരു ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും സോറിയാസിസ് വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സോറിയാട്ടിക് വാദം ഉത്ഭവപ്പെടുന്നത്. പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ആദ്യം വാദം, പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുമായിരിക്കും ഈ സ്കിന്നിലെ പാടുകൾ പോലെ, സോറിയാസിസ് പോലെ വരാൻ ആരംഭിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, അതായത് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ആർത്രൈറ്റിസ്. അത് പിന്നെ ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ. ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ SLE, സ്ക്ലിറോഡെർമ, ഇതെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാക്കാവുന്ന അസുഖങ്ങളാണ്.
1: മാഡം, ഈ സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ രോഗം കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്?
2: ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ അത് നേരത്തെ മനസ്സിലാക്കുകയും അതിന് രീതിയിലുള്ള ഒരു രോഗനിർണയം ചെയ്യുകയും ടെസ്റ്റുകൾ ചെയ്ത് രോഗനിർണയം ചെയ്യുകയും ഏറ്റവും നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ് വൈകല്യം വരാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഈ ജോയിൻസ് മാത്രമല്ല ബാധിക്കപ്പെടുന്നത്, ഈ വാദങ്ങളിൽ ആന്തരിക അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നേരത്തെ ഈ സിംപ്റ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനൊക്കെ ഓരോ രോഗലക്ഷണങ്ങൾ, അതായത് ജോയിൻറ്റിലെ നീര് വീഴ്ച, ഈ ജോയിൻറ്റിലെ നീർവീഴ്ച, വീക്കം, വേദന, അവിടെ നീരായിട്ട് പൊങ്ങി വരിക, ചുവപ്പ് നിറമുണ്ടാവുക, തൊടുമ്പോൾ ഒരു വാംത്ത് ഫീൽ ചെയ്യുക, തൊടുമ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ ആർത്രൈറ്റിസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിരിക്കാം, സൈനോവൈറ്റിസ് ആയിരിക്കാം. കാർട്ടിലേജിൻ്റെ ചുറ്റും ഈ ജോയിൻറ്റിനകത്ത് ബോണും കാർട്ടിലേജും കൂടാതെ ഉള്ള ഒരു അതിനെ എൻക്യാപ്സുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സൈനോവിയം എന്ന് പറയുന്നത്. അപ്പോൾ സൈനോവിയത്തിൽ അത് തന്നെ ഇൻഫ്ലെയിംഡ് ആവാം, അതിനെ സൈനോവൈറ്റിസ് എന്നും പറയാം. അപ്പോൾ സൈനോവൈറ്റിസ് കൊണ്ടായിരിക്കാം, ഫ്ലൂയിഡ് കളക്ഷൻ കൊണ്ടായിരിക്കാം, ഇതൊക്കെ കൊണ്ട് നീർവീഴ്ച ഉണ്ടാവും. അപ്പോൾ ജോയിൻസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കൈകാലുകൾ നല്ല വീങ്ങിയിരിക്കുന്നു, കൈയിലായിരിക്കും, കാലിലായിരിക്കാം. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ബാക്കി ഓർഗൻസിനെയും ചിലപ്പോൾ എഫക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ചില അത് ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട്, SLE എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ചർമ്മത്തിനെ ബാധിക്കാവുന്നതാണ്, ഫേസിലെ റാഷ് പോലെ വരാം, ദേഹത്ത് മുഴുവൻ റാഷ് പോലെ വരാം. ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് വെയിലടിക്കുമ്പോൾ സ്കിന്ന് വേദനിക്കുക, അല്ലെങ്കിൽ അത് ചുവപ്പ് നിറമായിട്ട് മാറുക, അപ്പോൾ അത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ഹെയർ ലോസ്, വായിൽ പുണ്ണ്, വ്രണങ്ങൾ, അപ്പോൾ ഇതെല്ലാം SLE പോലത്തെ അസുഖങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ജോയിൻസ് മാത്രമല്ല സ്കിന്നും ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള വാദമാണെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ജോയിൻസൊക്കെ മുറുകിയിരിക്കും, നിവർക്കാൻ പറ്റുകയില്ല എന്ന് മിക്ക ആൾക്കാരും പറയും. ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും, 30 മിനിറ്റ് എടുത്താലേ അതൊക്കെ കൈകാലുകളൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കൂ. അപ്പോൾ അത് നീര് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, രാത്രി മുഴുവൻ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ നീര് നല്ല അടിഞ്ഞ് കൂടും. കാരണം നമ്മൾ രാത്രി നല്ല ഉറങ്ങുകയാണല്ലോ, ജോയിൻസ് ഒന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നീരിങ്ങനെ കൂടി നിൽക്കും. അപ്പോൾ നീര് കൂടി നിന്നിട്ട് പിന്നെ കുറച്ച് ആക്ടിവിറ്റി, ജോയിൻറ്റൊക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ നീര് കുറച്ച് കുറച്ച് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ വേദനയും കുറയും, പിന്നെ അതുപോലെ തന്നെ സ്വെല്ലിങ്ങും കുറയുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അത് ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് മെയിനായിട്ടും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാവിലെ എണീക്കുമ്പോൾ പിരിമുറുക്കം, നിവർക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ.
1: മാഡം, സന്ധിവാദം ഇന്ന് ഏത് പ്രായക്കാരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്?
2: ലോകത്തിലെ നമ്മുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ, രോഗ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ അസുഖങ്ങൾ കൂടുന്നുണ്ട്. അത് ഈ അസുഖങ്ങളെല്ലാം തന്നെ മിക്ക അസുഖങ്ങളും, ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളും ഈ മധ്യവയസ്കർ അതുപോലെ ചെറിയ പ്രായക്കാരിലാണ് കൂടുതലും കാണപ്പെടുന്നത്. കൂടുതലും ഫീമെയിൽസിലാണ് ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദങ്ങളും SLE പോലുള്ള ആർത്രൈറ്റിസും ഒക്കെ വരുന്നത്. അപ്പോൾ അത് ഹോർമോണിൻ്റെ വ്യത്യാസം എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫീമെയിൽസിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ യങ് ആയിട്ടുള്ളപ്പോൾ ഹോർമോണിൻ്റെ ലെവലും ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടുമായിരിക്കാം കാരണം. പിന്നെ പണ്ട് മുതൽക്കേ ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അന്ന് രോഗലക്ഷണങ്ങൾ വെച്ച് അത് കണ്ടുപിടിക്കാതെ പോകുന്നതും ആയിരിക്കാം ഒരു കാരണം. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാം, ഈ രോഗങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടായ വാദമാണെന്നും വാദം ടെസ്റ്റ് ചെയ്യണം എന്നും ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്നും ഒക്കെ ഉള്ളൊരു ഭൂരിപക്ഷം, ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ അതിനെപ്പറ്റി അറിയാത്തതുള്ളൂ. അപ്പോൾ ബാക്കി കുറേയധികം ആൾക്കാർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ ആൾക്കാർ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നത്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലിയിലുള്ള മാറ്റം സന്ധിവാദത്തിന് ഒരു കാരണമാകുമോ എന്നുള്ളതാണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ചില തരത്തിലുള്ള വാദം, അതായത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് വരുന്നതാണ്. യൂറിക് ആസിഡ് കൂടിയിട്ട് ഇപ്പോൾ മദ്യപാനം കൂടുതലുള്ളവർ, ബിയർ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെഡ് മീറ്റ്, മട്ടൺ, ബീഫ്, അപ്പോൾ അതൊക്കെ യൂറിക് ആസിഡ്, പ്രോട്ടീൻ ഫുഡാണ്. പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതൊക്കെ തന്നെ യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഷെൽഫിഷ്, കടൽ മത്സ്യം, ഇതൊക്കെ ആണ് പറയപ്പെടുന്ന റീസൺസ്. അതല്ലാതെ അങ്ങനെ അധികം ഒരു ഡയറ്ററി ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല. ലൈഫ് സ്റ്റൈൽ ഇതൊക്കെയാണ്. പിന്നെ അമിതവണ്ണം, അമിതവണ്ണം കാരണം നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ, ഭാരം താങ്ങാൻ പറ്റാതെ കാൽമുട്ടുകളിൽ വേദന അനുഭവപ്പെടാറുണ്ട്. അത് കാരണം ഈ തേയ്മാനവാദം കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മ ഒബീസിറ്റി, പിന്നെ ജോലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അധികം ജോലി ചെയ്യാതെ ഒരേ ഇടത്ത് ഇരിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മസിൽ എന്നുള്ള സ്ട്രെങ്ത് പോകും. നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ മസിലുള്ള സ്ട്രെങ്ത് പോകും. അപ്പോൾ ഒരു ജോയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബോണും കാർട്ടിലേജും അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സും മാത്രമല്ല, ഇതെല്ലാം കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് മസിൽ, ചുറ്റോട് ചുറ്റും ഇരിക്കുന്ന മസിൽ. അപ്പോൾ മസിൽ വീക്കാണെങ്കിലും ഇതുപോലെ ജോയിൻ പെയിനും മറ്റും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം

0: സ്ട്രെങ്തനിങ് എക്സസൈസും മറ്റും ചെയ്യേണ്ടതുമാണ്. അപ്പൊ അതും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുമായിട്ട് ലിങ്ക്ഡ് ആണ്.
1: മേഡം, അതുപോലെ തന്നെ ഈ സന്ധിവാതം ഉള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: സന്ധിവാതം ഉള്ള ആളുണ്ടെങ്കിൽ, അത് മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ കഴിക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ കൂടിയ മരുന്നുകളൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക, അധികം ക്രൗഡ് ഉള്ള അടുത്ത് പോവാതിരിക്കുക, ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്, മരുന്ന് കഴിച്ച് കറക്റ്റ് രീതിയിലുള്ള ഫോളോ അപ്പ് വയ്ക്കുക, ഇതാണ് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് ജോയിൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം. അപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലങ്സിനെ ബാധിച്ച് ഇൻ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാം, ബേസ് ലൈൻ ഒരു ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് ഇത് ഒരു മൾട്ടി മൾട്ടി ഒരു ഓർഗൻ ഒരു അസസ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അവരെല്ലാം തന്നെ നമ്മൾ മറ്റ് ഓർഗൻസിനെ ഒക്കെ കൂടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ബി പി നോക്കണം, ഷുഗർ നോക്കണം, കൊളസ്ട്രോളും നോക്കണം, നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും യോഗ എക്സസൈസ് ഇതൊക്കെ പരിപാലിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് നല്ല രീതിയിലുള്ളൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ചില ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് നല്ല അവർക്ക് മറ്റുള്ളവരെ പോലെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ക്രോണിക് അസുഖമുള്ളവർക്ക് ഒരു ചെറിയ മൂഡ് കുറവും ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് അത് കണക്കിലെടുത്ത് അവർക്ക് കൂടുതലായിട്ടുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം. എല്ലാവരെ പോലെയും നമുക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെൻ്റൽ സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുക, അതും ഒന്ന് ഓവർലുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് കൂടെ ഉള്ളവർ ചെയ്യാൻ പറ്റുന്ന കാര്യം.
1: മാഡം, അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ, ഈ സന്ധിവാദം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുമോ?
0: ഭേദമാക്കാവുന്നതിനെക്കാട്ടിലും നമുക്ക് അതിലുപരി അത് നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ചില ഒരു അസുഖം തന്നെ ഓരോ ആൾക്കാർക്കും വ്യത്യാസമായ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ SLE എന്ന് പറയുന്ന അസുഖം ചിലവരിൽ അത് ബ്ലഡിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ഹാർട്ടിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, ചിലവരിൽ അവർ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. അസുഖം കൂടുതലുള്ളവർക്ക് നല്ല കൂടിയ ട്രീറ്റ്മെൻറ്റും, അത് ഇല്ലാത്തവർ കുറച്ച് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റും, മൈൽഡ് ഡിസീസിന് കുറച്ച് കുറഞ്ഞ. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് വരാം. അപ്പോൾ എന്നാൽ നമുക്ക് അസുഖം നല്ല രീതിയിൽ ഭേദപ്പെടുത്താം എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. പൂർണ്ണമായി ഭേദപ്പെടുത്താം എന്ന് പറയാൻ പറ്റില്ല, കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ പറ്റും. ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാവുന്നതാണ്, അപ്പോൾ അത് ഈ ഇൻഫെക്ഷൻസും അതുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ. പക്ഷെ നല്ല രീതിയിൽ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം വിത്ത് മെഡിസിൻസ്.
1: സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

0: ഇന്നത്തെ രാഗാമൃതത്തിൽ
1: ലാൽഗുഡി ജി ജയരാമനും ലാൽഗുഡി ശ്രീമതി ബ്രഹ്മാനന്ദവും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം ഉമയാൾപുരം കെ ശിവരാമൻ, ഖടം ആലങ്കുടി രാമചന്ദ്രൻ. ആദ്യമായി ത്യാഗരാജസ്വാമികൾ രചിച്ച ലളിതേ എന്ന കൃതി കേൾക്കാം. രാഗം ഭൈരവി, ആദിതാളം.

0: ഇതുവരെ കേട്ടത് ലാൽഗുഡി ജി ജയരാമനും ലാൽഗുഡി
1: ശ്രീമതി
0: ബ്രഹ്മാനന്ദവും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം ഉമയാൾപുരം കെ ശിവരാമൻ. ഘടം ആലങ്ങുടി രാമചന്ദ്രൻ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? ആ മാഡം,
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
1: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ?
1: ഇത്രയുള്ളൂ.
0: ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് കൺസൾട്ടന്റ് ഓൺകോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ. ശ്രോതാക്കൾ ഇപ്പോൾ തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9495964321, 9495655631. ഒരു നമ്പർ കൂടി, 9495956321. സ്റ്റുഡിയോയിൽ അതിഥിയോടൊപ്പം എം എസ് ആശ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ കാലത്ത് ആളുകളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന രോഗങ്ങളിലൊന്നാണ് ക്യാൻസർ. എന്നാൽ ശരിയായ ബോധവൽക്കരണത്തിലൂടെയും മുൻകരുതലുകളിലൂടെയും പകുതിയിലധികം ക്യാൻസറുകളെയും തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്നതാണ് ശാസ്ത്രം നമ്മോട് പറയുന്നത്. നാം പിന്തുടരുന്ന ഭക്ഷണരീതിയും ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധത്തിൽ എത്രത്തോളം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ഡോക്ടർ അരുൺ എ ജെ ആണ്. ക്യാൻസർ സാധ്യത കുറയ്ക്കാനുള്ള ജീവിതശൈലി മാറ്റങ്ങൾ, പ്രതിരോധ പരിശോധനകൾ, ഭക്ഷണക്രമം എന്നിവയെക്കുറിച്ചെല്ലാം നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം. പ്രോഗ്രാമിലേക്ക് ഡോക്ടറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ.
2: നമസ്കാരം.
1: അപ്പോൾ നമുക്ക് ജീവിത ശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് എത്രത്തോളം ക്യാൻസറുകളെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നൊന്ന് പറയാമോ?
2: നമുക്ക് ഇപ്പോൾ ആശ പറഞ്ഞതുപോലെ ക്യാൻസറിന് രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് നമ്മുടെ ജീവിതശൈലി കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന കാരണങ്ങൾ, മാറ്റാവുന്ന കാരണങ്ങൾ. രണ്ടാമത്തത്, നമുക്കായിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത കാരണങ്ങൾ. ഇപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ജെൻഡർ, ലിംഗഭേദം. ഇപ്പോൾ സ്ത്രീകളിൽ മാത്രമായി കണ്ടുവരുന്ന തരം ക്യാൻസറുണ്ട്. ഇപ്പോൾ സ്തനാർബുദം സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസർ സ്ത്രീകൾക്ക് മാത്രം കണ്ടുവരുന്ന ക്യാൻസറാണ്. പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പോൾ നമ്മുടെ ലിംഗഭേദം അഥവാ സെക്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, അല്ലേ? നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ പ്രായം കൂടുന്തോറും ക്യാൻസർ സാധ്യത കൂടുന്ന ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ സ്തനാർബുദം ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളെക്കാട്ടിയും കൂടുതൽ വരാൻ സാധ്യതയാണ് പ്രായം കൂടിയ സ്ത്രീകളിൽ സ്തനാർബുദം വരാനുള്ള സാധ്യതകൾ. അപ്പോൾ ഈ പ്രായം, ലിംഗഭേദം, നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വരാം. ആ കാരണങ്ങളൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാരണങ്ങളല്ല. പക്ഷേ ഇവ പകുതി താഴെ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി പകുതിയിലധികം കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരഭാരം. ശരീരഭാരം WHO ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന ആ ലെവലിൽ തന്നെ റേഞ്ച് ചെയ്യുക, കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പണ്ടേ പറയുന്ന കാര്യമാണ്, പൊക്കം എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നോക്കുക. അതിൽ നിന്ന് ഒരു 100 കുറച്ച് കഴിഞ്ഞാൽ എത്ര വെയിറ്റ് നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയലായിട്ടുള്ള ശരീരഭാരം നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു 160 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 100 കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ, അയാൾക്കൊരു 60 കിലോ ഭാരമായിരിക്കാം വേണ്ടി വരുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈ ശരീരഭാരം ഈ പറയുന്ന ലിമിറ്റിനകത്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് നമ്മുടെ ശാരീരിക പ്രവർത്തനക്ഷമത, ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ടായിരിക്കാം നമുക്ക് ശരീരഭാരം ഈ പറഞ്ഞ റേഞ്ചിനകത്ത് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം? നമ്മൾ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും 30 മിനിറ്റ്സ് ഓഫ് ബ്രിസ്ക് എയറോബിക് ആക്ടിവിറ്റി, അതായത് 30 മിനിറ്റ് ദ്രുതഗതിയിലുള്ള വ്യായാമം, അത് നടത്തയാവട്ടെ, ഓട്ടമാവട്ടെ, സൈക്ലിംഗ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്.
1: അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന ക്യാൻസറുകളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ? സംസാരിച്ചോളൂ, ഡോക്ടർ അരുൺ ഉണ്ട്, സംസാരിച്ചോളൂ.
3: എനിക്ക് ക്യാൻസർ ആണ്.
2: ആ, സംസാരിച്ചു. എന്താ സംശയം, എന്താന്ന് പറഞ്ഞോളൂ.
3: ക്യാൻസർ എനിക്കെടുത്ത് ഇപ്പൊ അടുത്ത് എനിക്ക് ചെറുതായിട്ടൊരു വേദന വെച്ചിരിക്കുന്നു ഡോക്ടർ. ഇതിലെന്താണെന്ന് ചെക്കപ്പിന് പോയിട്ട് 3 മാസം കഴിഞ്ഞ് അപ്പോഴേ സ്കാനിങ് എടുത്ത് കൊടുത്തപ്പോ ഒന്നും ഇല്ല. ഇപ്പൊ എനിക്ക് വേദനയുണ്ട്.
2: എവിടെ, ഏത് ഭാഗത്തായിരുന്നു ക്യാൻസറിന്റെ അസുഖം ഉണ്ടായിരുന്നത്? ഓക്കെ. സ്തനാർബുദത്തിന്റെ സർജറി കഴിഞ്ഞല്ലേ? ശരി ശരി. ഈ സർജറി കഴിഞ്ഞും നമുക്ക് ഈ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഇവയെല്ലാം കഴിഞ്ഞിട്ടും ആ സർജറി കഴിഞ്ഞ സ്ഥലത്തുണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകൾ സ്വാഭാവികമായിട്ടുള്ള വേദനയാണ്. അത് ക്യാൻസറുമായിട്ട് വീണ്ടും ക്യാൻസർ വീണ്ടും വരുന്നതായിട്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ഈ കുത്തുന്ന പോലത്തെ ചെറിയ ചെറിയ വേദന കാണും, അത് സ്വാഭാവികമായിട്ട് വരുന്ന വേദനയാണ്.

0: ഒരു ഒരു തരത്തിലും പേടി വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു രണ്ട് വർഷത്തേക്ക്
1: എനിക്ക് രണ്ടു വർഷമായി, രണ്ടു വർഷം തികഞ്ഞ്. ഇപ്പുറത്തന്ന് എനിക്കിലും ഒരു വേദന. അപ്പോഴെനിക്ക് വെള്ളത്തിൽ വരുന്ന പൂച്ചയ്ക്ക് എന്തൊരായാലും കാണുമ്പോൾ ചൂടുവെള്ളം കണ്ട ചൂടുവെള്ളം പച്ചവെള്ളം അറിഞ്ഞു. അതുപോലെ എനിക്ക് ഇവങ്ങ് വിഷമാ. അതാണ് ഞാൻ നോക്കിയിരുന്നു വിളിച്ചത്.
0: ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ സർജറി കഴിഞ്ഞ സ്ഥലത്താണ് വേദന എന്നുണ്ടെങ്കിൽ, കുത്തുന്ന പോലത്തെ വേദനയാണെന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമില്ല. സർജറിക്ക് ശേഷം ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള വേദനയാണ്. പിന്നെ ഓപ്പോസിറ്റ് സ്ഥാനത്തിൽ മറ്റേ ബ്രസ്റ്റിനകത്ത് വേദന വരുന്നുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ സ്തനാർബുദത്തിൽ വരുന്ന മുഴ വേദന ഇല്ലാത്ത മുഴയാണ്. മനസ്സിലായില്ല? അപ്പം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ചെറിയ കല്ലിപ്പായിട്ട് കൊണ്ടെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വേദന രഹിതമായിട്ടുള്ള മുഴയാണ് സ്തനാർബുദത്തിൽ പറയുന്നത്. ശരി,
1: അതുപോലെ
0: ഓക്കെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും എപ്പോഴാണ് സ്തനാർബുദത്തിന് വേദന വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവ തൊലിയിലോട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ നെഞ്ചിലെ എല്ലുകളിലോട്ടൊക്കെ പസിലിലോട്ടോ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സ്തനാർബുദത്തിന് വേദന വരാറുള്ളൂ. അല്ലാണ്ട് ഒട്ടുമിക്ക സ്തനാർബുദ മുഴകൾക്കും വേദന വരാറില്ല. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഡോക്ടറെയാണോ കണ്ടിരുന്നത് ആ ഡോക്ടറെ നമുക്കൊരു 3 മാസം കൂടുന്തോറും ഫോളോ അപ്പ് ചെയ്യുക. ആദ്യത്തെ ഒരു 2 വർഷത്തിലേക്ക് 3 മാസത്തിലൊരിക്കൽ ഡോക്ടറെ പോയി കാണുക.
1: ഓക്കെ,
0: എവിടെയാണെങ്കിലും ആ ഡോക്ടറെ പോയി 3 മാസത്തിലൊരിക്കൽ ഓങ്കോളജി ഡോക്ടറെ, ക്യാൻസർ വിദഗ്ധനെ പോയി
1: കാണുക.
0: അപ്പൊ അത്ര മാത്രം മതി. ഓക്കെ ഓക്കെ, അപ്പൊ പിന്നെ പേടിക്കാനില്ല. മാർച്ച് കഴിഞ്ഞിട്ടും വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക, 3 മാസത്തിലൊരിക്കൽ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ചിലപ്പോൾ ഒക്ടോബർ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ട് നമ്മൾ പിങ്ക് മന്ത് ആയിട്ടൊക്കെ ഒബ്സർവ് ചെയ്യുകയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്?
0: ആ, ഇപ്പോൾ വന്ന കോളിനോട് ചേർത്ത് തന്നെ ഞാൻ പറയാം. നമുക്ക് സ്ത്രീകളിൽ എപ്പോഴും സ്തന സ്വയ പരിശോധന അഥവാ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഏതൊരു ക്യാൻസറേയും പോലെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ക്യാൻസർ തന്നെയാണ് സ്തനാർബുദം. അപ്പോൾ നമുക്ക് എങ്ങനെ ആ മുഴ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാം, അതാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക. മാസത്തിലൊരിക്കൽ സ്ത്രീകൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട്,
2: അതേ ആർത്തവത്തിന് ശേഷം എന്ന് പറയുന്നത് ആ ഒരു ടൈം ഉണ്ടോ?
0: ശരിക്കും ആർത്തവത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ത്രീകൾക്ക് ചില സമയത്ത് ഈ മെൻസസുമായിട്ട് അടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് കുറച്ച് ദൃഢമാവും, കല്ലിപ്പ് പോലെ തോന്നിയേക്കാം, സ്വാഭാവികമായിട്ട് തന്നെ തോന്നിയേക്കാം. അതല്ലാത്തൊരു സമയത്ത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, ഇടുപ്പ് വരെയുള്ള ഡ്രസ്സ് അൺഡ്രസ് ചെയ്യുക, എന്നിട്ട് 2 കൈയും ഇടുപ്പിൽ വെച്ച ശേഷം നമുക്ക് നോക്കുക എന്തെങ്കിലും മാറി തമ്മിലുള്ള എന്തെങ്കിലും ആകൃതിയിൽ വ്യത്യാസമുണ്ടോ, തൊലി ഉള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ, നിപ്പിള് മുലക്കണ്ണുള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ, അവിടെ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് ദ്രാവകം എന്തെങ്കിലും വരുന്നുണ്ടോ. ഇതേ കാര്യം തന്നെ കൈ 2 ഉയർത്തിയ ശേഷം നോക്കുക. എന്നിട്ട് വലത്തെ കയ്യിലെ 3 വിരൽ വെച്ച് ഇടത്തെ മാറും ഇടത്തെ കഷവും പരിശോധിച്ച് നോക്കുക. ഇങ്ങനെ നടുക്ക് നിന്ന് തുടങ്ങി പുറത്തോട്ട് വരുന്ന രീതിയിൽ, പൂക്കളമൊക്കെ ഇടുന്ന രീതിയിൽ പുറത്തോട്ട് വരുന്ന രീതിയിൽ വലത്തെ കയ്യിലെ 3 വിരൽ വെച്ച് ഇടത്തെ മാറും ഇടത്തെ കഷവും പരിശോധിക്കുക. ഇടത്തെ കയ്യിലെ 3 വിരൽ വെച്ച് വലത്തെ മാറും വലത്തെ കഷവും പരിശോധിക്കുക. ഇത് മാസത്തിൽ ഒരിക്കൽ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഫോണിലെന്നുള്ള നെറ്റിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രൊസീജിയർ കിട്ടും. ഒരു 3 മിനിറ്റ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. മാസത്തിൽ ഒരിക്കലും നിർബന്ധമായിട്ടും ചെയ്യുക. ഡേറ്റ് മറക്കാതിരിക്കാൻ വേണ്ടി എല്ലാ മാസം 1-ാം തീയതി എന്നാണ് നമ്മൾ പറയാറ്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാടിന്ന്
2: ഓക്കെ ഡോക്ടർ അരുൺ എജയ ഉണ്ട്, സംസാരിച്ചോളൂ.
3: ഡോക്ടർ, എനിക്ക് ഒരു സംശയം വെച്ചാൽ, ഈ ഭക്ഷണം, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏതൊക്കെയാണ് നമുക്ക് ഈ ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതുപോലെ ഈ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ ഈ അലുമിനിയം പാത്രത്തിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു കുഴപ്പം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പറയുകയായിരുന്നു.
0: ആ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ പ്രിവെൻഷൻ്റെ കാര്യം, ക്യാൻസർ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ 2 കാര്യം പറഞ്ഞായിരുന്നു. ജീവിത നമ്മുടെ ശരീരഭാരം, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ശാരീരിക പ്രവർത്തനക്ഷമത, അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഭക്ഷണക്രമം. അപ്പോൾ നമുക്ക് ഈ ഭക്ഷണത്തിൽ നമുക്ക് ക്യാൻസർ വരുത്താൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളുണ്ട്, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള ഭക്ഷണങ്ങളുണ്ട്. ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഏത് ഭക്ഷണമാണെങ്കിലും ക്യാൻസർ വരുത്താനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ അതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും, ഇപ്പോൾ ബേക്കറിയിൽ വരുന്ന പഫ്സ്, ബർഗർ, പിന്നെ ചൂടാക്കിയ ചിക്കൻ, പൊരിച്ച ചിക്കൻ, അപ്പോൾ ഇതിനൊക്കെ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നൊക്കെ പറഞ്ഞ കെമിക്കൽ രാസവസ്തുക്കളുള്ള ഭക്ഷണങ്ങളാണിത്. അപ്പോൾ നമുക്ക് ഈ റോസ്റ്റ് ചെയ്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കാം. അതേപോലെ

0: തന്നെ ഉപയോഗിച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ഇവയൊക്കെ നമുക്ക് ക്യാൻസർ വരുത്താൻ സാധ്യത കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്, ഉൾപ്പെടുത്തുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ
1: അതെ
0: എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിരമിഡുണ്ട്. ആ പിരമിഡിന്റെ ഷേപ്പിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തിലെ ഒരു 50% പഴവും പച്ചക്കറികളും വേണം എന്നാണ് പറയുന്നത്. അതായത് പിരമിഡിന്റെ ഏറ്റവും താഴത്തെ ഭാഗം. ബാക്കി 25% മാത്രമേ അന്നജമടങ്ങിയ ഭക്ഷണവും 25% പാല് മുട്ട മീൻ മുതലായ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല്
1: ഈ പഴങ്ങളും പച്ചക്കറികളും നമ്മൾ ഈ വിഷമടിച്ച കുഴപ്പം ഉണ്ടാക്കുകയല്ലേ?
0: ഇല്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഉള്ളൊരു കാര്യമില്ല. നമുക്ക് എല്ലാ പഠനങ്ങളും പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ പെസ്റ്റിസൈഡ്സ് കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കാരണം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ക്യാൻസർ റിസ്കിന് സാധ്യത കൂടുതലാണ് നമ്മളിതൊന്നും കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവ പേടിച്ച് നമ്മൾ ഈ പഴം പച്ചക്കറികൾ കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ നമ്മുടെ ഭക്ഷണക്രമത്തിൽ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50% പഴം പച്ചക്കറികൾക്കും പകരം നമ്മൾ 50% നമ്മൾ അന്നജം കൂടുതൽ അടങ്ങിയ ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എല്ലാ വീടുകളിലും ദോശയോ ഇഡലിയോ ഒക്കെ ആയിരിക്കാം, ഉച്ചയ്ക്ക് ചോറ്, രാത്രിയാണെങ്കിലും ചോറോ ചപ്പാത്തി ഇഡലി. അപ്പോൾ നമുക്ക് അന്നജം കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾക്കാണ് കഴിക്കുന്നത്. അത് തന്നെ ഒരു ക്യാൻസറിനൊരു ഉണ്ടാക്കാനുള്ള സാധ്യത കൂടിയൊരു ഭക്ഷണക്രമമാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് കഴിക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോവുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് അരിഞ്ഞ് കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെള്ളരിക്ക, ക്യാരറ്റ്, തക്കാളി മുതലായ ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ വേവിക്കാത്ത
1: രീതി.
0: അതെ അതെ, പയറിൽ കൂടുതൽ പ്രോട്ടീനാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അല്ലാതെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും ശരീരത്തിന് നല്ലതാണ്, എന്നാലും നമുക്ക് അല്ലാതുള്ള ലീഫി വെജിറ്റബിൾസ് ഇലക്കറികളും പച്ചക്കറികളും ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ചോദിച്ചത് ആസ്ബസ്റ്റോസ് ഷീറ്റിന്റെ കാര്യമായിരുന്നു. അത് ലങ് ക്യാൻസർ, ശ്വാസകോശ ക്യാൻസറുമായിട്ട്. അതെ അതെ, അപ്പൊ നമുക്ക് അതെ അതെ സ്വാഭാവികമായിട്ടും ക്യാൻസർ റിസ്ക് കൂട്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും ശ്വാസകോശ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ,
2: വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഈ ശ്രോതാവ് ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു സംശയം കൂടെ ചോദിക്കട്ടെ. നമ്മൾ നോൺ സ്റ്റിക് പാത്രങ്ങളിൽ മെറ്റൽ സ്പൂണുകൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ സ്ക്രാച്ച് വന്ന നോൺ സ്റ്റിക് പാത്രങ്ങൾ ആൾക്കാർ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് അതിൻ്റെ പുക ശ്വസിക്കുന്നതും ഒക്കെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ടല്ലോ, അല്ലെ? ശാസ്ത്രീയമായിട്ടുള്ള വശം എന്താണ്
0: ഇതിൽ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാത്രം ഉപയോഗിക്കുകയാണെങ്കിലും പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഈ പറഞ്ഞ കോട്ടിംഗ് ഉള്ള പാത്രങ്ങളായിക്കോട്ടെ, അവ ശരിക്കും കെമിക്കൽസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അവ റെഗുലേറ്ററി ബോർഡ്സിൽ പറയുന്ന നിഷ്കർഷിക്കുന്ന കെമിക്കൽസ് അതിനകത്തുണ്ടോ ഇല്ലയെന്ന് നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോൾ പ്ലാസ്റ്റിക്കിലെല്ലാം ഇപ്പം വാങ്ങിക്കുന്ന മിക്ക പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും BPA-free, ബിസ്ഫിനോൾ ഫ്രീ എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് ലേബിൾസ് കാണാം. അത് ബിസ്ഫിനോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ മാത്രമേ ആവുന്നുള്ളൂ, അതല്ലാണ്ടുള്ള കെമിക്കൽ പദാർത്ഥങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ മൈക്രോവേവ് ഓവൻ നമ്മുടെ വീട്ടിലെല്ലാം കുക്ക് ചെയ്യാനായിട്ട് പാചകം ചെയ്യാനായിട്ട് ഓവൻ വെക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഓവനകത്ത് വെക്കേണ്ടിയ പാത്രങ്ങളിൽ പോലും മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കാവുന്ന പാത്രമാണ് എന്ന ലേബലോടെ കിട്ടുന്ന ഇതുണ്ട്. അതായത് ആ കെമിക്കൽസ് അടങ്ങാത്ത രീതിയിൽ. അപ്പം നമുക്കിതിൽ കുറച്ച് ഈ എന്ത് സാധനം വാങ്ങിക്കുവാണെങ്കിലും യൂട്ടൻസിൽസ് പാത്രങ്ങളായിക്കോട്ടെ, കുപ്പികളായിക്കോട്ടെ, ഇവയെല്ലാം നമുക്ക് ലേബൽ വായിച്ചിട്ട് നമുക്ക് അതിലടങ്ങിയ കണ്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അത് വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്ന ആ കടയിൽ നമുക്ക് ചോദിക്കുക ഇതിനകത്ത് ഇന്ന കെമിക്കലുകൾ ഉണ്ടോ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ ലേബൽ വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതേപോലെ എൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് ഈ കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ഇപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ ആയിക്കോട്ടെ. ശരിക്കും വാട്ടർ ബോട്ടിൽ ഈ ഒത്തിരി നമ്മുടെ നാട്ടിൽ കാണാം, വണ്ടികളിൽ തുറസായ ചൂടടിച്ച് വെയിലടിച്ച് അല്ലേ, കടകളിലാണെങ്കിലും ജ്യൂസ് കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇങ്ങനെ വെയിലടിച്ചിരിപ്പുണ്ടാവും. അതേപോലെ അതെ, മിനറൽ വാട്ടറിന്റെ കുപ്പി. പിന്നെ നമുക്ക് ഈ നമ്മുടെ റോഡിൽ കൂടെ തന്നെയാണെങ്കിലും ഓപ്പൺ ആയിട്ടുള്ള ട്രക്കുകൾ, വാനുകൾ അല്ലെ, പിക്കപ്പ് പോലുള്ള വണ്ടികളിൽ ഇങ്ങനെ തുറന്ന കുപ്പികൾ ഒത്തിരി ഇരിക്കുന്ന കാണാം. അപ്പോൾ അതിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക്കിന്റെ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തീരെ ചെറിയ എലമെൻറ്റ്സ് പദാർത്ഥങ്ങൾ അതിൽ നിന്ന് ഇളകി വരാൻ സാധ്യതയുണ്ട് വെള്ളത്തിലോട്ട്. അപ്പോൾ അവ നമ്മൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലും അവ സ്വാഭാവികമായിട്ടും ക്യാൻസറും, ക്യാൻസർ മാത്രമല്ല ഒട്ടനവധി ജീവിതശൈലി രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണക്കാരായിട്ടുള്ള കാര്യങ്ങളാണ്.
2: അപ്പോൾ അനുശാസിക്കുന്ന നിബന്ധനയോട് കൂടിയ സ്റ്റീൽ അല്ലെങ്കിൽ കോപ്പർ അതുപോലത്തെ മെറ്റൽ ബോട്ടിലോ ഗ്ലാസ്സോ ഗ്ലാസ് വെസൽസ് ഒക്കെ ആയിരിക്കും സേഫ് ആയിട്ട്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ, ആ മാഡം,
2: ആ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: സ്വാഗതം, പേര് മോഹനൻ, ആനാവൂരാണ്.
2: ഓക്കെ, ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുണ് എ.ജെ. ഉണ്ട്, സംസാരിച്ചോളൂ.
3: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം.
3: അതെ, ഞാൻ

0: വരിക്കോ സോണിയാണ് കാല് മുറിച്ചതാണ്, ക്യാൻസറായി.
1: ഓക്കെ
0: ഓക്കെ, അത് കഴിഞ്ഞ ജൂണിലാണ് മുറിച്ചത്, ഇപ്പൊ ജൂൺ 15 മുറിച്ചത്. അതിനുശേഷം ക്ഷീമ, 6 ക്ഷീമ എടുത്തു. ക്ഷീമ എടുത്തതിന് ശേഷം ഇപ്പൊ കുഴപ്പമില്ല, അങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ചില സമയങ്ങളിൽ ഒരു വൈബ്രേഷൻ പോലെ വരുന്നുണ്ട്, ഒരു കാല് മുറിച്ചതിന്റെ ബാക്കിയുള്ള 6 ഇഞ്ച് ഭാഗം. ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്തോ പെട്ടെന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും.
1: ഓക്കെ, അത് നമുക്ക് ഈ പറഞ്ഞ ലക്ഷണം നമുക്ക് ഈ ക്യാൻസർ രോഗമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കാലിലാണല്ലോ മുറിച്ച് മാറ്റിയത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇനി വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ചെക്കപ്പാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ അസുഖത്തിൽ കറക്റ്റായിട്ട് പറയുന്ന ചെക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 3 മാസം കൂടുന്തോറും ഡോക്ടറെ കാണിക്കുക. നമുക്ക് ഈ കാല് മുറിച്ച് മാറ്റിയതിൻ്റെ അടുത്തുള്ള, എപ്പോഴും ക്യാൻസർ പടരുന്നത് തൊട്ടടുത്തുള്ള കടലകളിലോട്ടാണ്, ലിംഫ് നോഡ് അഥവാ കടലകളിലോട്ടാണ്. ഇപ്പോൾ കഷത്തിലെ, ഇപ്പോൾ ഒരു സ്തനാർബുദമാണെങ്കിൽ കഷത്തിലെ കടലയിലോട്ടായിരിക്കും പടരുക. ഇപ്പോൾ അച്ഛൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാലിലെ കാലാണല്ലോ മുറിച്ച് മാറ്റിയത്. അപ്പോൾ കാലിലെ അസുഖം ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവ ഏറ്റവും ആദ്യം വരുന്നത് ഇടുപ്പിലെ കടലകളിലോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കടലുകളിലോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഡോക്ടറെ കാണുമ്പോഴേക്കും ഡോക്ടർ തൊട്ട് പരിശോധിക്കുകയും ചെയ്യും. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ റേഡിയേഷൻ ഒന്നും ഇല്ലാത്ത സ്കാൻ ആണല്ലോ, അപ്പോൾ ചെറിയൊരു അൾട്രാസൗണ്ട് സ്കാനും കൂടെ ചെയ്ത് നമുക്ക് വീണ്ടും ക്യാൻസർ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാം. ഇപ്പം പറഞ്ഞ ലക്ഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല.
0: അല്ല, അപ്പൊ ഞാൻ ഇത് ക്ഷീമ കഴിഞ്ഞ ശേഷം 1 മാസം കഴിഞ്ഞ ശേഷം പെറ്റ് സ്കാൻ എടുത്തു. അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു, അത് കഴിഞ്ഞ് പെറ്റ് സ്കാൻ എടുത്ത്. അതിനും അതിൽ യാതൊരു ഇതും ഇല്ല.
1: പേടിക്കാനായിട്ടൊന്നും ഇല്ല. നമുക്ക് ഈ പറഞ്ഞ ക്യാൻസറിന് എന്തെങ്കിലും അംശങ്ങൾ ബാക്കിയുണ്ടോ എന്നറിയാനായിട്ടാണ് ഈ പെറ്റ് സ്കാൻ എല്ലാം എടുത്തത്. അതിനകത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല എന്ന് കരുതി ഫോളോ അപ്പ് ചെയ്യാതിരിക്കരുത്. ക്യാൻസറിന്റെ അസുഖത്തിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുന്ന ക്യാൻസർ ആണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാൽ പോലും വീണ്ടും വരാനുള്ള തീരെ ചെറിയ സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോളോ അപ്പ് മുടക്കാതിരിക്കുക. ഓക്കെ,
2: സർ, ഇപ്പോൾ സ്തനാർബുദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ചികിത്സ, അല്ലെങ്കിൽ ആ രോഗം ഭേദമാകുന്നതിനുള്ള സാധ്യത കൂടുതലാണല്ലോ. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഡോക്ടറിനെ തന്നെ അറിയാം, ഡോക്ടറെ കാണാനെത്തുന്ന പേഷ്യൻസിൽ പലരും അതിൻ്റെ ഒരു തേർഡ് ഘട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോഗ്രസ് ചെയ്തിട്ടാണ് എത്തുന്നത്. അവർ ആ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള സിംറ്റംസ് കാണാതെ പോവുകയോ ശ്രദ്ധിക്കാതെ പോവുകയോ, അല്ലെങ്കിൽ തന്നെ കുറച്ച് നാൾ ആകട്ടെ വേദനയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയോടെ അത് അവഗണിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അത് പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മുടെ സ്കിന്നിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള കക്ഷത്തിലുള്ള തടുപ്പുകളും മറ്റുമൊക്കെ ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ ഒരു അത് ഒന്നുകൂടെ ഒന്ന് പറയാമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്?
1: എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്തനാർബുദത്തിൻ്റെ കാര്യം, ഇപ്പോൾ ഒക്ടോബർ പിങ്ക് മന്ത് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് സ്തനാർബുദ ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ മന്താണ് ഒക്ടോബർ മാസം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സ്തനത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള മുഴ, തടിപ്പ്, തൊലി ചുക്കിച്ചുളിഞ്ഞിരിക്കുക, മുലക്കണ്ണുള്ളിലോട്ട് വലിഞ്ഞിരിക്കുക, മുലക്കണ്ണിൽ നിന്ന് എന്തെങ്കിലും ദ്രാവകമായിട്ട് പുറത്തോട്ട് പോവുക, ഇവയൊക്കെയാണ് നമ്മൾ സ്തനാർബുദത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഏറ്റവും ക്യാൻസർ പടരുന്നത് തൊട്ടടുത്തുള്ള കടലുകളിലോട്ടാണ്. അപ്പോൾ സ്തനാർബുദം സ്തനത്തിൽ തന്നെ ഒരു മുഴയായിട്ട് വരണമെന്നില്ല, തൊട്ടടുത്തുള്ള കഷത്തിലുമായിരിക്കാം മുഴ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, സ്തന സ്വയ പരിശോധന, കേവലം 3 മിനിറ്റ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. മാസത്തിൽ ഒരിക്കൽ നമ്മൾ പരിശോധിച്ച് നോക്കുക. 40 വയസ്സിന് മേലുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാം ചെയ്യണം എന്നാണ് എല്ലാ സംഘടനകളും പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, പുറം രാജ്യങ്ങളിലും എല്ലാം ഗൈഡ് ലൈൻസ് അങ്ങനെയാണ് പറയുന്നത്. നമുക്കത് പ്രായോഗികമായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരു രണ്ടോ മൂന്നോ വർഷത്തിൽ ഒരിക്കൽ 40 വയസ്സിന് മേലുള്ള സ്ത്രീകൾ മാമോഗ്രാം പരിശോധന ചെയ്യുക. കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ തന്നെ ഈ പരിശോധനകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, കേൾക്കുന്നുണ്ട്, പേര് പറയാമോ? ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ. റേഡിയോയുടെ വോളിയം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് വെക്കണേ, എക്കോ പോലെ കേൾക്കുന്നുണ്ട്, ക്ലിയർ ആകുന്നില്ല. അതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് സംസാരിച്ചോളൂ.
1: ഹലോ, ചോദിച്ചോളൂ.
3: നമസ്കാരം
1: സർ. നമസ്കാരം.
3: ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് സർ. ഞാൻ സർജറി ഒക്കെ കഴിഞ്ഞു, കീമോ ഒക്കെ കഴിഞ്ഞു, അങ്ങനെ ഞാൻ ഇങ്ങനെ കാത്തു. പക്ഷെ ഇപ്പോഴും സാറെ ഈ ചെക്കപ്പ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മാമോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കാലിന്റെ കൈയുടെ ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സാറേ. ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് 12 വർഷമായി സാറേ.
1: ഓക്കെ,
3: ചെയ്തുകൊണ്ടിരിക്കണോ?
1: അമ്മക്ക് ഇപ്പൊ പ്രായം എന്തായിരുന്നു?
3: 60.
1: ഞാൻ ഇപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് ഇപ്പോൾ ക്യാൻസറിൻ്റെ അസുഖം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും 40 വയസ്സിന് മേലുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ചെയ്യാന്നുള്ളതാണ്. അമ്മയ്ക്കിപ്പോൾ ഒരു ക്യാൻസർ വന്ന സ്ഥിതിക്ക്, ആൾറെഡി വന്ന സ്ഥിതിക്ക് അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് വീണ്ടും വരാനുള്ള തീരെ ചെറിയ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു സ്തനാർബുദത്തിൽ നമുക്ക് ഒരു സ്ഥാനത്തിൽ സർജറി ചെയ്ത് കഴിഞ്ഞെങ്കിൽ പോലും മറ്റേ സ്ഥാനത്തിൽ ഈ ക്യാൻസറിൻ്റെ അസുഖം വരാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ ഐഡിയലി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ പറ്റുക. ഇൻ കേസ് അമ്മയ്ക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനെങ്കിലും ചെയ്യുക. അൾട്രാസൗണ്ട് സ്കാൻ ഈ പറഞ്ഞ വേദനയൊന്നും അധികം വരത്തില്ല, പക്ഷേ മാമോഗ്രാം ആണ് ശരിക്കും നമുക്ക് നിർദ്ദേശിക്കുന്ന ടെസ്റ്റ്. മാമോഗ്രാം ആണ്. മാമോഗ്രാമിലെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനെങ്കിലും ചെയ്യുക. വേദനരഹിതമായിട്ടുള്ള ടെസ്റ്റാണ്. അതെ മനസ്സിലായി. അതെ അതെ അതെ, അമ്മയ്ക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെ ഈ പറഞ്ഞ പോലെ വർഷത്തിലൊരിക്കൽ അൾട്രാസൗണ്ട് സ്കാനെങ്കിലും ചെയ്യുക, 2 വർഷത്തിലൊരിക്കലെങ്കിലും മാമോഗ്രാം ചെയ്യുക. ഓക്കെ
2: ഓക്കെ, വിളിച്ചതിനെ നന്ദി സർ. അതുപോലെ തന്നെ പുകവലിയും മദ്യപാനവും നമ്മൾ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ പാസീവ് സ്മോക്കിങ്ങിൻ്റെ അടക്കം അപകട സാധ്യതകളെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇപ്പോൾ പുകവലി, ടൊബാക്കോയും ആൽക്കഹോളും രണ്ടും ഇപ്പോൾ WHO വരെ Grade 1 കാർസിനോജനായിട്ടാണ്, ആദ്യത്തെ ഒരു ക്യാൻസർ ഉണ്ടാക്കാനുള്ള പ്രഥമ ഫാക്ടറുകളിൽ ഒന്നായിട്ടാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റയർ ഡൈജസ്റ്റീവ് ട്രാക്ട്, അതായത് നമ്മുടെ ശ്വസിക്കുന്ന മൂക്ക് തൊട്ട് തൊണ്ട, വായ, അന്നനാളം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, ഇത്രയും ഭാഗങ്ങളിലുള്ള എല്ലാ അവയവങ്ങളിലും ക്യാൻസർ വരുത്താനായിട്ടുള്ള കാരണക്കാർ തന്നെയാണ് പുകയിലയും മദ്യപാനവും, അതേപോലെ തന്നെ ശ്വാസകോശ ക്യാൻസർ. അപ്പോൾ നമുക്ക് ശരിക്കും പറയുന്നത് പുകയില പാടെ വർദ്ധിക്കുക. WHO വരെ ഏറ്റവും റീസെൻ്റായിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് റിസ്ക് ഓഫ് ക്യാൻസർ സ്റ്റാർട്ട്സ് വിത്ത് ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് ആൽക്കഹോൾ, അതായത് ആദ്യത്തെ തുള്ളി മദ്യത്തിൽ തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മദ്യപാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ശീലങ്ങളും പാടെ വർദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ പഠനങ്ങളിൽ തെളിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുകയില നിർത്തിക്കഴിഞ്ഞാൽ പുകയില ഉപയോഗിച്ച്, അതായത് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ അപേക്ഷിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത 10-ൽ-1 ചുരുങ്ങുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പോയി എന്നും പറഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താം. നിർത്തിക്കഴിഞ്ഞ് വരാനുള്ള സാധ്യത നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെയ്യാം.
2: നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ഹലോ,
4: നമസ്കാരം.
2: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
4: ജാനകി, നെടുമങ്ങാട്.
2: ഓക്കെ, സംസാരിച്ചോളൂ.
4: എനിക്ക് ചോദിക്കാനുള്ളത്,
1: ഒരു ചേച്ചി
4: ഉണ്ടായിരുന്നു, ആ ചേച്ചിക്ക് ഗർഭപാത്രനാള ക്യാൻസർ ആയിരുന്നു.
1: എവിടെയായിരുന്നു?
2: സെർവൈക്കൽ ക്യാൻസർ.
4: ഗർഭപാത്രത്തില്, ഓറലായിരുന്നു.
1: ആ ഗർഭപാത്രത്തില്, ശരി. ആ
4: അപ്പോൾ ചേച്ചി കുറേ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ചേച്ചി അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ചേച്ചി അങ്ങ് മരിച്ചുപോയി.
1: ഓക്കെ,
4: എനിക്ക് സംശയം, അത് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത ഉണ്ടോ? പിന്നെ ഞാനാണെങ്കിൽ എനിക്കിപ്പോ അങ്ങനത്തെ അസുഖമൊന്നും ഇല്ല. എനിക്ക് ബദല് പറഞ്ഞ പോലെ ദൈനംദിന ജീവിതത്തിലുള്ള ജീവിത പാരമ്പര്യമായിട്ടുള്ള മറ്റേ ഷുഗറും ഒക്കെ ഉള്ളു,
2: ജീവിതശൈലി രോഗങ്ങളെല്ലാം.
1: ശരി, ഇപ്പോൾ അമ്മയുടെ ചേച്ചിക്ക് ക്യാൻസറിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമ്മയ്ക്കും വരാനുള്ള സാധ്യത തീരെ ചെറുതായിട്ടുണ്ട്. സാധാരണ ഒരു ജനറൽ പോപ്പുലേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് ഇത്തിരിയും കൂടെ ഒരു ക്യാൻസർ വരാൻ സാധ്യത ഉള്ളൊരു കാര്യം തന്നെയാണ്. കുടുംബങ്ങളിൽ വരാൻ സാധ്യതയുള്ളൊരു ക്യാൻസർ തന്നെയാണ്. നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള ചെറിയൊരു ക്യാൻസർ തന്നെയാണ് ഈ എൻഡോമെട്രിയൽ ക്യാൻസർ, അഥവാ ഗർഭപാത്രത്തിലുള്ള ക്യാൻസർ. അപ്പോൾ നമുക്കതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം വയറു വേദന, നമുക്ക് അസഹനീയമായിട്ടുള്ള വയറു വേദന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്ത വയറു വേദന, അത് ഇങ്ങനെ വിട്ടുമാറാണ്ട് നിലനിന്ന് പോവുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നെന്തെങ്കിലും ബ്ലീഡിങ്, ഇപ്പം മെൻസസ് അഥവാ മാസക്കുളി, അത് ആ സമയത്തല്ലാണ്ടുള്ള അബ്നോർമലായിട്ടുള്ള എന്തെങ്കിലും രക്തസ്രാവം അഥവാ ബ്ലീഡിങ്, അസഹനീയമായിട്ടുള്ള വേദന, അവിടെ നിന്നെന്തെങ്കിലും ഡിസ്ചാർജ് ആയിട്ട് വരിക, ദ്രാവകം പോലെ എന്തെങ്കിലും വരിക, നടുവേദന, ഇവയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ക്യാൻസർ. അല്ല, ഈ ഗർഭപാത്രത്തിലെ ക്യാൻസറിന്റെ വേദന എന്ന് പറയുമ്പോഴേക്കും കുറച്ചും കൂടെ അടിവയറ്റിലായിട്ടായിരിക്കും വേദന വരിക. ഇപ്പം അമ്മ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. പിന്നെ അല്ലാണ്ടുള്ള ക്യാൻസറിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളും കൂടെ, പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളും കൂടെ കരുതിയിരിക്കുക, ശ്രദ്ധിക്കുക. പെട്ടെന്നൊരു വിശപ്പില്ലായ്മ വരിക, ഒന്നര കഴിഞ്ഞ 1-2 മാസമായിട്ട് വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ശരീരം പെട്ടെന്ന് മെലിയുക, ഭാരക്കുറവ്, ഈ ലക്ഷണങ്ങളും കൂടെ ഒന്ന് നോക്കിയേക്കുക. അമ്മയ്ക്ക് വർഷത്തിൽ

0: ഒരിക്കലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കാൻ എടുത്ത് നോക്കാം. സംശയം ദൂരീകരിക്കാൻ ഈ പറഞ്ഞ അൾട്രാസൗണ്ട് സ്കാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഈ ക്യാൻസറിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളത്.
1: ജീവിതശൈലി രോഗമുള്ള എനിക്കിപ്പോ എനിക്കെന്ന് പറയില്ല, ജീവിതശൈലി രോഗമുള്ളവർക്ക് ഈ ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടെന്നാണോ സാർ പറയുന്നത്?
0: ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതിനെ കാട്ടിയും ഉപരി ജീവിതശൈലിയിലുള്ള ജീവിതശൈലി മൂലമുള്ള ശീലങ്ങൾ, നമ്മൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പുകവലി, മദ്യപാനം, അഥവാ നമ്മുടെ ഭക്ഷണക്രമം, ശാരീരിക പ്രവർത്തനക്ഷമത, വ്യായാമക്കുറവ്, ശരീരം ഭാരം കൂടുക, ഇവയൊക്കെയാണ് നമുക്ക് ക്യാൻസറുമായിട്ട് കുറച്ചും കൂടെ വരാൻ സാധ്യതയുള്ള കാരണങ്ങളെന്ന് പറയാം. അല്ലാണ്ട് അമ്മയ്ക്കിപ്പോൾ ഷുഗറോ പ്രഷറോ ഉണ്ടെന്ന് മനസ്സിലായി, അത് ഇപ്പോൾ ഈ ഷുഗർ വന്നെന്നും പറഞ്ഞ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അമ്മ ഇപ്പോൾ വ്യായാമം ചെയ്യുക, ഭക്ഷണം ക്രമീകരിക്കുക, അങ്ങനെ നമുക്ക് ആ ജീവിതശൈലി, അപ്പോൾ രണ്ട് ഗുണങ്ങളാണ് അല്ലേ. ഒന്ന് നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലി രോഗം, ഷുഗർ പോലുള്ള, പ്രമേഹം പോലുള്ള രോഗങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതേപോലെ ഈ ശൈലി മാറ്റങ്ങൾ നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്ന് പ്രിവെൻഷൻ, പ്രതിരോധിക്കാനും കഴിയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശരി, മുലയൂട്ടുന്ന അല്ലെങ്കിൽ മുലയൂട്ടിയിട്ടുള്ള അമ്മമാർക്ക് സ്ഥാനാർബുദം വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ടോ?
0: അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മെൻസ്ട്രൽ സൈക്കിൾസ്, അമെനോറിക് സൈക്കിൾസ് എന്ന് പറയും, അതായത് മാസക്കുളി ഇല്ലാതെ വരുന്ന സൈക്കിൾസ്. ഇപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അറിയായിരിക്കും അല്ലേ, നമുക്ക് ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു 15 മാസം നമുക്ക് മാസക്കുളിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ അവ ഒരു നല്ല കാര്യമാണ്. എത്രത്തോളം ഹോർമോൺ എക്സ്പോഷർ കൂടുന്നോ അത്രത്തോളം ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ ഓർക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഇപ്പോൾ ഈ മാസക്കുളി അഥവാ മെനാർക്കി എന്ന് പറയുന്ന, ഇപ്പോൾ ടീനേജേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് മാസക്കുളി വരുന്നത് വളരെ നേരത്തെ മാസക്കുളി വരുന്നവർക്ക് ക്യാൻസർ റിസ്ക് ചെറിയ കൂടുതലാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഹോർമോൺ എക്സ്പോഷർ കൂടുതലായതുകൊണ്ട്. അതുപോലെ ലേറ്റ് മെനാർക്കി, ഒത്തിരി വൈകി മാത്രം മാസക്കുളി തീരുന്ന മെനോപോസ്, ഒത്തിരി വൈകി മാത്രം മാസക്കുളി തീരുവാണെന്നുണ്ടെങ്കിൽ അവ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എത്രത്തോളം സൈക്കിൾസ് ആണോ ഈ മെൻസ്ട്രൽ സൈക്കിൾസ് ഉണ്ടാകുന്നത് അത്രത്തോളം ഈ ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുലയൂട്ടുന്ന സമയവും ഗർഭധാരണ സമയത്തും സ്വാഭാവികമായിട്ടും ഹോർമോൺ എക്സ്പോഷർ കുറവായിരിക്കും മാസക്കുളി ഇല്ലാത്തതുകൊണ്ട്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വെച്ച് പറയാവുന്ന കാര്യം തന്നെയാണ്, കന്യാസ്ത്രീകൾക്ക് ക്യാൻസർ വരാനുള്ള, സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ മുലയൂട്ടലോ ഗർഭധാരണോ ഇല്ല, അപ്പോൾ ഈ മാസക്കുളി ഇല്ലാത്തൊരു കാലഘട്ടം വരുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നൺസ്, കന്യാസ്ത്രീകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ആ ഹലോ, ഞാൻ കൊട്ടാരക്കരന്ന് ലേനയാണ്.
2: ആ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ അരുൺ എജെ ഉണ്ട്, സംസാരിച്ചോ.
3: എൻ്റെ ഒരു കസിന് 82 വയസ്സായി. അവർക്ക് എലിപ്പനി വന്നിട്ട് കിഡ്നി ഡാമേജ് ആയി. ഇപ്പൊ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ക്യാൻസർ ചേഞ്ച് ചെയ്യോ, അങ്ങനെ വല്ല സാധ്യത അങ്ങനെ വല്ലത് ഉണ്ടാവോ?
0: ഇല്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്യുവർലി ഒരു ഇൻഫെക്റ്റീവ് അല്ലേ, നമുക്ക് എലിപ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫെക്ഷനാണ്, അണുബാധയാണ്. ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന അണുബാധയാണ്. അപ്പോൾ ആ അണുബാധ നമുക്ക് അണുബാധ മൂലം നമുക്ക് കിഡ്നിക്ക് ഉണ്ടായേക്കുന്ന ഒരു ചെറിയൊരു ഡാമേജ്, തകരാറാണ്. അവ ഡയാലിസിസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് റെക്ടിഫൈ എന്നുള്ളതേ ഉള്ളൂ. അവ ക്യാൻസറുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല.
2: വിളിച്ചത് തന്നെ നന്ദി. സാർ, ചില ക്യാൻസറുകളെങ്കിലും നമുക്ക് വാക്സിനിലൂടെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുമല്ലോ. ഇപ്പോൾ HPV വാക്സിൻ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള, ഇപ്പോൾ വാക്സിനിലൂടെ പ്രതിരോധിക്കാൻ പറ്റുന്ന ക്യാൻസറുകളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം പോലെ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയഗള ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണക്കാരൻ എത്ര പേർക്ക് അറിയാം, അത് കാരണം ഒരു വൈറസ് ഇൻഫെക്ഷൻ കാരണമാണ് ഇന്ത്യയിൽ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറായിട്ടുള്ള സെർവിക്കൽ ക്യാൻസർ വരുന്നത്. അപ്പോൾ അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ HPV എന്ന് പറയുന്ന ഒരു വൈറസ് ഇൻഫെക്ഷൻ കാരണമാണ് നമുക്ക് ആ ക്യാൻസർ വരുന്നത്. HPV വൈറസ് ഗർഭാശയഗളം അഥവാ സെർവിക്സ്, നമ്മുടെ ഗർഭാശയത്തിന് തൊട്ട് താഴെ ഇരിക്കുന്ന സ്ഥലം, അവിടെ HPV വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അവിടുത്തെ കോശങ്ങൾക്ക് രൂപവ്യത്യാസം ഉണ്ടാക്കി ക്യാൻസറായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഈ വൈറസ് ഇൻഫെക്ഷൻ മൂലമാണ് വരുന്നതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാക്സിൻ എടുത്തത് പ്രിവെൻറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ വൈറസ് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡോസ് ഓഫ് വാക്സിൻ. ശരിക്കും അഡോളസെൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ, 9 to 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ വാക്സിൻ പറയുന്നത്. 2 ഡോസ് ഓഫ് വാക്സിൻ, 0th dose ആൻഡ് 6th dose, അതായത് ഇന്നൊരു വാക്സിൻ, January 1st വാക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് July 1st അടുത്ത വാക്സിൻ എടുക്കുക. 15 വയസ്സിന് മേലുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ത്രീ ഡോസ് 0, 1, 6 എന്ന് പറയുക, അതായത് ജനുവരി 1 എടുക്കുകയാണെങ്കിൽ 1 February പിന്നെ 1 July അങ്ങനെ വാക്സിൻ എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏജ് കട്ട് ഓഫ് പറയുന്നില്ല. നമ്മൾ ആദ്യമായി സ്ത്രീകളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എപ്പോഴാണോ എപ്പോൾ എടുത്തു കഴിഞ്ഞാലും ഈ വാക്സിൻ അതിൻ്റെതായ മെച്ചമുണ്ട്. അപ്പോൾ നമുക്കൊരു വാക്സിൻ എടുക്കുന്ന വഴി വൈറസ് ഇൻഫെക്ഷൻ തടയാം. ആ വൈറസ് ഇൻഫെക്ഷൻ തടയുന്ന വഴി നമുക്ക് ഇന്ത്യയിൽ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറിനെ തന്നെ നമുക്ക് തടയാൻ കഴിയും.

0: ഒരുപാട് വർഷം എടുത്തിട്ടാണ് പ്രോഗ്രസ് ചെയ്യുന്നതെന്ന് പറയാറുണ്ടല്ലോ. അപ്പം അതിനിടയ്ക്ക് ഇത് ചികിത്സ പോസിബിൾ അല്ലേ?
1: ക്യാൻസർ ആണോ അതോ സെർവിക്കൽ ക്യാൻസർ?
0: സെർവിക്കൽ ക്യാൻസറിന്റെ
1: ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു ഏജ് കട്ട് ഓഫ് കഴിഞ്ഞു, നമുക്ക് ഈ പ്രായം കഴിഞ്ഞ ഒരാളാണ്, നമ്മൾ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാണ്, നമ്മളൊരു കുട്ടികളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് HPV DNA ടെസ്റ്റ് അഥവാ പാപ്സ്മിയർ ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നല്ല നോക്കുന്നത്, നമുക്ക് ആ HPV ഇൻഫെക്ഷൻ, ആ ഒരു വൈറസിൻ്റെ അണുബാധ നമുക്ക് വന്നിട്ടുണ്ടോ ഇല്ലയെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആശ പറഞ്ഞതുപോലെ ആ വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ട് അതൊരു ക്യാൻസറായി മാറുന്നതുവരെയുള്ള ഒരു നീണ്ട യാത്രയാണ്. അതിനു മുമ്പേ പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻസ് എന്ന് പറയും, അതായത് ക്യാൻസർ എത്തിയിട്ടില്ല എന്നാൽ HPV വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസിനെ നമുക്ക് കരിച്ചു കളയാനായിട്ടുള്ള ഒട്ടനവധി ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അതിപ്പോൾ ഒരു OP ഡേ കെയർ പ്രൊസീജിയറായിട്ട്, അതായത് വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ ഒന്നും വേണ്ടാതെ തന്നെ HPV വൈറസ് ഇൻഫെക്ഷൻ ഉള്ള പ്രീ മാലിഗ്നന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് കരിച്ചു കളയാൻ, ക്രയോതെറാപ്പി എന്ന് പറയുന്ന ചികിത്സകളുണ്ട്, കുറേ ഒട്ടനവധി ചികിത്സകൾ അവൈലബിൾ.
0: ഈ സാർ പറഞ്ഞ പോലെ ഇപ്പോൾ സപ്പോസ് HPV ഇൻഫെക്ഷൻ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ?
1: നമുക്ക് സെർവിക്കൽ ക്യാൻസറിൻ്റെതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട
0: ക്യാൻസറിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുപോലെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക്
1: ഇപ്പോൾ എന്തെങ്കിലും അബ്നോർമൽ ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത്. ചിലപ്പോൾ ഒരു വെള്ളപ്പോക്ക് എന്നൊക്കെ പറയുന്ന പോലെ വൈറ്റിഷ് ഡിസ്ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്, എന്തെങ്കിലും ദുർഗന്ധമുള്ളൊരു ഡിസ്ചാർജ് ആയിരിക്കാം. പിന്നെ ഒരു അടിവയറ് വേദന, നട്ടല് വേദന, പിന്നെ ഇൻ്റർ മെൻസ്ട്രൽ ബ്ലീഡിങ്, അല്ല മാസക്കുളിക്ക് ഇടയ്ക്കുള്ളാവുന്ന ബ്ലീഡിങ്. നമുക്കറിയാം, സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അവരവർ എപ്പോഴൊക്കെ ആയിരിക്കും അവരുടെ മാസക്കുളി വരുന്നുള്ളൂ. അപ്പം മാസക്കുളിയായിട്ട് ബന്ധമില്ലാതെ എപ്പോഴെങ്കിലും ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ പോസ്റ്റ് കൊയ്റ്റൽ ബ്ലീഡിങ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ഒരു ബ്ലീഡിങ് പോലെ വരിക, ഇവയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ HPV ഇൻഫെക്ഷൻ അഥവാ അത് ക്യാൻസറിലോട്ടുള്ളൊരു യാത്രയിൽ വരുന്ന ആ ഒരു കണ്ടീഷൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലം പറയാമോ?
2: കൊല്ലം കുടിക്കോട് സദാശിവനാ
0: സംസാരിച്ചു.
2: സാറേ, ഈ ബ്ലഡ് ക്യാൻസർ വരുമല്ലേ,
1: പറഞ്ഞോളൂ.
2: അത് വന്നാലൊക്കെ നമ്മൾ അത് വന്ന് നമുക്ക് തിരിച്ചറിയാനൊക്കെ ഉണ്ട്, ആരംഭത്തിലേ എങ്ങനെ സാധിക്കും?
1: ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടേം മാത്രമേ ആവുന്നുള്ളൂ. അതിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നതിൽ തന്നെ ഒട്ടനവധി വകഭേദങ്ങളുള്ള ബ്ലഡ് ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സ്വയം ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങൾ നോക്കുക. ഇപ്പോൾ അകാരണമായി വിട്ടുമാറാത്ത പനി, ഒരു 2 മാസമോ 3 മാസമോ ആയിട്ട് പനി ഒരു തരത്തിലും മാറാത്ത രീതിയിൽ, എന്ത് മരുന്ന് കഴിച്ചിട്ടും പനി വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ രാത്രി ഒട്ട് നല്ല രീതിയിൽ വേർക്കുക, ശരീരം പെട്ടെന്ന് മെലിയുക, വിശപ്പില്ലായ്മ, പിന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും കഴലകൾ, ലിംഫ് നോഡ്സ്, അപ്പോൾ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും കഴല വീക്കം പോലുള്ള എന്തെങ്കിലും മുഴകളോ തടിപ്പായിട്ട് ഉണ്ടാവുക, ഇവയൊക്കെ ഈ ബ്ലഡ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാവാം. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് വല്ലാത്ത രീതിയിലുള്ള ക്ഷീണം, നട്ടൽ വേദന, ഇവയെല്ലാം നമുക്ക് ബ്ലഡ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളായിട്ട് കാണാം.
2: അതുപോലെ ഈ ബ്ലഡ് ക്യാൻസറിനെ ഒരു പ്രതിരോധിക്കാനായിട്ട് ആഹാരത്തിന്റെ
1: ബ്ലഡ് ക്യാൻസർ കുറച്ചും കൂടെ നമുക്ക് ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം വരുന്ന ക്യാൻസറുകളായിട്ട് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആഹാര പഴങ്ങൾ, പച്ചക്കറികൾ നല്ല രീതിയിൽ കഴിക്കുക, ഫ്രൈഡ് ഫുഡ്സ് നല്ല രീതിയിൽ കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ ഓഫ്കോഴ്സ് ഏതൊരു ക്യാൻസറേയും പോലെ രക്താർബുദത്തെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ലാബിൽ പോയിട്ട് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, പ്രാഥമികമായിട്ടുള്ള രക്തപരിശോധന ചെയ്യുക. അതിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറഞ്ഞൊരു ടെസ്റ്റും ഒരു പെരിഫറൽ സ്മിയർ എന്ന് പറയുന്ന 2 ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. വലിയൊരു ചിലവാകുന്ന ഒരു ടെസ്റ്റ് അല്ല അവ, കേട്ടോ.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. വേറൊരു സംശയം സാധാരണ ആൾക്കാർ പറയാറുള്ളത് ഇൻഫെക്ഷൻസ് ഉണ്ടാവും, ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ, വജൈനൽ ഇൻഫെക്ഷൻ പോലെയുള്ള ഇൻഫെക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നാൽ അത് യൂട്രസിനുള്ളിലോട്ടോ അല്ലെങ്കിൽ കിഡ്നി പോലെയുള്ള അവയവങ്ങളെ അത് ക്യാൻസറസ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ, അൺട്രീറ്റഡ് ആയിട്ട് അത് കുറേ നാൾ കണ്ടിന്യൂ ചെയ്താൽ?
1: ഇപ്പോൾ ഈ ഇൻഫെക്ഷൻ, ഇപ്പോൾ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തൊട്ട് മേലെയാണ് ബ്ലാഡർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാഡർ ഇൻഫെക്ഷൻ, സിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ വരാം. അത് കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് കിഡ്നിയിലോട്ട് പോയിട്ട് അവിടെ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്, ഹൈഡ്രോ യൂറിനറി നെഫ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് പോകാം. അപ്പോൾ ഇവയെല്ലാം ഒത്തിരി നാൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു നീർക്കെട്ടുണ്ടാക്കി അവിടുത്തെ കോശങ്ങൾക്ക് രൂപവ്യത്യാസം ഉണ്ടാക്കി ക്യാൻസർ ആവാനുള്ള തീരെ ചെറിയ കാരണങ്ങളുണ്ട്. പക്ഷേ ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ കിഡ്നിയുടെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂത്രാശയത്തിൻ്റെ ബ്ലാഡറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഒരു ഇൻഫെക്ഷൻ കാരണം അല്ലെങ്കിൽ ഒത്തിരി നാൾ അൺട്രീറ്റഡ് ആയിട്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണം അവിടെ ഒരു സിസ്റ്റൈറ്റിസ്, നീരുണ്ടാക്കി ക്യാൻസർ വരാനുള്ള സാധ്യതയെക്കാട്ടിയും കൂടുതലാണ്. നമുക്ക് പുകയിലയും മദ്യപാനവും കൂടെ, പുകയില എസ്പെഷ്യലി പുകയില,

0: അപമൂലം ബ്ലാഡർ ക്യാൻസർ, മൂത്രാശയ ക്യാൻസർ വരാനുള്ള സാധ്യത. കിഡ്നി ക്യാൻസറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറാണ് ടൊബാക്കോ അഥവാ പുകയില ഉപയോഗം.
1: നമുക്ക് അടുത്ത ശ്രോതാവുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
2: പേര് സിദ്ധാർത്ഥൻ, വർക്കലയിൽ നിന്ന് വിളിക്കുകയാണ്.
1: ഓക്കെ, സംസാരിച്ചോ.
0: നമസ്കാരം.
2: നമസ്കാരം സാർ.
0: ആ പറഞ്ഞോളൂ.
2: ഞാൻ വർക്കലയിൽ നിന്ന് വിളിക്കുകയാണ്. പേര് സിദ്ധാർത്ഥൻ.
0: ഓക്കെ.
2: എന്റെ ഭാര്യക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്.
0: ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഏകദേശം 50 വയസ്സുണ്ട്.
0: ഓക്കെ.
2: അപ്പൊ പുള്ളിക്ക് ചക്ഷത്ത് ഒരു മുഴ വന്നിട്ട് 3-4 വർഷമായി. അപ്പൊ ഈ മുഴ വർക്കല ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചായിരുന്നു. അപ്പൊ ആ മാഡം പറഞ്ഞത് ഇത് കുഴപ്പമില്ലാത്ത മുഴയാണ്, യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല, അത് വേദനയും മറ്റൊന്നുമില്ല, അതുകൊണ്ടാണ് ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്.
0: ശരി, അപ്പൊ അന്ന് സ്കാൻ വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നോ അന്നത്തെ ദിവസം?
2: ഇല്ല, അങ്ങനെ ഒന്നും എഴുതി തന്നില്ല. ഇത് നിസ്സാരമായിട്ടാണെന്ന് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്. അല്ലാതെ മാറലും മറ്റും ഒന്നുമില്ല. അങ്ങനെ മറ്റു ഇതൊന്നുമില്ല. പുള്ളിക്കാരി പിന്നെ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ മുറുക്കാൻ ചവയ്ക്കാറുണ്ട്.
0: ആ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോ കഷത്തിലെ കടല, ഈ പറഞ്ഞ ഇത് കടല തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ലൈപ്പോമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തീരെ ചെറുതായിട്ടുള്ള ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്ന മുഴകൾ കാണും. അപ്പം നമുക്ക് ചിലപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഓക്കെ ഇത് ക്യാൻസറൊന്നും അല്ല, അർബുദമല്ല, പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് തൊട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള മാഡം കണ്ടപ്പോഴെങ്കിൽ അങ്ങനെ തോന്നിയത്. എന്തെങ്കിലും സംശയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കഷത്തിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു നോക്കിയാൽ മതി. അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മുഴയാണോ അതോ പേടിക്കേണ്ട ആയിട്ടുള്ള ഒരു കാരണങ്ങളും ഇല്ലാത്ത മുഴയാണോ എന്നുള്ളത്. ഒരു നിസ്സാരമായിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ അറിയാം. ഓക്കെ, അല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം, ഈ മുറുക്കുക എന്നുള്ള പറഞ്ഞത് ഇപ്പം പുകയില ഉപയോഗം മാത്രമല്ല, നമുക്ക് ഈ മുറുക്കാൻ ചവയ്ക്കുമ്പോഴേക്കുള്ള ബാക്കി ആ വെറ്റയില, പിന്നെ പാക്ക്, ചുണ്ണാമ്പ്, ഇവയെല്ലാം നമുക്ക് ക്യാൻസറുമായിട്ട് വളരെയധികം ക്യാൻസർ ഉണ്ടാക്കാൻ കാരണക്കാരായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവ പതുക്കെയാണെങ്കിൽ അത് നിർത്താനായിട്ട് ശ്രമിക്കാനായിട്ട് വൈഫിനോട് പറയണം കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശരി, യു വി റേഡിയേഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ വെയിൽ കൊള്ളണം എന്ന് പറയും. ഇപ്പോൾ മുന്നത്തെ കാലത്തെ അപേക്ഷിച്ച് വെയിലിൻ്റെ കാഠിന്യമൊക്കെ കൂടുതലാണല്ലോ. അപ്പം നമ്മൾ സണ്ണായിട്ടുള്ള സൺ എക്സ്പോഷ്യർ എന്ന് പറയുന്നത് ചർമ്മ ക്യാൻസർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ടാക്കും?
0: അത് ഈ പറഞ്ഞ റേഡിയേഷൻ എക്സ്പോഷറുമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സ്കിൻ ക്യാൻസർ, മെലനോമ എന്ന് പറയുന്ന തരം ക്യാൻസറുകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അവ അത്ര കോമൺ ആയിട്ടുള്ള കാര്യമല്ല. ഈ രാവിലെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതിരാവിലെയുള്ള വെയിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ ഇൻഹറൻ്റായിട്ട് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിരിക്കും നമ്മൾ. അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 25 മേലെയാണ് വരേണ്ടത്. അപ്പോൾ ഒരുവിധം ഒരു 100 പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 95 പേർക്കും എന്തായാലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണ്, എനിക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വെയിൽ ചെറിയ രീതിയിൽ പുലർച്ചെയുള്ള വെയിൽ കൊള്ളുന്നതിന് കുഴപ്പമില്ല. ഈ അതിന് ശേഷം ഉണ്ടാകുന്ന വെയിൽ അത് നമുക്ക് ഈ ക്യാൻസർ റിസ്ക് എന്നുള്ളതിനെക്കാട്ടി നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് അല്ലാതുള്ള നമുക്ക് ഡീഹൈഡ്രേഷൻ, സൂര്യാഘാതം പോലുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കാറ്. ഈ നമ്മുടെ നാട്ടിലെ സ്കിൻ ക്യാൻസേഴ്സ് ഈ പറഞ്ഞ മെലനോമ തരത്തിലുള്ള വകഭേദങ്ങൾ കുറവാണ്. യൂറോപ്യൻ മീൻസ് പുറം രാജ്യങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് വരിക.
1: ഇത് നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യണമെന്ന് അഡ്വൈസ് ചെയ്യുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും?
0: അത് ഡിപ്പെൻസ് ഓൺ ഈ പറഞ്ഞ പോലെ കെമിക്കൽ രാസപദാർത്ഥങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. ഈ പല നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിക്കോട്ടെ, എന്ത് ചർമ്മത്തിൽ പെട്ടെന്ന് എന്ത് കാര്യമായിക്കോട്ടെ, അതിനകത്തെല്ലാം ശരിക്കും നിഷ്കർഷിക്കുന്ന പെസ്റ്റിസൈഡ് ലിമിറ്റ്സും എല്ലാം ഉണ്ട്. ഓരോ തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ്, ഓരോ തരത്തിലുള്ള കെമിക്കൽ ഹെവി മെറ്റൽസ്, ഇവയെല്ലാം ഇത്ര പാർട്ടിക്കിൾസിനകത്ത് വേണം എന്ന് ശരിക്കും ഈ റെഗുലേറ്ററി കമ്മീഷൻ നിർണയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അടങ്ങിയ സദാ ഇതാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, ക്രീമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല. അല്ലാതുള്ള ഇപ്പോൾ ഈ നേരത്തെ ആരോ പറഞ്ഞതുപോലെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന പോലെ നമുക്കത് തേച്ചുകൊണ്ട് കൂടുതൽ ക്യാൻസർ റിസ്ക് ഉണ്ടാക്കരുത്, അതാണ് പറയാൻ.
1: അടുത്ത ശ്രോതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? സംശയം ചോദിച്ചോളൂ. ഡോക്ടർ അരുൺ എജെ ആണ് നമ്മോടൊപ്പം ഉള്ളത്, ചോദിച്ചോളൂ.
3: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, നമസ്കാരം, പറഞ്ഞോളൂ അമ്മ.

0: സാറേ, എന്റെ മൂത്ത മോൻ 10 വയസ്സുള്ളപ്പോഴത്തേക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്. തൈറോയിഡിന്റെ ഭാഗത്താണ് ഒരു ചെറിയ മുഴ പോലെ വന്നത്. അത് ഒന്നല്ല, ഒന്ന് വന്ന് 600 ആയിരുന്നു, അങ്ങനെ 3-4 ചെണ്ണം വന്നു.
1: അപ്പൊ
0: അടുത്തൊരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടു എന്നോ പറഞ്ഞു ഞാൻ SIP കൊണ്ടുപോയി. അന്ന് മോന് 10 വയസ്സേ ഉള്ളായിരുന്നു. അവിടെ ചെന്നപ്പോ നമ്മൾ തിരുവനന്തപുരം SIP ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് നമുക്ക് റെഫർ ചെയ്ത് RPCയിലേക്ക് റെഫർ ചെയ്ത്, അവിടെ നിന്ന് 8 മാസത്തെ ചികിത്സ ഉണ്ടായിരുന്നു. റേഡിയേഷനും ഉണ്ടായിരുന്നു, 12 റേഡിയേഷന്. അത് കഴിഞ്ഞ് ഇപ്പൊ മോന് 41 വയസ്സായി.
1: അപ്പൊ
0: ഇപ്പൊ പിന്നെ അതിന് ശേഷം വേറെ ചെക്കപ്പ് ഒക്കെ കൂടെ നടത്തി എല്ലാം കൂടി 2-3 വർഷം കഴിഞ്ഞു. 8 മാസത്തെ ചികിത്സ 8 മാസത്തേ ഉള്ളായിരുന്നു. എന്നാലും ചെക്കപ്പ് ഒക്കെ കൂടെ 3-4 വർഷം കഴിഞ്ഞു. ഇനി വരുമോ സാറേ, അത് അറിയാനെന്ന് വിളിച്ചത്.
1: ഇപ്പൊ 10 വയസ്സില് എനിക്ക് തോന്നുന്നു അമ്മ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട് ലിംഫോമ എന്ന് പറയുന്ന തരം ക്യാൻസർ ആയിരിക്കാം സാധ്യത എന്നാണ് എനിക്ക് കേട്ടിട്ട് തോന്നുക. അപ്പോ
0: തൈറോയിഡിന്റെ ഭാഗത്ത്
1: മനസ്സിലായി, ഈ കടലകളിൽ വരുന്ന തരം ക്യാൻസർ ആയിട്ടാണ് തോന്നുന്നത്. അതെ, അപ്പൊ നമുക്ക് ഇത് അമ്മയ്ക്കിപ്പോ 10 വയസ്സിൽ വന്ന ക്യാൻസർ ആണ്. അപ്പോ അതിനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ചു. 41 വയസ്സായിട്ടും അസുഖം വീണ്ടും വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇല്ല, വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കേട്ടോ. ഈ ലിംഫോമ എന്ന് പറയുന്ന തരം ക്യാൻസർ തന്നെ നല്ല തരമുണ്ട്, മോശം തരമുണ്ട്. മിക്കവാറും അവിടെ അമ്മയുടെ മോന് വന്നിരിക്കുന്ന ക്യാൻസർ വളരെ നല്ല തരം, അതായത് ചികിത്സിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവായിട്ടുള്ള തരം ലിംഫോമ ആയിരിക്കാം മിക്കവാറും വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവാണ്.
0: അങ്ങനെ വളരെ ജോലിയെ കഴിഞ്ഞിട്ട് വരുന്നതാണ്, വളരെയൊന്നും കഴിക്കണില്ല. എന്നാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ റേഡിയോ കൂടെ കേൾക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് സാറേ, അതുകൊണ്ട് വിളിച്ചതാണ്.
1: അപ്പൊ അമ്മ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇന്നിപ്പോ റേഡിയോയിൽ കേട്ട കാര്യങ്ങളില്ലേ, അവ കുറച്ച് മോന്റെ അടുത്തും കൂടെ പറഞ്ഞു കൊടുക്ക് കേട്ടോ. അപ്പൊ നമുക്ക് ഈ കാര്യം, ഈ ക്യാൻസറിന്റെ കാര്യത്തിന് ഇനി പേടിക്കാനില്ല. അപ്പോ നമ്മുടെ ജീവിതശൈലിയും കൂടെ നമുക്കൊന്ന് ബെറ്റർ ആക്കാം, നല്ലതാക്കാൻ നോക്കാം.
2: വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ ശരീരത്തിൽ കാണുന്ന തടുപ്പുകളോ മാറ്റങ്ങളോ അല്ലെങ്കിൽ വ്രണങ്ങളൊക്കെ ക്യാൻസറിൻ്റെ ലക്ഷണമാണോ അല്ലാതെ നോർമലായിട്ടുള്ളതാണോ എന്ന് നമുക്ക് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും?
1: ഇപ്പോൾ നമുക്ക് ശരീരത്തിൽ നമ്മുടെ തൊലിയിൽ ഒരു മുഴയുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളൊരു മറുകാണെന്ന് വെച്ചോ, നമുക്കൊരു കറുത്ത മറുകുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ നമുക്കറിയാം കുട്ടിക്കാലം തൊട്ടേ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന അതിൻ്റെ രീതി അറിയാം അല്ലേ. അപ്പോൾ എപ്പോഴാണോ ഈ തടുപ്പിൻ്റെ കളറിൽ എന്തെങ്കിലും നിറവ്യത്യാസം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ചെറിയ മറുകായിരിക്കാം അതിൻ്റെ വലിപ്പം കൂടുക, നിറവ്യത്യാസം ഉണ്ടാവുക, തൊടുമ്പോൾ ഉള്ള ഘടനയിൽ വ്യത്യാസം ഉണ്ടാക്കുക, വളരെ കല്ലിപ്പായിട്ട് വരിക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡിസ്ചാർജ് പോലെ വരിക, അതേപോലുള്ള പാടുകൾ മറുകൾ ശരീരത്തിൽ
2: വേറെ ചൊറിച്ചിലുണ്ടാവുക, അതൊക്കെ
1: ആ ചൊറിച്ചിലും ഇതുമായിട്ട് വലിയൊരു ബന്ധമില്ല. ഈ പറഞ്ഞ പോലെ നിറവ്യത്യാസം എപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാക്യൂൾ, ഈ പറഞ്ഞ ചെറിയ തടിപ്പിന് അതിനെ നമുക്ക് എപ്പോഴാണോ അതിൻ്റെ നിറവ്യത്യാസം, രൂപവ്യത്യാസം, സൈസിലുണ്ടാകുന്ന വർധന, വലിപ്പത്തിൽ വലുതായി വരിക, ഇവയാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ അതേ കാര്യം നമ്മൾ വായിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ സ്ഥാന സ്വയ പരിശോധന എന്ന് പറഞ്ഞ പോലെ നമുക്ക് വായ സ്വയ പരിശോധന ചെയ്യണം. അപ്പോൾ അത് ഈ പുകയില മദ്യപാനം ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല വായിലെ അർബുദം വരാനുള്ള സാധ്യത. നമ്മൾ പല്ല് കമ്പിയിട്ടേക്കുന്നവർ, അല്ലെങ്കിൽ ചുമ്മാ പല്ല് കടിക്കുന്നവരാണ്, ഇപ്പോൾ കൂർത്ത പല്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ കവിളിൽ ഒത്തിരി നാൾ കടിച്ച് അവിടുത്തെ കോശങ്ങൾക്ക് രൂപവ്യത്യാസം ഉണ്ടാക്കി ക്യാൻസറായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ വായയും സ്വയ പരിശോധന ചെയ്യാം. രണ്ട് കൈയും വൃത്തിയായിട്ട് കഴിയുന്ന ശേഷം കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, നമ്മുടെ രണ്ട് കയ്യിലെയും വിരൽ വെച്ച് ചുണ്ട് മേലോട്ടാക്കിയ ശേഷം വലത്തെ കൈയിലെ വിരൽ വെച്ച്, ചൂണ്ട് വിരൽ വെച്ച് മൊത്തം തടവി നോക്കുക. മോൾ നാക്ക്, താഴത്തെ നാക്കിൻ്റെ അടിഭാഗം, ഉൾനാക്ക്, അണ്ണാക്ക്, പിന്നെ കവിള്, രണ്ട് കവിള്, പല്ലിൻ്റെ താഴ്ഭാഗം, പല്ലിൻ്റെ മേൽഭാഗം, ഇവിടെ എല്ലാത്തും നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള പാടുകൾ, ഇപ്പോൾ വായിലെ ക്യാൻസറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എറിത്രോപ്ലേക്കിയ, ഇപ്പോൾ ചുമന്ന എന്തെങ്കിലും കളറിലുള്ള നിറത്തിലുള്ള പാടുകളോ അല്ലെങ്കിൽ വെള്ള കളറിലുള്ള പാടുകളോ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ അതിൽ പാടുകളുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കുക.
2: നമ്മൾ ഈ വായ്പുണ്ണിനെ ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട്
1: നയിക്കേണ്ടതുണ്ട്. അതെ അതെ, അതാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ പുകയില മദ്യപാനം തന്നെ ആവണമെന്നില്ല, ചിലർക്ക് ഇൽ ഫിറ്റിംഗ് ഡെഞ്ചേഴ്സ്, പല്ലി കമ്പിയൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ അവിടെ ഒരു വ്രണം ഉണ്ടായിട്ട് മാറാം. ഇപ്പോൾ പറഞ്ഞ വായ്പുണ്ണ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അവ ഒത്തിരി നാൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു അൾസറായിട്ട് മാറിയിട്ട് വ്രണമായിട്ട് മാറിയിട്ട് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വായയും ഈ സ്തനസ്വയ പരിശോധന പോലെ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് വായ സ്വയ പരിശോധന എന്ന് പറയുന്ന കാര്യം.
2: നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് സ്ഥലം പറയാമോ? ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ.
3: ഹലോ,
1: ആ നമസ്കാരം അച്ഛാ, പറഞ്ഞോളൂ.
3: നമസ്കാരം. ഞാൻ 85 വയസ്സുള്ള

0: നോക്കുക. ഇപ്പോൾ ഒരു നേരത്തെ പണ്ടേ ഇരിക്കുന്ന ഒരു തരം മുഴയാണ് അഥവാ സൈസ് പെട്ടെന്ന് വലുതാവുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ തൊടുമ്പോഴേക്കും പതുപതാന്ന് ഇരിക്കുന്ന ഒരു മുഴ പെട്ടെന്ന് ഒരു കല്ലിപ്പായിട്ട് മാറുകയാണ്, നല്ല കല്ലിപ്പായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നെ അവിടെ എന്തെങ്കിലും മുഴയ്ക്ക് എന്തെങ്കിലും നിറവ്യത്യാസമായിട്ടുണ്ടോ, തൊലിക്ക് എന്തെങ്കിലും നിറവ്യത്യാസമുണ്ട് അല്ലെങ്കിൽ വ്രണമായിട്ട് മാറുക എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇതല്ലാണ്ട് തൊലിപ്പുറത്ത് മാത്രമായിട്ട് തരുന്ന ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ തരം ഒരു കാര്യമുണ്ട്. അതായത് അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, സ്കിന്നിലുള്ള തൊലിയിലുള്ള ഫോളിക്കിൾസ് ഉണ്ട്, ഹെയർ ഫോളിക്കിൾസ്. ആ ഹെയർ ചെന്ന് മുടി ചെന്ന് ഇരിക്കുന്ന ഭാഗത്ത് ചെറിയ ഇൻഫെക്ഷൻ അണുബാധ വന്നു കഴിഞ്ഞാലും അവിടെ ചെറിയ തടിപ്പായിട്ട് വരാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ആണോ അല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പം അച്ഛൻ പറഞ്ഞു വെച്ചിട്ട് ഫോളിക്കുലൈറ്റിസ് ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഓക്കെ,
1: അവര് മരുന്ന് തന്നെ പരിച്ചിട്ടെങ്കിലും തലേ ഈ മുഴയല്ല, ബാക്കിയുള്ളിടത്തെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ നുണൽ പോലെ വരികയും അതിൽ നിന്ന് ഈ ദ്രാവകം പോലെ മുടിയുടെ നിന്ന് വരുന്നു, പറ്റുന്നിടത്തെല്ലാം ഉണങ്ങിപ്പിടിച്ച് അത് ഇളകാൻ വരെ പാടുണ്ട്.
0: ശരി, ഈ നമുക്ക് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നില്ല. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. അപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് ആ കാണിച്ച ഡോക്ടറെ തന്നെ, സ്കിന്നിൻ്റെ ത്വക്ക് രോഗ ഡോക്ടറെ തന്നെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചിട്ട് എന്താ അഡ്വൈസ് എന്നുള്ളത് ഫോളോ ചെയ്യുക കേട്ടോ. എന്താ തൊലിയിലായിരുന്നോ ക്യാൻസറിന്റെ അസുഖം ഉണ്ടായ? ഓക്കെ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ല. അപ്പൊ ഈ വായിലുണ്ടാകുന്ന ക്യാൻസർ സ്വാഭാവികമായിട്ടും ശീലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ചും കൂടെ വരിക. അവ ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്ന ഒരു തരം ക്യാൻസർ അല്ല. അപ്പോൾ ഇപ്പൊ അച്ഛനുണ്ടായിരിക്കുന്ന ക്യാൻസറും അച്ഛൻ്റെ അച്ഛൻ ഉണ്ടായിരിക്കുന്ന രണ്ടും തമ്മിൽ മീൻസ് അന്നുണ്ടായിരുന്ന ക്യാൻസറും ഇപ്പോഴത്തെ പറഞ്ഞ ലക്ഷണങ്ങളുമായിട്ട് യാതൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. ശരി, ഈ പറഞ്ഞ ത്വക്ക് രോഗ വിദഗ്ധൻ ഡോക്ടറെ തന്നെ ഒന്ന് കാണുക കേട്ടോ.
2: വിളിച്ചതിന് നന്ദി സാർ. ഇപ്പോൾ ഒരു ശ്രോതാവ്, പല ആൾക്കാരുടെ സംശയമാണ് കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത ഉണ്ടോയെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണോ, അല്ലെങ്കിൽ അതിനായിട്ട് ജീൻ ടെസ്റ്റിംഗ് മാർഗ്ഗങ്ങൾ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമാണോ?
0: നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൂടുതലായി കണ്ടുവരുന്ന കുറച്ച് തരം ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ സ്തനാർബുദം അല്ലെങ്കിൽ ഓവറി ക്യാൻസർ, കുടലിലെ ക്യാൻസർ, ഇവയൊക്കെ ഫാമിലീസിൽ കുടുംബത്തിൽ തന്നെ റൺ ചെയ്യാവുന്ന തൈറോയിഡിലെ ചില തരം തൈറോയിഡ് ക്യാൻസറുകൾ, ഇവയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, അതായത് നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ, ഇവയാണ് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കിതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ത്രീകൾ സ്തനാർബുദം അറിയാനായിട്ട് മാമോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നു, 40 വയസ്സിന് മേലെയുള്ള ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് രക്തബന്ധത്തിൽ അമ്മയ്ക്ക് സ്തനാർബുദം ഉണ്ടെന്നുണ്ടെങ്കിൽ 40 വരെ കാത്തിരിക്കരുത്, 25 വയസ്സ് തൊട്ടേ നമുക്ക് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ചെയ്യണം. പിന്നെ ജനറ്റിക് ടെസ്റ്റിൻ്റെ കാര്യം ആശ പറഞ്ഞത്, നമുക്ക് ഈ ഹെറിഡിറ്ററി ആയിട്ടുള്ള പാരമ്പര്യമായിട്ട് വന്നു വരുന്ന ക്യാൻസറുകൾക്ക് ഉണ്ടാകുന്ന ചിലതരം ജനിതക മാറ്റങ്ങളുണ്ട്. അവ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി തന്നെ ഇന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ കുടലിലെ ക്യാൻസർ, സ്തനാർബുദം, ഓവറി, അണ്ടാശയ ക്യാൻസർ, ഇവയിലൊക്കെ കണ്ടുവരുന്ന ചിലതരം ജനിതക മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടോ എന്ന് നമുക്ക് സ്വയം പരിശോധിക്കാനായിട്ടുള്ള ടെസ്റ്റുകളും ഇന്ന് ലഭ്യമാണ്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം സാർ.
0: നമസ്കാരം,
2: ആരാണ്, പേര് പറയാമോ?
3: എന്റെ പേര് ഹരി, പാപ്പനംകോടു നിന്ന് വിളിക്കുകയാണ്.
2: ഓക്കെ, സംസാരിച്ചോ.
3: ഹലോ,
0: ആ പറഞ്ഞോളൂ അച്ഛാ, പറഞ്ഞോളൂ.
3: സാറേ, എന്റെ സഹോദരിക്ക് മറ്റേ ക്യാൻസർ വന്നിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്നു, അത് ഓപ്പറേഷൻ കഴിഞ്ഞ് ചിത്ര മെഡിക്കൽ സെന്ററിലായിരുന്നു. കാര്യങ്ങള് മരുന്നെല്ലാം കീമോതെറാപ്പി നടത്തി എല്ലാം കഴിഞ്ഞ് ഒരു ഒന്നര വർഷമായി. ഇപ്പൊ പുള്ളിക്ക് കൈകാലൊക്കെ ഭയങ്കര നീര്, ഛർദ്ദിലും ഉണ്ട്. ഡോക്ടർ അപ്പോയിന്റ്മെന്റ് വാങ്ങി, ഡോക്ടറെ കാണുകയൊക്കെ ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കുന്നല്ല, ആഹാരം കഴിക്കുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം, അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണോ എന്നൊരു ഡൗട്ട്.
0: രണ്ട് ലക്ഷണങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്, രണ്ട് ലക്ഷണങ്ങളാണ് പറഞ്ഞത്, ഒന്ന് നീര്, രണ്ടാമത്തത് ഛർദ്ദിൽ. അപ്പൊ ഈ നീര് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്തനാർബുദം എപ്പോഴും എവിടെ ഈ ഇപ്പൊ ഇടതുവശത്തെ സ്ഥാനത്തിലാണ് സർജറി ചെയ്തതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടത്തെ കയ്യിൽ നീര് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ കഴലകളെല്ലാം സർജറി ചെയ്ത് നീക്കം ചെയ്യും. അപ്പൊ അവിടെ നീര് ഒഴുകി പോകാനായിട്ട് സ്ഥലമില്ല, കഴലകളില്ല. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്താണോ സർജറി ചെയ്തത് ആ ഭാഗത്തിലെ കയ്യിൽ നീര് കെട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഛർദ്ദിലിൻ്റെ കാര്യം പറഞ്ഞത്, ഛർദ്ദിലും ക്യാൻസറുമായിട്ട് ചെറുതായിട്ട് ഒരു ബന്ധം വന്നേക്കാം. അതിപ്പോൾ ഈ ക്യാൻസർ അന്ന് സർജറി ചെയ്തു, കീമോതെറാപ്പി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കരളിൽ വീണ്ടും ആ ക്യാൻസറിൻ്റെ അംശങ്ങൾ വീണ്ടും കരളിലോട്ട് പടർന്നിട്ട് കരളിൽ നിന്ന് എന്തെങ്കിലും ക്യാൻസറിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഓക്കാനും ഛർദ്ദിയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണുക, വീണ്ടും ഒരു സ്കാൻ ചെയ്ത് നോക്കുക.

0: ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മുടെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല, പക്ഷെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തമായി അറിയാൻ
1: പറ്റൂ. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഒന്നും ചെയ്യേണ്ട, യു ടേക്ക് റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാ എനിക്ക് ഡൗട്ട്.
0: ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നീരെന്ന് പറയുന്നത് ക്യാൻസറിന്റെ സർജറി കഴിഞ്ഞിട്ട് എല്ലാവർക്കും വരുന്നതാണ്. ആ കയ്യിലെ ഇപ്പൊ ഇടത്തെ സ്ഥാനാർബുദമാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ബ്രസ്റ്റ് സർജറി കഴിഞ്ഞാൽ ഇടത്തെ കൈക്ക് നീര് കിട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ നീര് കുറയ്ക്കാനായിട്ട് കുറച്ച് ഫിസിയോതെറാപ്പി കാര്യങ്ങളും ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പൊ അത് ഒരു ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഫിസിയാട്രിസ്റ്റ് ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അതെ, നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല ഇല്ലാന്ന് കരുതുന്നു. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടല്ലാന്ന് കരുതുന്നു. ഒരു ഡോക്ടറെ എന്തായാലും കാണും. ഈ വോമിറ്റിംഗ് ശർദിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് ഒന്ന് ഡോക്ടറെ കണ്ട് നമുക്ക് തീർപ്പാക്കേണ്ടിയിരിക്കുന്നു.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഒരു വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഉറക്കവും ഒക്കെ നമ്മൾ ക്യാൻസർ രോഗ സാധ്യത എങ്ങനെയാണ് കൂട്ടുന്നത്?
0: ഒട്ടനവധി പഠനങ്ങളിൽ തെളിഞ്ഞ കാര്യമാണ് നമ്മുടെ സ്ലീപ്പ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് സ്ലീപ്പിലുണ്ടാകുന്ന ഉറക്ക സമയത്തുണ്ടാകുന്ന കുറച്ച് കെമിക്കൽസ് ഇവയെല്ലാം നമ്മുടെ ക്യാൻസറിനെ റിസ്ക് കുറയ്ക്കുന്നതായിട്ടാണ് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ആദി സ്ട്രെസ്, അപ്പം റെഡ്യൂസ്ഡ് സ്ലീപ്പും വളരെയധികം സ്ട്രെസ്, ആങ്സൈറ്റി ഉള്ളതും ശാസ്ത്രീയപരമായിട്ട് തന്നെ ക്യാൻസറിൻ്റെ സാധ്യതകൾ കൂട്ടുന്നതായിട്ട് ഒട്ടനവധി പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്.
2: അപ്പം നമ്മളിപ്പോൾ സംസാരിച്ചതെല്ലാം തന്നെ ക്യാൻസർ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ക്യാൻസർ പ്രതിരോധത്തിനായിട്ട് സ്വന്തം ജീവിതത്തിൽ വരുത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും?
0: ഏറ്റവും പ്രധാനമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ ആശ പറഞ്ഞ പോലെ നമ്മൾ ഓർക്കത്തില്ല, ഓർക്കാൻ മടിയായിരിക്കും, പ്രയാസമായിരിക്കും. എൻ്റെ അടുത്ത് ഒറ്റ വാക്കിൽ പറയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നടക്കുക എന്ന് പറയും. നടക്കുക, വേറൊന്നും ഓർക്കണ്ട, നടക്കുക.
2: എക്സസൈസ് ആണോ
0: ഉദ്ദേശിച്ചത്? അതെ അതെ അതെ അതെ.
2: അപ്പം ഫുഡിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ്?
0: ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും നമുക്ക് പ്രായോഗികമായിട്ട് ഇതിൽ എന്ത് പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ 50% പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കുറച്ച് പഴങ്ങളും പച്ചക്കറികളും അരിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ നടുക്ക് അല്ലേ, ചോറിൻ്റെ കലവും ഭക്ഷണവും എല്ലാം വെക്കുന്നതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് പഴങ്ങളും പച്ചക്കറികളും അരിഞ്ഞ് വയ്ക്കുക. ജോലിക്ക് വരുന്നവരാണെങ്കിൽ അത് കൊണ്ടുവരിക. അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെറിയൊരു മാറ്റം അല്ലേ, നമുക്ക് ഒത്തിരി വലിയ മാറ്റങ്ങളാണ് നമുക്ക് എപ്പോഴും പാടായിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു മാറ്റം ഫുഡിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരിക, നമ്മുടെ ജീവിതശൈലിയുടെ കാര്യത്തിൽ നടക്കുക, നമുക്ക് ആ ഒരു
2: നന്നായിട്ട് എക്സസൈസ്, ഫുഡിൻ്റെ കാര്യത്തിൽ ഇത്തരം ശ്രദ്ധ ഉണ്ടാകുക, നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ് ഇല്ലാതിരിക്കുക,
0: ശീലങ്ങൾ ഈ പറഞ്ഞ പുകയില മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക.
2: അതുപോലെ തന്നെ വേറൊരു സംശയമാണ് വിപണിയിൽ ലഭ്യമാകുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് സപ്ലിമെൻറ്റുകളൊക്കെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളോടുകൂടി വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ ഇതിനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നു?
0: നമുക്ക് ക്യാൻസർ പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന ആൻറ്റി ഓക്സിഡൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് പറയുന്ന മാർക്കറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ തരം ഒരു വാണിജ്യപരമായി കാര്യം പറയേണ്ടി വരും. ഒട്ടനവധി വൈറ്റമിൻസ് ക്യാൻസറിന് പ്രൊട്ടക്റ്റീവ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഇവയെല്ലാം ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ വൈറ്റമിൻ എ ഉൾപ്പെടെ, പക്ഷേ ഇതിൻ്റെ സപ്ലിമെൻറ്റ് കൂടിക്കഴിഞ്ഞാലും ക്യാൻസർ റിസ്ക് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ എ ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്ന സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. അത് ഒത്തിരി ക്രമാതീതമായിട്ടുള്ള രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ അവ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ പുറകെ പോകുന്നതിനെക്കാട്ടിയും ടാബ്ലറ്റ് ഫോമിൻ്റെ പുറകെ പോകുന്നതിനെക്കാട്ടിയും ഓളായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ്. പഴങ്ങളും പച്ചക്കറികളും അവ എങ്ങനെ ഇരിക്കുന്നു ആ രീതിയിൽ തന്നെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത്.
2: അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രെസ് ഇല്ലാതെ വളരെ സന്തോഷകരമായി ജീവിക്കുക, എക്സസൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പം നമുക്ക് ഈ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ക്യാൻസറിനെ കുറിച്ചുള്ള അനാവശ്യ ഭയങ്ങൾ മാറ്റിവെച്ച് പ്രതിരോധത്തിനും മുൻകൂട്ടിയുള്ള രോഗനിർണയത്തിനും മുൻഗണന നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, കൃത്യമായ വ്യായാമം, ശരിയായ ജീവിതശൈലി, ശീലങ്ങൾ, പുകവലിയും മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ ഉപേക്ഷിക്കൽ, ഒപ്പം കൃത്യസമയത്തുള്ള സ്ക്രീനിംഗ് പരിശോധനകൾ എന്നിവയിലൂടെ ക്യാൻസറിനെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. ചെറുതെങ്കിലും പ്രധാനപ്പെട്ട ഈ മാറ്റങ്ങൾ ഇന്നു മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ എ ജെ അരുണിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പരിപാടിയിലേക്ക് വിളിച്ച മറ്റ് ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
3: സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം അരുണ ബി വി, അനന്തു മൈലച്ചൽ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അനീമിയ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:15 അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ തുടർനാടകത്തിന്റെ 7 ഭാഗം കേൾക്കാം. രചന സലീം കുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. വൈകുന്നേരം 4 ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന സൌജന്യ നിയമസഹായങ്ങൾ. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകിയ ഹെലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം കേൾക്കാം ഇന്ന് വൈകുന്നേരം 4 മണിക്ക്.

ആകാശവാണി സമയം ഇപ്പോൾ 12 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നമുക്ക് പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് എം ബി ശ്രീനിവാസന്റെ ഈണം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം രുക്മ.

ഈ ഗാനം ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ പാടിയതാണ്. മഹർഷി എന്ന ചിത്രത്തിനു വേണ്ടി ബിജു തിരുമലയാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് കേൾക്കാം. ആകാശവാണി, സമയം ഇപ്പോൾ 12:20. ഇപ്പോൾ ഷിബി കൃഷ്ണൻ പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. സംഗീതം ജോസ് നേട്ടയം. ചന്ദ്രിക ചർച്ചിത യാമിനിയിൽ രാഗചന്ദനം പൂശിയ പൂന്തെന്നലിൽ, ഇങ്ങനെ ആരംഭിക്കുന്നു ആദ്യ ഗാനം. ഈ ഗാനത്തിന്റെ രചന ബി രാജഗോപാൽ.

അടുത്ത ഗാനം രചിച്ചിരിക്കുന്നത് സുഭാഷ് മാധവനാണ്. ഓർമ്മകളെ ഓർമ്മകളെ, ഒരിക്കലും കൊഴിയാത്ത മലരുകളെ, ഇങ്ങനെ ആരംഭിക്കുന്നു ഈ ഗാനം.

0: ഷിബി കൃഷ്ണൻ പാടിയ ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം ജോസ് നെട്ടയം, ഗാനരചന ബി രാജഗോപാൽ, സുഭാഷ് മാധവൻ എന്നിവർ. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 57 സെക്കൻഡും. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി കഠിനംകുളം സോണാർ ബോട്ട് സർവീസിന് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലും ഉൾപ്പെടെ 3 സ്വർണ മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല പ്ലീനറി യോഗത്തിൽ ഇന്ത്യയുടെ പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അവതരിപ്പിച്ചു. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണം അടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണും സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി.സി. വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നിന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.

0: ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടന്ന കാഴ്ചയുടെ വസന്തത്തിനാണ് ഇന്ന് തിരശീല വീഴുന്നത്. 30 വിഭാഗങ്ങളിലായാണ് പ്രദർശനങ്ങൾ ഒരുക്കിയത്. ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും പ്രദർശനം നിറഞ്ഞ സദസ്സിലായിരുന്നു. 1400 ഡെലിഗേറ്റുകൾ ഉൾപ്പെടെ 1700 പേർ മേളയിൽ പങ്കെടുത്തു. മേളയുടെ ഭാഗമായി നടന്ന മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ്, ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ്, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയിൽ മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് ഉണ്ടായത്.
1: സംസ്ഥാനത്ത് ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ ലളിതവും സുതാര്യവുമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 5 പുതിയ സംരംഭങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. നമ്മുടെ കേരളം 2.0 ആപ്പ്, കേരള സിറ്റിസൺ എക്സ്പീരിയൻസ് ഇൻഡെക്സ് പോർട്ടൽ, വാട്സ്ആപ്പ് വഴിയുള്ള സർക്കാർ സേവനങ്ങൾ, AI ചാറ്റ് ബോട്ട്, കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ സംരംഭങ്ങൾക്കാണ് തുടക്കമായത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് IT മിഷനാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. മന്ത്രി CP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാവിയിൽ വേളിയെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ 24 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം മേയർ VV രാജേഷ് ആദ്യ ടിക്കറ്റ് വിതരണം നിർവഹിച്ചു. വേമ്പനാട് ജൈവ വൈവിധ്യം അടുത്തറിയാൻ അവസരമൊരുക്കി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സംഘടിപ്പിച്ച കായൽ യാത്ര. 15 ചെറുദ്വീപുകൾ ചുറ്റിക്കണ്ട യാത്രാസംഘം സ്വച്ഛതാ ക്യാമ്പയിന്റെ ഭാഗമായി കായലോരങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ശേഖരിച്ച് പരിസരം ശുചിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: CMFRI നടത്തിവരുന്ന ഫിഷ് വാക്കിന്റെ ഭാഗമായിരുന്നു യാത്ര. വിദ്യാർത്ഥികൾ, പരിസ്ഥിതി പ്രവർത്തകർ, ടൂറിസം പ്രൊഫഷണലുകൾ, അധ്യാപകർ, ഗവേഷകർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മറൈൻ ഡ്രൈവിൽ നിന്നും തുടങ്ങി 15 ചെറുദ്വീപുകളെ ചുറ്റിയാണ് ബോട്ട് കടമക്കുടിയിലെത്തിയത്. കൊറുങ്കോട്ട ചെറുദ്വീപിലെ 100 പഴക്കമുള്ള കണ്ടൽ മരങ്ങളും പിഴലയിലെ പൊക്കാളിപ്പാടങ്ങളുമായിരുന്നു പ്രധാന ആകർഷണം. സ്വച്ഛതാ ഹി സേവാവാരം, ലോക വിനോദസഞ്ചാര ദിനം എന്നിവയോടനുബന്ധിച്ച് GDM ട്രാവലുമായി സഹകരിച്ചായിരുന്നു പരിപാടി. മത്സ്യമേഖലയെ നേരിട്ടറിഞ്ഞുള്ള യാത്രകളിലൂടെ ശാസ്ത്ര ജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ജനകീയ ബോധവൽക്കരണ പരിപാടിയാണ് ഫിഷ് വാക്ക്.
1: തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ സർക്കാർ കണ്ണാശുപത്രിയിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുമെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂല മായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണ ദിനം. അമ്പെയ്ത്ത് വനിതാ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖ വെനം, പ്രീതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവർ സ്വർണം നേടി. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായ്, നീരു ധണ്ട സഖ്യത്തിനും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബോക്സിംഗ് 60 വിഭാഗത്തിൽ പ്രിയ ഖങ്കാസ് വെങ്കല മെഡൽ നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 9 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ 57 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിലെ മെഡൽ ജേതാവായ വിദർശ കെ വിനോദ്, ബാഡ്മിന്റണിൽ വെങ്കലം നേടിയ MR അർജുൻ എന്നിവർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. മന്ത്രി OJ ജനീഷ് സന്നിഹിതനായിരുന്നു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. കേരളം, തമിഴ്നാട്, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, മാഹി, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഇന്ന് നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ SC ST ഉന്നതികളിൽ ഉള്ളവർക്കായി സാക്ഷരതാ മിഷന്റെ പ്രത്യേക തുല്യതാ പഠന പദ്ധതി തയ്യാറായി. നിരക്ഷരർക്കും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കും വീണ്ടും പഠിക്കാൻ അവസരമൊരുങ്ങുന്നു. ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷനായി പ്രത്യേക ക്യാമ്പയിൻ ജില്ലയിൽ സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്കായി SC ST പ്രമോട്ടർമാർ

0: വിവിധ സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ പൂർണ്ണ സഹായം ലഭ്യമാക്കും. പഠിതാക്കൾക്ക് സാക്ഷരതാ മിഷന്റെ 10-ാം തരം ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ പഠിക്കാൻ രജിസ്ട്രേഷൻ ഫീസ് മാത്രം നൽകിയാൽ മതിയാകും. അതേസമയം സാക്ഷരത 4-7 തുല്യതാ കോഴ്സുകൾക്ക് യാതൊരുവിധ ഫീസും അടയ്ക്കേണ്ടതില്ല. രജിസ്ട്രേഷനും സഹായങ്ങൾക്കുമായി മൂന്നാർ കേന്ദ്രീകരിച്ച പ്രത്യേക ക്യാമ്പ് ഓഫീസ് സൌകര്യവും ജില്ലാ പഞ്ചായത്തിലെ സാക്ഷരതാ മിഷൻ ഓഫീസിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കും സജ്ജീകരിച്ചിട്ടുണ്ട്.
1: കേസരി വാരികയുടെ പത്രാധിപരും ബാലഗോകുലം, തപസ്യ, ബാലസംസ്കാര കേന്ദ്രം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിലൊരാളുമായ M.A. കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. മികച്ച മാതൃകാ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ഗോവ മുൻ ഗവർണർ P.S. ശ്രീധരൻപിള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സ്കൂൾ കൌൺസിലർമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. സ്കൂൾ കൌൺസിലർമാർക്കാരായി കോഴിക്കോട് സംഘടിപ്പിച്ച ഏകദിന പരിശീലനത്തിൽ ഉയർന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. 200-ഓളം കൌൺസിലർമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കോട്ടയത്ത് റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ ചരിത്ര സംഗമം സംഘടിപ്പിച്ചു. ടാപ്പിംഗ് തൊഴിലാളികളുടെ ഇൻഷുറൻസ് പരിരക്ഷയും ചികിത്സാ ആനുകൂല്യങ്ങളും വിപുലീകരിക്കുന്നത് പരിഗണിക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നടപടികൾ ശക്തിപ്പെടുത്താനും തീരുമാനമായി. തിരുവനന്തപുരം ശ്രീകാര്യം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീകാര്യം, ചെറുവയ്ക്കൽ, കാര്യവട്ടം ഉൾപ്പെടെ 10 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വെള്ളിയാഴ്ച പൂർണ്ണമായും ഞായറാഴ്ച വരെ ഭാഗികമായും തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി V.D. സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി, കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലും ഉൾപ്പെടെ 3 സ്വർണ്ണമെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. അനീമിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജിലെ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു.
3: കൌമാരക്കാരായ പെൺകുട്ടികളിലും സ്ത്രീകളിലും കുട്ടികളിലും സാധാരണയായി കാണുന്ന ആരോഗ്യ പ്രശ്നമാണ് അനീമിയ അഥവാ വിളർച്ച. അനീമിയ ഒരു രോഗമല്ല, മറിച്ച് ഒരു രോഗലക്ഷണമാണ്. രക്തത്തിലെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന അവശ്യഘടകമായ ഹീമോഗ്ലോബിന്റെ അപര്യാപ്തമായ അളവ് കാരണം ശരീരത്തിലെ വിവിധ കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ വിതരണം കുറയുന്ന അവസ്ഥയാണ് അനീമിയ. അസ്ഥികൾക്കുള്ളിൽ അസ്ഥിമജ്ജ എന്നറിയപ്പെടുന്ന മൃദുവായ സ്പോഞ്ച് പോലെയുള്ള ഭാഗത്താണ് ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത്. അതിനാൽ നമ്മൾ ഓരോ തവണ ശ്വസിക്കുമ്പോഴും ചുവന്ന രക്താണുക്കൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ വഹിച്ചുകൊണ്ടുപോകുന്നു. ഒരു വ്യക്തിയിൽ വിളർച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പലതാണ്. ശരീരത്തിന് ആവശ്യമായ ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടാതാവുക, രക്തസ്രാവം മൂലം വളരെയധികം ചുവന്ന രക്താണുക്കൾ നഷ്ടപ്പെടുക, ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഒരു വ്യക്തിയിൽ വിളർച്ചയുണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു. ശരീരം ആവശ്യത്തിന് ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാത്തതിന് നിരവധി കാരണങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും അത് വ്യക്തിക്ക് ആവശ്യത്തിന് ഇരുമ്പ് ലഭിക്കാത്തതുകൊണ്ടാണ്. മാംസം, ഉണക്കപ്പയർ, പച്ച ഇലക്കറികൾ എന്നിവയിൽ കാണപ്പെടുന്ന ഒരു പോഷകമാണ് ഇരുമ്പ്. ഇരുമ്പ് ഇല്ലാതെ ശരീരത്തിന് ചുവന്ന രക്താണുക്കളുടെ ഓക്സിജൻ വഹിക്കുന്ന ഭാഗമായ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുവാൻ കഴിയുകയില്ല. അസ്ഥിമജ്ജ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വിളർച്ചയും ഉണ്ടാകാം. ഇത് അണുബാധ മൂലമോ വൃക്കരോഗം പോലെയുള്ള ഒരു രോഗം മൂലമോ ആകാം. ക്യാൻസറിനുള്ള കീമോതെറാപ്പി പോലെയുള്ള ചില മരുന്നുകൾ അസ്ഥിമജ്ജയ്ക്ക് ആവശ്യത്തിന് ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് തടയും. ഏതെങ്കിലും കാരണത്താൽ ചുവന്ന രക്താണുക്കളുടെ ആയുസ് കുറയുകയാണെങ്കിൽ പുതിയവയ്ക്കുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതയെ നേരിടാൻ അസ്ഥിമജ്ജയ്ക്ക് കഴിഞ്ഞേക്കില്ല. ചുവന്ന രക്താണുക്കൾ നശിക്കുന്നതിനുള്ള ഒരു കാരണം അവയുടെ ആകൃതി മാറുന്നതാണ്. ചുവന്ന രക്താണുക്കൾ ഡിസ്കുകൾ പോലെ

0: പോലെ വൃത്താകൃതിയിലും പരന്നതുമായിരിക്കണം. ശരീരത്തിലുടനീളം രക്തം സഞ്ചരിക്കുമ്പോൾ ഇടുങ്ങിയ ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന് ഈ ആകൃതി സഹായിക്കുന്നു. എന്നാൽ അരിവാൾ കോശ രോഗത്തിൽ എന്ന പോലെ ആകൃതി മാറിയാൽ ചുവന്ന രക്താണുക്കൾ കൂടുതൽ എളുപ്പത്തിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതും അനീമിയയിലേക്ക് നയിക്കുന്നു. മറ്റു ചില സന്ദർഭങ്ങളിൽ ശരീരത്തിന്റെ സ്വന്തം രോഗപ്രതിരോധ സംവിധാനത്തിന് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുവാൻ കഴിയും. ചില മരുന്നുകൾ, അണുബാധകൾ, രോഗങ്ങൾ എന്നിവയും വിളർച്ചയ്ക്ക് കാരണമായേക്കാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെറിയ അളവിൽ രക്തം നഷ്ടപ്പെടുമ്പോൾ അസ്ഥിമജ്ജ കൂടുതൽ രക്തം ഉൽപ്പാദിപ്പിക്കും. അതുവഴി വിളർച്ച ഉണ്ടാകുന്നത് തടയപ്പെടും. എന്നാൽ ഗുരുതരമായ അപകടങ്ങളിൽ ധാരാളം രക്തം നഷ്ടപ്പെട്ടാൽ അസ്ഥിമജ്ജയ്ക്ക് ചുവന്ന രക്താണുക്കളെ വേഗത്തിൽ മാറ്റിസ്ഥാപിക്കാൻ കഴിഞ്ഞേക്കില്ല. ഇതും വിളർച്ചയ്ക്ക് കാരണമാകും. ആർത്തവം, ആർത്തവ സമയത്തെ അമിത രക്തസ്രാവം, ഇരുമ്പ്, ഫോളിക് ആസിഡ് എന്നീ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക, പ്രസവ സമയത്തെ രക്തസ്രാവം, രക്തസ്രാവം ഉണ്ടാക്കുന്ന വ്രണങ്ങൾ, വിരബാധ, അർഷസ്, ക്യാൻസർ പോലെയുള്ള ദീർഘകാല രോഗങ്ങൾ എന്നീ കാരണങ്ങൾ കൊണ്ട് അനീമിയ ഉണ്ടാകാം. ആർത്തവമുള്ള സ്ത്രീകളിൽ 5-ൽ 1 ഗർഭിണികളിൽ പകുതി പേർക്കും വിളർച്ചയുണ്ടെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അമിതമായ ആർത്തവ രക്തസ്രാവം ശരീരത്തിൽ നിന്ന് കൂടുതൽ ചുവന്ന രക്താണുക്കൾ നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. തൽഫലമായി ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്നു. ഇത് ഹീമോഗ്ലോബിന്റെ സാധാരണ ഉൽപാദനത്തെ ബാധിക്കുകയും വിളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഗർഭിണികളായ സ്ത്രീകൾക്ക് വിളർച്ച വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ ശരീരം കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കൂടുതൽ രക്തം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനു വേണ്ട ഇരുമ്പും മറ്റു ജീവകങ്ങളും ആവശ്യമായ തോതിൽ ലഭിച്ചില്ലെങ്കിൽ അത് വിളർച്ചയ്ക്ക് കാരണമാകും. ഗർഭകാലത്തെ വിളർച്ച നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിക്കാൻ എളുപ്പമുള്ള ഒരു നേരിയ അവസ്ഥയായിരിക്കും. എന്നാൽ ചികിത്സിച്ചില്ലെങ്കിൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും അപകടകരമാകും. വിളർച്ചയുടെ പ്രാരംഭഘട്ടങ്ങളിൽ പലപ്പോഴും ലക്ഷണങ്ങളൊന്നും പ്രകടമാവുകയില്ല. വിട്ടുമാറാത്ത ക്ഷീണത്തിന്റെയും തളർച്ചയുടെയും കാരണങ്ങൾ അന്വേഷിച്ച് പരിശോധനാ വഴികളിലൂടെ ഏറെ സഞ്ചരിച്ചു കഴിയുമ്പോഴായിരിക്കും വിളർച്ചയെ കണ്ടെത്തുന്നത്. വിളർച്ചയുടെ കാരണം, തരം, തീവ്രത എന്നിവയെ ആശ്രയിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടും. വിളറിയ ചർമ്മം, ക്ഷീണം, ഊർജ്ജനഷ്ടം, തലവേദന, തലകറക്കം, നെഞ്ചിടിപ്പ്, ശ്വാസംമുട്ടൽ, കൈകളിലും കാലുകളിലും തരിപ്പ്, ഉറക്കമില്ലായ്മ എന്നിവയെല്ലാം അനീമിയയുടെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു. നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല അനീമിയ. കാരണം നീണ്ടു നിൽക്കുന്ന വിളർച്ച ഹൃദയത്തിന്റെ ജോലിഭാരം വർദ്ധിപ്പിക്കുകയും ഹൃദ്രോഗത്തിന് കാരണമാവുകയും ചെയ്തേക്കാം. രക്തപരിശോധനയിലൂടെ അനീമിയ തിരിച്ചറിയാൻ സാധിക്കും. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവാണ് പരിശോധിക്കുന്നത്. സാധാരണയായി 12 മുതൽ 15 ഗ്രാം വരെ ഹീമോഗ്ലോബിനാണ് സ്ത്രീകളുടെ രക്തത്തിൽ കാണുക. പുരുഷന്മാരിൽ ഇത് 13 മുതൽ 17 വരെയും കുട്ടികളിൽ 11 മുതൽ 16 ഗ്രാം വരെയുമാണ്. ഗർഭിണികളിൽ കുറഞ്ഞത് 11 ഗ്രാം മുതൽ 15 ഗ്രാം വരെയെങ്കിലും ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കണം. ഈ അളവുകളിൽ കുറവാണ് ഹീമോഗ്ലോബിനെങ്കിൽ അനീമിയായി കണക്കാക്കാം. ചികിത്സ. വിളർച്ചയ്ക്ക് കാരണമായ അടിസ്ഥാന രോഗത്തെ ആശ്രയിച്ചിരിക്കും ചികിത്സ. പലപ്പോഴും അടിസ്ഥാന രോഗത്തെ ചികിത്സിക്കുന്നത് വിളർച്ചയെയും അതിന്റെ ലക്ഷണങ്ങളെയും ഇല്ലാതാക്കും. ഇരുമ്പിന്റെ കുറവ് പരിഹരിക്കാൻ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുക. ഇലക്കറികൾ, പയർ, പരിപ്പ്, കടല, സോയാബീൻ, ഈന്തപ്പഴം തുടങ്ങിയവയിൽ ഉയർന്ന അളവിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. നിലക്കടല, വാൾനട്ട്, പിസ്ത, ബദാം, കശുവണ്ടി തുടങ്ങിയവ കഴിക്കുന്നത് വിളർച്ച അകറ്റി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഹോമിയോ മരുന്നുകളായ ഫെറം മെറ്റാലിക്കം, ഫെറം ഫോസ്ഫോറിക്കം, കാൽക്കേരിയ ഫോസ്ഫോറിക്ക, സിങ്കോണ, നാട്രം മ്യൂരിയാറ്റിക്കം, അലേട്രിസ് ഫാരിനോസ, വനേഡിയം എന്നീ മരുന്നുകൾ രോഗിയുടെ ശരീരഘടന, മാനസികാവസ്ഥ, രോഗലക്ഷണങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ഹോമിയോപ്പതി ചികിത്സ രോഗിയെ സമഗ്രമായി പരിഗണിച്ച് രോഗലക്ഷണങ്ങളോടൊപ്പം രോഗത്തിന്റെ മൂലകാരണം കണ്ടെത്തുകയും സൗമ്യവും ദീർഘകാലപരമായ ആശ്വാസം നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു.
1: അനീമിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജിഷ വാസുദേവൻ.

0: ട്രസ് സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
1: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വയ്ക്കുകയോ ചെയ്യുക.
0: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
1: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം. ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ വിശദമായി. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവികസേന കമാൻഡേഴ്സ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുദ്ധക്കപ്പൽ നിർമ്മാണ സംവിധാനം ആഗോള നിലവാരത്തിനൊപ്പം എത്തിയതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നാവികസേനയുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. വികസിത് ഭാരത് 2047 നാവികസേന തന്ത്രപ്രധാനമായ ഘടകമായി പ്രവർത്തിക്കുന്നുവെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. സന്ദർശനവേളയിൽ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അമേരിക്കൻ വ്യാപാരമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: വികസ്വര രാജ്യങ്ങൾക്ക് നയപരമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളെ അടിസ്ഥാനമാക്കി സുതാര്യവും നീതിയുക്തവും വിവേചനരഹിതവുമായ ബഹുമുഖ വ്യാപാര സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനായുള്ള ചർച്ചകൾക്ക് ശ്രീ ഗോയൽ നേതൃത്വം നൽകും. യോഗത്തോടനുബന്ധിച്ച് മറ്റ് രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുമായും പീയൂഷ് ഗോയൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സ്റ്റാർട്ടപ്പുകൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയുടെ വ്യാപാര സാമ്പത്തിക അവസരങ്ങൾ വിപുലീകരിക്കുന്നതും ചർച്ചകളിൽ ഉൾപ്പെടും. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കും ുള്ള തുടർ നടപടികളും ചർച്ചയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടും ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തോടുമുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ചിന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വംശീയത, വംശീയ വിവേചനം, വിദേശികളോടുള്ള വിദ്വേഷം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ദോഹയിൽ നടന്ന ഖത്തർ ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യയുടെ

0: ശക്തമായ സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന നിക്ഷേപം, വിദേശ നിക്ഷേപത്തിലെ വർധന എന്നിവയും ശ്രീമതി സീതാരാമൻ എടുത്തുപറഞ്ഞു. നേരത്തെ ഖത്തറിലെ വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്ദുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ ശക്തമായ മുന്നേറ്റം ദൃശ്യമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ നാഷണൽ അസോസിയേഷൻ ഓഫ് മാനുഫാക്ചറേഴ്സ് സംഘടിപ്പിച്ച വ്യവസായ വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വിപുലീകൃതമാകുന്ന വ്യാവസായിക അടിത്തറയെയും തൊഴിൽ നൈപുണ്യത്തെയും കുറിച്ച് എടുത്തുപറഞ്ഞ മന്ത്രി അമേരിക്കൻ നിർമ്മാതാക്കളോട് ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുമായി സഹകരിക്കാനും നൂതന ഉൽപാദന മേഖലയിൽ സംയുക്ത നിക്ഷേപം നടത്താനുമുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണം അടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്നു വാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുറ്റമറ്റതും പുതുക്കിയതുമായ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ ആത്മാവാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വോട്ടർ പട്ടികയിൽ അർഹതയില്ലാത്തവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയാൽ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ശ്രീ ചൌഹാൻ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി.ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി.സി. വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നീന സബാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. യാത്രാവാഹനങ്ങൾക്കായുള്ള പുതിയ കോർപ്പറേറ്റ് ആവറേജ് ഫ്യുവൽ ഇക്കോണമി മാനദണ്ഡങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തു. 2027 ഏപ്രിൽ 1 മുതൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് പകരമായി ഇവ പ്രാബല്യത്തിൽ വരികയും 2032 മാർച്ച് 31 വരെ തുടരുകയും ചെയ്യും. ഇന്ത്യയിൽ വിൽപ്പനയ്ക്കായി നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്ന പുതിയ യാത്രാവാഹനങ്ങൾക്ക് ഇത് ബാധകമായിരിക്കും. പുതിയ ചട്ടക്കൂട് വാഹന വ്യവസായത്തിന് കൂടുതൽ വ്യക്തതയും സുസ്ഥിരവും നയപരവുമായ അടിത്തറയും നൽകുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. മുംബൈയിലെ അടൽ ബിഹാരി വാജ്പേയ് സേവ്രി നവശേവ അടൽ സേതുവിനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
2: ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയ് സേവ്രി നവശേവ അടൽ സേതു. 2016 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിടുകയും 2024 ജനുവരിയിൽ അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. 17,840 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച അടൽ സേതുവിന് ഏകദേശം 21.8 കിലോമീറ്റർ നീളവും 6 വരി പാതകളുമുണ്ട്. മുംബൈയും നവി മുംബൈയും തമ്മിലുള്ള യാത്രാസമയം ഏകദേശം 2 മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ചുകൊണ്ട് അടൽ സേതു ജനജീവിതം സുഗമമാക്കിയിരിക്കുന്നു. മുംബൈ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഈ പാലം സഹായിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടം തുടർന്ന് ഇന്ത്യ. അമ്പെയ്ത്തിൽ സാഹിൽ ജാദവ് ചിക്കിത തനിപ്പാർത്തി സഖ്യം കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖാവെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം നേടി. ഷൂട്ടിംഗ് ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെന്നായി നിരൂദണ്ഡ സഖ്യത്തിനും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയ ഗംഗാസ് വെങ്കല മെഡൽ നേടി. ഇതോടെ 9 സ്വർണവും 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ ആകെ 57 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ബർസപ്പാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ തിരുവനന്തപുരത്ത് നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റിന് വിജയിച്ചിരുന്നു. നിലവിൽ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. ജമ്മുകാശ്മീരിലെ ബുദ്ഗാമിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തോയ്ബ അംഗം സുലൈമാൻ ഷായയാണ് വധിച്ചത്. ജമ്മുകാശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായ ഭീകരനെയാണ് കരസേനയും പോലീസും CRPFഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ വധിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. കേരളം, കർണാടക, തമിഴ്നാട്, തീരദേശ ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, ഒഡീഷ, മധ്യപ്രദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്.

0: കേരളത്തിൽ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ത്യ കസാഖിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമായ കാസിന്ദ് 2026 കസാഖ് നഗരമായ ഓസ്ക്മെനിൽ തുടക്കം. നഗര പർവ്വത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യോമഗതാഗത ശേഷി, ആളില്ലാ വിമാന സംവിധാനങ്ങൾ, ഡ്രോൺ ഉപയോഗം എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഇരുസേനകളുടെയും ശേഷി വർദ്ധിപ്പിക്കാനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമാണ് അഭ്യാസം ലക്ഷ്യമിടുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണും സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 329 പോയിന്റ് ഉയർന്ന് 72,864, നിഫ്റ്റി 37 പോയിന്റ് ഉയർന്ന് 22,753 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം, ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി സമയം 1:00. പ്രേക്ഷകരെ, നമുക്കിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചൈതന്യം ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിത്. ഗാനരചന ONV, സംഗീതം രവീന്ദ്രൻ.

അടുത്ത ഗാനം കൈതപ്രം രചിച്ച് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി യേശുദാസും മിൻമിനിയും പാടിയതാണ് പൈതൃകം എന്ന ചിത്രത്തിനു വേണ്ടി.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ചീഫ് ഗസ്റ്റ് ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗാനരചന ONV, സംഗീതം ATUMAR, ഗായകൻ യേശുദാസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: നാളെ ശാസ്ത്രലോകത്തിൽ മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
3: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
4: ആലില കുരുവികൾ. ഈ ചിത്രത്തിന് വേണ്ടി ചിത്രയും ജി വേണുഗോപാലും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന SL പുരമാനന്ദ്, സംഗീതം നൽകിയത് മോഹൻ സിത്താര.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: അടുത്ത കാലത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്: 9495964321. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496595321. ഓർക്കുക, നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്.

ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച എം കെ അർജുനൻ സംഗീതം നൽകി. രക്തപുഷ്പം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനം കവാടം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ONV.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
2: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
1: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
2: ജില്ലാതല മത്സരങ്ങൾ 2, 3 തീയതികളിൽ നടക്കും.
1: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിങ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: ഇനി നമുക്ക് ഗിരീഷ് പുത്തേഞ്ചേരി രചിച്ച് എസ് പി വെങ്കടേഷ് ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ദ്രാവിഡൻ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പരിചയമാണല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
5: അടുത്ത ഗാനം MS ബാബുരാജിന്റെ സംഗീതത്തിൽ ജയചന്ദ്രനും പി സുശീലയും പാടിയതാണ്. ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ രചനയ്ക്ക് എ ടി ഉമറിന്റെ സംഗീതം. യേശുദാസും ബി വസന്തയും പാടിയ ഇനി ഗാനം ഇനി കേൾക്കാം. ചിത്രം ദ്രോഹി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: എം ഡി രാജേന്ദ്രന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, എം ജി ശ്രീകുമാറിന്റെ ആലാപനം. ചിത്രം പ്രജ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. നമുക്കൊരു ഗാനം കൂടി കേൾക്കാം. ബാലഗോപാലൻ തമ്പി പാടിയതാണ് ഈ ഗാനം, നെറ്റിപ്പട്ടം എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമലയാണ്, ജോൺസന്റെ സംഗീതം.

0: ഓ, എന്നും മലകൾ, വൻമരങ്ങൾ, കയറ്റങ്ങളും ഇറക്കങ്ങളും. അമ്മോ, ഈ കുഗ്രാമത്തിൽ നിന്നാണോ ഡോക്ടർ കൊച്ചി മഹാനഗരത്തിലേക്ക് കുടിയേറിയത്? അടയാളം വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഡോക്ടർ പറഞ്ഞ ആ കവല. കവലയിൽ നിന്ന് ഇടത്തെ മൺപാതയിൽ കൂടി നടക്കണം. കുറച്ചു ദൂരം നടക്കുമ്പോൾ ഒരു ചെറിയ വളവ്. ആ വളവ് തിരിഞ്ഞാൽ ഒന്ന് രണ്ട് കടമുറികളുള്ള ലൈൻ കെട്ടിടം, പിന്നെ ഒരു സഹകരണ ബാങ്ക്, ഒരു പോസ്റ്റ് ഓഫീസ്. അപ്പോൾ ഈ സുധാകരൻ നടപ്പ് തുടങ്ങാൻ പോവുകയാണ്. മുന്നിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവരുതേ വാരനാട് ഭഗവതി. അഥവാ ഉണ്ടായാൽ പതറരുത്, ബുദ്ധി ഉണരണം. അതിന് ഈ സുധാകരൻ എവിടെയാ ബുദ്ധി? അതൊക്കെ ആ യക്ഷി ധന്യ പിഴിഞ്ഞെടുത്തില്ലേ, ഒരു ധന്യാമാടം. ആ ഒരു ദിവസം ഈ സുധാകരൻ എല്ലാം വിളിച്ചു കൂവും, നോക്കിക്കോ. അതോടെ തീരും ഈ മാടത്തിൻ്റെ കളി. ഏ, ആ വലിയ മരത്തിലൊരു പോസ്റ്റർ, ഒരു ഫോട്ടോയും ഉണ്ടല്ലോ. സുധാകരൻ ഒന്ന് നോക്കട്ടെ. അല്ല, ഇലക്ഷൻ്റെ പോസ്റ്ററൊന്നുമല്ല, ഒന്ന് അടുത്തോട്ട് എന്ന് നോക്കാം. ഏ, ഇത് നമ്മുടെ ജയരാജ് ഡോക്ടറുടെ ഫോട്ടോ അല്ലേ? എന്തോ, നേഴ്സ് ഫിലോമിനയുടെ തിരോധാനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക, നാട്ടിൽ നിന്ന് മുങ്ങിയ വ്യാജ ഡോക്ടർ ജയരാജിനെ ഉടൻ കണ്ടുപിടിക്കുക, കൊലയാളിയായ ജയരാജിനെ ഉടൻ അറസ്റ്റ് ചെയ്യുക. എന്റെ ഭഗവതി, എന്ത് ക്രൂരതയാണ് എഴുതി ഒട്ടിച്ചു വച്ചിരിക്കുന്നത്! ഒരു പാവം ഡോക്ടറെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് ശരിയാണോ? ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല ഈ മലമൂട്ടില്. കഷ്ടം തന്നെ. വേണ്ടേ, ഇതാ മയിൽക്കുറ്റിയിലും കയ്യാലപ്പുറത്തും, അല്ല എല്ലായിടത്തും ഒട്ടിച്ചു വച്ചിട്ടുണ്ടല്ലോ. ഇനി ഒരുപക്ഷെ ഇതിൽ വല്ല സത്യം ഉണ്ടാവുമോ? ഈ മലനാട്ടിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ കൊച്ചി എന്ന മഹാനഗരത്തിൽ അഭയം തേടിയ ഡോക്ടർ ജയരാജിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടോ?
1: അദ്ദേഹം എന്തൊക്കെയോ ഒളിപ്പിച്ചു വയ്ക്കുന്നില്ലെന്ന് ഈ സുധാകരനും തോന്നാതിരുന്നിട്ടില്ല. അല്ലെങ്കിലും ഈ സുധാകരൻ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ അവകാശമില്ലല്ലോ. എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ഒരു വലിയ പാവഭാരവും വഹിച്ചുകൊണ്ട് ഒരു മനുഷ്യമൃഗമായി ജീവിക്കുന്ന ഈ സുധാകരൻ
0: ഒരു വലിയ രഹസ്യം മനസ്സിൽ വിങ്ങലായി കിടന്നെരിയുന്നു.
1: എന്റെ ഭാര്യ

0: മാലതി,
1: മാലതി, ഈ പാവിയോട് നീ ക്ഷമിക്കണി. നിന്റെ
0: നിന്റെ ഈ അവസ്ഥയ്ക്ക്
1: ഈ ഭർത്താവായ ദുഷ്ടൻ സുധാകരൻ മാത്രമാണ് ഉത്തരവാദി.
0: ഒരു ദൈവവും ഈ സുധാകരനോട് പോർക്കില്ല. ഇന്നിപ്പോ
1: ഇന്നിപ്പോ ഈ സുധാകരൻ ദിവസവും നീറി നീറി ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. എങ്ങനെ ജീവിക്കാൻ
0: ഈ സുധാകരൻ ഇങ്ങനെ ജീവിക്കാൻ വയ്യടി,
1: വയ്യ. എന്റെ മാലതി, നീ എന്നോട് ക്ഷമിക്കടി, ക്ഷമിക്കണം.

0: രാഘവേട്ടാ, ഇറങ്ങ്. ഇനി വന്ന കാര്യം സാധിച്ചിട്ടേ നമ്മൾ മടങ്ങുന്നുള്ളൂ. കേട്ടല്ലോ.
1: പിന്നല്ലാതെ എല്ലാത്തിനും ഈ രാഘവൻ ഉണ്ടല്ലോ വിക്രമന്റെ കൂടെ.
0: കഴിഞ്ഞ വരവിനും രാഘവേട്ടൻ എൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? തുരുമ്പെടുത്ത ഒരു അരിവാൾ കണ്ടത് രാഘവേട്ടൻ പത്തി മടക്കി മാളത്തിൽ ഒളിച്ചു.
1: അല്ല, അത് പിന്നെ അമ്മായിയുടെ ആ വരവും ആക്രോശവും അരിവാൾ കൊണ്ടുള്ള ആഞ്ഞു വീശലും കണ്ടപ്പോ ഈ രാഘവൻ ഒന്ന് ഭയന്നു എന്നുള്ളത് നേരാ. ഇനി അതുണ്ടാവില്ല, വിക്രമനാണ് സത്യം.
0: മതി മതി, ഇതാ കമ്പിപ്പാര, ആ ശാന്തി ക്ലിനിക് എന്നെഴുതി ബോർഡ് ആദ്യം നീക്കണം. അത് കഴിഞ്ഞ് ആ പൂട്ടിയിട്ടിരിക്കുന്ന താഴ് തകർത്ത് അകത്ത് കയറണം.
1: അതേറ്റു വിക്രമനാ കമ്പിപ്പാര ഇനി തന്നെ.
0: ഇന്നിവിടെ ആ കിളവി ഭാനുമതിത്തള്ള എന്ന നിങ്ങളുടെ അമ്മായി ഇല്ലെന്ന് തോന്നുന്നു.
1: ആ ഉണ്ടെങ്കിലും ഈ രാഘവന് പുല്ല.
0: ഉവ്വ, വേഗം പണി തുടങ്ങ. ഇതാ കമ്പിപ്പാര.
1: നീ ഇത്തിരി മാറി നിന്നേ, അല്ലേ ആ ബൈക്കിൽ പോയിരുന്ന് പണി കാണും. ആരാ തടയാൻ വരച്ചതെന്ന് ഈ രാഘവനൊന്ന് കാണട്ടെ.
0: രാഘവേട്ട സൂക്ഷിച്ചു വേണം.
1: ഓ
0: അല്ല രാഘവേട്ട, ഇതാ അമ്മായി കളവ് വരുന്നു. എല്ലാം തൊലഞ്ഞു എന്നാ തോന്നുന്നെ. വേഗം ഇളക്കി മാറ്റ്.
1: എന്റെ ഈശ്വര, അമ്മായി വരുന്നല്ലോ.
2: എടാ രാഘവ, കഴിവേറി. നീ എന്റെ കുടുംബത്ത് തന്നെ വന്ന് പിറന്നല്ലോടാ. എടാ, ആ ബോർഡ് നിന്റെ തന്ത കൊച്ചുപള്ളിക്കുട്ടപ്പൻ വെച്ചതല്ലടാ, എന്റെ മോൻ ഡോക്ടർ ജയൻ വെച്ചതാ. എടാ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലുവടാ.
0: ദേ കളവി, ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാലുണ്ടല്ലോ, ചവിട്ടി നിങ്ങളുടെ എല്ലൊടിക്കും. ഈ വിക്രമൻ എന്റെ അമ്മാവന്റേതാ ഇതൊക്കെ. അതായത് ഈ വിക്രമന്റേതാണെന്ന്. രാഘവേട്ട, പേടിച്ച് വിറച്ച് നിൽക്കാതെ വേഗം ആ ബോർഡ് ഇളക്കി മാറ്റ്.
2: അത്രയ്ക്കായോ? എടാ രാഘവ, നിനക്കതിനുള്ള തന്നടമുണ്ടോ? ഉണ്ടോന്ന് എന്നാ അതൊന്ന് കാണണമല്ലോ. ഈ ഭാനുമതി ആരാണെന്ന് രണ്ടാളെ ഇന്ന് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോടാ അരപ്പാളികളെ, നല്ല അരിവാൾ. കണ്ടോ, കണ്ടോടാ ഇത് തിളങ്ങുന്നത്. ഇത് പുതിയതാ. നിങ്ങൾ ഇനിയും വരുമെന്ന് ഈ കളവി ഭാനുമതിക്ക് അറിയാമായിരുന്നു. അരി മേടിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഒരരിവാൾ മേടിക്കണമെന്ന് അന്നേ ഈ ഭാനുമതി തീരുമാനിച്ചിരുന്നതാ. എന്തിനായിരുന്നെന്ന് അറിയാമോ? എടാ ദുഷ്ട കൂട്ടങ്ങളെ, നിന്നെയൊക്കെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കാൻ. എന്നിട്ട് വേണം ഈ ഭാനുമതിക്ക് ജയിലിലേക്ക് പോകാൻ. എടാ വിക്രമ, ധൈര്യമുണ്ടെങ്കിൽ ഈ കളവിയുടെ വെട്ട് തടയടാ.
1: വിക്രമ മാറിക്കോ, അവർ അരിവാൾ വീശുന്നു, മാറിക്കോ.
2: വീട്ടിൽ കയറി വന്ന അതിക്രമം കാട്ടുന്നോടാ ചെന്നായിക്കളെ.
1: വേണ്ടമായി അരിവാൾ താഴെ ഇട്, താഴെ ഇടാൻ.
0: എടുത്തല്ലേ ഈ വിക്രമന്റെ അടുത്ത് വേണ്ട നിന്റെ ഈ കളി. കളി കുറെ കണ്ടതും കളിപ്പിച്ചതുമാ അമ്പലക്കാട്ട് വിക്രമൻ.
2: അമ്പലക്കാട്ട് വിക്രമൻ, നീ ആരാന്നാടാ നിന്റെ വിചാരം? ഇവിടുത്തെ

0: ഇല്ലേ രാഘവൻ ആ അരിവാൾ വാങ്ങി നിങ്ങളുടെ കഴുത്തരിയും. കാണണോ അതല്ലേ?
1: കാണണമെടാ, ധൈര്യമുണ്ടെങ്കിൽ മേടിയിടാ ഈ അരിവാൾ. നീയൊക്കെ കൂടി എന്റെ കുഞ്ഞിനെ ഈ നാട് കടത്തി, അതിൽ നിങ്ങൾ വിജയിച്ചു. പക്ഷേ ഈ ഭാനുമതിയെ, അവന്റെ അമ്മയായ ഈ ഭാനുമതിയെ അങ്ങനെ ഒതുക്കി ഈ കെട്ടിടവും മറ്റും സ്വന്തമാക്കാവുന്ന മോഹിക്കണ്ട. അതിന് ഈ ഭാനുമതി മരിക്കണം.
2: രാഘവേട്ടാ, തള്ളയുടെ കയ്യിൽ നിന്ന് അരിവാൾ പിടിച്ചു മേടിച്ചിട്ട് അതിനെ കൊക്കയിലേക്ക് വലിച്ചെറിയ നാശം.
1: എന്നാ വാടാ, ധൈര്യമുണ്ടെങ്കിൽ വരാൻ.
0: വേണ്ട, അരിവാൾ വീശിക്കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, വരണ്ടെന്നല്ലേ പറഞ്ഞത്? അയ്യോ വിക്രമ, നമുക്ക് പോകാം.
2: രാഘവേട്ടന് പേടിയാണെന്നെങ്കിൽ ഈ വിക്രമിന് പേടിയില്ല. വന്ന കാര്യം സാധിച്ചിട്ടേ വിക്രമൻ പോകുന്നുള്ളൂ. ആ അരിവാൾ താഴെയിടറി, ഇല്ലേൽ ഈ വിക്രമൻ അത് പിടിച്ചു വാങ്ങിച്ചൊരൊറ്റ വെട്ടങ്ങ് തരും.
1: ഒന്ന് പോടാ നിന്ന് കുറയ്ക്കാതെ. ഇതെന്റെ വീടാ ഈ ഭാനുമതിയുടെ, അല്ലാതെ നിന്റെ അമ്മാവനുണ്ടല്ലോ ആ കള്ളപ്പരിശ വെളിമ്പറമ്പിലെ വേലായുധൻ മുതലാളി എന്ന എരപ്പാളി, അയാളുടേതല്ല. പോടാ, ഇറങ്ങിപ്പോകാൻ.
2: എന്റെ അമ്മാവനെ പറയുന്നു, നിന്നെ ഇന്ന് ഞാൻ.
0: അയ്യോ വിക്രമ വേണ്ട,
2: മാറാകട്ടാ, ഇവരെ ഇന്ന് ഈ വിക്രമം കൊല്ലും.
1: അയ്യോ എന്നെ കൊല്ലുന്നേ, ആരെങ്കിലും ഒന്ന് ഓടി വായോ, ഓടി വായോ, എന്നെ രക്ഷിക്കണേ,
2: പിടിച്ചു മേടിക്കും,
1: ആരെങ്കിലും ഓടി വരണേ, എന്നെ
2: രക്ഷിക്കറിയില്ല വിക്രമനെ,
1: ആരെങ്കിലും ഒന്ന് ഓടി വായോ.
2: രാഘവേട്ടാ വേഗം ആ മുറിയുടെ താഴെതാർക്ക്, വേഗം
0: ഒന്നും മാറുതള്ള തടസ്സപ്പെടുത്താതെ. ഇതേ ഈ പാല കൊണ്ട് നിന്റെ തലമണ്ട അഴിച്ച് പൊളിക്കും.
1: എന്നെ രക്ഷിക്കണേ, ഇവൻ എന്നെ ഇപ്പൊ കൊല്ലുവേ.
3: എന്താ ഒരു ഒച്ച ബഹളം?
1: എന്നെ ഒന്ന് രക്ഷിക്കണേ.
3: അവിടെയാണല്ലോ കേക്കുന്നത്, ഒന്ന് എന്ന് നോക്കാം. ഷോ, ഒരു സ്ത്രീയുടെ കരച്ചിലും ബഹളവും ആണല്ലോ കേക്കുന്നത്. വല്ല അപകടവും പറ്റി കാണുമോ എന്തോ? അല്ല, എന്തോ ആഞ്ഞടിക്കുന്ന ശബ്ദവും കേക്കുന്നല്ലോ. ഏ ദേ ആ വീട്ടിലാ. അല്ല, രണ്ടാണുങ്ങളെയും കാണുന്നുണ്ട്. ഓ എന്തോ കശവിശയ. അല്ല ഇനിയിപ്പോ അങ്ങോട്ട് എന്ന അടി മേടിക്കണോ? അല്ല, ഡോക്ടർ പറഞ്ഞ അടയാളമുള്ള വീടാണല്ലോ അത്. അതെ അതെ അതെ, ദേണ്ടേ തൂങ്ങിക്കിടക്കുന്ന ബോർഡ്. ഓ ഇതാ, അത് തന്നെ ഞാൻ അന്വേഷിച്ച സ്ഥലം തന്നെ. പക്ഷെ എങ്ങനെ അങ്ങോട്ട് ചെല്ലും? ചെല്ലാതിരിക്കാനും വയ്യ.
4: ഏ സുഹൃത്തുക്കളെ, എന്താ ഇത്? ഇങ്ങനെ ആ വാതിൽ തല്ലി പൊളിക്കാതെ നിങ്ങൾ എന്തായി കാട്ടുന്നത്? വേണ്ടാന്നേ, അതിക്രമം കാട്ടാതെ മാറ്. നിങ്ങൾ കണ്ടില്ലേ ആ പാവം സ്ത്രീ എന്ന് കരുതുന്നത്? അതും നിങ്ങളുടെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീ. ഏ ഒന്ന് നിർത്താനല്ലേ പറഞ്ഞത്? നിങ്ങളോടൊന്ന് നിർത്താൻ.
2: അത് പറയാൻ നിങ്ങളാരാ? ആരാന്ന് കണ്ടിട്ട് വരത്തനാണെന്ന് തോന്നുന്നു. ഒന്ന് പോണം മിസ്റ്റർ, വെറുതെ തല്ലുകൊള്ളാതെ.
4: അല്ല സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ നിൽക്കുന്ന സ്ത്രീയുടെ കണ്ണീര് കണ്ടില്ലേ നിങ്ങൾ? നിങ്ങൾക്കും ഇല്ലേ അമ്മ?
0: എന്തോ വിക്രമോ, ഇതാരെന്നറിയാവോ? അങ്ങ് റോമിൽ നിന്ന് മാർപ്പാപ്പ നേരിട്ടയച്ച ഉപദേശിയ.
2: ഓ ഒരു പുതിയ രക്ഷകൻ. ഇപ്പൊ ഇതെവിടുന്നാ ഹേ? ഇതാ വ്യാജ ഡോക്ടർ പറഞ്ഞയച്ചതാണോ എന്ന് സംശയമുണ്ട് രാഘവേട്ടാ.
0: അതെ.
4: ഏയ് അതാരാ ഈ വ്യാജ ഡോക്ടർ? വരുന്ന വഴിക്ക് എമ്പാടും കണ്ടേ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്.
2: ദേ ഈ നിൽക്കുന്ന തള്ളയുടെ പുന്നാരമോന്റെ കാര്യമാ. അല്ല, ആ കള്ളപ്പരിശ രക്ഷപ്പെട്ടു, ഒരിക്കൽ കിട്ടും ഞങ്ങളുടെ കയ്യിൽ, അതോടെ തീരും ആ വട്ടന്റെ ചികിത്സ. കേട്ടതല്ലേ
1: മോനെ, ഇവര് പറയുന്നത് വിശ്വസിക്കരുത്. എന്റെ മോൻ കള്ളനും കൊലപാതകയും ഒന്നുമല്ല, ഭ്രാന്തനുമല്ല. ദേ ഇവർക്കാ ഭ്രാന്തം. ആ കള്ള വേലായുധൻ മുതലാളി ഉണ്ടല്ലോ, ഈ നിൽക്കുന്ന കഴുവേരയുടെ അമ്മാവൻ, അവനാ യഥാർത്ഥത്തിൽ കള്ളൻ. അയാൾക്കാ ഭ്രാന്ത്. എന്റെ കുഞ്ഞ് നിരപരാധിയാ, നിരപരാധി.
2: ഓ ദേ തള്ളെ കൊല്ലും ഞാൻ.
4: വേണ്ട സുഹൃത്തെ, വേണ്ട, അവരെ ഉപദ്രവിക്കാൻ ചെല്ലാതെ ക്ഷമിക്ക്.
2: ഒന്നും മാറുന്നില്ലടോ വരത്താ.
0: ഏ നിങ്ങൾ എന്നെ തല്ലിയല്ലേ വിക്രമ? നീ എന്തിനാ അയാളെ തല്ലിയത്? വാ നമുക്ക് പോകാം. ദേ ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുന്നു. കോട്ടയുടെ പുതിയ രക്ഷക, ഞങ്ങളെ കവലയിൽ കാണും. ഒന്ന് വിശദമായി രാഘവന് പരിചയപ്പെടണം.
1: നിങ്ങൾ വണ്ടി ഇടിച്ചേ ജാഗത്തുള്ളടാ ദുഷ്ടന്മാരെ, പോകുന്ന വഴിക്ക് നിന്നെയൊക്കെ പാമ്പ് കടിക്കും.
0: ഒന്ന് പോവതല്ലേ. ദേ ഇനി വരുമ്പോൾ നിങ്ങളെ ഇവിടെ കാണരുത്, കേട്ടല്ലോ.

0: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 7-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സുധാകരൻ, തമലം ശ്രീകുമാർ, രാഘവൻ, എസ് ആർ ബാബു, വിക്രമൻ, ഉണ്ണികൃഷ്ണൻ മാടമന, ഭാനുമതി, പന്തളം രാധാമണി. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 8-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർതം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒക്ടോബർ 4 പുണർതം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5-ാം തീയതി പൂയം നാളിൽ ദീപാരാധന, 6-ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
1: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
3: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
4: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
5: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
4: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
5: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2, 3 തീയതികളിൽ നടക്കും.
4: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
6: ആകാശവാണി ഇപ്പോൾ ഉമംഗ് CET സ്പോൺസർഡ് പരിപാടി.

0: फ्लाइंग ऑफिसर सेख हों, परमवीर चक्र का सम्मान पाने वाले भारतीय वायुसेना के एकमात्र सैनिक हैं। शहादत के समय उनकी आयु मात्र 26 वर्ष थी। भारत के पश्चिमी क्षेत्र में 1971 के युद्ध की धारा भारत के पक्ष में मोड़ देने वाले इस वीर सैनिक को कृतज्ञ राष्ट्र पूरी श्रद्धा से नमन करता है।
1: अभी आप सुन रहे थे कार्यक्रम फ्लाइंग ऑफिसर निर्मलजीत सिंह सेखों। और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। अब अपने मित्र अजीत को उमंग कार्यक्रम की तकनीकी टीम यानी कुसुमलता,
2: जगबंधु,
1: चेतना,
2: अर्शद,
1: सौम्या,
2: प्रसून
1: और हमारे आज के विशेषज्ञ प्रोफेसर सरयुग यादव के साथ
2: विमलेश को आज्ञा दीजिए।
1: नमस्कार।
3: उमंग, उमंग, उमंग, उमंग, उमंग।
4: ഇതുവരെ കേട്ടത് ഉമംഗ് CET സ്പോൺസേർഡ് പരിപാടി.
5: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
6: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
7: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
6: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
7: ജില്ലാതല മത്സരങ്ങൾ 2, 3 തീയതികളിൽ നടക്കും.
6: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
7: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: സമയം 3 മണി.
1: ആകാശവാണി. നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ കുടിവെള്ള പദ്ധതിയായ ജൽജീവൻ മിഷനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെയും ആരോഗ്യത്തിന്റെയും അടിസ്ഥാന ശിലയാണ് ശുദ്ധമായ കുടിവെള്ളം. സ്വാതന്ത്ര്യം ലഭിച്ച് 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും രാജ്യത്തെ ഭൂരിഭാഗം ഗ്രാമീണ കുടുംബങ്ങൾക്കും വീട്ടുപടിക്കൽ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമായിരുന്നില്ല. ഈ ദുരവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിനും ഓരോ ഗ്രാമീണ ഭവനത്തിലും പൈപ്പ് ലൈൻ വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. 2019 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ചരിത്ര പ്രധാനമായ പദ്ധതി പ്രഖ്യാപിച്ചത്. ഹർഘർ ജൽ അഥവാ എല്ലാ വീട്ടിലും കുടിവെള്ളം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദൌത്യം മുന്നോട്ടു പോകുന്നത്. ജൽജീവൻ പദ്ധതി കേവലമൊരു സർക്കാർ പദ്ധതി എന്നതിലുപരി ജലസംരക്ഷണത്തിനായുള്ള ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി മാറണമെന്ന് ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു.
2: ജീവൻ एक विशेष काम की तरफ बल देने का निर्णय किया है और वो है हमारे हर घर में जल कैसे पहुंचे, हर घर को जल कैसे मिले, पीने का शुद्ध पानी कैसे मिले. और इसलिए आज मैं लाल किले से घोषित करता हूं कि हम आने वाले दिनों में जल जीवन मिशन को लेकर के आगे बढ़ेंगे. ये जल जीवन मिशन, इसके लिए करीब केंद्र और राज्य साथ मिलकर के काम करेंगे और आने वाले वर्षों में 3.5 लाख करोड़ रुपए से भी ज्यादा रकम इस जल जीवन मिशन के लिए खर्च करने का हमने संकल्प किया.
1: ഗ്രാമീണ മേഖലയിലെ ഓരോ വ്യക്തിക്കും ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ പദ്ധതി രാജ്യത്തുടനീളം നടപ്പാക്കി വരുന്നത്. ഗ്രാമീണ മേഖലയിലെ ഓരോ വ്യക്തിക്കും പ്രതിദിനം 55 ലിറ്റർ ശുദ്ധജലം വീതം വീടുകളിൽ സ്ഥാപിക്കുന്ന ഫംഗ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ വഴി ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. എന്നാൽ കേരളത്തിന്റെ ഉയർന്ന ജല ഉപഭോഗ ശൈലിയും പ്രാദേശിക സവിശേഷതകളും പരിഗണിച്ച് സംസ്ഥാന സർക്കാർ ഈ പ്രതിദിന ആളോഹരി ലഭ്യത 100 ലിറ്ററായി നിശ്ചയിച്ചിട്ടുണ്ട്. വിതരണം ചെയ്യുന്ന ജലം പൂർണമായും കുടിക്കാൻ യോഗ്യവും നിശ്ചിത ഗുണനിലവാരം പുലർത്തുന്നതുമായിരിക്കണം. ഗ്രാമീണ വീടുകൾക്ക് പുറമെ സ്കൂളുകൾ, അംഗനവാടികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ഗ്രാമപഞ്ചായത്ത് കെട്ടിടങ്ങൾ, കമ്മ്യൂണിറ്റി ഹാളുകൾ എന്നിവിടങ്ങളിലും ടാപ്പ് കണക്ഷനുകൾ സ്ഥാപിക്കുന്നു. വരൾച്ച ബാധിത പ്രദേശങ്ങൾ, മരുഭൂമി മേഖലകൾ, കുടിവെള്ളത്തിൽ ഫ്ലോറൈഡ്, ആഴ്സനിക് തുടങ്ങിയ രാസവസ്തുക്കളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങൾ എന്നിവയ്ക്ക് പദ്ധതി പ്രത്യേക മുൻഗണന നൽകുന്നു. വിതരണം ചെയ്യുന്ന ജലത്തിന്റെ സ്രോതസ്സുകൾ വറ്റിപ്പോകാതെ സംരക്ഷിക്കുന്നതിനുള്ള മഴവെള്ള സംഭരണം, ഭൂഗർഭജല റീചാർജിംഗ് തുടങ്ങിയ സുസ്ഥിര മാർഗങ്ങൾ നടപ്പിലാക്കുക എന്നതും പദ്ധതിയുടെ ഉദ്ദേശമാണ്. സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് ഇത് താഴെത്തട്ടിൽ നടപ്പിലാക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജൽജീവൻ മിഷന്റെ സാമ്പത്തിക വിഹിതം കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് 100% കേന്ദ്ര ധനസഹായത്തോടെയാണ് നൽകുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കും 90% കേന്ദ്ര വിഹിതവും 10% സംസ്ഥാന വിഹിതവും അനുവദിക്കുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് 50% കേന്ദ്ര വിഹിതവും 50% സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കുന്നതിനായി പദ്ധതിയുടെ കാലാവധി ഇപ്പോൾ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ജൽജീവൻ മിഷൻ പദ്ധതിയെ പുതിയ ഘടനയിലേക്ക് മാറ്റുന്നതിനുള്ള ജലശക്തി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഗ്രാമങ്ങളിലെ പൈപ്പ് ലൈൻ ജലവിതരണം ശക്തമായ തദ്ദേശീയ ഭരണ സംവിധാനത്തിന്റെ കീഴിലാക്കുമെന്നും ജലസ്രോതസ്സുകളുടെയും വിതരണ ശൃംഖലകളുടെയും നിരീക്ഷണം ഡിജിറ്റൽ മാപ്പിംഗ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: इस जल जीवन मिशन का आज 2.0 वर्जन अप्रूव हुआ. 1.0 वर्जन इतना महत्वपूर्ण, महत्वाकांक्षी, इतना बड़ा प्रोजेक्ट था. करीब 13 करोड़ परिवारों तक पहुंचा, नल से जल। अब इसको सस्टेनेबल बनाने का टाइम आया, सारा फोकस इंफ्रा क्रिएशन से अब सर्विस डिलीवरी पे। जो इसका एलोकेशन है वो बढ़ा के 870,000 करोड़ कर दिया गया। सारी एसेट्स की डिजिटल मैपिंग होगी कंप्लीट, पाइपलाइन हो, टैंक हो, टैप वाटर का कनेक्शन का हो, उन सब का जीआईएस बेस्ड डिजिटल मैपिंग की जाएगी। हर एक प्रोग्राम का एक सर्टिफिकेशन रहेगा, पाइपलाइन लगी है तो उसका एक सर्टिफिकेशन रहेगा, और उस सर्टिफिकेशन में जो विलेज कम्युनिटी से जुड़े हुए लोग हैं उनको इन्वॉल्व किया जाएगा, जैसे सेल्फ हेल्प ग्रुप्स हैं, जैसे लखपति दीदी है, जैसे पंचायत के जो इलेक्टेड रिप्रेजेंटेटिव्स हैं, उन सबको इसके साथ जोड़ा जाएगा। तो सारा सिटीजन सेंट्रिक सर्टिफिकेशन इसका रहेगा और कम्युनिटी को इन्वॉल्व किया जाएगा जल उत्सव, जल अर्पण के माध्यम से।
1: 2019 ഓഗസ്റ്റിൽ രാജ്യത്ത് വെറും 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമാണ് പൈപ്പ്ലൈൻ കണക്ഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ 2026 ഏറ്റവും പുതിയ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം രാജ്യത്തെ 15.79 കോടിയിലധികം ഗ്രാമീണ ഭവനങ്ങളിൽ കുടിവെള്ള കണക്ഷൻ എത്തിക്കാൻ ദൗത്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഫീൽഡ് തലത്തിലുള്ള നടത്തിപ്പ് ഊർജിതമാക്കാൻ ജലശക്തി മന്ത്രാലയം പ്രത്യേക അവലോകന യോഗങ്ങൾ നടത്തുന്നുണ്ട്. രാജ്യത്തെ ഗ്രാമീണ ജനസംഖ്യയുടെ 80% ആളുകൾക്ക് ഇതിനകം പൈപ്പ് കണക്ഷൻ നൽകിയതായും പദ്ധതി പൂർണ്ണ ലക്ഷ്യത്തിലെത്തിക്കാൻ 67,670 കോടി രൂപ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചതായും 2025-26 ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു.
0: ജൽ ജീവൻ മിഷൻ Since 2019, 15 crore households representing 80% of India's rural population have been provided access to portable tap water connections. To achieve 100% coverage, I am pleased to announce the extension of this mission until 2028 with an enhanced total outlay. The mission's focus will be on the quality of infrastructure and O&M of rural piped water supply schemes through Jan Bhagidari. A separate MOU or separate MOUs will be signed with the states and union territories to ensure sustainability and citizen-centric water services delivery.
1: ജൽജീവൻ മിഷൻ കേവലം പൈപ്പുകൾ സ്ഥാപിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇതൊരു സമഗ്ര ജലപരിപാലന പ്രക്രിയയാണ്. ഓരോ ഗ്രാമത്തിലും ആവശ്യമായ ജലസ്രോതസ്സുകൾ കണ്ടെത്തുകയോ പുതിയവ നിർമ്മിക്കുകയോ ചെയ്യുന്നു. ജലശുദ്ധീകരണശാലകൾ, വാട്ടർ ടാങ്കുകൾ, വിതരണ ശൃംഖലകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നു. വെള്ളം നൽകുന്നതിനോടൊപ്പം തന്നെ സ്രോതസ്സുകൾ വറ്റാത്തതാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതിനായി തൊഴിലുറപ്പ് പദ്ധതി, സ്വച്ഛ് ഭാരത് മിഷൻ തുടങ്ങിയ മറ്റ് പദ്ധതികളുമായി സംയോജിപ്പിച്ച് അഴുക്കിച്ചാൽ ജലശുദ്ധീകരണം, കുളങ്ങളുടെ നവീകരണം, റീചാർജ് കിണറുകൾ എന്നിവ നിർമ്മിക്കുന്നു. വിതരണം ചെയ്യുന്ന ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ രാജ്യത്തുടനീളം 2,868 ജലപരിശോധനാ ലബോറട്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 1,704 NABL അംഗീകാരമുള്ളവയാണ്. ഗ്രാമതലത്തിൽ വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി ഫീൽഡ് ടെസ്റ്റിംഗ് കിറ്റുകൾ ഉപയോഗിക്കാൻ 24,00,000+ ഗ്രാമീണ സ്ത്രീകൾക്ക് ഔദ്യോഗികമായി പരിശീലനം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വാട്ടർ അതോറിറ്റിയാണ് ജൽജീവൻ മിഷന്റെ പ്രധാന നിർവഹണ ഏജൻസി. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഉയർന്ന ജനസാന്ദ്രതയും കാരണം കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് വലിയ വെല്ലുവിളികളുണ്ട്. പദ്ധതി ആരംഭിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഗ്രാമീണ വീടുകളിൽ പുതിയ കണക്ഷനുകൾ നൽകാൻ കഴിഞ്ഞു. എറണാകുളം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നിലവിൽ സംസ്ഥാനത്തെ ഗ്രാമീണ കുടിവെള്ള ലഭ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 2027 ഡിസംബറോടെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നു. കേവലം പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനപ്പുറം അടിസ്ഥാന സൌകര്യ നിർമ്മാണത്തിൽ നിന്ന്

0: സുസ്ഥിര സേവന വിതരണത്തിലേക്കുള്ള മാറ്റമാണ് ജൽജീവൻ മിഷൻ 2.0 ലക്ഷ്യമിടുന്നത്. ഇതിനായി ഫണ്ടുകളുടെ വിനിയോഗവും സുതാര്യതയും തത്സമയം നിരീക്ഷിക്കാൻ SNA സ്പർഷ് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. റോഡ് പുനരുദ്ധാരണ നിരക്കുകൾ, ഭൂമി ലഭ്യതക്കുറവ്, ജലസ്രോതസ്സുകളുടെ അഭാവം എന്നിവ കേരളത്തിൽ പദ്ധതി വൈകുന്നതിന് കാരണമായിട്ടുണ്ട്. സംസ്ഥാനത്തെ നിലവിലെ മൊത്തം ഗ്രാമീണ വീടുകളിൽ പകുതിയിലധികവും ജൽജീവൻ മിഷൻ വഴി പൈപ്പ് കണക്ഷനുകൾ നേടി മുന്നേറുകയാണ്. എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യം ഇതിനോടകം കൈവരിച്ച പ്രദേശമാണ് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് അതുൽ PM ആകാശവാണിയോട്.
1: കേരളത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ 100% ഗാർഹിക കുടിവെള്ള കണക്ഷൻ കൈവരിച്ച നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് ധർമ്മടം നിയോജക മണ്ഡലം. ഗ്രാമീണ മേഖലകളിലെ എല്ലാ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം ടാപ്പ് വഴി എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി പദ്ധതി വീതം വഹിക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതി മാർഗരേഖയുടെയും ആസൂത്രണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലും 100% കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ നിലവിലുള്ള കുടിവെള്ള പദ്ധതികളിൽ നിന്നും സാധ്യമായ പരമാവധി കുടിവെള്ള കണക്ഷനുകൾ നൽകുന്നതിനും നിലവിലുള്ള പദ്ധതികളുടെ വിപുലീകരണത്തിലൂടെ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുമാണ് നമ്മൾ മുൻഗണന നൽകിയിട്ടുള്ളത്. ഈ പദ്ധതി വഴി എല്ലായിടങ്ങളിലും ഗുണനിലവാരവും സുസ്ഥിരതയും ഉറപ്പാക്കി കുടിവെള്ളം ലഭ്യമാക്കുന്നുണ്ട്.
0: ജൽജീവൻ മിഷൻ ഗ്രാമീണ ഇന്ത്യയുടെ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇത് സ്ത്രീ ശാക്തീകരണത്തിന് വലിയ പിന്തുണ നൽകുന്നു. ശുദ്ധമായ വെള്ളം ലഭിക്കുന്നതിലൂടെ വയറിളക്കം, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ ജലജന്യ രോഗങ്ങളുടെ നിരക്ക് ഗണ്യമായി കുറയുന്നു. ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജൽജീവൻ മിഷൻ പൂർണ്ണതയിലെത്തുന്നതോടെ രാജ്യത്ത് പ്രതിവർഷം ജലജന്യ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന 400,000 മരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ്. ഗ്രാമീണ മേഖലകളിൽ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, നിർമ്മാണ മേഖലകളിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ എന്നിവ ഈ പദ്ധതിയാൽ സൃഷ്ടിക്കപ്പെടുന്നു. ജാതി, മത, സാമ്പത്തിക ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ വീട്ടുമുറ്റത്ത് വെള്ളം ലഭിക്കുന്നത് സാമൂഹിക സമത്വം ഉറപ്പാക്കുന്നു. ഇന്ത്യയിലെ ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ജൽജീവൻ മിഷൻ ഒരു നിർണായക വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. ജീവന്റെ അമൃതമാണ് ജലമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അത് ഓരോ പൌരന്റെയും അവകാശമായി മാറ്റാൻ ഈ ദൌത്യത്തിന് സാധിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ കൃത്യമായ ഉപയോഗവും കമ്മ്യൂണിറ്റിയുടെ പങ്കാളിത്തവും ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും ഉറപ്പാക്കുന്നതിലൂടെ 2028 ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമീണ ഭവനങ്ങളിലും സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യം പൂർണ്ണമായും കൈവരിക്കാൻ സാധിക്കും. ഭാവി തലമുറയുടെ ജലസുരക്ഷ ഉറപ്പാക്കാൻ ഈ ജനകീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകേണ്ടത് ഓരോ പൌരന്റെയും കടമയാണ്. കേന്ദ്ര സർക്കാരിന്റെ കുടിവെള്ള പദ്ധതിയായ ജൽജീവൻ മിഷനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം സുധിൻ സൈനുദ്ദീൻ.

0: 2 മുതൽ 8 വരെ കേരള വനവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ 2, 3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: നാളെ ശാസ്ത്രലോകത്തിൽ മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
3: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12
4: ഇന്ന് രാത്രി 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം. ഇന്ന് രാത്രി 7:10

ആകാശവാണി സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം.

ഗാനോപഹാരത്തിൽ ഇനി ഹരിഹരൻ പാടിയ ഒരു ഗാനം കേൾക്കാം. ഡോക്ടർ പേഷ്യന്റ് എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദാണ് ഗാനം രചിച്ചിരിക്കുന്നത്. സംഗീതം നൽകിയത് ബെന്നറ്റ് ആൻഡ് വേദ്രാഖ്.

കല്യാണ കുരുമാനം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും റിമി ടോമിയും പാടിയതാണ് ഈ ഗാനം. ഗാനരചന സുരേഷ് കൃഷ്ണമൂർത്തി, സംഗീതം റോണി റാഫേൽ.

അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9495964321 9495653 1 9495653 2 1. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വി ആർ സന്തോഷ്, സംഗീതം നൽകിയത് ഷഹബാസ് അമൻ.

യൂസഫ് അലി കേച്ചേരിയുടെ രചനയ്ക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. യേശുദാസ് പാടിയ ഈ ഗാനം ചൂണ്ട എന്ന ചിത്രത്തിൽ നിന്നാണ്.

പാലും പഴവും. ഈ ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് മുബാസ് പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ സച്ചിൻ ബാലുവിന്റേത്, സുഹൈൽ കോയയുടെ സംഗീതം.

ഗാനോപഹാരത്തിൽ ഇനി എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ ശ്രീനിവാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. 1000 മേനി എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനം രചിച്ചിട്ടുള്ളത്.

അറബി പൊന്ന്. ഈ ചിത്രത്തിനു വേണ്ടി സച്ചിൻ കൈതാരം സംഗീതം നൽകി. വിജേഷ് ഗോപാലും ചിത്രയും പാടിയ ഗാനം ഇനി നമുക്ക് കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന വിജയ് നായരമ്പലം.

സന്തോഷ് വർമ്മയുടെ രചന, ആനന്ദ് മധുസൂദനന്റെ സംഗീതം, വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ചിത്രത്തിനു വേണ്ടി.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾക്കുള്ള സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
2: ഇപ്പം നമ്മൾ ഡി എൽ എസ് നൽകുന്ന സേവനങ്ങളെ കുറിച്ചിട്ട് പദ്ധതികളെ കുറിച്ചിട്ടാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്.
3: ഇപ്പം നിലാവ് മനോനയാന്ന് ഞാൻ പറഞ്ഞ മാനസിക വെല്ലുവിളി നേടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ വയോനന്മ എന്നുള്ള സ്കീമുണ്ട്, അത് സീനിയർ സിറ്റിസൺ വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്.
2: അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
3: അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ച് ഞങ്ങൾ എന്താണ് അവരുടെ ആവശ്യം അനുസരിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്.
2: ചില സഹായം എന്ന് പറയുന്നത് നിയമസഹായമാണോ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അവർക്ക് ദൈനംദിനം വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്?
3: ദൈനംദിനം നേരിടുന്ന കാര്യങ്ങളല്ല, അവർക്ക് റീഹാബ് ആരും നോക്കാനില്ല, വീട്ടിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു നൽകാറുണ്ട്.
2: അതെങ്ങനെ, ഏത് രീതിയിലാണ് അത് ചെയ്യുന്നത്?
3: ഇപ്പോൾ ആര് നോക്കാനില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ പി എൽ വിസിനെ ഇടും, നമ്മൾ അന്വേഷിക്കും, അന്വേഷിച്ചിട്ട് അവർക്ക് ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടാകും നോക്കും. നോക്കാനില്ലാത്തവരാണെങ്കിൽ അവരെ മഹിളാ മന്ദിരത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ,
2: മക്കളൊക്കെ
3: ഉള്ളവരാണ് നോക്കാൻ തയ്യാറാകാനില്ല, അവർക്ക് പരാതി കൊടുക്കണം, മറ്റേ ആർ ഡി ഒക്ക് പരാതി നൽകാനല്ലോ, സീനിയർ സിറ്റിസൺ മെയിൻ്റെനൻസ് ആക്ട് പറയാൻ പരാതി നൽകാം. അങ്ങനെ പരാതി നൽകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവരുടെ നിന്ന് പരാതി എഴുതി വാങ്ങിച്ച് അവിടെ ആർ ഡി ഒയുടെ അവിടെ നൽകാറുണ്ട്. അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാറ്.
2: ഓക്കെ, പിന്നീട് വേറെ എന്തെല്ലാമാണ്?
3: പിന്നെ അടുത്തൊരു പദ്ധതി എന്ന് പറയുന്നത് റീകണക്റ്റിംഗ് യൂത്ത് ഡോൺ എന്നുള്ള പദ്ധതികളാണ്. അത് മെയിൻലി കുട്ടികളെ ഉദ്ദേശിച്ചാണ്, കാരണം ഇപ്പോൾ കൂടുതൽ ഡ്രഗ് അബ്യൂസ് കൂടി വരുന്ന കാലഘട്ടമാണ്. പിന്നെ പോക്സോ നിയമ പ്രകാരമുള്ള ക്രൈംസും കൂടി വരുന്ന കാലഘട്ടമാണ്. അപ്പം ഈ കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് ക്ലാസ് നൽകുക. പിന്നെ ഡ്രഗ്സിലാണെങ്കിൽ അവരെ ഇതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തിക്കുക, അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുക എന്നുള്ള കാര്യങ്ങളാണ് ആ പദ്ധതി പ്രകാരം ചെയ്യുന്നത്. എല്ലാ സ്കൂളുകളും തോറും, നമ്മുടെ ജില്ലയിലുള്ള എല്ലാ സ്കൂളും, താലൂക്ക് ലെവലാണെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി അവിടെയുള്ള സ്കൂളുകളിൽ ഡ്രഗ് അവയർനെസ് ക്ലാസ്സുകൾ നൽകും. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന സ്കൂളുകൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാ സ്കൂളുകൾക്കും ക്ലാസ്, അവയർനെസ് ക്ലാസ് അവിടെ പോയി അഡ്വക്കേറ്റ്സും പി എൽ വിസും ലീഗൽ അവയർനെസ് ക്ലാസ് നൽകാറുണ്ട്. പിന്നെ നാടകം പോലുള്ള കാര്യങ്ങൾ പോലീസിനെ ഉൾപ്പെടുത്താറുണ്ട്, എക്സൈസിനെ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ മറ്റ് പല ഡിപ്പാർട്ട്മെന്റ്സിന്റെയും കോർഡിനേഷന് കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി
2: നടത്തുന്നത്. അതിന്റെ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഈ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്ന എങ്ങനെ, അതിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് പൊതുവെ കുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ യുവാക്കളിൽ നിന്നും ഒക്കെ ഉള്ള?
3: അവർക്ക് ശ്രദ്ധിച്ച് കേട്ട് എല്ലാ റെസ്പോൺസ് ഒക്കെ നല്ലത് തന്നെയാണ്. സ്കൂളുകളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഞങ്ങൾ ഈ ക്ലാസ്സുകൾ നടത്താൻ വേണ്ടിയിട്ട് സ്കൂളുകൾ ഞങ്ങളെ സമീപിക്കാറുമുണ്ട്. ഞങ്ങൾ നാടകങ്ങൾ പോലെയുള്ള കാര്യങ്ങളും ഇവർക്ക് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി ചെയ്യാറുണ്ട്.
2: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത് ചോദിച്ചോളൂ, മാഡത്തോട് സംസാരിക്കാം.
4: രണ്ടു വർഷം മുമ്പ് എനിക്ക് ഒരു പൈസ കൊടുത്തിട്ട് ചെക്ക് തന്നിരുന്ന ഒരു പുള്ളി, ഒരാള് ആ ചെക്ക് ബാങ്കിൽ കൊടുത്തപ്പോ അവിടെ പണമില്ലായിരുന്നു. അത് പിന്നെ കേസായിട്ട് കോടതിയിൽ കൊടുത്തായിരുന്നു, കോടതിയിൽ പോയായിരുന്നു വക്കീലിനെ കണ്ട്. കോടതിയിലായിട്ട് രണ്ടു വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ല. രണ്ടു വർഷമായി ഓരോ മാസത്തിൽ അവിടെ വിളിക്കുന്നു ചെല്ലുന്നു എന്നുള്ളതേ ഉള്ളു, പ്രതി വരുന്നില്ലെന്നും പറഞ്ഞത് മാറ്റി മാറ്റി വെച്ച് ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ അത്രയും താമസം വരുന്നതാണോ? അത് തന്നെ അറിയണമായിരുന്നു.
3: അത് നമ്മുടെ ഇവിടെ നിന്ന് ലീഗൽ സർവീസ് അതോറിറ്റി എന്നുള്ള അഭിഭാഷകനാണ്, പ്രൈവറ്റ് ലോയറാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്? അല്ല, ആ ചെക്ക് കേസിലുള്ള കാര്യം എന്ന് വെച്ചാൽ ക്രിമിനൽ കേസിലെ നടപടിക്രമങ്ങളുണ്ട്, അതനുസരിച്ച് നമുക്ക് കോടതിയിലുള്ള കേസുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അത് ചെക്ക് കേസാണെങ്കിൽ അതിൽ പ്രതിക്ക് ആദ്യം സമൻസ് അയക്കും, സമൻസ് അയച്ചിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ വാറണ്ട് അയക്കും. വാറണ്ട് അയച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും, അങ്ങനത്തേതാണ്. പിന്നെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിയുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാം, 82, 83 സ്റ്റെപ്സ് ഒക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞ ശേഷം ഓരോ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചുള്ള നടപടിയെ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും കോടതിക്ക്. അതുകൊണ്ടാണ് കാലതാമസം വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് പ്രതി അവിടെ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസുകാരുടെ സഹായത്തോടു കൂടി അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോടതിയോട് പറഞ്ഞാൽ ഈ കേസ് അദാലത്തിലോ മീഡിയേഷനോ വയ്ക്കണം എന്ന് പറഞ്ഞാൽ കോടതി ഈ കേസ് മീഡിയേഷനോ അദാലത്തിലോ വയ്ക്കാൻ വേണ്ടിയിട്ട് കോടതി റെഫർ ചെയ്യും. അപ്പോൾ നിങ്ങളും പ്രതിയും വരാൻ തയ്യാറാണെങ്കിൽ അവിടെ വെച്ച് സംസാരിച്ച് മധ്യസ്ഥ ചർച്ച ചെയ്ത് നിങ്ങൾ അവാർഡ് പാസ്സാക്കി നൽകും. അല്ലാതെ കോടതിയിൽ പെൻഡിംഗ് ആയിട്ടുള്ള ഒരു കേസിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
2: ഇപ്പം പലപ്പോഴും നമ്മുടെ നിയമ വ്യവസ്ഥയിലെയോ അല്ലെങ്കിൽ എന്താണ് ഇതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഈ കാലതാമസമാണ്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരുപക്ഷെ ഈ കെൽസ പോലുള്ള ഈ ലീഗൽ സർവീസസ് അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങളുടെയും എല്ലാം പരിശ്രമിക്കുന്നത്. അപ്പം കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അല്ലെങ്കിൽ കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ലീഗൽ സർവീസസ് അതോറിറ്റി വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാം.
3: അത്തരത്തിലുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക അദാലത്തുകളും മീഡിയേഷനും പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത്.
2: എന്താണ് ലോക അദാലത്ത് അല്ലെങ്കിൽ അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
3: ലോക അദാലത്ത് എന്ന് പറയുന്നത് പെൻഡിംഗ് കോർട്ട് കേസസ് തീർക്കുക, അവിടുത്തെ കെട്ടിക്കിടക്കുന്നതന്നെ കേസുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ലോക അദാലത്ത്. ലോക അദാലത്തിൽ കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് കേസ് അദാലത്ത് ഇന്നൊരു ഡേറ്റിൽ വയ്ക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇപ്പോൾ ഈ കഴിഞ്ഞ 12-ാം തീയതി കഴിഞ്ഞതേ ഉള്ളൂ ഒരു ലോക അദാലത്ത്, ഇനി അടുത്ത ഡിസംബറിലാണ്. അപ്പം അതിൻ്റെ ഡേറ്റ് പറയും.
2: അപ്പം ഏത് തരം കേസുകളാണ് അല്ലെങ്കിൽ എത്ര കാല കാലപരിധി ഉണ്ടോ, ഇത്ര വർഷമായ കേസുകളെന്നോ അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ഒരു പരാതിക്കാരന് താല്പര്യമുണ്ട് ലോക അദാലത്തിലേക്ക് തൻ്റെ കേസ് വെക്കാം, പക്ഷേ പ്രതിക്ക് കുറ്റ ആരോപിതന് അതിന് താല്പര്യമില്ലെങ്കിൽ അത് ലോക അദാലത്തിലേക്ക് പോകും, എങ്ങനെയാണ് അതിൻ്റെ രീതി?
3: കേസുകളെ സംബന്ധിച്ചാണെങ്കിൽ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന കേസുകൾ, സിവിൽ കേസുകളാണെങ്കിൽ എല്ലാ സിവിൽ കേസും സിവിൽ മാറ്റേഴ്സും റെഫർ ചെയ്യാം. ക്രിമിനൽ കേസിനെ സംബന്ധിച്ചാണെങ്കിൽ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള കേസ്
2: സംബന്ധിച്ചെങ്കിലേ നടക്കുകയുള്ളൂ.
3: അതെ, വാദിയും പ്രതിയും സംബന്ധിച്ചാൽ മാത്രമേ അദാലത്തിൽ തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. മീഡിയേഷൻ ആയാലും അദാലത്ത് ആയാലും
2: പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാവുന്ന വളരെ കുറവാണ്. അതെ
3: അതെ, രണ്ടുപേരും വന്നാൽ മാത്രമേ, അത് ലോക അദാലത്തിൽ ഇഷ്ടംപോലെ കേസുകൾ വരാറുണ്ട്, ഞങ്ങൾ നോട്ടീസ് അയക്കും, പക്ഷെ ചിലപ്പം വാദി വരും ചിലപ്പോൾ പ്രതി വരും, അങ്ങനെ ഉള്ളപ്പോൾ നടക്കാറില്ല. രണ്ട് കൂട്ടരും വന്ന് ഞങ്ങൾ മധ്യസ്ഥ ചർച്ച നടത്തി രണ്ട് കൂട്ടർക്കും രണ്ടു കൂട്ടർ എഗ്രി ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു അവാർഡ് പാസ്സാക്കും. പാസ്സാക്കുന്ന അവാർഡ് അപ്പീലബിൾ അല്ല എന്നുള്ളതാണ്.
2: അതെ, രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി നടപ്പാക്കുന്നതാണ്.
3: അതെ, അതുകൊണ്ട് അപ്പീൽ പോലും അതിന് പറ്റത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇത് അവാർഡ് പാസ്സാക്കണമെങ്കിൽ ഇരു കൂട്ടരും വരണം,
2: സമ്മതിക്കണം.
3: അതെ,
2: അല്ലാതെ നമുക്ക് ഒരാളെ നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ
3: കഴിയില്ല. കോടതി ചെയ്യുന്നത് പോലെ സമൻസോ വാറണ്ടോ അങ്ങനെയൊന്നും അയക്കാൻ പറ്റില്ല, നിങ്ങളുടെ നോട്ടീസ് ആയിരിക്കും, ഇരു കൂട്ടർക്ക് നോട്ടീസ് ആയിരിക്കും.
2: ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു തോത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഈ ലോക അദാലത്തുകളൊക്കെ നടത്തുമ്പോൾ കേസസ് ഒക്കെ കൂടുതലായിട്ട് വരാറുണ്ടോ?
3: കോടതിയിൽ നിന്ന് കേസസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്, പക്ഷേ നോട്ടീസ് അയക്കുമ്പോൾ കക്ഷികളുടെ പ്രസൻസ് കുറവാണ്. ഇപ്പം ഈ അദാലത്തുകളിൽ കണ്ടുവരുന്നത് ഒരു ഒരു പാർട്ടിയെ വരാറുള്ളൂ എന്നുള്ളതാണ്.
2: അതെ, ആന്തരം ഈ കേസ് ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നതും ഇവരുടെ സമ്മതത്തോടു കൂടി ആയിരിക്കത്തില്ലേ കോടതിയിൽ നിന്ന്?
3: ലോകദാലത്തിന് അങ്ങനെ സമ്മതം വേണമെന്നില്ല,
2: ഇല്ല, പക്ഷെ കോടതിക്ക് തീരുമാനിക്കാം.
3: അതെ, കോടതിക്ക് തീരുമാനിക്കുക. ഇതിലൊരു സെറ്റിൽമെന്റ് എമൗണ്ട് സെറ്റിൽമെന്റിന്റെ കോമ്പൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കോടതിക്ക് റെഫർ ചെയ്ത് വിടാം,
2: സ്വമേധയാ റെഫർ ചെയ്ത് വിടാം.
3: പക്ഷെ അതേസമയം മീഡിയേഷൻ ആണെങ്കിൽ രണ്ടുപേരുടെയും സമ്മതം വേണം, അത് അവരുടെ വോളണ്ടറിനെസ് വേണം മീഡിയേഷൻ ഉണ്ടെങ്കിൽ.
2: ലോക അദാലത്തിന്റെ നടപടിക്രമം എങ്ങനെയാണ്?
3: ലോകദാലത്ത് ഞാൻ പറഞ്ഞതുപോലെ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് അദാലത്ത് ലോക അദാലത്ത് അല്ലാതെ അദാലത്തുകൾ കണ്ടക്ട് ചെയ്യാം. അതിൽ ബാങ്ക് കേസ്, BSNL കേസ്, അങ്ങനെ അല്ലാത്ത വെളിയിൽ നിന്നുള്ള ബാങ്കുകളുടെ കേസ് വരാറുണ്ട്. അത് PLP ആയിട്ട് ഇട്ടിട്ട് നോട്ടീസ് അയച്ച് അങ്ങനെ തീർക്കാറുണ്ട്. പോസ്റ്റ് ഓഫീസിൽ ഉള്ള കേസുകൾ, അങ്ങനെയുള്ള ബാങ്കിലാണെങ്കിൽ ലോൺ അടയ്ക്കാതെ അടക്കുന്ന ലോൺ കേസുകൾ, അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ ബാങ്കുകാർ തരും, ലിസ്റ്റ് തരും, ഞങ്ങളത് PLP ആക്കി ഇട്ടിട്ട് അവർക്ക് നോട്ടീസ് അയച്ച് അത് സാധാരണ ആഴ്ചയിൽ അദാലത്തുകൾ നടത്താറുണ്ട്. ലോക അദാലത്ത് നടത്തുന്നത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം അവർ ഇന്ന ഡേറ്റ് നൽകി.
2: അദാലത്തുകൾ വഴി എങ്ങനെയാണ് ഒരുപാട് കേസുകൾ എങ്ങനെ തീർപ്പായി പോകുന്നുണ്ടോ?
3: ബാങ്ക് കേസുകളും ഈ പുറത്തുള്ള കേസുകളൊക്കെ ഇഷ്ടംപോലെ, പക്ഷേ കോർട്ട് കേസുകൾ ഈ പറഞ്ഞതുപോലെ രണ്ട് പാർട്ടീസും വരാനുള്ള, പിന്നെ എം എസ് സി ടി കേസുകൾ, ഫാമിലി കേസ് അതൊക്കെ തീരാറുണ്ട്,
2: തീരാറുണ്ട്.
3: എം എസ് സി ടി ഫാമിലി കേസുകളെല്ലാം തീരാറുണ്ട്. സിവിൽ മാറ്റേഴ്സ് കുറവാണ് തീരുന്നത്. പിന്നെ ഈ ചെക്ക് ബൗണ്ട് കേസുകളും കുറവാണ്, കാരണം രണ്ട് കൂട്ടരും വരണം എന്നുള്ളതുകൊണ്ട്.
2: പക്ഷേ ഇതിനെ ഈ ചെക്ക് ബൗണ്ടിന് കേസുകളൊക്കെ ആകുമ്പോൾ അതിന് എന്തായാലും ചെക്ക് ബൗൺസായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്ക് കൊടുത്ത ആൾ കുറ്റക്കാരനല്ലേ, അപ്പോൾ അതെങ്ങനെയാലും അത് അയാൾക്ക് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതല്ലേ ഉത്തമം.
3: പക്ഷേ അവർ വരാറില്ല എന്നുള്ളതാണ്, കാരണം നീട്ടിക്കൊണ്ടുപോയാൽ അവർക്ക് എത്രയും നീട്ടുക എന്നുള്ളതായിരിക്കുമല്ലോ മറ്റേ അവരുടെ ഉദ്ദേശം.
2: ഈ ലോകദാലത്തുകളും ഈ മീഡിയേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മീഡിയേഷൻ എങ്ങനെയാണ് നടക്കുന്നത്?
3: മീഡിയേഷൻ എന്ന് പറയുന്നത് അത് കോർട്ട് അനക്സ്റ്റ് മീഡിയേഷൻ ഉണ്ട്, കോർട്ട് കേസിൽ മീഡിയേഷൻ. കാരണം ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മീഡിയേഷന് സ്കോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മീഡിയേഷന് വേണ്ടി റെഫർ ചെയ്യാം. കൂടുതലും കൊമേഴ്ഷ്യൽ സൂട്ടിലൊക്കെ നിർബന്ധമായും മീഡിയേഷൻ നടത്തണമെന്നാണ്. അപ്പോൾ അങ്ങനെ മീഡിയേഷൻ്റെ സ്കോപ്പുള്ള കേസുകൾ മീഡിയേഷന് വേണ്ടിയിട്ട് കോടതിയിൽ റെഫർ ചെയ്യും. പക്ഷേ അങ്ങനെയാണെങ്കിൽ രണ്ട് കൂട്ടരുടെയും വോളണ്ടിയർനെസ് വേണം, അവരുടെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ മീഡിയേഷൻ നടക്കാറുള്ളൂ.
2: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
5: ഹലോ,
2: ഹലോ, പറഞ്ഞോളൂ, ആരാണ്?
5: നമസ്കാരം,
2: നമസ്കാരം, ആരാണ്, ആരാണ് മാഡത്തോട് സംസാരിക്കാം?
5: ഹലോ, നമസ്കാരം ജഡ്ജി സാർ. എന്റെ പേര് ലതിക, ഞാൻ വെന്നിയോടുള്ളതാണ്, വർക്കല പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ളതുമാണ്.
3: ആ, പറഞ്ഞോളൂ, നമസ്കാരം, പറഞ്ഞു, കേൾക്കാം.
5: സാർ, എന്നെ സംബന്ധിച്ച് സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സൗജന്യ നിയമസഹായം എനിക്ക് കിട്ടണം. അപ്പൊ അത് എന്റെ മകളെ സംബന്ധിച്ച്, എന്റെ ഏക മകളാണ്, അവൾ 24 വയസ്സ് ആയി, പി ജി പാസ്സായി, പി എസ് സി കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്ന മകളെയാണ് അപായപ്പെടുത്തി എന്റെ മോളെ എന്റെ വീട്ടിൽ നിന്ന് 2023 March 30 കടത്തിക്കൊണ്ടുപോയി. അന്ന് മുതൽ ഞാൻ അതിർത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പലതരത്തിലും നിയമപരമായി ഞാൻ നീങ്ങി അവളെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കും. ഇതുവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിച്ചില്ലെന്ന് മാത്രമല്ല, എന്റെ വീട്ടിൽ നിന്ന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങളാണ്, ഞാൻ അതിലേക്ക് അതിജീവിച്ചു പോവുകയാണ്. ഇപ്പൊ ഞാൻ 16th June ഇതിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് പുരേന്ദ്രനാഥ് സാറുടെ, ആ പരിപാടി എല്ലാം ഞാൻ കേട്ടിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ പെൻഷൻ കിട്ടിയാലേ എനിക്ക് വരാൻ പറ്റും, മറ്റു വരുമാന മാർഗം എനിക്കില്ല, എന്റെ കാലിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞു, അപ്പൊ എനിക്ക് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനെ അതിജീവിച്ച് ഒത്തു നടക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ പൈസ കിട്ടണമെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് എനിക്ക് അവിടെ എത്താതെ ട്രെയിനിലോ ബസ്സിലോ എനിക്ക് കയറാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിന് ഞാൻ വരാൻ നിൽക്കുകയായിരുന്നു സാർ. എന്റെ ജൂലൈയിൽ എന്റെ വിധവാ പെൻഷൻ ജൂലൈ ആഗസ്റ്റിലും ഒക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീണ്ടും ആക്രമണം, ഗുണ്ടകളെ വെച്ച് ആക്രമിച്ച് ആ കാല് തന്നെ വീണ്ടും നടക്കാത്ത പരിവാക്കി എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഞാൻ ത്രിവാൻഡ്രത്ത് എത്തുകയും ചെയ്തത്. അപ്പൊ എനിക്ക് ഒരു അപേക്ഷയുള്ളൂ സാർ, എനിക്ക് അവിടെ വന്നെത്താൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ അവിടെ നിന്ന് ആളിനെ എത്തിച്ച് എന്റെ സാഹചര്യവും എനിക്ക് പറയാനും എന്താ ഇവിടെ നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി എന്റെ കുട്ടിയെ എന്റെ മകള് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം സാർ.
3: എവിടെ നിന്നാണ്
5: വിളിച്ചത്? അതാണ് എന്റെ ആവശ്യം.
3: വർക്കല, വർക്കല നിങ്ങളുടെ പരിധി വരുന്നത് താലൂക്ക് ലീഗൽ സർവീസ് ആറ്റിങ്ങലിന്റെ പരിധിയിലാണ് നിങ്ങളുടെ വരുന്നത്?
5: അതെ, മണ്ഡലമാണ് സാർ.
3: അപ്പൊ അവിടെ താലൂക്ക് ലീഗൽ സർവീസ് ആറ്റിങ്ങലുണ്ട്, ആറ്റിങ്ങൽ കോടതിയുടെ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെയാണ്, അവിടെ താലൂക്ക് ലീഗൽ സർവീസിന്റെ ഓഫീസുണ്ട്. അവിടെ നിങ്ങൾ നേരിട്ട് പോയി ഒരു പരാതി പറഞ്ഞാൽ മതി, അവർ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി കൊടുക്കുകയോ ചെയ്താൽ മതി, വേണ്ടത് ചെയ്യുക. നിങ്ങൾ പോലീസ് കംപ്ലയിൻ്റ് എടുക്കാത്തതാണെങ്കിൽ നിങ്ങൾക്ക് കോടതി വഴി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ഒരു അഡ്വക്കേറ്റിനെ വച്ചിരുന്നായിരിക്കും.
5: സാർ, എനിക്ക് പുറത്ത് പോകാൻ കഴിയാത്ത ഒരു എന്റെ കാലിനാണ് പ്രശ്നം, പിന്നെ പൈസ ഇല്ല, എനിക്ക് വീടിന്റെ പുറത്ത് ഒരർത്ഥത്തിൽ കെട്ടിയിട്ടൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വിളിക്കാൻ തന്നെ കാര്യം, എനിക്ക് ത്രിവാൻഡ്രത്തിൽ നിന്ന് വരണം സാർ, എനിക്ക് ത്രിവാൻഡ്രത്തിൽ നിന്ന് വരണം, എനിക്ക് നീതി ലഭിക്കണം, അതിന്റെ ഒരു അപേക്ഷയാണ്.
3: ത്രിവാൻഡ്രത്താണ് വരാൻ താല്പര്യമെങ്കിൽ ത്രിവാൻഡ്രത്ത് നേരിട്ട് വന്നാൽ മതി, നേരിട്ട് വന്ന് പരാതി നൽകിയാൽ മതി.
5: സാർ, എന്റെ കാലിന്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞത്, എനിക്ക് ഞാൻ എത്തുമായിരുന്നു, പക്ഷെ വീണ്ടും അതിൽ തന്നെയാണ് ആക്രമണം നടത്തി ഞാൻ ഈ പുറത്ത് പോകാത്ത വിധം.
3: നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഈ പറയുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി, ഞങ്ങൾ പി എൽ വി ആറ്റിങ്ങൽ താലൂക്ക് സർവീസ് കമ്മിറ്റിയിൽ നിന്ന് ഒരു പി എൽ വി അങ്ങോട്ട് വിട്ടുതരാം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്പറിൽ വിളിക്കണേ, 0471
6: 2575013
7: സാർ ഒന്നുകൂടി 257
6: 5013 2577 503

0: ഓക്കെ, താങ്ക് യു സാർ.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. അപ്പം ഇത്തരത്തിൽ ഈ പലർക്കും ഈ പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ പോലെയുള്ള ആൾക്കാർ, അതുപോലെ കണ്ണ് കാണാൻ വയ്യാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതലും നമ്മുടെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാറുള്ളത്. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ നേരിട്ട് അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ഈ നിയമസേവനം അവർക്ക് ലഭ്യമാക്കാൻ മറ്റുള്ള എന്തെല്ലാം വഴികളാണുള്ളത്?
2: അവരെ നമ്മൾ PLBS ഞങ്ങൾക്ക് നേരിട്ട് അവരുടെ വീട്ടിലേക്ക് വിടാൻ പറ്റും. ഈ PLBS സഹായത്തോടു കൂടി അവർക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ സാധ്യമാക്കാം.
1: അത്തരത്തിലുള്ള ഒരു നമ്പറായിരിക്കും ഇപ്പം കൊടുത്തത് അല്ലേ?
2: അതെ, നമ്മുടെ DLSA നമ്പറാണ്. അവിടെ വിളിച്ച് അവർ പരാതി പറയുമ്പോൾ എന്താണെന്ന് കേട്ടിട്ട് എവിടെ നമ്മൾ താലൂക്കിൽ, ഇപ്പോൾ ആറ്റിങ്ങലാണെങ്കിൽ ആറ്റിങ്ങൽ താലൂക്കിന് നിർദ്ദേശം നൽകും, ഒരു PLB വിടണമെന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകും.
1: ഓക്കെ, അവർ പോയിട്ട് ഇവരെ കണ്ടിട്ട് വേണ്ടുന്ന നിയമ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ മീഡിയേഷൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രസക്തി എന്താണ് ശരിക്കും?
2: മീഡിയേഷൻ്റെ പ്രസക്തി പറഞ്ഞതുപോലെ ഒരു കേസ് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് മീഡിയേഷൻ നടത്തി തീർക്കാൻ പറ്റും. അത് റൂട്ട് ലെവലിലെ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തീർക്കാൻ പറ്റും. പക്ഷേ രണ്ട് കക്ഷികളുടെ സമ്മതത്തോട് മാത്രമേ നേരത്തെ പറഞ്ഞ
1: ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഏതെങ്കിലും രണ്ട് ഒരു തർക്കം ഉണ്ടാകുന്ന രണ്ട് വ്യക്തികളായ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെയുള്ള എന്തെങ്കിലും പരാതികളൊക്കെ വരുമ്പോൾ അവർക്ക് കേസിന് പോകാതെ തന്നെ നേരിട്ട് DLSA ബന്ധപ്പെട്ട് ഇത് മീഡിയേഷന് വേണ്ടിയിട്ട് വെക്കാൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും വെക്കാൻ പറ്റും. ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ അവർ വന്ന് ഈ തർക്കം പരിഹരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതനുസരിച്ച് അവാർഡ് പാസ്സാക്കാൻ പറ്റും. അല്ലാത്തതാണെങ്കിൽ കേസായിട്ട് തീർപ്പാക്കി സംസാരിച്ചിട്ടും തീരാത്തതാണെങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോകാൻ പറയും. പിന്നെ ഞങ്ങളുടെ ലീഗൽ സർവീസ് അതോറിറ്റി നൽകുന്ന മറ്റ് സഹായങ്ങളാണ് പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം. നമ്മുടെ ജയിലുകളിൽ എല്ലാം ഒരു ലീഗൽ എയ്ഡ് ക്ലിനിക്കുണ്ട്. അവിടെ ഒരു അഡ്വക്കേറ്റ് ഇത് പറഞ്ഞ പോലെ അഡ്വക്കേറ്റും PLB ഉണ്ട്. അവർക്ക് നമ്മൾ ലീഗൽ അവയർനെസ് നൽകാറുണ്ട്. അതായത് അവർക്ക് കിട്ടേണ്ട നിയമസഹായം എന്തൊക്കെയാണെന്ന് അവർക്ക് പറയാറുണ്ട്. ഇതുപോലെ അവരെ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ അഡ്വക്കേറ്റ്സ് ഇല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിന് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ദിവസം 7 ദിവസം കഴിഞ്ഞിട്ട് ബെയിൽ ഗ്രാൻഡ് ചെയ്തു, 7 ദിവസം കഴിഞ്ഞിട്ടും ബെയിലിൽ ഇറങ്ങാൻ പറ്റിയില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു പദ്ധതിയുണ്ട്. എംപവേർഡ് കമ്മിറ്റി വെച്ച് അവർക്ക് സാമ്പത്തികമായി BPL കുടുംബത്തിൽ പെട്ടതാണെങ്കിൽ ഒരു എംപവേർഡ് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ട് സ്റ്റേറ്റിനോട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ബോണ്ട് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടർ നിർദ്ദേശം നൽകും, ഡിസ്ട്രിക്ട് കളക്ടർ ബോണ്ട് സ്റ്റേറ്റ് ഫണ്ട് കെട്ടിവെക്കും, അങ്ങനെ പ്രതികൾ ഇറങ്ങാൻ സഹായിക്കാറുണ്ട്. പിന്നെ സ്പ്രൂഹ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം ജയിലിൽ ഉള്ള പ്രതികളുടെയും ഈ വിക്റ്റിം ആയിട്ടുള്ള ആൾക്കാരുടെയും അവരുടെ ബന്ധുക്കൾക്കും എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണി ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം.
3: ഹലോ
1: ഹലോ, പറഞ്ഞോളൂ, ആരാണ്?
3: ഞാൻ
1: ചോദിച്ചോളൂ, മാഡത്തോട് സംസാരിക്കാം.
2: നമസ്കാരം, പറഞ്ഞു.
3: ഞാൻ രണ്ട് കണ്ണും രണ്ട് കാലും വയ്യാത്തൊരു ആളാണ്. എനിക്ക് ഈ ക്ഷേമ പെൻഷൻ മൊത്തം കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഞാൻ 2000 ക്ഷേമ നിധി ചേർന്നായിരുന്നു. എന്റെ ഭാര്യ അത് അടച്ചു തീർത്തത്. അപ്പൊ അതിന് ക്ഷേമനിധി ഉണ്ടായതിന്റെ പേരിൽ ഈ ക്ഷേമ പെൻഷൻ കട്ടി ഇത് വെറും 600 രൂപ എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
2: നിങ്ങൾക്ക് പോകാൻ അവിടെ പോയി ഒരു പരാതി കൊടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പരാതി തന്നാൽ
3: ഹെഡ് ഓഫീസിലൊക്കെ വിളിച്ചു, തിരുവനന്തപുരം ഹെഡ് ഓഫീസിലൊക്കെ വിളിച്ചു പറഞ്ഞ അവര് അവർക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, ഇതിന്റെ മേൽ നടപടി നാടി വരുന്നത് എന്നൊക്കെ പറഞ്ഞു.
2: അത് ക്ഷേമ പെൻഷനൊക്കെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് നിങ്ങളെ PLB നിങ്ങൾ ഒരു പരാതി നൽകിയാൽ PLBയെ വിട്ട് എന്താണ് കാര്യം കാരണമെന്ന്
1: അന്വേഷിച്ചു. കൊല്ലം ജില്ലയുടെ പരിധിയിൽ വരുന്നതാണ്.
2: PLBയെ വിട്ടിട്ട് അവിടുത്തെ
1: കൊല്ലം താലൂക്കാണ്, കൊല്ലം ലീഗൽ സർവീസസ് കമ്മിറ്റിയാണ്.
2: ജില്ലയിൽ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിങ്ങളൊരു പരാതി കൊടുത്താൽ അവിടെ PLBയെ വിട്ട് അതിന് വേണ്ടിയുള്ള സഹായങ്ങൾ, നിങ്ങൾക്ക് എന്താണ് സഹായം വേണ്ടത് അത് ചെയ്തു തരാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യമൊക്കെ തീരുമാനമെടുക്കേണ്ട അതാത് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അവർക്കേ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഒരു പരാതി കൊടുക്കണമെങ്കിൽ ഒരു പരാതി എഴുതാൻ വേണ്ടിയിട്ടും അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു PLBയുടെ സഹായം ആവശ്യപ്പെടാം. കൊല്ലം ലീഗൽ സർവീസ് അതോറിറ്റി കൊല്ലം കോടതിയുടെ കോമ്പൗണ്ടിൽ തന്നെയാണ്. അതെ അതെ,
3: നമ്മള് പോണെങ്കിൽ ഒരാളും കൂടെ എന്നെ പിടിച്ചോണ്ട് പോണം, അങ്ങനൊരു പരാതി പറയാനും കൊടുക്കാനോ.
2: അല്ലെങ്കിൽ കൊല്ലം ലീഗൽ സർവീസിന്റെ ഫോൺ നമ്പർ കാണും, അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ

0: 5 1 0 0-ൽ വിളിച്ചാൽ മതി നിങ്ങൾ, എന്നിട്ട് കൊല്ലം ഡിയിൽ
1: പറഞ്ഞാൽ മതി.
0: അതെ അതെ.
2: ആ നമ്പർ അറിയാമോ? ആ നമ്പർ അറിയാമോ?
1: 1 5 5 0 0.
0: അതെ.
2: ഓക്കെ, ഈ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് താങ്കളുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണ്ടപ്പെട്ടവർ താങ്കളെ കോണ്ടാക്ട് ചെയ്യും തിരിച്ച്, കേട്ടോ?
1: ശരി.
2: ഓക്കെ, അപ്പം നമ്മുടെ ഈ പരിപാടിയുടെ സമയപരിധി ഏകദേശം അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ ഡി എൽ എസ് ഐയുടെ അല്ലെങ്കിൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ നമ്മൾ സാധാരണ ജനങ്ങളെ അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ മാഡത്തിന് പറയാം.
0: ഇപ്പോൾ നമ്മുടെ പുതിയതായിട്ട് നടന്നു വരുന്ന രണ്ട് പരിപാടികളുണ്ട്, കമ്മ്യൂണിറ്റി മീഡിയേഷൻ.
2: ഓക്കെ,
0: അത് നാൽസ ഈ പറഞ്ഞതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്.
2: അതിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: കമ്മ്യൂണിറ്റി മീഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് 5 വില്ലേജിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റൂർ, കിളിമാനൂർ, ഒറ്റശേഖരമംഗലം, വിദുര, വെങ്ങാനൂർ, ഈ 5 വില്ലേജുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 5 വില്ലേജുകളിലും വില്ലേജ് തലത്തിൽ ഞങ്ങൾ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവർക്ക് എന്താണ് പരാതി എന്ന് ചോദിച്ചിട്ട് അവിടെ വെച്ച് തന്നെ രണ്ടുപേരെയും വിളിച്ച് നിർത്തി മീഡിയേഷൻ വെച്ച് തീർപ്പാക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് കമ്മ്യൂണിറ്റി മീഡിയേഷൻ. അതിപ്പം 30 ഒക്ടോബർ ഉള്ളൂ അതിൻ്റെ ഒരു കാലാവധി. അപ്പം നാട്ടുകാരിൽ എല്ലാ കേസുകളും എന്തൊക്കെ പരാതി, അവർ പരാതികൾ വാങ്ങാറുണ്ട്, വാങ്ങിയിട്ട് എന്താണ് അവരുടെ പരാതി എന്ന് പരിശോധിക്കും. പരിശോധിച്ചിട്ട് ഇങ്ങനത്തെ തീർപ്പാക്കാൻ പറ്റുന്ന സിവിൽ കേസുകൾ, പിന്നെ ക്രിമിനൽ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള കേസുകളെല്ലാം തീർപ്പാക്കാൻ പറ്റുന്ന കേസുകളെല്ലാം മീഡിയേഷനിൽ വെച്ച്.
2: ഓൾറെഡി ഇപ്പം ഇത് ഓൺ ആണല്ലേ? അപ്പൊ എത്രത്തോളം പരാതികൾ ഇതിനകം ലഭിച്ചിട്ടുണ്ടാവും? അങ്ങനെ ഒരു എങ്ങനെയാണ് ഇതിനോടുള്ള പൊതുവെയുള്ള പൊതുജനങ്ങളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്?
0: ഇപ്പോൾ 5 റെസ്പോൺസ്, പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇത് ഒരു അവയർനെസ് ഉണ്ട് എങ്കിലും
2: സംശയമുണ്ടോ?
0: വില്ലേജ് തലത്തിലായതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തിനാ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ മറ്റവരെ പരാതി നൽകിയത്, അങ്ങനത്തെ ഉള്ള ഒരു ഒരു റെസ്പോൺസാണ്. അപ്പം മറ്റൊരാളെ വിളിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഒരു ഈഗോ ക്ലാഷോ എന്തോ ഉണ്ട് വിളിക്കുമ്പോൾ വരാറില്ല.
2: ഓക്കെ, അപ്പം കൂടുതൽ ഒരു അവയർനെസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ?
0: അതെ, മീഡിയേഷൻ, അതായത് കോടതിയിൽ വരാതെ തീർപ്പാക്കാം.
2: ഓക്കെ, അപ്പം നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീർന്നിരിക്കുകയാണ്. ഈ പരിപാടിയിൽ നിന്ന് വന്ന് പങ്കെടുത്ത് ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് മേഡത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു.
3: ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾക്കുള്ള സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. ലീഗൽ സർവീസസ് അതോറിറ്റി ടോൾ ഫ്രീ നമ്പർ 1 5 1 0 0. നമ്പർ ഒരിക്കൽ കൂടി 1 5 1 0 0.

0: രണ്ടു മുതൽ എട്ട് വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ 2, 3 നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിങ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

പുഴയൊഴുകും വഴി എന്ന ചിത്രത്തിന് വേണ്ടി രാപ്പാൾ സുകുമാര മേനോൻ രചിച്ച്, രവീന്ദ്രൻ ഈണമിട്ട്, യേശുദാസും വാണിജ്യറാമും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 4:30 മഴവില്ലിലൂടെ നമുക്ക് കേൾക്കാം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281-42-03-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ

0: ശനിയാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
1: ആകാശവാണി, സമയം ഇപ്പോൾ 4:30. പ്രിയ ശ്രോതാക്കളെ, മഴവില്ലിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഒരു തമിഴ് ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന വൈരമുത്തുവാണ്, സംഗീതം നൽകിയത് യുവാൻ ശങ്കർ രാജ. വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം പേരൻപ്.

ഇനി നമുക്ക് ലൈഫ് എക്സ്പ്രസ് എന്ന ഹിന്ദി ചിത്രത്തിലൊരു ഗാനം കേൾക്കാം. ഗാനരചന ഷക്കീൽ അസ്മി, സംഗീതം രൂപ് കുമാർ റാത്തോഡ്, ഗായകർ ഉദിത് നാരായൺ.

അഭിനേത്രി എന്ന കന്നഡ ചിത്രത്തിലെ ഗാനമാണിത്. പാടിയത് സോനു നിഗം. ഗാനരചന ജയന്ത് കൈക്കിനി, സംഗീതം മനോമൂർത്തി.

മഴവില്ലിൽ ഇനി നമുക്ക് കണ്ണദാസൻ രചിച്ച്, എം എസ് വിശ്വനാഥൻ, രാമമൂർത്തി ടി മണി ചുരുക്കി, പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം മാനാട്ടം.

ആലയമണി എന്ന ചിത്രത്തിനു വേണ്ടി പി. സുശീല പാടിയ ഗാനത്തെ തുടർന്ന് സുരേഷ് വടേക്കർ, സാധന സർഗം എന്നിവർ പാടിയ ഹിന്ദി ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിത്രം ഇതാണ്, അഞ്ജാനേ.

മഴവില്ലിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വൈരമുത്തുവിൻ്റെ രചനയ്ക്ക് MS വിശ്വനാഥൻ്റെ സംഗീതം. ആലയദീപം എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും SS ജാനകിയുമാണ് ഈ ഗാനം പാടിയത്.

0: ആകാശവാണി. ഇപ്പോൾ ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് ദീപാറാണി എൽ, പഠിക്കുന്നത് അൽന ശ്രീനന്ദ.
1: നമസ്തേ അധ്യാപിക ജി.
2: നമസ്തേ ബച്ചോ. ഹം മംഗലേഷ് ദർബാർ ദ്വാരാ ലിഖിത് ഖർ പേഡ് അവർ താരേ കെ ലിയെ പാട്ട് കെ കുച്ച് ഭാഗ് പഠി തി. കഴിഞ്ഞ ക്ലാസ്സിൽ മംഗലേഷ് ദബറാൾ എഴുതിയ ഖർ പേഡ് അവർ താരേ കെ ലിയെ എന്ന പാഠത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ബാക്കി ഭാഗം നമുക്കിന്ന് പഠിക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. രണ്ട് ചോദ്യോത്തരങ്ങൾ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ശ്രീനന്ദ ബദായിയെ യുദ്ധ കെ ശിക്കാർ ലോകോം കോ കോൺ കോൺ സി പരേശാനിയാം ചേലിനി പഠത്തി ഹെ.
1: യുദ്ധ കെ ശിക്കാർ ലോകോം കോ കൈ പരേശാ

0: नियम झेलनी पड़ती है। हजारों लोग मर जाएगा, उनके घर और फसलें नष्ट हो जाएंगे, उनकी सभी संपत्ति और घर वाले नष्ट हो जाएंगे, बीमारियां फैल जाएगी, असहाय लोग अपने देश छोड़कर चलना भी पड़ेगे।
1: अच्छा, दूसरा प्रश्न है, हम किसी तरह पहुंच जाएंगे, इस कदम से बच्चों का कौन सा मनोभाव प्रकट होता है? अलना बताइए।
2: इस कदम से बच्चों का आत्मविश्वास, दृढ़ निश्चय, साहस आदि मनोभाव प्रकट होता है।
1: आप लोगों ने अच्छी तरह से इस प्रश्न के उत्तर दिए, तो हम आज की कक्षा अब शुरू करते हैं। पिछली कक्षा में हम तुम्हारे माता पिता जीवित भी है या नहीं उधर तक पढ़ी थी, तो उसके बाद जो भाग है अब हम उधर से शुरू करते हैं। श्रीनंदा पढ़िए।
0: बच्चों ने कहा, फिर भी हम घर जाना चाहते हैं। हमें माता पिता की बहुत याद आती है और घर के आंगन में खड़े सनोबर के पेड़ की भी। अभिभावकों ने कहा, लेकिन तुम कई साल के अपने घर से दूर हो। जब तुम यहाँ आए थे तो सिर्फ 8 और 6 साल के थे। तुम जिस सड़क से आए थे उसे भूल गए होगे। तुम्हें यह भी याद नहीं होगा कि तुम्हारे माता पिता कैसे दिखते हैं, और फिर तुम्हें रास्ता कौन बताएगा।
1: अच्छा, बच्चों ने कहा फिर भी हम घर जाना चाहते हैं। हमें माता पिता की बहुत याद आती है और घर के आंगन में खड़े सनोबर के पेड़ की भी। अभिभावकों ने कहा, लेकिन तुम कई साल से अपने घर से दूर हो। जब तुम यहाँ आए थे तो सिर्फ 8 और 6 साल के थे। तुम जिस सड़क से आए थे उसे भूल गए होगे। तुम्हें यह भी याद नहीं होगा कि तुम्हारे माता पिता कैसे दिखते हैं और फिर तुम्हें रास्ता कौन बताएगा। देखो बच्चों, बच्चों ने कहा फिर भी हम घर जाना चाहते हैं। कुटिकल परन्यू एन्नालुम न्यंगल वीटिल पोगान आग्रहिकुन्नु। हमें माता पिता की बहुत याद आती है। ഞങ്ങൾക്ക് അച്ഛനെയും അമ്മയും കുറിച്ച് വളരെയേറെ ഓർമ്മകൾ വരുന്നുണ്ട്. അവർ കർക്കെ ആങ്കൺമേ ഖടേ സനോബർ കെ പേഡ് കീഫി, അതോടൊപ്പം വീടിന്റെ മുറ്റത്ത് നിന്ന് പൈൻമരത്തെ കുറിച്ചും ഓർമ്മകൾ വരുന്നുണ്ട്. അഭിഭാവകോനെ കഹാ ലേക്കിൻ തും കൈ സാൽസേ അപ്പനെ കർ സേ ദൂർ ഹോ. ഇപ്പൊ രക്ഷിതാക്കൾ പറഞ്ഞു, പക്ഷേ നിങ്ങൾ കുറെയേറെ വർഷങ്ങളായി വീട്ടിൽ നിന്ന് ദൂരെ ആയിട്ട്. ജബ് തും എഹം ആയേധേ തോ സിർഫ് ആ ടവർ ചേ സാൽക്കേതേ. നിങ്ങൾ ഇവിടെ വരുമ്പോൾ 8 ഉം 6 ഉം വയസ്സ് മാത്രമല്ലേ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഉസേ ഫൂൽ ഗയേ ഹോഗേ, അത് നിങ്ങൾ മറന്നുപോയോ? തും ജിസ് സടക്കസേ ആയേ ധേ ഉസേ ഫൂൽ ഗയേ ഹോഗേ. നിങ്ങൾ ഏത് വഴിയിൽ കൂടെയാണോ ഇങ്ങോട്ട് വന്നത് ആ വഴിയെല്ലാം നിങ്ങൾ മറന്നു കാണും. തുമേ എഹുഫി യാദ് നഹി ഹോഗാക്കി തുമാരെ മാതാപിതാ കൈസേ ദിക്തേ ഹേ അവർ ഫിർ തുമേ രാസ്താ കോൻ ബദായേഗേ. നിങ്ങൾ വന്ന വഴി മറന്നുപോയി കാണും. നിങ്ങളുടെ അച്ഛനമ്മമാരെ കാണാൻ എങ്ങനെയിരിക്കുന്നു എന്ന് പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ല. തന്നെയുമല്ല, നിങ്ങൾക്ക് പോകാനുള്ള വഴി ആര് പറഞ്ഞു തരും എന്നാണ് ഈ രക്ഷിതാക്കൾ കുട്ടികളോട് ചോദിക്കുന്നത്. തോഹം അഗല ബാക്കി ഓർ ജാത്തി ഹേ അൽന പടിയേ.
2: ലഡ്കേ നെ ജവാബ് ദിയ മുജെ യാദ് ഹേ കി മേരാ പിതാ കെ കർക്കേ സാമനെ ഏക് ബഡാ സാ സനോബർ കെ പേഡ് ഹേ ഹർ സുബക് ദോ പ്യാരി പക്ഷി വഹം ഗാതേ ഹൈ. मुझे यह भी याद है कि रात को पेड़ की शाखाओं के बीच से एक चमकीला तारा दिखाई देता है। अभिभावकों ने कहा, घर लौटते हुए तुम मुसीबत में ही पड़ोगे। इसी बावजूद बच्चों ने घर लौटने की जिद नहीं छोड़ी। अपने देश और माता पिता को बुलाना उनका लिए असंभव हो गया। उनकी रातों की नींद उड़ गई।
1: अच्छा, लड़के ने जवाब दिया, मुझे याद है कि मेरे पिता के घर के सामने एक बड़ा सा सनोबर का पेड़ है। हर सुबह दो प्यारे पक्षी वहाँ गाते हैं। मुझे यह भी याद है कि रात को पेड़ की शाखाओं के बीच से एक चमकीला तारा दिखाई देता है। अभिभावकों ने कहा, घर लौटते हुए तुम मुसीबत में ही पड़ेगे। इसके बावजूद बच्चों ने घर लौटने की जिद नहीं छोड़ी। അപ്പനെ ദേശവർ മാതാ പിതാക്കോ ഫുലാന ഉസ്കേലിയെ അസംഭവ ഹോഗയാ ഉൻകി രാത്രിക്ക് നീന്ത് ഉഡ്ഗൈ. ലഡ്കേനെ ജവാബ് ദിയ, ആൺകുട്ടി ആ രക്ഷിതാക്കളോട് മറുപടി പറയാണ്. ആൺകുട്ടി ഉത്തരം പറഞ്ഞു, മുച്ചേ യാദ് ഹേ കി മേരെ പിതാക്കെ കർക്കേ സാമിനെ ഏക് ബെഡാ സാ സനോബർ കാ പേഡ് ഹേ. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അച്ഛന്റെ വീടിന്റെ അടുത്തായിട്ട് ഒരു വലിയൊരു പൈൻമരമുണ്ട്. ഹർ സുബക് ദോ പ്യാരേ പക്ഷി വഹാ ഗാതേ ഹേ. എല്ലാ ദിവസവും രാവിലെ 2 പക്ഷികൾ അതിലിരുന്ന് മനോഹരമായി പാടാറുണ്ട്. മുച്ചേ എഹ്വി യാദ് ഹേക്ക് രാത് കോ പേഡ്കി ശാഖാവോങ്കെ ബീച്ച് സേ ഏക് ചമക്കീല താര ദിഖായി ദേത്താ ഹേ. രാത്രി ആ മരത്തിന്റെ ശാഖ ബ്രാഞ്ചസിന്റെ ഇടയിൽ നിന്ന് ഒരു തിളങ്ങുന്ന നക്ഷത്രത്തെ കാണാൻ സാധിക്കുമെന്നും എനിക്ക് ഓർമ്മയുണ്ട്. अभिभावकों ने कहा,

0: लौटते हुए तुम मुसीबत में ही पड़ेगा।
1: अध्यापिका जी, मुसीबत का अर्थ क्या है?
0: बेटी, मुसीबत का अर्थ है डिफिकल्टी, प्रयासम। അഭിഭാവകോ നെ കഹ കാർ ലൗട്ടേ ഹുയേ തും മുസീബത്ത് മേ ഹി പടേഗേ. രക്ഷിതാക്കൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയാൽ ദുരിതത്തിൽ, മുസീബത്തിൽ, പ്രയാസത്തിൽ നിങ്ങൾ അകപ്പെടും എന്നാണ് പറയുന്നത്. ഇസ്കേ ബാവജൂദ് ബെച്ചോനെ കാർ ലൗട്ടിനേക്ക് സിദ്ധ് നഹീൻ ചോടി. എന്നിട്ടും കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള ശാഠ്യം ഉപേക്ഷിച്ചില്ല. അപ്പനെ ദേശ് അവർ മാതാപിതാക്കോ ഫുലാന ഉൻകേരി അസംഭവ ഹോകയ ഉൻകി രാത്തോങ്കി നീന്ത് ഉഡ്ഗൈ. എന്നിട്ടും കുട്ടികൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള ശാഠ്യം അവർ ഉപേക്ഷിച്ചില്ല. തങ്ങളുടെ രാജ്യത്തെയും അച്ഛനെയും അമ്മയെയും മറക്കുക എന്നത് അവർക്ക് അസാധ്യമായിരുന്നു. അവരുടെ ഉറക്കവും നഷ്ടപ്പെട്ടിരുന്നു. ബെച്ചോ അബ് ഏക്ക് സവാൽ ആത്താ ഹെ സവാൽ ഹെ ബെച്ചേ ക്യൂ പരേശാൻ ഹെ. ശ്രീനന്ദ, ക്യാ ആപ് ഈ സവാൽ കാ ജവാബ് ദേ സക്തി ഹെ?
1: ഹാ അധ്യാപിക ജി, ബച്ചോ കോ അപ്നെ ദേശ് ഓർ മാതാ പിതാ കോ ദേഖ്നേ കി ബഡി ഇച്ഛാ ഥി, ലേക്കിൻ അഭിഭാവകോ നെ ഉനെ നഹീ ജാനേ ദിയ, ഇസ്ലിയെ വേ പരേശാൻ ഹെ.
0: अलना बताइए,
2: बच्चों को अपने देश और माता पिता को देखने की बड़ी इच्छा थी, लेकिन अभिभावकों ने उन्हें नहीं जाने दिया, इसलिए वे परेशान है.
0: देखो, बच्चे क्यों परेशान है, कुट्टिकल എന്തുകൊണ്ടാണ് വിഷമിച്ചത്? बच्चों को अपने देश और माता पिता को देखने की बड़ी इच्छा थी. കുട്ടികൾക്ക് തങ്ങളുടെ രാജ്യവും മാതാപിതാക്കളെയും കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ലേക്കിൻ അഭിഭാവകോ നെ ഉനെ നഹീ ജാനേ ദിയ, ഇസലിയെ വേ പരേശാൻ ഹേ. പക്ഷേ രക്ഷിതാക്കൾ അവരെ പോകാൻ അനുവദിച്ചില്ല, അതുകൊണ്ടാണ് അവർ വിഷമിച്ചത്. അച്ഛാ, അടുത്ത ഭാഗത്തിലേക്ക് പോകാം. രാത് കോ ഭായ് ബഹൻ സെ പൂച്ഛത.
1: രാത് കോ ഭായ് ബഹൻ സെ പൂച്ഛത. ക്യാ തും സോ രഹി ഹോ? ബഹൻ കഹതി, നഹി, മുജേ ഘർ കി യാദ് ആ രഹി ഹെ. ബഹൻ ഭായ് സെ പൂച്ഛതി, ക്യാ തും സോ രഹേ ഹോ? ഭായ് കഹത, നഹി, മേ ഘർ കെ ബാരേ മേം സോച് രഹ ഹൂ. ദോനോ നേ തയ് കിയാ കി ഏക് ദിൻ ചുപക് സെ ഭാഗ് ചലേ, കഭി ന കഭി ഘർ മിൽ ഹി ജായേഗ. ഏക് രാത് ജബ് ആസ്മാൻ മേം ചാന്ദ് ചമക് രഹ ഥാ, ദോനോ ബച്ചോ നെ അപ്നെ കുച്ച് കപ്ഡേ ഇക്കട്ടാ കിയേ ഓർ ചൽ പഡേ, ചാന്ദ് കി റോഷ്നി മേം രാസ്ത ദിഖായി ദേ രഹ ഹെ.
0: അൽന പഠിയേ.
2: രാത് കോ ഭായി ബഹൻ സേ പൂച്ഛതാ, ക്യാ തും സോ രഹി ഹോ? ബഹൻ കഹതി, നഹി, മുചേ ഘർ കി യാദ് ആ രഹി ഹെ. ബഹൻ ഭായി സേ പൂച്ഛതി, ക്യാ തും സോ രഹേ ഹോ? ഭായി കഹത, നഹി, മേ ഘർ കെ ബാരേ മേം സോച് രഹ ഹൂ. ദോനോ നെ തയ് കിയാ കി ഏക് ദിൻ ചുപ്കേ സേ ബാഗ് ചലേ, കഭി ന കഭി ഘർ മിൽ ഹി ജായേഗ. ഏക് രാത് ജബ് ആസ്മാൻ മേം ചാന്ദ് ചമക് രഹാതാ, ദോനോ ബച്ചോ നെ അപ്നെ കുച്ച് കപ്ഡേ ഇക്കട്ടാ കിയാ ഓർ ചൽ പഡേ, ചാന്ദ് കി റോഷ്നി മേം രാസ്ത ദിഖായി ദേ രഹാതാ.
0: അച്ഛാ, രാത് കോ ഭായി ബഹൻ സേ പൂച്ഛത, ക്യാ തും സോ രഹി ഹോ? ബഹൻ കഹതി, നഹി, മുചേ ഘർ കി യാദ് ആ രഹി ഹേ. ബഹൻ ഭായി സേ പൂച്ഛതി, ക്യാ തും സോ രഹേ ഹോ? ഭായി കഹത, നഹി, മേ ഘർ കേ ബാരേ മേ സോച് രഹ ഹും. ദോനോ നെ തയ് കിയാ കി ഏക് ദിൻ ചുപ് കേ സേ ഭാഗ് ചലേ, കഭി ന കഭി ഘർ മിൽ ജായേഗ. ഏക് രാത് ജബ് ആസ്മാൻ മേം ചാന്ദ് ചമക് രഹാതാ, ദോനോ ബെച്ചോ നെ അപ്നെ കുച്ച് കപ്ഡേ ഇക്കട്ടാ കിയേ അവർ ചൽ പഡേ, ചാന്ദ് കി റോഷ്നി മേ രാസ്ത ദിഖായി ദേ രഹ ഹെ. ദേഖോ ബെച്ചോ, രാത് കോ ഭായ് ബഹൻ സേ പൂച്ഛത, ക്യാ തും സോ രഹി ഹോ? രാത്രിയില് സഹോദരൻ സഹോദരിയോട് ചോദിക്കുന്നു, നീ ഉറങ്ങിയോ? ബഹൻ കഹത്തി, നഹി, മുച്ചേ ഘർ കി യാദ് ആ രഹി ഹേ. അപ്പൊ സഹോദരി പറഞ്ഞു, ഇല്ല, എനിക്ക് വീടിന്റെ ഓർമ്മ വരുന്നു. ബഹൻ ഭായി സെ പൂച്ഛത്തി, ക്യാ തും സോ രഹേ ഹോ? സഹോദരി സഹോദരനോട് ചോദിച്ചു, നീ ഉറങ്ങിയോ? ഭായി കഹത്ത, നഹി, മേ ഘർ കേ ബാരേ മേ സോച് രഹാഹും. സഹോദരൻ പറയുകയാണ്, ഇല്ല, ഞാൻ വീടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദോനോ തൈ കിയാക്കി ഏക് ദിൻ ചുപ് കേ സേ ഭാഗ് ചലേ.
2: അധ്യാപികാജി, ചുപ് കേ കാ മത്ലബ് ക്യാ ഹേ?
0: ചുപ് കേ കാ മത്ലബ് ഹേ ആരുമറിയാതെ. ദോനോ നെ തൈ കിയാക്കി ഏക് ദിൻ ചുപ് കേ സേ ഭാഗ് ചലേ, രണ്ടുപേരും കൂടെ ഇനി ആരുമറിയാതെ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോകണമെന്ന് തീരുമാനിച്ചു. കഭി ന കഭി ഖർ മിൽ ഹി ജായേഗ, എങ്ങനെയെങ്കിലും വീട് കണ്ടെത്താൻ കഴിയും എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഏക് രാത് ജബ് ആസ്മാൻ മേ ചാന്ദ് ചമക് രഹാ ഥാ, ദോനോ ബെച്ചോനെ അപ്നെ കുച്ച് കപ്ഡേ ഇക്കട്ടാ കിയേ.
1: അധ്യാപിക ജി, ഇക്കട്ടാ കാ അർത്ഥ ക്യാ ഹേ?
0: ഇക്കട്ടാ കാ അർത്ഥ ഹേ ടു കളക്ട്, അതായത് ശേഖരിക്കുക. ഏക് രാത് ജബ് ആസ്മാൻ മേ ചാന്ദ് ചമക് രഹാ ഥാ, ദോനോ ബെച്ചോനെ അപ്നെ കുച്ച് കപ്ഡേ ഇക്കട്ടാ കിയേ അവർ ചൽ പഡേ, ചാന്ദ് കി രോഷ്നി മേ രാസ്ത ദിക്കായി ദേ രഹാ ഥാ. ആകാശത്ത് ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന ഒരു രാത്രിയില് രണ്ടു കുട്ടികളും തങ്ങളുടെ കുറച്ച് വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിലാവിൽ വഴി കാണുവാൻ അവർക്ക് കഴിയുമായിരുന്നു. ചാന്ദ് കി രോഷ്നി എന്ന് പറഞ്ഞാൽ നിലാവ്, നിലാവിന്റെ ആ പ്രകാശം. അപ്പൊ ആ പ്രകാശത്തിൽ അവർക്ക് പോകുന്ന വഴി കാണാൻ സാധിക്കുമായിരുന്നു. അച്ഛാ, അഗലാ ഭാഗ അൽന പടിയേ.
2: കുച്ച് ദുർ ചലനേ പർ ബഹൻ ബോലി, ഭായി ലഗ്താ ഹെ ഹം കഭി കർ നഹീം പഹുഞ്ച് പായേ.

0: കരേംഗേ ഭായി നെ കഹ ചലോ ഹം ഉത്തർ പശ്ചിം ദിശ കി ഓർ ചൽത്തേ ഹൈ മുച്ചേ ഉമ്മീദ് ഹേ കി ഹം സരൂർ സനോബർ കെ പേഡ് ഓർ താരേ കെ പാസ് പഹുഞ്ച് പായേംഗേ ഉസ് പേഡ് കെ ബീച്ച് സേ താര ദിഖായി ദേഗ തോ സമചാന കി കത് ആ ഗയാ ഹെ ദോനോ ബച്ചേ ഹിമ്മത്ത് കെ സാത്ത് ആഗേ ബഡ്തേ ഗയേ ലഡ്കേ നെ അപ്നെ ഓർ ബഹൻ കി രക്ഷാ കെ ലിയെ ബലൂത് കെ ഏക് പേഡ് സേ ഏക് അച്ഛി സി ടഹനി തോട്കർ അപ്നി പാസ് രഖ് ലി ചലത്തെ ചലത്തെ ഏക് ദിൻ വേ ചൗരാഹെ പർ പഹുഞ്ചെ ഉനേ പത്ത നഹീദാ കി ആഗെ കോൺസ രാസ്താലേ
1: അച്ഛ ശ്രീനന്ദ പടിയേ
2: കുച്ച് ദൂർ ചല്ലേ പർ ബഹൻ ബോലി ഭായ് ലഗ്താ ഹെ ഹം കഭി ഘർ നഹീം പഹുഞ്ച് പായേഗേ ഭായ് നെ കഹ ചലോ ഹം ഉത്തർ പശ്ചിം ദിശ കെ ഓർ ചലത്തെ ഹെ മുജേ ഉമ്മീദ് ഹേ കി ഹം ജറൂർ സനോബർ കെ പേഡ് ഓർ താരേ കെ പാസ് പഹുഞ്ച് പായേഗേ ഉസ് പേഡ് കെ ബീച്ച് സേ താര ദിഖായി ദേഗാ തോ സമച്ന കി ഘർ ആ ഗയാ ഹെ ദോനോ ബച്ചേ ഹിമ്മത് കെ സാത്ത് ആഗെ ബഡ്തേ ഗയേ ലഡ്കെ നെ അപ്നി ഓർ ബഹൻ കി രക്ഷാ കെ ലിയെ ബലൂത് കെ ഏക് പേഡ് സേ ഏക് അച്ഛി സി ടഹനി തോട് കർ അപ്നെ പാസ് രഖ് ലി ചൽത്തെ ചൽത്തെ ഏക് ദിൻ വേ ഏക് ചൗരാഹെ പർ പഹുഞ്ചെ ഉനെ പതാ നഹീ ഥാ കി ആഗെ കോൺസ രാസ്താ ലേ
1: അച്ഛ കുച്ച് ദൂർ ചൽനെ പർ ബഹൻ ബോലി ഭായി ലഗ്താ ഹെ ഹം കഭി ഘർ നഹീ പഹുഞ്ച് പായേംഗേ ഭായി നെ കഹ ചലോ ഹം ഉത്തർ പശ്ചിം ദിശ കി ഓർ ചൽത്തെ ഹെ മുച്ചേ ഉമ്മീദ് ഹെ കി ഹം ജറൂർ സനോബർ കെ പേഡ് ഔർ താരേ കെ പാസ് പഹുഞ്ച് പായേംഗേ ഉസ് പേഡ് കെ ബീച്ച് സേ താര ദിഖായി ദേഗാ തോ സമജ്ന കി ഘർ ആ ഗയാ ഹെ ദോനോ ബച്ചേ ഹിമ്മത് കെ സാത്ത് ആഗേ ബഡ്തേ ഗയേ ലഡ്കെ നെ അപ്നി ഓർ ബഹൻ കി രക്ഷാ കെ ലിയേ ബലൂത് കെ ഏക് പേഡ് സേ ഏക് അച്ഛി സി ടഹനി തോട് കർ അപ്നെ പാസ് രഖ് ലി ചൽത്തെ ചൽത്തെ ഏക് ദിൻ വേ ഏക് ചൗരാഹെ പർ പഹുഞ്ചെ ഉനേ പതാ നഹീൻ താ കി ആഗെ കോൺസ രാസ്താ ലേ ദേഖോ കുച്ച് ദൂർ ചൽനെ പർ ബഹൻ ബോലി ഭായി ലഗ്താ ഹെ ഹം കഭി ഘർ നഹീം പഹുഞ്ച് പായേംഗേ കുറച്ചു ദൂരം ചെന്നപ്പോ സഹോദരി പറഞ്ഞു ചേട്ടാ നമ്മൾ ഒരിക്കലും വീട്ടിലെത്തുമെന്ന് തോന്നുന്നില്ല ഭായിനെ കഹ ചലോ ഹം ഉത്തർ പശ്ചിം ദിശാക്കി ഓർ ചൽത്തെ ഹെ സഹോദരൻ പറഞ്ഞു നടക്കൂ നമ്മൾ വടക്ക് പടിഞ്ഞാറ് ദിക്കിലേക്കാണ് പോകുന്നത് മുച്ചേ ഉമ്മീദ് ഹേ കി ഹം ജറൂർ സനോബർ കെ പേഡ് അവർ താരേ കെ പാസ് പഹുഞ്ച് പായേംഗേ തീർച്ചയായും നമുക്ക് പൈൻ മരത്തിനും നക്ഷത്രത്തിനും അടുത്തെത്താൻ കഴിയുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഉസ് പേഡ് കെ ബീച്ച് സേ താരാ ദിഖായി ദേഗാത്തോ സമച്നാക്കി ഖർ ആ ഗയാ ഹെ ആ മരത്തിനിടയിലൂടെ നക്ഷത്രത്തെ കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീടെത്തിപ്പോയെന്ന് നമുക്ക് മനസ്സിലാക്കാം ദോനും ബെച്ചെ ഹിമ്മത്ത് കെ സാത്ത് ആകെ ബഡ്തേഗയെ രണ്ടു കുട്ടികളും ധൈര്യത്തോടുകൂടി മുന്നോട്ടു പോയി ലഡ്കേനെ അപ്പനെ അവർ ബഹൻ കി രക്ഷാ കേലിയെ ബലൂത് കെ ഏക് പേഡ് സേ ഏക് അച്ചി സി ടഹനി തോട്ക്കർ അപ്പനെ പാസ് രഖ്ലി രണ്ടു കുട്ടികളും ധൈര്യത്തോടുകൂടി മുന്നോട്ടു പോയി ആൺകുട്ടി തന്റെയും സഹോദരിയുടെയും രക്ഷക്കായി ഓക്കുമരത്തിന്റെ ഒരു ചില്ല ഒടിച്ച് കയ്യിൽ കരുതിയിരുന്നു ചൽത്തെ ചൽത്തെ ഏക് ദിൻ വേ ഏക് ചൗരാഹെ പർ പഹുഞ്ചെ
0: അധ്യാപികാജി ചൗരാഹെ കാ അർത്ഥ ക്യാ ഹേ
1: ചൗരാഹെ കാ മത്ലബ് ഹേ ജംഗ്ഷൻ അതായത് നാൽക്കവല എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അവര് ചൽത്തെ ചൽത്തെ ഏക് ദിൻ വേ ചൗരാഹെ പർ പഹുഞ്ചെ അങ്ങനെ അവര് നടന്ന് നടന്ന് ഒരു നാൽക്കവലയിലെത്തി ഉനേ പതാ നഹീൻ താക്കി ആകെ കോൺസ രാസ്താലേ മുന്നോട്ട് ഏത് വഴി പോകണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അച്ഛ ആജ് കി കക്ഷ ഹം ഇധർ സമാപ്ത കർത്തി ഹേ ധന്യവാദ്
0: ധന്യവാദ് അധ്യാപികാജി
3: ഇതുവരെ കേട്ടത് ഹിന്ദി പാഠം പഠിപ്പിച്ചത് ദീപാറാണി എൽ പഠിച്ചത് അൽന ശ്രീനന്ദ
4: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
5: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
4: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
5: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
4: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: ആകാശവാണി
6: പാട്ടുകളം തോറ്റമ്പാട്ട് അവതരിപ്പിക്കുന്നത് ജി രാമചന്ദ്രൻ നായരും സംഘവും.

0: പാട്ടുകളത്തിൽ തോറ്റമ്പാട്ട് അവതരിപ്പിച്ചത് ജി രാമചന്ദ്രൻ നായരും സംഘവും. പങ്കെടുത്തവർ ബിജു എം എസ്, ശരത് ബാബു.
1: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർതം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒക്ടോബർ 4 പുണർതം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5ാം തീയതി പൂയം നാളിൽ ദീപാരാധന, 6ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് 4 കെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
1: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
3: ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി സ്പൈസ്.
4: ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ലിസണേഴ്സ്, ദിസ് ഇസ് ചേതൻ ഓൺ സ്പൈസ് ദ വോയിസ് ഓഫ് ഹോപ്പ്. ഹേ ഗൈസ്, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് എ പെർഫെക്റ്റ് ഡേ, ബിക്കോസ് വാട്ട് ഐ എം ഗോയിങ് ടു ടെൽ യു ടുഡേ ഈസ് ഹൗ ടു ലിവ് എ പെർഫെക്റ്റ് ലൈഫ്. ചിയർഫുൾ ടോപ്പിക്, ഇസ്ന്റ് ഇറ്റ്? സോ ലിസൺ വിത്ത് ഓൾ യുവർ അറ്റൻഷൻ. What exactly would we need to do have a perfect life? It would probably include the passion and stamina to do the work you've chosen, a healthy body in which to do that work, someone to love.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി ആതിര സുജിത്, റീന മുരളി എന്നിവർ പാടിയ ഗാനം, ചിത്രം സോളമന്റെ തേനീച്ചകൾ.
1: പ്രിയ ശ്രോതാക്കളെ,

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, കെ ജി മാർക്കോസ് പാടിയ ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം കരുതുന്നവൻ ഞാനല്ലയോ.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ, ജനനന്മയ്ക്ക് സീഡ് പദ്ധതി, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, ഹൈബ്രിഡ് പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യം, ഡോക്ടർ പ്രദീപ് കുമാർ ടി സംസാരിക്കുന്നു. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷങ്ങൾ തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ. 7:45 വാർത്തകൾ, 7:55 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിത്രീകരണം, ശുചിത്വത്തിലൂടെ വികസനത്തിലേക്ക് രചന അനുപമ ജി കെ. 8:30 പദ്ധതികൾ, ജനനന്മയ്ക്ക് ഗ്രാമോദ്യോഗ് വികാസ് യോജന, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, കടൽത്തീര ഭൂരൂപങ്ങൾ, അധ്യാപിക പ്രസീത സംസാരിക്കുന്നു. 9:30 എം കെ ശങ്കരൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, പാലക്കാട് എ ഗണേശൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. 10:30 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം, 10:50 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:10 മുതൽ FM ഗോൾ പ്രക്ഷേപണം. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി എം ബി

0: അപ്പൻ എഴുതിയ ശ്രീമൂല വിലാസിനി എന്ന കവിത ആലാപനം ജയന്തി കൃഷ്ണ. 6:15 ഉദയഗീതം വൈക്കം ബി രാജമ്മൾ, സരോജ, ലളിത എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്കു ചുറ്റും, വല്ലത്ത്, ഗുഡ് ഇംഗ്ലീഷ്, വിഷ്ണു നാരായണൻ അവതരിപ്പിക്കുന്നു. കൂടാതെ ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 157. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. ജി ശ്രീനിവാസൻ പാടുന്ന കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കെ അശോകൻ മൃദംഗം. തുടർന്ന് എ കെ സി നടരാജൻ ക്ലാറിനെറ്റിൽ വായിച്ച കൃതികൾ. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം. മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ ജി അജയകുമാർ സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. അന്താരാഷ്ട്ര വയോജന ദിനം. ഡോക്ടർ രജനി ചന്ദ്രൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഒരു വട്ടം കൂടി. 2:15 തുടർനാടകം അഗ്നി ചിറകുള്ള കാട്ടുപക്ഷികൾ 8-ാം ഭാഗം. രചന സലീംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ പുനഃപ്രക്ഷേപണം. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 തുടിതാളം. കരിക്കകം ത്രിവിക്രമനും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട്. 5:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ്. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ഭക്തിഗാനങ്ങൾ ആലപ്പുഴ ബ്ലൂ ഡയമണ്ട് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും. ഡോക്ടർ കെ പി സുധീർ സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. നെല്ലിൽ നിന്നും മൂല്യവർദ്ധിത വസ്തുക്കൾ. അഞ്ജു അശോകൻ സംസാരിക്കുന്നു. തുടർന്ന് ജൈവ മാലിന്യ സംസ്കരണത്തിന് ശുചിത. ഹിബ ഖാലിദ് സംസാരിക്കുന്നു. 8:00 നേർമൊഴി. ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ പങ്കെടുക്കുന്നു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആയുഷ്മാൻ ഭാരത് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇംഗ്ലീഷ് വ്യാകരണം. ടൈപ്സ് ഓഫ് സെന്റൻസസ്. വിനീത നടത്തുന്ന പ്രഭാഷണം. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടിയിൽ തുളിലേഖ ദത്തയുടെ ലൈറ്റ് നസ്രൂൽ ഗീതി. തുടർന്ന് വന്ദനകുമാരിയുടെ ഫോക്ക് ഭോജ്പുരി. 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:35 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.9 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ സമാപിച്ചു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
3: കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് DNDs അഥവാ സീഡ്. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിമുക്ത ഗോത്രവർഗ്ഗങ്ങൾ അഥവാ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് DNT, നാടോടി ഗോത്രങ്ങൾ നൊമാഡിക് ട്രൈബ്സ് NT, അർദ്ധനാടോടി ഗോത്രങ്ങൾ അഥവാ സെമി നൊമാഡിക് ട്രൈബ്സ് SNT എന്നിവരുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022 ഫെബ്രുവരി 16 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. സീഡ് പദ്ധതി പ്രധാനമായും 4 മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്.

ഒന്ന്, വിദ്യാഭ്യാസ ശാക്തീകരണം. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബാങ്കിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഈ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള സൗജന്യ കോച്ചിംഗ് നൽകുന്നു. കോച്ചിംഗ് കാലയളവിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. രണ്ട്, ആരോഗ്യ ഇൻഷുറൻസ്. ഈ വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY പദ്ധതിയുമായി ചേർന്ന് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. മൂന്ന്, ഉപജീവന മാർഗങ്ങൾ. പ്രാദേശിക തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നു. 4, ഭവന നിർമ്മാണ സഹായം. സ്വന്തമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY വഴി വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം? അപേക്ഷകർ നിശ്ചിത വിമുക്ത നാടോടി അർദ്ധനാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. സമാനമായ മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരാകാൻ പാടില്ല. വിദ്യാഭ്യാസ കോച്ചിങ്ങിന് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാന പരിധി ചില സാഹചര്യങ്ങളിൽ 8 ലക്ഷം രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി ഒരു ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്.

പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496565631. ഒരു നമ്പർ കൂടിയുണ്ട്, 9496595631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Valsa Williams. The Cabinet Committee on Economic Affairs today approved an increase in the minimum support prices MSPs for all mandated Rabi crops for the marketing season 2027-28. Briefing the media in New Delhi after the Union Cabinet meeting, Information and Broadcasting Minister Ashwini Vaishnav said the decision has been taken to ensure remunerative prices for farmers for their produce. He said the highest absolute increase in MSP has been announced for safflower at 675 rupees per quintal, followed by rapeseed and mustard at 413 rupees per quintal. The minister said the MSP for lentil or masoor has been increased by 390 rupees per quintal, barley by 136 rupees, gram by 83 rupees and wheat by 25 rupees per quintal.
2: Rabi season ki MSP badhane se
3: the increase in MSP for the Rabi season will bring an additional 84,263 crore rupees to our farmers in recognition of their hard work and efforts. MSP is determined through a well-established mechanism based on the recommendations of the Commission for Agricultural Costs and Prices. The new MSP rates for the six major Rabi crops, wheat, barley, gram, lentil, rapeseed and mustard and sunflower have been approved today. This decision is in line with the government's commitment to ensuring that MSP remains at least 50% above the cost of production.
2: Us commitment ko dhyan mein rakhte hue ye naye MSP aaj approve hue.
1: The minister said the CCEA has also approved the implementation of the intelligent traffic management system project by the Delhi police at an estimated cost of over 1,789 crore rupees, inclusive of taxes. Mr. Vaishnav said the Union Cabinet today also approved the Green Energy Corridor Phase 3 scheme. It will strengthen India's intrastate transmission system to enable the evacuation of up to 135 gigawatts of renewable energy across states and union territories. The centre has approved procurement worth 5,547.99 crore rupees at MSP under the price support scheme for major pulses and oil seeds in Uttar Pradesh, Karnataka and Telangana for the Kharif marketing season 2026-27. The Agriculture Ministry said the decision has been taken to protect farmers from a fall in market prices and ensure remunerative returns for their produce. Senior BJP leader and Union Home Minister Amit Shah has said that Punjab will be made drug-free by the end of 2029. Addressing a Nasha Mukt Punjab rally in Jalandhar today, Mr. Shah said the BJP would contest the upcoming assembly elections in Punjab on the issue of making the state free from the menace of drugs. Home Minister Amit Shah today said five Pakistani nationals have been arrested from an Iranian boat during a joint operation conducted by Gujarat Anti-Terrorism Squad, Indian Coast Guard and Central Intelligence Agencies. During the operation, 526 kilograms of methamphetamine and heroin were seized from the boat, which was within India's exclusive economic zone. In a social media post, Mr. Shah highlighted that the Modi government is determined to shield its youth from the scourge of drugs. The minister emphasized that upholding a stellar example of coordination and cooperation among agencies, the 16-day-long operation also seized an Iranian boat. In men's cricket, West Indies have set a target of 406 runs for hosts India in the second ODI of the three-match series in Guwahati. West Indies scored 405 runs, losing 7 wickets in the stipulated 50 overs. Earlier, India won the toss and opted to field. India enjoyed its most successful day at the ongoing Asian Games in Japan so far, winning 4 gold medals. India's medal tally has risen to 60, including 10 gold, 21 silver and 29 bronze medals. The country completed a hat-trick of gold medals in compound archery with the women's team, mixed team and men's team, all finishing on top. India also struck gold in shooting, with the mixed trap team securing the top spot. Indian boxers added 3 bronze medals to the tally, with Priya Ghangas, Narendra Berwal and Kapil Pokharia finishing on the podium. And with that, we end this news bulletin.
4: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
5: കേരള ഹൈക്കോടതി ജഡ്ജും ലക്ഷദ്വീപ് സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ ഡോക്ടർ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ലക്ഷദ്വീപിൽ കഴിഞ്ഞ വാരം 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തി. ലക്ഷദ്വീപിൽ സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന്റെ ഭാഗമായായിരുന്നു സന്ദർശനം. മിനിക്കോയ്, അന്ത്രോത്ത്, കവരത്തി, അമിനി, അഗത്തി എന്നീ ദ്വീപുകൾ സന്ദർശിക്കുകയും വിവിധ ജനവിഭാഗങ്ങളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുകയും ചെയ്തു. കവരത്തി ഡിസ്ട്രിക്ട് ജഡ്ജ് വി ജ്യോതി ജസ്റ്റിസിനെ അനുഗമിച്ചു. കവരത്തി ജില്ലാ കോടതി, ഒപ്പം അന്ത്രോത്ത്, അമിനി എന്നീ ദ്വീപുകളിലെ സബ് കോടതികളും അദ്ദേഹം സന്ദർശിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റികളുടെയും പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തി. ഓരോ ദ്വീപുകളിലെയും ഉന്നത അധികാരികൾ, ഖാസിമാർ, വക്കീൽമാർ, മുക്തിയാർമാർ എന്നിവരുമായി അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തി. സമൂഹത്തിൽ അധികരിച്ചു വരുന്ന സിവിൽ തർക്കങ്ങൾ ഒരു പരിധിവരെ കോടതികളിലേക്ക് വലിച്ചിഴക്കാതെ സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ തന്നെ പരിഹരിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്നും അതിൽ ഓരോ ദ്വീപുകളിലെയും കമ്മ്യൂണിറ്റി മീഡിയേറ്റേഴ്സിന് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ കൂടിക്കാഴ്ചകളിൽ വ്യക്തമാക്കി. ലക്ഷദ്വീപ് എം പി അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദിന്റെ അധ്യക്ഷതയിൽ ദിശ പദ്ധതികളുടെ അവലോകന യോഗം കവരത്തി ദ്വീപിൽ നടന്നു. സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പ്രത്യേക യോഗത്തിൽ ലക്ഷദ്വീപ് കലക്ടർ ശിവം ചന്ദ്ര, IAS ഉൾപ്പെടെ വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തു. ദ്വീപ് നിവാസികളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ച എം പി അവയ്ക്ക് അടിയന്തരമായ പരിഹാരങ്ങൾ കാണണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. എം പി ലാഡ് പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിലും ജനങ്ങളുടെ സർവോത്മകമായ പുരോഗതി കൈവരിക്കുന്നതിലും വകുപ്പ് മേധാവികൾ പൂർണ്ണ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് എം പി അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. അന്തർദേശീയ തീരദേശ ശുചീകരണ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കവരത്തി ജില്ലാ ആസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ സഹകരണത്തോടെ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സ്വച്ഛ് ഭാരത് സ്വച്ഛ് സാഗർ അഭിയാന്റെ ഭാഗമായി ഗാന്ധി സ്ക്വയർ ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടികൾ പഞ്ചായത്ത് ഡയറക്ടർ അവിനാശ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യൻ നേവി, CRPF, IRBN, വിദ്യാഭ്യാസം, പരിസ്ഥിതി വനംവകുപ്പ്, ഫിഷറീസ് എന്നീ വകുപ്പുകളും PM ശ്രീ കേന്ദ്രീയ വിദ്യാലയം എന്നിവയിലെ പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, പ്രദേശവാസികൾ എന്നിവരും തീരദേശ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അന്ത്രോത്ത്, മിനിക്കോയ് എന്നീ ദ്വീപുകളിലും അതാത് ദ്വീപുകളിലെ കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. അതേസമയം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിൽ സ്വച്ഛതാഹി സേവ ശുചീകരണ ക്യാമ്പയിനും ദ്വീപ് തലങ്ങളിലായി തുടക്കം കുറിച്ചു. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ കീഴിൽ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതികളുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മോഡൽ ജില്ലകളിലൊന്നായി തെരഞ്ഞെടുത്തതിന്റെ ജില്ലാതല ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ദ്വീപുകളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്രമായൊരു ഡിജിറ്റൽ ആരോഗ്യ പരിസ്ഥിതി സംവിധാനം സൃഷ്ടിച്ചെടുക്കുകയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. നാഷണൽ ഹെൽത്ത് അതോറിറ്റി CEO ഡോക്ടർ സുനിൽ കുമാർ ഭാൻവാൽ, IAS മുഖ്യ അതിഥിയായി ചടങ്ങിൽ സംസാരിച്ചു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതി ലക്ഷദ്വീപിൽ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് ഡോക്ടർ സുനിൽ കുമാർ ഭാൻവാൽ ചടങ്ങിൽ പറഞ്ഞു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ 11th ദേശീയ ആയുർവേദ ദിനാഘോഷ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ച പരിപാടികൾ നാഷണൽ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകം ഡെപ്യൂട്ടി ഡയറക്ടർ പി കോയ ഉദ്ഘാടനം ചെയ്തു. യോഗ പരിശീലനം, ആയുഷ് പ്രതിജ്ഞ എന്നിവ ചടങ്ങിൽ സംഘടിപ്പിച്ചു. പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷ്യക്കൂട്ടുകളും ലക്ഷദ്വീപിന്റെ നാടൻ വിഭവങ്ങളും ഒപ്പം വിവിധ ഔഷധ ചെടികളും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ആയുർ ആഹാർ ഫുഡ് എക്സിബിഷനും ആയുർവേദ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ലക്ഷദ്വീപിൽ ആയുഷ് ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കവരത്തി ദ്വീപിൽ പ്രവർത്തനമാരംഭിച്ച ദീൻദയാൽ ഉപാധ്യായ ഇന്റഗ്രേറ്റഡ് ആയുഷ് ഹോസ്പിറ്റൽ പരമ്പരാഗത ചികിത്സാ രംഗത്ത് ദ്വീപ് നിവാസികൾക്ക് ആശ്രയമാകുന്ന പ്രധാന ആരോഗ്യ കേന്ദ്രമായി ഉയർന്നിരിക്കുകയാണ്. ആയുർവേദ ചികിത്സകൾക്ക് പുറമെ പഞ്ചകർമ്മ, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, ഹിജാമ, സിദ്ധ, ഫിസിയോതെറാപ്പി തുടങ്ങിയ വിവിധ ചികിത്സാ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

0: ചലച്ചിത്രഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാ. ആദൌ മുഖ്യാഃ വാർത്താഃ. കേന്ദ്രീയമന്ത്രിമണ്ഡലേന ആഗാമി വിത്തീയ വർഷായ റാബീസസ്യാനാം ന്യൂനതമ സമർത്ഥന മൂല്യേഷു വൃദ്ധിഃ അനുമോദിതാ. നവദില്ലീ ആരക്ഷിബലസ്യ നവാശീത്യുത്തര സപ്തശതകോടി പരിമിതാ പ്രാഗ്യയാതായാത പ്രബന്ധന പ്രണാലീ അപി സമനുമോദിതാ. ഹരിത ഊർജായാഃ അവിരതം അഭ്യുദയായ പ്രശാസനേന ഏകദശാംശ അഷ്ട ഷട് ലക്ഷ കോടി പരിമിത വ്യയ സാധ്യഃ പിഎം ധാര ഇതി നാമധേയഃ ബൃഹദ്യോജനാ പ്രകല്പഃ അഭ്യുപഗതഃ. ആഗാമിഷു പഞ്ചവർഷേഷു യാത്രിവാഹനാനാം ഇന്ധനകാര്യക്ഷമതായാം ഷോഡശ പ്രതിശതാധികം സംവർദ്ധം അഭിലക്ഷ്യ കേന്ദ്രശാസനേന നൂതനാഃ CAFE നിയമാഃ പ്രവർത്തിതാഃ. നവവിംശത്യുത്തരദ്വിസഹസ്രതമവർഷസ്യ സമാപ്തിം

0: പരിപ്പ്, ബാർലി, കടുക്, ഗോതമ്പ് ഉൾപ്പെടെയുള്ള വിളകളുടെ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിനാണ് തീരുമാനമെടുത്തതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: सबसे पहला फैसला लिया गया रबी क्रॉप्स के लिए एमएसपी तय करना. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने अपने कार्यकाल के आरंभ से ही एमएसपी में 50% प्रॉफिट देना वो तय किया था. उस फैसले को इसमें लागू किया गया है. वीट, बार्ली, ग्राम, लेंटिल्स, रेपसीड, मसूर, मस्टर्ड और सेफ्लावर, इन सब के लिए जो प्रोडक्शन कॉस्ट है उससे कम से कम 50% ज्यादा रखी गई है एमएसपी.
0: 1789 കോടിയിലധികം രൂപ ചെലവിൽ ഡൽഹി പോലീസ് നടപ്പിലാക്കുന്ന ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്കും അംഗീകാരം നൽകി. ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ പ്രചാരണാർത്ഥമുള്ള വിളംബര ജാഥ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ആരും അന്വേഷിക്കാനില്ലാത്ത ഒരാളും ഇനി കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഇതിനായി പുതിയ തലമുറയെ കൂടി ഉൾച്ചേർത്ത് പദ്ധതികളും കെയർ ഗിവർ കോഴ്സുകളും ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സഹകരണ മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങളും നവീകരണവും ഉറപ്പുവരുത്തുമെന്ന് സഹകരണ എക്സൈസ് മന്ത്രി എം ലിജു. കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ മേഖലയ്ക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം തിരുവനന്തപുരത്ത് നിർവഹിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 6 ദിവസങ്ങളിലായി 300-ലേറെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. 1700-ലധികം പേർ മേളയിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കരാറുകാരായ തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും GCDA എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയത്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തള്ളി. വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നീക്കം നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. റേഷൻ കാർഡ് അടിസ്ഥാന രേഖയാണ്, അത് ആർക്കും നിഷേധിക്കരുതെന്നാണ് സർക്കാരിന്റെ നയം. റേഷൻ കാർഡുകൾ സംരക്ഷിച്ചു നിർത്താനുള്ള നടപടികൾ സംസ്ഥാനം സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ വർക്കേഷൻ ആശയം നടപ്പിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്കേഷൻ സൌകര്യങ്ങൾ ഗവിയിലും സൂര്യനെല്ലിയിലും ഒരുക്കുന്ന ഷോല ബ്രാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള വനവികസന കോർപ്പറേഷന്റെ 5 പദ്ധതികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. KM1 ഓപ്പറേഷൻ എന്ന് പേരിട്ട ഈ ദൌത്യത്തിനായി 3 കുങ്കിയാനകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ദൌത്യമേഖലയുടെ ഭാഗമായ ആറളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ദൌത്യത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടീം ബ്ലോക്ക് 10 ജലനിധി ഭാഗത്ത് ആനയെ സ്പോട്ട് ചെയ്തതായി വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. വിക്രം, ഭരത്, ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കിയാനകളാണ് സ്ഥലത്തുള്ളത്. മയക്കു വെടിവെച്ച ശേഷം ആനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയത്. പിടികൂടുന്ന മോഴയാനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ

0: ഇന്ന് സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന സേവന മേഖലകളിലൊന്നായി ആയുഷ് മേഖല മാറിയതായി RIS പഠന റിപ്പോർട്ട്. 36.92 ബില്യൺ US ഡോളർ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടത്തിലേക്ക് മേഖല കടന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2047 ആയുഷ് സേവന മേഖലയുടെ മൂല്യം 216 മുതൽ 318 ബില്യൺ US ഡോളർ വരെയായി ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും. ജില്ലാ ആശുപത്രി അധികൃതരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: എല്ലാ വർഷവും ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ പഞ്ചായത്ത് നൽകുന്ന 4.25 കോടി രൂപയുടെ സഹായത്തിന് പുറമെയാണ് ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുക. ഇതുപയോഗിച്ച് ആശുപത്രിയിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ജാലക മോർച്ചറി പ്രവർത്തന സജ്ജമാക്കും. പുതിയ ഡയാലിസിസ് യൂണിറ്റും ഒരുക്കും. ആശുപത്രി അധികൃതരുടെ ആവശ്യപ്രകാരം 20 പേഷ്യന്റ് ട്രോളികൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. CSR ഫണ്ടിന്റെ സഹായത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിൽ പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീമിനത്തിൽ ഖുഷാൽ ദലാൽ, സാഹിൽ ജാദവ്, ഗണേഷ് മണിരത്നം എന്നിവർക്ക് സ്വർണം. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീമിനത്തിൽ ജ്യോതി സുരേഖ വെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം കരസ്ഥമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായി നീരുധണ്ട സഖ്യത്തിനും സ്വർണമെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയാൽ ഖംഗാസും 87 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽകുമാറും വെങ്കല മെഡൽ നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ ആകെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ 2 വെള്ളി മെഡലുകൾ നേടി ചരിത്രം കുറിച്ച മലയാളി ഷൂട്ടിംഗ് താരം വിദർശ കെ വിനോദിനെ കേരള ബാങ്ക് ആദരിച്ചു. ബാങ്കിന്റെ സ്നേഹോപഹാരം പ്രസിഡന്റ് പി മോഹനൻ മാസ്റ്റർ വിദർശയ്ക്ക് കൈമാറി. വെസ്റ്റിൻഡീസിനെതിരായ 2-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ വിൻഡീസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. വിൻഡീസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് കൂറ്റൻ സ്കോർ നേടിയത്. ഗുവാഹത്തിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45. ആകാശവാണി വാർത്താവീക്ഷണം. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. തയ്യാറാക്കിയത് എം നിർമ്മലകുമാരി, മാധ്യമപ്രവർത്തക. അവതരണം അഞ്ജു പ്രഭ. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിച്ചു വരുന്നു. സമൂഹത്തിന് മുതിർന്നവർ നൽകിയ സംഭാവനകളെ ബഹുമാനിക്കുക, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് ഈ ദിനം ആചരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം. ഒരു സമൂഹം സ്വന്തം മുതിർന്നവരെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നതിലൂടെയാണ് ആ സമൂഹത്തിന്റെ സംസ്കാരവും മൂല്യങ്ങളും വ്യക്തമാകുന്നത്. സ്വതന്ത്ര സാംസ്കാരിക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 100 ആണ്ടുകളുടെ അധ്വാനവും ത്യാഗവും സാധനയും വഴി നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നത് സാധാരണ കാര്യമല്ല. ഏതൊരു കാര്യത്തിന്റെയും ആകർഷണത്തിന്റെ പ്രധാന കാരണം അതിന്റെ ഗുണമാണ്. ഇവിടെ വിവിധ സംസ്കാരങ്ങളുടെ സംയോജനമുണ്ട്. വസുധൈവ കുടുംബകം, ലോകാ സമസ്ത, സുഖിനോ ഭവന്തു തുടങ്ങിയ ആദർശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. മാതാപിതാക്കൾ, ഗുരു എന്നിവരെ തുല്യമായി കാണുന്നതാണ് ഇന്ത്യൻ സംസ്കാരം. കേരളത്തെ ഈശ്വരന്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നു. നമ്മുടെ സംസ്കാരം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്.

ആണ്. സാക്ഷരത, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ ഏറെ മുന്നിലാണ്. പഴയകാലത്ത് കേരളത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നു. അക്കാലത്ത് കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളായിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ വൃദ്ധജനങ്ങളെ ആദരിക്കുകയും അവരെ നന്നായി പരിപാലിക്കുകയും ചെയ്തിരുന്നു. യുവതലമുറയ്ക്ക് നല്ല പെരുമാറ്റവും ധാർമ്മിക മൂല്യങ്ങളും പകർന്നു നൽകുന്ന കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒരു സമ്പത്താണ് വൃദ്ധജനങ്ങൾ. കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും അടിത്തറ ശക്തമാക്കുന്നതിൽ മുതിർന്നവർക്ക് വലിയ പങ്കുണ്ട്. തലമുറകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കുടുംബത്തിന്റെ വേരുകളാണ് അവർ. വയോജനങ്ങളുടെ ദീർഘകാലത്തെ ജീവിതാനുഭവങ്ങളും അറിവുകളും യുവതലമുറയ്ക്ക് വലിയ മാർഗനിർദ്ദേശമാണ് നൽകുന്നത്. അവരുടെ സ്നേഹവും അനുഗ്രഹവും കുട്ടികളിൽ നല്ല സംസ്കാരവും ധാർമ്മികതയും ക്ഷമയും വളർത്താൻ സഹായിക്കുന്നു. എന്നാൽ ഇന്ന് എല്ലാ മേഖലകളിലും മാറ്റം വന്നിരിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം ആഗോളവൽക്കരണവും സാങ്കേതികവിദ്യയുടെ വളർച്ചയുമാണ്. ശൈശവം, കൌമാരം, ഗാർഹസ്ഥ്യം, വാർദ്ധക്യം എന്നീ മനുഷ്യാവസ്ഥകളിൽ ശൈശവാവസ്ഥയിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവരുടെ സഹായം അത്യാവശ്യമാണ്. മനുഷ്യജീവിതചക്രത്തിന്റെ അവസാന ഘട്ടമാണ് വാർദ്ധക്യം. വാർദ്ധക്യം എന്നത് മനുഷ്യജീവിതത്തിന്റെ സ്വാഭാവികവും മാറ്റം വരുത്താനാവാത്തതുമായ ഒരു അവസ്ഥയാണ്. ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതശൈലിയിൽ മുതിർന്നവരുടെ അവസ്ഥ ആശങ്കാജനകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അണുകുടുംബ സംസ്കാരം വ്യാപകമായതു കാരണം പല വയോജനങ്ങളും ഏകാന്തതയും അവഗണനയും നേരിടേണ്ടി വരുന്നു. കൂടാതെ വാർദ്ധക്യകാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും അവരുടെ ജീവിതം ദുഷ്കരമാക്കുന്നു. പലപ്പോഴും സ്വന്തം വീട്ടിൽ പോലും അവർ അവഗണിക്കപ്പെടുന്നു എന്നത് ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. വാർദ്ധക്യം ശാരീരികമായ ഒരു അവസ്ഥ മാത്രമാണ്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കാതിരിക്കുക, ശരീരത്തിന്റെ അസ്വസ്ഥതകൾ, മാനസിക സംഘർഷങ്ങൾ തുടങ്ങിയവ കാരണം മനസ്സ് ദുർബലമാകുന്നു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടൽ പല വിധത്തിലാണ് ഉണ്ടാകുന്നത്. ആഗോളവൽക്കരണത്തിന്റെ ഈ യുഗത്തിൽ ഇന്നത്തെ യുവതലമുറ മെച്ചപ്പെട്ട ജോലിയും അവസരങ്ങളും തേടി വിദേശങ്ങളിലേക്കും മറ്റ് നഗരങ്ങളിലേക്കും ചേക്കേറുമ്പോൾ മാതാപിതാക്കൾ വീട്ടിൽ ഒറ്റപ്പെടുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ യൗവനകാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് കുട്ടികളെ വളർത്തുകയും പഠിപ്പിക്കുകയും ജീവിതത്തിൽ എല്ലാം നൽകുകയും ചെയ്യുന്നു. എന്നാൽ വാർദ്ധക്യമാകുമ്പോൾ ഇന്നത്തെ യുവതലമുറ അവരുടെ എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കിയതിനുശേഷമോ അല്ലെങ്കിൽ അവരിലെ ഊർജമെല്ലാം ഊറ്റിയെടുത്തതിനുശേഷമോ അവരെ കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിയുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്നതായും നമ്മൾ കണ്ടുവരുന്നു. ചിലയിടങ്ങളിൽ മുതിർന്നവർ തങ്ങളുടെ സ്വത്തുക്കളെല്ലാം കുട്ടികൾക്കായി നൽകി സ്വന്തം വീട്ടിൽ തന്നെ അപരിചിതരെ പോലെ ജീവിക്കുന്നു. നമ്മൾ നമ്മുടെ പ്രായമായ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് നമ്മുടെ കുട്ടികളും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പിൽക്കാലത്ത് അവരും നമ്മളോട് ഇതുപോലെ തന്നെ പെരുമാറുമെന്ന് ഓർക്കുക. ആശ്വാസം നൽകുന്ന ഒരു സ്പർശനവും സ്നേഹത്തോടെയുള്ള പരിചരണവുമൊക്കെ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഔഷധത്തിന് തുല്യമാണ്. മുതിർന്ന ആളുകളോടുണ്ടായിരിക്കേണ്ട ആദരവ് ഇന്നത്തെ യുവതലമുറയിൽ കാണാനില്ല. പ്രായമായവർ ഈശ്വരന്റെ പ്രതിരൂപമാണ്. അവരെ സേവിക്കുന്നത് ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യമാണ്. ഇന്ന് മുതിർന്നവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്കുള്ള മാറ്റമാണ്. ഇന്നത്തെ യുവതലമുറ അണുകുടുംബ വ്യവസ്ഥയ്ക്കാണ് മുൻഗണന നൽകുന്നത്. സ്വന്തം മക്കൾ അരികിലുണ്ടെന്ന ആശ്വാസം ഓരോ പ്രായമായ മാതാപിതാക്കളുടെ മനസ്സിലും ഉണ്ടാകും. അവർക്ക് മരുന്നും ശരിയായ പരിചരണവും ബന്ധുക്കളുടെ സാന്നിധ്യവും ലഭിച്ചാൽ മരണം പോലും സന്തോഷത്തോടെയായിരിക്കും. ജനിച്ചാൽ മരണം എന്നത് എല്ലാ ജീവികൾക്കും ബാധകമാണ്. അവസാനമായി ഈ കാര്യം ശ്രദ്ധിക്കുക, ഒരു ദിവസം നമ്മളും വൃദ്ധരാകും. നമുക്കും ഈ അവസ്ഥയിലൂടെ കടന്നുപോകേണ്ടി വരും. അതിനാൽ മുതിർന്ന ആളുകളെയും സ്നേഹത്തോടെ കൂടെ കൂട്ടി മുന്നോട്ടു പോകണം. ഈ പാഠം കുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ലഭിക്കണം. ഒരു വീട്ടിൽ പ്രായമായ മാതാപിതാക്കളുണ്ടെങ്കിൽ ആ വീട് സ്വർഗ്ഗതുല്യമാണെന്ന് കരുതുന്ന മനോഭാവം ഉണ്ടാകണം. കുട്ടികൾക്ക് അവരുടെ മുത്തശ്ശന്മാരിൽ നിന്നും മുത്തശ്ശിമാരിൽ നിന്നും ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കണം. ദൈനംദിന പത്രങ്ങളിൽ മുതിർന്നവരെ സംബന്ധിച്ച് വരുന്ന ദുരിത വാർത്തകൾ ഹൃദയം തകർക്കുന്നതാണ്. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമാണ്. മുതിർന്നവർക്കായി പെൻഷൻ സംവിധാനമുണ്ട്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു നൽകേണ്ടതാണ്. മുതിർന്നവർക്ക് സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷയുറപ്പാക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതി. 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും സൌജന്യ ആരോഗ്യ ഇൻഷുറൻസും ചികിത്സയും ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്കായി സാമ്പത്തിക സഹായം നൽകുന്ന പെൻഷൻ പദ്ധതിയാണിത്. രാഷ്ട്രീയ വയോശ്രീ യോജന. വാർദ്ധക്യ സഹജമായ അവശതകൾ നേരിടുന്ന BPL വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്കായി വീൽചെയർ, വാക്കർ, ശ്രവണ സഹായി തുടങ്ങിയ ഉപകരണങ്ങൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. റെയിൽവേ യാത്രാ ഇളവുകൾ.
വയോജനങ്ങൾക്ക് ട്രെയിൻ യാത്രകളിൽ ടിക്കറ്റ് നിരക്കിൽ പ്രത്യേക

ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. കേരള സർക്കാർ വയോജനങ്ങൾക്കായി നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ വയോ അമൃതം പദ്ധതി, വയോമിത്രം പദ്ധതി, സായംപ്രഭ ഹോം പദ്ധതി, വയോഭവനം പദ്ധതി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി മുതലായവയാണ്. വയോമിത്രം പദ്ധതിയിലൂടെ വയോജനങ്ങൾക്കായി മൊബൈൽ ക്ലിനിക്കുകൾ വഴി സൌജന്യ വൈദ്യസഹായം, മരുന്നുകൾ, കൌൺസിലിംഗ്, പാലിയേറ്റീവ് പരിചരണം എന്നിവ നൽകുന്നു. നമ്മുടെ മാതാപിതാക്കളെയും മുതിർന്നവരെയും വാർദ്ധക്യത്തിൽ പരിപാലിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അവർക്ക് ഭൌതിക സൌകര്യങ്ങൾ മാത്രമല്ല സ്നേഹവും സമയവും ബഹുമാനവും നൽകേണ്ടതുണ്ട്. വയോജനങ്ങൾക്കായി മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ, വയോജന മന്ദിരങ്ങളിലെ മികച്ച സൌകര്യങ്ങൾ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവ ഉറപ്പാക്കാൻ സർക്കാരും സമൂഹവും തയ്യാറാകണം. മുതിർന്നവർ നമ്മുടെ സമൂഹത്തിന്റെ വിലമതിക്കാനാവാത്ത സമ്പത്താണ്. നമ്മുടെ മുതിർന്നവരെ എപ്പോഴും ബഹുമാനിക്കുമെന്നും അവരെ ഒരിക്കലും ഏകാന്തത അനുഭവിക്കാൻ അനുവദിക്കില്ലെന്നും ഈ വയോജന ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇക്കാലത്ത് വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപേക്ഷിക്കപ്പെട്ടവരും കുടുംബമില്ലാത്തവരുമായ ആളുകൾക്ക് വൃദ്ധസദനങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇന്നത്തെ യുവതലമുറ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് തങ്ങളുടെ കടമയായി കരുതണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതം ധന്യമാകും. മാനുഷിക മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകി മാതാപിതാക്കളെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ പിന്നെ എന്തിനാണ് വൃദ്ധസദനങ്ങളുടെ ആവശ്യകത? നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. തയ്യാറാക്കിയത് എം. നിർമ്മലകുമാരി, മാധ്യമപ്രവർത്തക.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചതാണല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവമേ, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രജനീചന്ദ്രൻ സംസാരിക്കുന്നു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആകാശവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. പൊട്ടിയ പാത്രങ്ങളെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് ചേർത്ത് വച്ച് അതിന്റെ മുറിവുകൾ പോലും ഒരു സൗന്ദര്യമായി മാറ്റുന്നൊരു കല ജപ്പാനിലുണ്ട്. ബന്ധങ്ങളും അതുപോലെയാണ്. പൊട്ടലുകളും മുറിവുകളും വന്നപ്പോൾ ഉപേക്ഷിച്ച് കളയുന്നതിലല്ല, പരസ്പരം മനസ്സിലാക്കി ക്ഷമിച്ച് സ്നേഹത്തിന്റെ നിറങ്ങൾ കൊണ്ട് ആ മുറിവുകളെ മനോഹരമാക്കി വീണ്ടും ചേർത്ത് പിടിക്കുന്നതിലാണ് യഥാർത്ഥമെടുക്ക്. കാരണം പൂർണതയല്ല ബന്ധങ്ങളെ മനോഹരമാക്കുന്നത്, പൊട്ടിപ്പോയിടത്തും പരസ്പരം ചേർന്ന് നിൽക്കാനുള്ള മനസ്സാണ് വേണ്ടത്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം.

0: പണ്ടൊക്കെ ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കി കുറച്ച് വെണ്ട, പയർ, പഴുതന, തക്കാളി, പയർ തുടങ്ങിയവ നട്ടാൽ കുറേ പുഴുതിനും, കുറച്ച് നല്ലതായി കിട്ടും. അതും കായ്ക്കുന്നത് വളരെ കുറച്ചു മാത്രം, അവിടെ അവിടെയായിട്ട്. ചിലത് ശോഷിച്ചു പോയതുപോലെയൊക്കെ ഇരിക്കും. ഇന്നാണെങ്കിലോ പച്ചക്കറി നട്ടാൽ നിറയെ കായ്ച്ച് നന്നായി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതിന് പിന്നിൽ ആധുനിക കൃഷിശാസ്ത്രത്തിന്റെ വലിയൊരു പങ്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹൈബ്രിഡ് പച്ചക്കറി ഇനങ്ങൾ. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ വിളവ്, രോഗങ്ങളെയും പ്രതികൂല കാലാവസ്ഥയെയും ഒരു പരിധിവരെ അതിജീവിക്കുക, വേഗത്തിൽ വളർന്ന് വിളവെടുക്കാൻ സാധിക്കുക തുടങ്ങിയ നിരവധി സവിശേഷതകൾ ഈ ഹൈബ്രിഡ് ഇനങ്ങൾക്കുണ്ട്. ഇന്ന് നമുക്ക് ഹൈബ്രിഡ് പച്ചക്കറികളെക്കുറിച്ച് അറിയാം. വെള്ളാനിക്കര കാർഷിക കോളേജ് വെജിറ്റബിൾ സയൻസ് മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ പ്രദീപ് കുമാർ ടി ആണ് സംസാരിക്കുന്നത്.
1: കേരളത്തിലെ പച്ചക്കറി ഉൽപ്പാദനം ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് യുവജനങ്ങൾ കൂടുതലായി ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഹൈബ്രിഡ് വിത്തുകൾക്ക് കേരളത്തിൽ പ്രചാരം കൂടിക്കൂടി വരികയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു ജീവനോപാധി എന്ന നിലയിൽ കൃഷി ചെയ്യുന്ന കർഷകർ ഹൈബ്രിഡ് വിത്തുകളെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത്. വിളപ്പൊലിമയും ഗുണമേന്മയും, വിളവെടുക്കാനുള്ള സമയക്കുറവും രോഗപ്രതിരോധ ശേഷിയും ഹൈബ്രിഡ് വിത്തുകളെ കർഷകർക്ക് പ്രിയപ്പെട്ടതാക്കുന്നു. ഹൈബ്രിഡ് വിളകളിൽ നിന്നും ശേഖരിക്കുന്ന രണ്ടാം തലമുറ വിത്തുകൾക്ക് ഗുണമേന്മ കുറയും. അതുകൊണ്ട് തന്നെ ഓരോ തവണ കൃഷി ഇറക്കുമ്പോഴും കർഷകർ വിത്ത് വിപണിയിൽ നിന്നും വാങ്ങണം. മാത്രമല്ല ഹൈബ്രിഡ് വിത്തുകൾക്ക് സാധാരണ ഇനങ്ങളേക്കാൾ വിലയും കൂടുതലാണ്. ഇതെല്ലാമായിരുന്നിട്ടും വർദ്ധിച്ച വിളവും ഗുണമേന്മയും കാരണം കർഷകർ ഇന്ന് ഹൈബ്രിഡ് വിത്തുകളുടെ പുറകെയാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ 15 ടണ്ണോളം പച്ചക്കറി വിത്തുകൾ വിപണനം ചെയ്തതായി പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ഹൈബ്രിഡ് വിത്തുകൾ കൃഷി ചെയ്യുന്നത് പാവൽ, തണ്ണിമത്തൻ, വെണ്ട, മുളക് എന്നീ വിളകളിലാണ്. വെണ്ടയിൽ വൈറസ് പരത്തുന്ന മഞ്ഞളിപ്പ് രോഗത്തെ പ്രതിരോധിക്കുന്ന ഹൈബ്രിഡുകൾ കർഷകർക്ക് പ്രിയപ്പെട്ടവയാണ്. നല്ല പച്ച നിറവും നീളവുമുള്ള മുളകും സാധാരണ ഇനങ്ങളേക്കാൾ മധുരമുള്ള ഹൈബ്രിഡ് തണ്ണിമത്തനുകളും കനത്ത വിളവ് തരുന്ന ഹൈബ്രിഡ് പാവലും കേരളത്തിലെ കർഷകർ നെഞ്ചേറ്റി കഴിഞ്ഞു. മുഖ്യമായും സ്വകാര്യ കമ്പനികളുടെ ഹൈബ്രിഡ് വിത്തുകളെയാണ് കർഷകർ കൂടുതലായി ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഗ്രാഫ്റ്റിംഗ് സാങ്കേതികവിദ്യയുടെ വരവോടെ വാട്ടരോഗത്തിന് അടിമപ്പെടുന്ന തക്കാളി, മുളക്, വഴുതന എന്നീ വിളകളിലെ ഹൈബ്രിഡുകളും രോഗപ്രതിരോധ ശേഷിയുള്ള റൂട്ട് സ്റ്റോക്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കൃഷി ചെയ്യാവുന്ന അവസ്ഥ വന്നുകഴിഞ്ഞു. മുളകിലെ ഉജ്ജ്വലയും വഴുതനയിലെ ഹരിതയും ഇതിനകം തന്നെ മികച്ച റൂട്ട് സ്റ്റോക്കുകളായി പ്രചാരം നേടിക്കഴിഞ്ഞു. ഹൈബ്രിഡ് വിത്തുകളുടെ രംഗത്ത് പുത്തൻ പ്രതീക്ഷയേകിക്കൊണ്ട് കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കരയിലുള്ള പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ നിന്നും ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 8 പുതിയ ഹൈബ്രിഡുകൾ വെള്ളരിവർഗ വിളകളിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഉൽപ്പാദന മികവും ഗുണമേന്മയുമുള്ള ഈ ഹൈബ്രിഡ് വിത്തുകൾ കുറഞ്ഞ വിലക്ക് കർഷകർക്ക് തപാലിൽ എത്തിക്കാനുള്ള സംവിധാനവും സർവകലാശാല ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദശാബ്ദമായി കേരളത്തിൽ പ്രചാരം കൂടി വരുന്ന വിളയാണ് സലഡ് കുക്കുംബർ അഥവാ കക്കിരി. പോളിഹൗസ് കൃഷിക്ക് യോജിച്ച സർവകലാശാല പുറത്തിറക്കിയ KPCH 1 എന്ന സങ്കരയിനം കക്കിരി തെക്കേ ഇന്ത്യയിലെ കർഷകർക്കെല്ലാം പ്രിയപ്പെട്ട ഇനമാണ്. അത്യാവശ്യം തണലുള്ള തെങ്ങിൻ തോപ്പിലും കവുങ്ങിൻ തോപ്പിലും തണലുള്ള ടെറസിലും കൃഷി ചെയ്യാൻ യോജിച്ച KPCH 1 വിരിയുന്ന പെൺപൂക്കൾ പരാഗണമില്ലാതെ തന്നെ കായയായി വളരുന്നു. ഒരു ചെടിയിൽ നിന്നും 22 കായകൾ 750 ഗ്രാം ശരാശരി തൂക്കത്തിൽ വിളയുന്ന KPCH 1 നിന്നും ശരാശരി 5.5 കിലോ കായകൾ ഒരു ചെടിയിൽ നിന്നും പ്രതീക്ഷിക്കാം. സ്വകാര്യ കമ്പനികൾ 5 രൂപ മുതൽ 10 രൂപ വരെയുള്ള

നിരക്കിൽ വിൽക്കുന്ന വിത്താണ് കാർഷിക സർവകലാശാലയിൽ നിന്നും 1 രൂപ നിരക്കിൽ കർഷകർക്ക് നൽകുന്നത്. മറ്റൊരു പ്രധാന വെള്ളരി വിളയായ തണ്ണിമത്തനിൽ കുരുവില്ലാത്ത ഇനങ്ങൾക്ക് വിപണിയിൽ പ്രിയം വളരെ കൂടുതലാണ്. ഇന്ന് ഇന്ത്യയിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും മാത്രമാണ് കുരുവില്ലാത്ത തണ്ണിമത്തൻ ഇനങ്ങൾ വിപണനം ചെയ്യുന്നത്. സർവകലാശാലയിൽ നിന്നും പുറത്തിറക്കിയ ശോണിമ, സ്വർണ എന്നീ കുരുവില്ലാത്ത തണ്ണിമത്തൻ ഹൈബ്രിഡുകൾ വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് കർഷകർക്ക് ലഭ്യമാക്കുന്നത്. മഞ്ഞക്കാമ്പുള്ള സ്വർണയിൽ സാധാരണ ഇനങ്ങളേക്കാൾ 1.5 മടങ്ങ് കൂടുതൽ സിട്രുലിൻ എന്ന പോഷകാംശം അടങ്ങിയിരിക്കും. കുരുവില്ലാത്ത തണ്ണിമത്തൻ ഇനങ്ങളിൽ കായകൾ ഉണ്ടാകാനായി കൃത്രിമ പരാഗണം നടത്തേണ്ടതുണ്ട്. ഇതിനായി 4 വരി സ്വർണ നടുമ്പോൾ 1 വരി ഷുഗർ ബേബി പോലുള്ള സാധാരണ ഇനം നടണം. 1 ഹെക്ടറിൽ നിന്നും 10 ടണ്ണോളം വിളവ് ലഭിക്കുന്ന സ്വർണ ഇന്ത്യയിലെ ആദ്യത്തെ കുരുവില്ലാത്ത മഞ്ഞക്കാമ്പുള്ള തണ്ണിമത്തൻ ഹൈബ്രിഡാണ്. സ്വർണയേക്കാൾ വിളപ്പൊലിമ ചുവന്ന കാമ്പുള്ള ശോണിമയ്ക്കുണ്ട്. 4 കിലോഗ്രാം തൂക്കം വയ്ക്കുന്ന കുരുവില്ലാത്ത ചുവന്ന കാമ്പുള്ള ശോണിമയിൽ നിന്നും 1 ഹെക്ടറിൽ നിന്ന് 18 ടണ്ണോളം വിളവ് ലഭിക്കും. അല്പം സാങ്കേതിക ജ്ഞാനമുണ്ടെങ്കിൽ കേരളത്തിലെ കർഷകർക്ക് കുരുവില്ലാത്ത തണ്ണിമത്തൻ കൃഷി ചെയ്യുക വഴി വൻ നേട്ടം കൈവരിക്കാൻ കഴിയും. മനുഷ്യാധ്വാനം കുറച്ചുകൊണ്ട് കൃത്രിമ പരാഗണം ഒഴിവാക്കി തേനീച്ചകളെ ഉപയോഗിച്ച് ഹൈബ്രിഡ് വിത്തുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ വികസിപ്പിച്ചിട്ടുണ്ട്. ചെടികളിൽ പെൺപൂക്കൾ മാത്രം വികസിക്കുന്ന ഗൈനീഷ്യസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കക്കിരിയിലും പാവലിലും ഹൈബ്രിഡുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഇളം പച്ച നിറമുള്ള കായകൾ വിരിയുന്ന ഹീര എന്ന ഹൈബ്രിഡ് കക്കിരിയിൽ നിന്നും 60 ഓളം കായകൾ ലഭിക്കും. 200 ഗ്രാം തൂക്കം വരുന്ന ഹീര മഴമറ കൃഷിക്കും മട്ടുപ്പാവ് കൃഷിക്കും പോളിബാഗ് കൃഷിക്കും അനുയോജ്യമാണ്. ചുരുങ്ങിയത് 7 കിലോഗ്രാം വിളവെങ്കിലും 1 ചെടിയിൽ നിന്നും ലഭിക്കും. വെള്ളക്കായകൾ ഉണ്ടാവുന്ന ശുഭ്രയിൽ നിന്നും 55 ഓളം കായകൾ 1 ചെടിയിൽ നിന്നും വിളവെടുക്കാൻ കഴിയും. ഏതാണ്ട് 250 ഗ്രാം തൂക്കം വരുന്ന കായകൾ വിളയുന്ന ശുഭ്രയിൽ നിന്നും 10 കിലോഗ്രാമോളം വിളവ് പ്രതീക്ഷിക്കാം. കായ വികസിക്കാൻ പരാഗണം ആവശ്യമുള്ള ഹീരയും ശുഭ്രയും തേനീച്ചകൾക്ക് പ്രവേശനം കിട്ടാത്ത പോളിഹൗസ് കൃഷി രീതിക്ക് പറ്റില്ല. എന്നാൽ ഇവയെല്ലാം തന്നെ മഴമറ കൃഷിക്കും തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഏത് കൃഷി രീതിക്കും അനുയോജ്യമാണ്. പെൺപൂക്കളുടെ പരാഗണം നടന്ന് 7-8 ദിവസത്തിനുള്ളിൽ തന്നെ കായകൾ സലഡിനായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഗൈനീഷ്യസ് സാങ്കേതിക വിദ്യ വഴി പാവലിൽ പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഹൈബ്രിഡുകളാണ് പ്രഗതിയും പ്രജനിയും. വെള്ളക്കായുള്ള പ്രഗതി ധാരാളം മുള്ളുള്ള ഇനമാണ്. നല്ലപോലെ കായ പിടിക്കുന്ന പ്രഗതിയിൽ 1 ചെടിയിൽ നിന്നും 41 ഓളം കായകൾ പ്രതീക്ഷിക്കാം. 1 ചെടിയിൽ നിന്നും 8 കിലോയോളം വിളവ് ലഭിക്കും. കടും പച്ച നിറത്തിലുള്ള കായകൾ വിരിയുന്ന പ്രജനിയിൽ സാധാരണ പാവലിനേക്കാൾ ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ്. 1 ചെടിയിൽ നിന്നും 48 ഓളം കായകളും ഏതാണ്ട് 8 കിലോ വിളവും പ്രതീക്ഷിക്കാം. പുറത്തിറക്കി 6 മാസത്തിനുള്ളിൽ തന്നെ പ്രഗതിയും പ്രജനിയും കർഷകരുടെ ഇടയിൽ വൻ പ്രചാരം ലഭിച്ചു കഴിഞ്ഞു. കേരളത്തിൻ്റെ തീരമേഖലയിൽ പ്രചാരത്തിലുള്ള പീച്ചിങ്ങയിൽ പരാഗബന്ധിത ഉപയോഗിച്ച് ഇന്ത്യയിൽ ആദ്യമായി KRH1 എന്ന ഹൈബ്രിഡ് പീച്ചിങ്ങ ഇനം വെള്ളാനിക്കരയിൽ നിന്നും പുറത്തിറക്കിയിട്ടുണ്ട്. തേനീച്ചകളെ ഉപയോഗിച്ച് തുറസായ സ്ഥലത്ത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇവയുടെ വിത്തുൽപാദനം നടത്തുന്നത്. ഏതാണ്ട് 1.5 മീറ്ററോളം നീളമുള്ള പച്ചക്കായകൾ വിരിയുന്ന ഈ ഹൈബ്രിഡുകളിൽ 1 ചെടിയിൽ നിന്നും 22 ഓളം കായകളും ഏതാണ്ട് 7.5 കിലോ വിളവും ലഭിക്കുന്നു. ഈ വെള്ളരി വർഗ ഹൈബ്രിഡുകളുടെ എല്ലാം സാങ്കേതിക വിദ്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും നൽകാനുള്ള സംവിധാനം കാർഷിക സർവകലാശാല ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടകം രാജ്യത്തെ പ്രധാന സ്വകാര്യ കമ്പനികൾ ഈ സാങ്കേതിക വിദ്യ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള VFPCK കുരുവില്ലാത്ത തണ്ണിമത്തൻ വിത്തുൽപാദനത്തിനുള്ള സാങ്കേതിക വിദ്യ കാർഷിക സർവകലാശാല

0: നേടിയിട്ടുണ്ട്. കർഷക സമൂഹത്തിന് മുഴുവൻ ഗുണപ്രദമാക്കുന്ന ഈ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യകൾ ഗുണമേന്മയേറിയ വിത്ത് കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കാൻ കർഷകരെ സഹായിക്കുന്നു. ഹൈബ്രിഡ് വിത്തുൽപാദന രംഗത്ത് കേരള കാർഷിക സർവകലാശാലയുടെ തനതായ സാങ്കേതിക വിദ്യകൾ ഈ രംഗത്ത് കർഷകർക്ക് ഏറെ ഗുണപ്രദമാണ്. പച്ചക്കറി വിളയിൽ കൂടുതൽ മെച്ചപ്പെട്ട വിളയും കൂടുതൽ മെച്ചപ്പെട്ട വിലയും ലഭിക്കുന്നതിന് ഈ സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ഉപയോഗപ്രദമാണ്.
1: കർഷകന്റെ അധ്വാനത്തിന് കൂടുതൽ വിളവും മികച്ച വരുമാനവും സമ്മാനിക്കാൻ കഴിയുന്ന ഒരു ആധുനിക കൃഷിരീതിയാണ് ഹൈബ്രിഡ് പച്ചക്കറികൾ. ഹൈബ്രിഡ് പച്ചക്കറിയുടെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു തന്നത് വെള്ളാനിക്കര കാർഷിക കോളേജിൽ വെജിറ്റബിൾ സയൻസ് മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ പ്രദീപ് കുമാർ ടി.

0: അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതായിരുന്നു, KAU സൗഗന്ധിക അഥവാ ODV-27 എന്നത് ഏത് വിളയുടെ ഇനമാണ്? ഉത്തരം, രാമച്ചത്തിന്റെ ഇനമാണ് KAU സൗഗന്ധിക അല്ലെങ്കിൽ ODV-27.
2: ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധി. പ്രധാന വാർത്തകൾ. റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തികകാര്യ സമിതി. ഹരിതോർജ ഇടനാഴി മൂന്നാം ഘട്ടത്തിനും മന്ത്രിസഭയുടെ അനുമതി. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ കണ്ടെത്തിയ ഇറാനിയൻ ബോട്ടിൽ നിന്ന് 3,000 കോടിയുടെ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കിയ ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ 2-ാം ഏകദിന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. റാബി വിളകൾക്ക് 2027-28 വിപണന കാലയളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തികകാര്യ സമിതി. ഗോതമ്പും ബാർലിയും ഉൾപ്പെടെയുള്ള വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കാനാണ് തീരുമാനമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. 135 GW വരെ പുനരുപയോഗ ഊർജ്ജ വിതരണം സംസ്ഥാനങ്ങൾക്കിടയിൽ സാധ്യമാക്കുന്ന PM ധാര പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. ഹരിതോർജ ഇടനാഴിയുടെ 3-ാം ഘട്ട വികസനത്തിന് മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു.
2: इसलिए 1,86,000 crore rupees का ये पूरा प्रोग्राम बनाया गया है. इस प्रोग्राम में 135 GW को रिन्यूएबल एनर्जी को बैटरी एनर्जी स्टोरेज सिस्टम स्टेट की जो ट्रांसमिशन यूटिलिटीज है उनको अपग्रेड करना और नई ग्रीन फील्ड लाइन्स को बनाकर इसको और एग्जिस्टिंग लाइन्स को अपग्रेड करना इन सब को ध्यान में रखते हुए इस प्रोग्राम को इम्प्लीमेंट किया जाएगा.
1: ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ട്രാഫിക് മാനേജ്മെന്റ് സംവിധാനത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ ലക്ഷദ്വീപ് തീരത്തിന് സമീപമുണ്ടായിരുന്ന ഇറാനിയൻ ബോട്ടിൽ നിന്ന് 3,000 കോടിയുടെ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 526 kg മെത്താംഫെറ്റമിനും ഹെറോയിനുമാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത്. മുംബൈയിലേക്ക് പോവുകയായിരുന്ന ആസാദ് എന്ന ബോട്ടിൽ നിന്ന് 5 പാകിസ്ഥാൻ പൌരന്മാരെയും അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ കൊണ്ടുപോയ മയക്കുമരുന്നാണിതെന്നാണ് പ്രാഥമിക നിഗമനം. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. G20 രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുമായും അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്. വിനോദസഞ്ചാര മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. ന്യൂഡൽഹിയിൽ അസോച്ചം സംഘടിപ്പിച്ച ദേശീയ ടൂറിസം കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ ടൂറിസം മേഖല മികച്ച വളർച്ചയാണ് കൈവരിക്കുന്നത്. രാജ്യത്തെ ആഭ്യന്തര വിനോദസഞ്ചാരം 12.5% വളർച്ച കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
3: പരിവർത്തനം പര്യടൻ പര്യടന പ്രിയോറിറ്റീസ് ജിസ് തരദൽ ദുനിയാ തമാം ചുനൌതിയോ തമാം ദബാവോ ബാവജൂദ് പര്യടന നിരന്തര ബഡനെ വാലാ ക്ഷേത്ര ജാ ആകലന കിയാ ജിസ് തരക്ക് കഠിനായിയോ പരിസ്ഥിതിയോ വിശ്വ ഗുജര ലക്കിന് ഫിർ ഭീ പര്യടന ക്ഷേത്രനെ പിച്ചലേ ഏക വർഷ യു മെ ആക്കടോ ഉഠാക്കോ ഗ്ലോബൽ GDP ഗ്രോത് റേറ്റ് ലഗ്ഭഗ ദുഗ്നെ ജാ പ്രഗതി.
1: കോണ്ടം അധിഷ്ഠിത വാർത്താവിനിമയ രംഗത്ത് രാജ്യം ബഹുദൂരം മുന്നിലെത്തിയതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ദേശീയ ക്വാണ്ടം മിഷന്റെ ഭാഗമായ 9 പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് അദ്ദേഹം ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. ക്വാണ്ടം മിഷന് കീഴിലുള്ള പ്രഗതി ക്യൂ ഫ്രൌണ്ടി വിപണന നിക്ഷേപക പ്ലാറ്റ്ഫോമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തള്ളി. ഇത്തരം വാർത്തകൾ തികച്ചും വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്ത്യ നേടിയത്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീം ഇനത്തിൽ സഹിൽ യാദവ്, ഗണേഷ് മണിരത്നം, കുശാൽ ദയാൽ സഖ്യവും. മിക്സഡ് ടീമിനത്തിൽ ചികിത സഹിൽ യാദവ് സഖ്യവും. വനിതകളുടെ ടീമിനത്തിൽ ജ്യോതിക പ്രതിക ചികിത സഖ്യവുമാണ് സ്വർണം നേടിയത്. ഷൂട്ടിംഗ് ട്രാപ്പ് മിക്സഡ് ടീം ഇനത്തിൽ നീരു ധാണ്ട കിനാൽ ചെനായ് സഖ്യം സ്വർണം നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ കപിൽ പൊക്കാരിയയും വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ പ്രിയയും വെങ്കലം സ്വന്തമാക്കി. ഗുസ്തി 87 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽകുമാർ വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഗുസ്തിയിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2020 നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആത്മനിർഭർ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തമാക്കുന്നതിനും ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇറക്കുമതി കുറയ്ക്കുന്നതിനുമാണ് ആത്മനിർഭർ ഭാരത് നടപ്പാക്കിയത്. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ശക്തവും കാര്യക്ഷമവുമായ സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള ദീർഘകാല കാഴ്ചപ്പാടാണിത്. ഭാരത് മണ്ഡപത്തിൽ നാളെ നടക്കുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ്, പുസ്തകം എന്നിവ പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്യും. തീവ്ര വോട്ടർ പട്ടികാ പരിഷ്കരണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി INDI സഖ്യത്തിലെ ഘടകകക്ഷി

0: യോഗത്തിലാണ് ഗവേഷണ വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: പരമ്പരാഗതമായി പകൽ സമയത്ത് നടത്തുന്ന ടാപ്പിംഗിനു പകരം വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 വരെ ടാപ്പിംഗ് നടത്തുന്നത് റബ്ബർ പാലിന്റെ ഉൽപാദനം കൂട്ടാൻ സഹായിക്കുമെന്ന് റബ്ബർ ബോർഡ് ഗവേഷണ വിഭാഗം കണ്ടെത്തൽ. ഉൽപാദനം കൂട്ടുന്നതിനോടൊപ്പം ടാപ്പർമാരുടെ വരുമാനവും തൊഴിൽ സാധ്യതകളും മെച്ചപ്പെടുത്താൻ ഈ പുതിയ മാതൃക ഉപകരിക്കും. വൈകുന്നേരങ്ങളിൽ ടാപ്പിംഗ് നടത്തുന്നതിലൂടെ ടാപ്പർമാർക്ക് പകൽ സമയത്ത് മറ്റു ജോലികൾ ചെയ്യാൻ സാധിക്കും.
0: വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ വിൻഡീസ് നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 റൺസ് നേടി. ജോൺ ക്യാമ്പെൽ, ഷായ് ഹോപ്പ്, ആമിർ ജംഗു എന്നിവരുടെ സെഞ്ചുറി മികവിലാണ് വിൻഡീസിന്റെ സ്കോർ 400 കടന്നത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 14 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 134 റൺസ് എന്ന നിലയിലാണ്. മറ്റന്നാൾ നടത്താനിരുന്ന നോ യു പി ഐ ഡേ പ്രതിഷേധ പരിപാടി പിൻവലിച്ച് ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഫെഡറേഷനും ഓൾ ഇന്ത്യ മൊബൈൽ റീറ്റെയിലേഴ്സ് അസോസിയേഷനും. ന്യൂഡൽഹിയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി വ്യാപാരി സംഘടനാ നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് തീരുമാനം. ജമ്മുകശ്മീരിൽ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ മുസ അഥവാ ആസിഫ് ഫൌജിയെ സുരക്ഷാസേന വധിച്ചത് ലഷ്കർ ഭീകര ശൃംഖലയ്ക്കേറ്റ വൻ തിരിച്ചടിയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ബഡ്ഗാം ജില്ലയിലെ ഗുർവാദ് കലാനിൽ വെച്ചാണ് ഇയാളെ സുരക്ഷാസേന വധിച്ചത്. സൊമാലിയൻ തീരത്ത് കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തിൽ ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യ. സൊമാലിയൻ മാരിടൈം പോലീസ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയ കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതി. ഹരിതോർജ ഇടനാഴി 3-ഘട്ടത്തിന് മന്ത്രിസഭയുടെ അനുമതി. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ കണ്ടെത്തിയ ഇറാനിയൻ ബോട്ടിൽ നിന്ന് 3000 കോടിയുടെ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കിയ ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ 2 ഏകദിന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബിജു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ചിത്രപാടിയതാണ് ഈ ഗാനം. ചിത്രം ആചാര്യൻ.

0: ആകാശവാണി ഇപ്പോൾ ചിത്രീകരണം.
1: ശുചിത്വം നിങ്ങളുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാക്കുക, അതൊരു ശീലമായി മാറും.
0: ശുചിത്വത്തിലൂടെ വികസനത്തിലേക്ക്. ചിത്രീകരണം, രചന അനുപമ ജി കെ.

0: എന്താ രാഹുലേ, നീ ഇങ്ങനെ ഫോണിൽ കണ്ണുനട്ടിരിക്കുന്ന എന്തിനാ? ഏതാടാ വീഡിയോ? നിന്റെ മുഖത്തൊരു ഞെട്ടലൊക്കെ ഉണ്ടല്ലോ.
1: വിനയ, ഇത് ഞെട്ടേണ്ട കാര്യം തന്നെയാടാ. നീ ഈ വീഡിയോ ഒന്ന് നോക്കിക്കേ. മധ്യപ്രദേശിലെ ബിയാവോറയിലുള്ള അജ്നാർ നദി ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വൃത്തിയാക്കിയ ഒരു 20-കാരന്റെ വീഡിയോയാണിത്. പേര് സുരേന്ദ്ര സിംഗ് ചൗധരി എന്നാണെങ്കിലും ബിട്ടു തബാഹി എന്നാണ് നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്.
0: ഒറ്റയ്ക്ക് നദി വൃത്തിയാക്കിയെന്നോ? അതെങ്ങനെ സാധ്യമാകും? പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും കിടന്ന് നാറുന്ന ആ നദി അവൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കിയെന്ന്?
1: എടാ, അതെ, കഴിഞ്ഞ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാ അവ അതിന് തുടക്കമിട്ടത്. തുടക്കത്തിൽ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവ ഒറ്റയ്ക്കായി. സ്വന്തം കയ്യിലെ 30,000 രൂപ മുടക്കി ചാക്കു ഉപകരണങ്ങളൊക്കെ വാങ്ങി. മലിനജലത്തിൽ കിടന്ന് മണിക്കൂറുകളോളം പണിയെടുത്തത് കൊണ്ട് കയ്യിലൊക്കെ കടുത്ത അണുബാധയുണ്ടായി. എന്നിട്ടും പക്ഷെ അവൻ പിൻവാങ്ങിയില്ല.
0: വലിയൊരു മാതൃക തന്നെയാണ് ആ 20-വയസ്സുകാരൻ കാണിച്ചിരിക്കുന്നത്. അല്ല, ആളുകളൊക്കെ ഇതറിഞ്ഞോ?
1: പിന്നെ അറിഞ്ഞില്ലേ? നദിയുടെ പഴയ അവസ്ഥയും വൃത്തിയാക്കിയ ശേഷമുള്ള മാറ്റവും കാണിച്ച് അവ ഇൻസ്റ്റാഗ്രാമിലിട്ട ബിഫോർ ആഫ്റ്റർ വീഡിയോ കോടിക്കണക്കിന് ആളുകളാണ് കണ്ടിരിക്കുന്നത്. അതോടെ പഞ്ചായത്തുകാരും വലിയ യന്ത്രങ്ങളുമായി പിന്തുണയുമായി എത്തി. ഇപ്പോൾ ദാ ദി ഓഷ്യൻ ക്ലീനപ്പ് പോലുള്ള വലിയ ആഗോള സംഘടനകളും അവനെ തേടി എത്തിയിട്ടുണ്ട്.
0: ദേ, ഇപ്പോ അവൻ യമുനാ നദി വൃത്തിയാക്കാനുള്ള ഒരു ശ്രമത്തിലാ.
1: ആ,
0: നമ്മുടെ സ്വച്ഛ് ഭാരത് മിഷന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം

0: ഇതാണ്, ഇങ്ങനെയുള്ള ചെറുപ്പക്കാരല്ലേ നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്.
1: ഇന്ത്യയിലെ ഓരോ വ്യക്തിയെയും ശുചിത്വം എന്ന പോരാട്ടത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്വച്ഛതാ ഹി സേവ അഥവാ ശുചിത്വമാണ് സേവനം എന്ന ക്യാമ്പയിൻ. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛഭാരത് മിഷന്റെ ഭാഗമായി രാജ്യത്തുടനീളം ശുചിത്വ ബോധവൽക്കരണവും ജനപങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന വാർഷിക ശുചിത്വ പ്രചാരണ പരിപാടിയാണ് സ്വച്ഛതാ ഹി സേവ. സെപ്റ്റംബർ 17 മുതൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 വരെ സ്വച്ഛഭാരത് ദിവസായി ആചരിക്കുന്നതിന്റെ മുന്നോടിയായാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ ഓരോ പൌരനെയും ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ഈ പരിപാടി ലക്ഷ്യമിടുന്നു.
2: രണ്ടായിരത്തി 2017 സ്വച്ഛതാ ഹി സേവ പ്രചാരണം രാജ്യത്ത് ആദ്യമായി ആരംഭിച്ചത്. സ്വച്ഛഭാരത് മിഷന് കൂടുതൽ ജനകീയ അടിത്തറ പാകുന്നതിനും കേവലം സർക്കാർ സംവിധാനങ്ങൾക്കപ്പുറം ജനങ്ങളുടെ സന്നദ്ധ സേവനത്തിലൂടെയും കൂട്ടായ അധ്വാനത്തിലൂടെയും ശുചിത്വം ഒരു ജീവിത രീതിയാക്കി മാറ്റുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. സ്വച്ഛതാ മേ സഹഭാഗ്, സ്വച്ഛഭാരത് വികസിത് ഭാരത് അഥവാ ശുചിത്വത്തിലെ പങ്കാളിത്തം, വെടിപ്പുള്ള ഭാരതം, വികസിത ഭാരതം എന്നതാണ് 2026 പ്രധാന സന്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യാപാരികൾ, യുവജന പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ പൂർണ്ണ സഹകരണത്തോടെ 5 പ്രധാന ലക്ഷ്യങ്ങളിൽ ഊന്നിയാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ.
1: 1. ദീർഘകാലമായി മാലിന്യം തള്ളുന്ന ഇടങ്ങളും പൊതുസ്ഥലങ്ങളും കണ്ടെത്തി കൃത്യമായ സമയപരിധിക്കുള്ളിൽ പൂർണ്ണമായി വൃത്തിയാക്കി മനോഹരമാക്കുക. 2. യുവജന പങ്കാളിത്തവും ബോധവൽക്കരണവും. 3. സഫായി മിത്ര അതായത് ശുചീകരണ ജീവനക്കാരുടെ സുരക്ഷയും ആദരവും. 4. ജനപങ്കാളിത്തം. 5. മാലിന്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് അതായത് പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുകയും മാലിന്യത്തിൽ നിന്ന് മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പ്രചാരം നൽകുകയും ചെയ്യുക.
2: ചുരുക്കത്തിൽ, എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധം ഓരോ പൗരനിലും വളർത്തിയെടുത്ത് ഒരു സ്വച്ഛ വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്നതാണ് സ്വച്ഛതാ ഹി സേവ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ശുചിത്വത്തെപ്പറ്റി ഭാരതീയർക്ക് അവബോധം നൽകുന്നതിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വളരെ വലുതാണ്. ശുചിത്വം ദൈവഭക്തിക്ക് തുല്യമാണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. 1901 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ തെരുവുകളും കക്കൂസുകളും രോഗികളുടെ താമസ സ്ഥലങ്ങളും വൃത്തിയാക്കാൻ അവിടെ വക്കീലായി പ്രവർത്തിക്കുകയായിരുന്ന ഗാന്ധിജി നേരിട്ട് സന്നദ്ധനായി. ഏത് തൊഴിലും ചെറുതല്ല എന്നതിന് അദ്ദേഹം ഒരു മാതൃക സൃഷ്ടിച്ചു. ആയിരത്തി 1915 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തപ്പോൾ പ്രതിനിധികൾ ഉപയോഗിച്ചിരുന്ന ശൌചാലയങ്ങളുടെ അവസ്ഥ അദ്ദേഹത്തെ വളരെയധികം അമ്പരപ്പിച്ചു. വേദിയും വൃത്തിഹീനമായിരുന്നു. എന്നിട്ടും ആചാരപരമായ വിശുദ്ധിയുടെയും ജാതി അടിസ്ഥാനമാക്കിയുള്ള അധ്വാനത്തിന്റെയും രൂഢമൂലമായ ആശയങ്ങൾ കാരണം ഉയർന്ന ജാതികളിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും ചൂലിൽ തൊട്ടില്ല. ഒരു പൊതുപ്രഖ്യാപനം നടത്താതെ തന്നെ ഗാന്ധിജി നിശബ്ദമായി ഒരു ചൂലും ബക്കറ്റും കണ്ടെത്തി വൃത്തിഹീനമായ കക്കൂസുകൾ സ്വയം വൃത്തിയാക്കി. അഭിഭാഷകനായ അദ്ദേഹം എന്തിനാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു തൊഴിലും മനുഷ്യ അന്തസ്സിന് താഴെയല്ലെന്ന് ഗാന്ധിജി മറുപടി നൽകി. കോൺഗ്രസ് നേതൃത്വത്തെ ഇത് ഞെട്ടിച്ചു. ശുചിത്വ തൊഴിലാളികളെ ചുറ്റിപ്പറ്റി ആഴത്തിൽ വേരൂന്നിയ സാമൂഹിക കളങ്കത്തെ ഒരു പ്രധാന വ്യക്തി നേരിട്ട് വെല്ലുവിളിച്ചത് അതാദ്യമായിരുന്നു.
1: ഗാന്ധിജി 20-ാം നൂറ്റാണ്ടിലെ വിഭാവനം ചെയ്ത ശുചിത്വ ഭാരതത്തിലേക്ക് എത്താൻ നാം ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. 2026 നിൽക്കുമ്പോഴും നാം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ശുചിത്വമില്ലായ്മ. ഇത് പ്രധാനമായും രണ്ട് രീതിയിലാണുള്ളത്: പൊതു ഇടങ്ങളിലെ വൃത്തിയില്ലായ്മയും വ്യക്തി ശുചിത്വമില്ലായ്മയും. ഇത് രണ്ടും ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ശൌചാലയങ്ങളുടെ ലഭ്യത.
2: ശൌചാലയങ്ങളുടെ അഭാവം സ്ത്രീകളുടെയും കൌമാരക്കാരായ പെൺകുട്ടികളുടെയും ജീവിതത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇരട്ടിയ ശേഷമോ വെളിച്ചം വീഴുന്നതിന് മുമ്പോ ദൂരസ്ഥലങ്ങളിലേക്ക് വിസർജനത്തിനായി പോകേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സ്കൂളുകളിലും വീടുകളിലും ശൌചാലയങ്ങളോ ആവശ്യത്തിന് ആർത്തവ ശുചിത്വ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ ഇന്ത്യയിലെ 23% പെൺകുട്ടികൾ കൗമാരപ്രായത്തിലെത്തുമ്പോൾ പഠനം ഉപേക്ഷിക്കുന്നതായി യുണിസെഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവയ്ക്ക് പുറമേ മഴക്കാലത്ത് മാലിന്യങ്ങൾ ഒഴുകി അടുത്തുള്ള കിണറുകളിലും ജലാശയങ്ങളിലും കലരുന്നതിലൂടെ ശുദ്ധജല സ്രോതസ്സുകൾ പൂർണ്ണമായി മലിനമാകുകയും വൻതോതിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുകയും ചെയ്യുന്നു. ശുചിത്വത്തിന്റെ ആവശ്യകതയെപ്പറ്റി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
3: ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ഗാവ് കി മാതാവോ ബഹനോ കെ സമ്മാൻ കാ ഏക അഭിയാൻ ചലാ സച്ച്മുച് മേ മാതാവോ ബഹനോ കി ഇജ്ജത് കെ ലിയേ ഇസ്സേ ബഡാ കോയി തോഹ്ഫാ നഹീ ഹോ സക്താ ജോ കി ഹം ടോയ്ലറ്റ് ബനാ കർകെ ദേതേ ഥേ. ആജ് മുജേ ഖുശി ഹൈ ദേശ് മേ ഐസി ബേട്ടിയാ ഹൈ ജോ ശൗചാലയ നഹീ തോ ശാദി നഹീ കരേംഗേ ഐസാ പ്രതി. സ്കൂളോ മേ ടോയ്ലറ്റ് കി ദിശാ മേ അഭിയാൻ ചലായാ. അപ്പ സ്കൂളോ മേ ബച്ചിയാ ജാതി ഹൈ തോ ഇൻ ബാതോ മേ ബഡി ജാഗരൂക് രഹതി ഹൈ പൂച്ചതി ഹൈ വ്യവസ്ഥ ദേഖതി ഹൈ ഉസ്കെ ബാദ് അഡ്മിഷൻ ദേഖതി ഹൈ. പഹലെ നഹീ ഥാ കി ഠീക് ഹൈ ജോ ഹൈ ജേൽ ലേംഗേ ക്യോ ജേലെ ക്യോ ഹമാരി ബേട്ടിയാ ജേലെ ക്യോ. ഔർ യേ സ്വച്ഛതാ കേ വിഷയ കോ ജബ് തക് ആപ് ഉസ് മഹിലാ കേ നജരിയെ സേ നഹീ ദേഖോഗേ കഭി ഇസ് സ്വച്ഛതാ കി താക്കത് കാ അന്ദാജ് നഹീ ആയേഗാ.
1: ഇതിനൊരു പരിഹാരം എന്നോണമാണ് സ്വച്ഛഭാരത് മിഷൻ ആരംഭിച്ചത്. ഇന്ത്യയിലെ തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം പൂർണമായും അവസാനിപ്പിക്കാനും ശുചിത്വ അനുബന്ധ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏറ്റവും വലിയ ദേശീയ പ്രചാരണ പരിപാടിയാണിത്. ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ 145 ജന്മവാർഷിക വേളയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഗാന്ധിജിയുടെ 150 ജന്മവാർഷികമായ 2019 ഒക്ടോബർ 2 ഇന്ത്യയെ പൂർണമായും തുറസായ വിസർജനമുക്ത രാജ്യമാക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം.
2: പദ്ധതിയുടെ 1-ാം ഘട്ടം പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ജനങ്ങളുടെ പെരുമാറ്റത്തിലെ മാറ്റത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതായത് പല പ്രദേശങ്ങളിലും ശൌചാലയങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ജനങ്ങൾ അത് ഉപയോഗിക്കുമായിരുന്നില്ല. വീടിനുള്ളിലോ സമീപത്തോ ശൌചാലയങ്ങൾ സ്ഥാപിക്കുന്നത് അശുദ്ധിയായി പലരും കണക്കാക്കി. ഈ ചിന്താഗതി മാറ്റുക എന്നതായിരുന്നു ഒരു പ്രധാന വെല്ലുവിളി. ഈ ഘട്ടത്തിൽ രാജ്യത്തുടനീളം 10.9 കോടിയിലധികം ഗാർഹിക ശൌചാലയങ്ങൾ നിർമ്മിച്ചു നൽകി. ഒന്നാം ഘട്ടത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകാനുമായി 2-ാം ഘട്ടം 2020-21 2024-25 കാലത്തേക്ക് ആരംഭിച്ചു. ഇതിനെ ODF+ ഘട്ടം എന്ന് വിളിക്കുന്നു. വീടുകളിൽ ശൌചാലയങ്ങൾ ഉറപ്പാക്കുന്നതോടൊപ്പം പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കമ്പോസ്റ്റിംഗ്, അഴുക്കുചാല സംസ്കരണം എന്നിവ നടപ്പാക്കുന്ന ഗ്രാമങ്ങളെ ODF+ ആയി പ്രഖ്യാപിക്കുന്നു. ഗോബർദ്ധൻ യോജന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം, സെപ്റ്റേജ് സംസ്കരണം എന്നിവ 2-ാം ഘട്ടത്തിൽ ലക്ഷ്യമിട്ടു. സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ, സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ എന്നീ രണ്ട് പദ്ധതികളിലൂടെയാണ് സ്വച്ഛ് ഭാരത് മിഷൻ നടപ്പിലാക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിൽ ആരോഗ്യകരമായ മാറ്റം കൊണ്ടുവരാനും സ്ത്രീകളുടെ സുരക്ഷയും മാന്യതയും ഉറപ്പാക്കാനും ശുചിത്വമില്ലായ്മ കാരണമുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ കുറയ്ക്കാനും സാധിച്ചു എന്നതാണ് സ്വച്ഛ് ഭാരത് മിഷന്റെ ഏറ്റവും വലിയ നേട്ടം.
1: ഇന്ത്യയിലെ ശുചീകരണ തൊഴിലാളികളും ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ജീവന് തന്നെ ഭീഷണിയാകുന്ന തൊഴിൽ സാഹചര്യങ്ങളാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അഴുക്കുചാലുകളും സെപ്റ്റിക് ടാങ്കുകളും സുരക്ഷാ ഉപകരണങ്ങളൊന്നുമില്ലാതെ ശുചീകരിക്കേണ്ടി വരുന്നത് വിഷവാതകം ശ്വസിച്ചുള്ള ദാരുണമായ മരണങ്ങൾക്കിടയാക്കുന്നു. കൈകൊണ്ട് മലമൂത്ര വിസർജ്യങ്ങൾ നീക്കം ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ട് 2013 കേന്ദ്ര സർക്കാർ ശക്തമായ നിയമം കൊണ്ടുവന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവർ അനുഭവിക്കുന്ന മറ്റൊരു പ്രധാന വിഷയം. ആവശ്യമായ മാസ്കുകൾ, ഗ്ലൗസുകൾ, സുരക്ഷാ ബൂട്ടുകൾ എന്നിവ ലഭിക്കാതെ വിഷലിപ്തമായ മാലിന്യങ്ങളുമായി നിരന്തരം ഇടപഴകേണ്ടി വരുന്നത് ശ്വാസകോശ രോഗങ്ങൾ, ത്വക്കു രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയവയിലേക്ക് ഇവരെ തള്ളിയിടുന്നു. തന്മൂലം ഈ മേഖലയിലെ ജീവനക്കാരുടെ ശരാശരി ആയുർദൈർഘ്യം പൊതുസമൂഹത്തെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക സുരക്ഷയില്ലായ്മയും കടുത്ത ചൂഷണവുമാണ് മറ്റൊരു പ്രധാന ഘടകം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം ഭൂരിഭാഗം ശുചിത്വ ജീവനക്കാരെയും കരാർ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. അതിലൂടെ ന്യായമായ വേതനം, പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങളിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടുന്നു. തുച്ഛമായ ശമ്പളം മാസങ്ങളോളം വൈകുന്നത് ഇവരെ കടുത്ത കടക്കണിയിലാക്കുകയും ചെയ്യുന്നു. ശുചിത്വം എന്നത് ഒരു പ്രത്യേക വിഭാഗക്കാർ മാത്രമല്ല, ഓരോരുത്തരും അവരവരുടെ ദിനചര്യയുടെ ഭാഗമാക്കണമെന്നാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത്.
2: എല്ലാ മേഖലയിലും ആധുനിക സാങ്കേതിക വിദ്യ വരുമ്പോൾ ശുചീകരണ മേഖലയിലും ഇവ ഉപയോഗപ്പെടുത്തണ്ടേ? അങ്ങനെ ചെയ്താൽ നേരത്തെ സൂചിപ്പിച്ച ഈ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. സ്വച്ഛത ആപ്പ് പോലുള്ള ആപ്പുകൾ പ്രാദേശികാടിസ്ഥാനത്തിൽ വികസിപ്പിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ദ്രുതഗതിയിലുള്ള ശുചീകരണത്തിനായി സാധിക്കും. സുരക്ഷിതമല്ലാത്ത തൊഴിൽ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിനായി മാനുവൽ ക്ലീനിംഗിൽ നിന്ന് യന്ത്രവൽകൃത ക്ലീനിംഗിലേക്കുള്ള മാറ്റം പ്രോത്സാഹിപ്പിക്കപ്പെടണം. യന്ത്രവൽകൃത ശുചിത്വ വ്യവസ്ഥയ്ക്കുള്ള ദേശീയ കർമ്മ പദ്ധതിയായ നമസ്തേ സ്കീം നിലവിലുണ്ട്. അടിയന്തര പ്രതികരണ ശുചിത്വ യൂണിറ്റുകൾ രൂപീകരിക്കണം. ഉയർന്ന അപകട സാധ്യതയുള്ള ഇടങ്ങളിലെ ശുചീകരണത്തിനായി സുരക്ഷാ ഗിയർ, സക്ഷൻ വാഹനങ്ങൾ, ഗ്യാസ് ഡിറ്റക്ടറുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പരിശീലനം ലഭിച്ച യൂണിറ്റുകൾ മുനിസിപ്പാലിറ്റികളിൽ സ്ഥാപിക്കണം. കേരളത്തിലെ സ്റ്റാർട്ടപ്പായ ജെൻ റോബോട്ടിക്സ് വികസിപ്പിച്ചെടുത്ത ബാൻഡിക്യൂട്ട് റോബോട്ടിക് ക്ലീനിംഗ് മാൻഹോളുകൾ മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ വൃത്തിയാക്കുന്നു. സക്ഷൻ ആൻഡ് ജെറ്റും ഗേ മെഷീനുകൾ, ഉയർന്ന മർദ്ദത്തിലുള്ള വാട്ടർ ജെറ്റിംഗ് ട്രക്കുകൾ, കട്ടിയുള്ള സ്ലഡ്ജ് മൃദുവാകുന്നു. അതേസമയം വാക്വം സക്ഷൻ ട്രക്കുകൾ മനുഷ്യസമ്പർക്കമില്ലാതെ മാലിന്യം വലിച്ചെടുക്കുന്നു. ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിച്ച് മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക.
1: സിക്കിമും ഇൻഡോറും ഇന്ത്യയിൽ ശുചിത്വത്തിന് പേരുകേട്ട സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ അത് സാധ്യമായത് പൊതുജനങ്ങളുടെ സ്ഥിരോത്സാഹം കൊണ്ടാണ്. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ ഭരണസ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരാ, നാം ഓരോരുത്തരും ശുചിത്വം ശീലമാക്കണം. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധം ഓരോ പൌരനിലും വളർത്തിയെടുക്കാം. ഒരു സ്വച്ഛ വികസിത ഭാരതം കെട്ടിപ്പടുക്കാം.

0: ശുചിത്വത്തിലൂടെ വികസനത്തിലേക്ക്. ചിത്രീകരണം സമാപിക്കുന്നു. രചന അനുപമ ജി കെ, ആഖ്യാനം എൻ ജി ജോഷിലാൽ, ലിജി അനിൽ, ശബ്ദസാന്നിധ്യം ബിജു കല്ലുവാതുക്കൽ, രജിത് ആറ്റിങ്ങൽ, അനൂപ് രാജ്.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രമേശൻ നായർ, ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിൽ യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ആദ്യമായി ചിത്രം ആകാശഗംഗ.

0: ചലച്ചിത്രഗാനം ഇനി 8:40 കേൾക്കാം. ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇന്നീ പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രൊജക്ടുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമവ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമവ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമവ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമവ്യവസായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും 3 പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. ഒന്നാമത് കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-നും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി ഇതിന്റെ പരിശീലനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് 10 തേനീച്ചക്കൂടുകൾ വീതം ലഭിക്കുന്നു. ഒപ്പം തേനീച്ച വളർത്തലിനുള്ള സാമഗ്രികളും ലഭിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കരകൌശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും അതുവഴി അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൌശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൌശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ബാലശാസ്ത്ര ലോകത്തിൽ മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
1: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. റാബി വിളകൾക്ക് 2027-28 വിപണന കാലയളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി. ഗോതമ്പും ബാർലിയും ഉൾപ്പെടെയുള്ള വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കാനാണ് തീരുമാനമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഹരിതോർജ ഇടനാഴിയുടെ 3-ാം ഘട്ട വികസനത്തിനും മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താനും ഇരുവർക്കുമിടയിൽ ധാരണയായി. സംസ്ഥാനത്തെ റോഡ് വികസന പദ്ധതികൾ ശാസ്ത്രീയമായി പഠിച്ച് മുൻഗണന നിശ്ചയിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് പ്രത്യേക സമിതിക്ക് രൂപം നൽകിയതായി മന്ത്രി PK ബഷീർ. നിലവിലുള്ള റോഡുകളുടെയും പാലങ്ങളുടെയും അവസ്ഥയും ഭാവിയിലെ ഗതാഗത ആവശ്യങ്ങളും വിലയിരുത്തി വികസന പദ്ധതികളുടെ സമഗ്ര പട്ടിക തയ്യാറാക്കുകയാണ് സമിതിയുടെ പ്രധാന ചുമതല. പ്രധാന ജംഗ്ഷനുകളുടെ വികസനം, ഫ്ളൈഓവർ നിർമ്മാണം, പുതിയ ബൈപ്പാസുകൾ എന്നിവയെക്കുറിച്ചും സമിതി വിലയിരുത്തും. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കരാറുകാരായ തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും GCDA യുടെയും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയത്. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമായി. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഡോക്യുമെന്ററി, ഹ്രസ്വചിത്രം എന്നിവയുടെ പ്രദർശനത്തിന് സ്ഥിരം വേദികൾ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തക നീന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിച്ചു. മേളയിലെ മികച്ച ചിത്രങ്ങൾക്കുള്ള അവാർഡുകളും അദ്ദേഹം വിതരണം ചെയ്തു. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നാളെ നടക്കുന്ന അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ പ്രചരണാർത്ഥമുള്ള വിളംബര

0: ജാഥ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വിവിധ വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്ത്യ നേടിയത്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീമിനത്തിൽ സഹിൽ യാദവ്, ഗണേഷ് മണിരത്നം, കുശാൽ ദലാൽ സഖ്യവും മിക്സഡ് ടീമിനത്തിൽ ചികിത, സഹിൽ യാദവ് സഖ്യവും വനിതകളുടെ ടീമിനത്തിൽ ജ്യോതി, പ്രതിക, ചികിത സഖ്യവുമാണ് സ്വർണം നേടിയത്. ഷൂട്ടിംഗ് ട്രാപ്പ് മിക്സഡ് ടീമിനത്തിൽ നീരു ഥാണ്ട, കിനാൻ ചെനായ് സഖ്യം സ്വർണം നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ കപിൽ പൊഖാരിയയും വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ പ്രിയയും വെങ്കലം സ്വന്തമാക്കി. ഗുസ്തി 87 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽകുമാർ വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഗുസ്തിയിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ ലക്ഷദ്വീപ് തീരത്തിന് സമീപമുണ്ടായിരുന്ന ഇറാനിയൻ ബോട്ടിൽ നിന്ന് 3000 കോടിയുടെ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടി. 526 കിലോഗ്രാം മെത്താഫെറ്റമിനും ഹെറോയിനുമാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത്. മുംബൈയിലേക്ക് പോവുകയായിരുന്ന ആസാദ് എന്ന ബോട്ടിൽ നിന്ന് 5 പാകിസ്ഥാൻ പൌരന്മാരെയും അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ കൊണ്ടുപോയ മയക്കുമരുന്നാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുബായിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനം പൈലറ്റുമാരിൽ ഒരാൾക്ക് കുത്തേറ്റതിനെ തുടർന്ന് സൌദി അറേബ്യയിലെ തബൂക്ക് വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. ഇസ്രായേൽ പൌരന്മാർ ഉൾപ്പെടെ 180-ഓളം യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. സംഭവത്തിൽ ഫ്ളൈ ദുബായ് വിമാനത്തിലെ ഒരു പൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു അറിയിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ വിൻഡീസ് നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 23-ാം ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 206 റൺസ് എന്ന നിലയിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ, പി ലീല, സുജാത എന്നിവർ പാടിയത് ചിത്രം ഒരു മുത്തശ്ശിക്കഥ.

0: Compound archery with the women's team, mixed team and men's team all finishing on top. India also struck gold in shooting, with the mixed trap team securing the top spot. Indian boxers added two more bronze medals to the tally, with Priya Gangas and Kapil Pokharia finishing on the podium today. Later in the day, wrestler Sunil Kumar won bronze in the men's 87-kilogram Greco-Roman event, beating the Philippines' Callum Johnston-Roberts 9-0. In women's hockey, India defeated South Korea 2-0 this evening to reach the final. Ishika Chaudhary and captain Salima Tete scored for India. In squash, Indian men's and women's teams advanced to the semi-finals, assuring two more medals. The top-seeded and defending champion men's team beat Kuwait 2-0. In men's cricket, chasing a target of 406 runs set by West Indies, India were 307 for 1 in 30.2 overs in the second ODI of the three-match series in Guwahati when reports last came in. And now, before we end the bulletin, the headlines once again. Centre approves hike in MSP for all rabi crops for marketing season 2027-28. Clears 5,548 crore rupee procurement of major pulses and oil seeds at MSP in Uttar Pradesh, Karnataka and Telangana for current kharif season. Prime Minister Narendra Modi says government is leaving no stone unturned to protect interests of farmers. Prime Minister Modi and US President Donald Trump review bilateral cooperation in trade, defense, energy and critical technologies during their telephonic conversation. That is all in the news at 9. Good night.
1: Akashavani. Vidyabhyasa Rangam.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് കടൽത്തീര ഭൂരൂപങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക പ്രസീത പി എസ്.
3: പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഭൂരിഭാഗം പേരും കടൽ കണ്ടിട്ടുള്ളവരാണ് അല്ലേ? അറ്റമില്ലാത്ത നീലാകാശത്തിന് താഴെ അനന്തമായി പരന്നുകിടക്കുന്ന സമുദ്രം ഒന്നിനു പുറകെ ഒന്നായി ആർത്തലച്ചെത്തി തീരത്തെ തഴുകി മടങ്ങുന്ന തിരമാലകൾ, അസ്തമയ സൂര്യന്റെ പൊൻപ്രഭയിൽ തിളങ്ങുന്ന നനഞ്ഞ മണൽപ്പരപ്പിലൂടെ നടക്കുമ്പോഴും തീരത്തെ കാറ്റാടിമരങ്ങളുടെ തലയാട്ടലുകൾ കാണുമ്പോഴും നമ്മുടെ മനസ്സ് ശാന്തമാകാറുണ്ട്. എന്നാൽ ഒരു ഭൂമിശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ചിന്തിച്ചിട്ടുണ്ടോ, ഈ കാണുന്ന തീരപ്രദേശങ്ങൾ വെറുമൊരു മനോഹരമായ കാഴ്ച മാത്രമാണോ? തീർച്ചയായുമല്ല. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിരന്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന തികച്ചും സജീവമായ ഒരു ഭൂവിജ്ഞാന ലാബോറട്ടറിയാണ് ഓരോ തീരദേശവും. തിരമാലകൾ രൂപപ്പെടുത്തുന്ന അത്ഭുതകരമായ ഭൂരൂപങ്ങളെക്കുറിച്ചും വേലിയേറ്റ വേലിയിറക്കങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും തീരപ്രദേശങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും അവ മനുഷ്യജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും നമുക്ക് വിശദമായി മനസ്സിലാക്കാം. നദികളും കാറ്റുകളുമൊക്കെ ചെയ്യുന്നതുപോലെ തീരപ്രദേശങ്ങളിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബാഹ്യ ഏജന്റാണ് സമുദ്രതിരമാലകൾ. തിരമാലകൾ പ്രധാനമായും രണ്ട് വിധത്തിലാണ് തീരങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നത്, അപരതനം, നിക്ഷേപണം എന്നിവയിലൂടെയാണ്. അപരതനം എന്നാൽ പാറകളെയും മണ്ണിലെയും വസ്തുക്കളെ ഉരച്ചും തകർത്ത് കടലിലേക്കും കൊണ്ടുപോകുന്ന പ്രക്രിയയാണ്. നിക്ഷേപണം എന്നത് സമുദ്രം ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കലും മണലും വസ്തുക്കളും തീരത്തടിഞ്ഞുകൂടുന്ന പ്രക്രിയയാണ്. നമുക്കാദ്യം തിരമാലകളുടെ അപരതനം മൂലം ഉണ്ടാകുന്ന പ്രക്രിയയിലെ അത്ഭുത രൂപീകരണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന്, സീ ക്ലിഫ്. തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഉയർന്ന പാറക്കെട്ടുകളിലേക്ക് കടൽ തിരമാലകൾ നിരന്തരം വന്നു പതിക്കുന്നു. ജലത്തിന്റെ സമ്മർദ്ദം കൊണ്ടും തിരമാലകൾ ചുമക്കുന്ന മണലും കല്ലുകളും ഇടിക്കുന്നതുകൊണ്ടും പാറയുടെ അടിഭാഗം തേഞ്ഞുപോവുകയും മുകൾ ഭാഗം കുത്തനെയുള്ള വലിയ പാറക്കെട്ടുകളായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവയാണ് കടൽത്തീര ക്ലിഫുകൾ. കേരളത്തിലെ വർക്കല, ഏഴുമല, ബേക്കൽ എന്നിവിടങ്ങളിലെ ക്ലിഫുകൾ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. രണ്ട്, സമുദ്രഗുഹകൾ. ക്ലിഫുകളുടെ അടിവശത്തുള്ള ദുർബലമായ പാറകളിൽ തിരമാലകൾ തുടർച്ചയായി ഇടിക്കുമ്പോൾ അവിടെ വലിയ ദ്വാരങ്ങൾ രൂപപ്പെടുന്നു. കാലക്രമേണ ഇവ വലിപ്പമേറി വലിയ ഗുഹകളായി മാറുന്നു. ഇവയെ നമ്മൾ കടൽ ഗുഹകൾ എന്ന് വിളിക്കുന്നു. 3. സമുദ്ര കമാനങ്ങൾ. അപരദനം അവിടെയും അവസാനിക്കുന്നില്ല. ഒരു കടൽഗുഹയുടെ ഇരുവശങ്ങളിൽ നിന്നും അപരദനം തുടരുമ്പോൾ ഗുഹയുടെ മറുഭാഗത്തേക്ക് തുളഞ്ഞു കയറി ജലം ഒഴുകാൻ തുടങ്ങുന്നു. മുഗൾ ഭാഗം മാത്രം ഒരു മേൽക്കൂര പോലെ ബാക്കിയാവുകയും താഴെ വഴി രൂപപ്പെടുകയും ചെയ്യും. ഇതിനെ സമുദ്ര കമാനം എന്ന് വിളിക്കുന്നു. 4. സമുദ്ര സ്തംഭങ്ങൾ. കടൽപാലങ്ങളുടെ മുഗൾ ഭാഗം കാലക്രമേണ തിരമാലകളുടെയും കാറ്റിൻ്റെയും ആഘാതത്താൽ തകർന്നു വീഴുന്നു. ഇതോടെ തീരത്തുനിന്നും മാറി കടലിൽ ഒറ്റപ്പെട്ട വലിയ തൂണുകൾ പോലെ പാറകൾ മാത്രം നിവർന്നു നിൽക്കും. ഇവയാണ് സീ സ്റ്റാക്കുകൾ അല്ലെങ്കിൽ സമുദ്രസ്തംഭങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രകൃതിയുടെ ഈ അപരദന പ്രക്രിയയുടെ ഘട്ടങ്ങൾ അത്യന്തം വിസ്മയകരമാണ്. ഇതുവരെ നമ്മൾ തിരമാലകൾ പാറകളെ ഉടച്ചു വാർക്കുന്ന അപരദന പ്രക്രിയയെക്കുറിച്ചാണ് കേട്ടത്. എന്നാൽ അപരദനത്തിലൂടെ തകരുന്ന ഈ പാറക്കഷ്ണങ്ങളും മണലുമൊക്കെ എവിടെ പോകുന്നു? അവിടെയാണ് തിരമാലകളുടെ അടുത്ത പ്രവർത്തനമായ നിക്ഷേപണം അഥവാ ഡെപ്പോസിഷൻ ആരംഭിക്കുന്നത്. തിരമാലകൾ അടിയൊഴുക്കുകളിലൂടെയും തിരകളുടെ ശക്തിയാലും ഈ മണലും എക്കലും തീരത്തേക്ക് തള്ളിക്കൊണ്ടുവരുന്നു. ഇതുവഴി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ബീച്ചുകൾ. തിരമാലകൾ കൊണ്ടുവരുന്ന എക്കലും മണലും ചിപ്പികളും തീരത്തടിഞ്ഞുകൂടി വിശാലമായ മണൽപ്പരപ്പുകൾ രൂപപ്പെടുന്നു. ഇവയാണ് നമ്മൾ കാണുന്ന ബീച്ചുകൾ. കോവളം, ശംഖുമുഖം, മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കാപ്പാട് തുടങ്ങി കേരളത്തിൻ്റെ തീരദേശത്തെ പ്രശസ്തമായ ബീച്ചുകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. 2. മണൽത്തിട്ടകൾ. ചില പ്രദേശങ്ങളിൽ മണലും ചരലും തീരത്തിന് സമാന്തരമായി കടലിനുള്ളിൽ അടിഞ്ഞുകൂടി നീളമുള്ള തിട്ടകൾ രൂപപ്പെടാറുണ്ട്. വെള്ളത്തിനടിയിലോ മുകളിലോ ആയി കാണപ്പെടുന്ന ഇത്തരം ഘടനകളെ മണൽത്തിട്ടകൾ എന്ന് വിളിക്കുന്നു. 3. സ്പിറ്റുകൾ അഥവാ മണൽ നാക്കുകൾ. മണൽത്തിട്ടയുടെ ഒരു അറ്റം കരയുമായും മറുഭാഗം കടലിലേക്ക് നീണ്ടും നിൽക്കുന്ന അവസ്ഥയെയാണ് സ്പിറ്റ് എന്ന് വിളിക്കുന്നത്. ഇവ കരയിൽ നിന്നും കടലിലേക്ക് നീളുന്ന മണൽ നാവുകൾ പോലെ കാണപ്പെടുന്നു. 4. ലഗൂണുകൾ. തീരത്തിന് സമാന്തരമായി രൂപപ്പെടുന്ന നീളമുള്ള മണൽത്തിട്ടകൾ ചിലപ്പോൾ കടലിന്റെ ഒരു ഭാഗത്തെ പ്രധാന കടലിൽ നിന്നും പൂർണ്ണമായോ ഭാഗികമായോ വേർതിരിക്കാറുണ്ട്. ഇത്തരത്തിൽ സമുദ്രത്തിൽ നിന്നും വേർപെട്ട് കരയോട് ചേർന്ന് നിൽക്കുന്ന ഉപ്പുവെള്ള തടാകങ്ങളെയാണ് ലഗൂണുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ വേമ്പനാട്ടുകായൽ, അഷ്ടമുടിക്കായൽ, കായംകുളം കായൽ, ഒഡീഷയിലെ പ്രശസ്തമായ ചിൽക്കാ തടാകം എന്നിവ ലഗൂണുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ കായലുകൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കും ഉൾനാടൻ ജലഗതാഗതത്തിന് നൽകുന്ന സംഭാവന ചെറുതല്ല. കടൽത്തീരത്ത് നിൽക്കുമ്പോൾ ചില സമയങ്ങളിൽ വെള്ളം വളരെ മുന്നോട്ട് കയറി വരുന്നതും ചില സമയങ്ങളിൽ വെള്ളം പിന്നിലേക്ക് ഇറങ്ങിപ്പോകുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദിവസത്തിൽ കൃത്യമായ ഇടവേളകളിൽ കടൽ ജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്ന ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ വേലിയേറ്റവും വേലിയിറക്കവും എന്ന് വിളിക്കുന്നത്. ഇതിന് പിന്നിലെ പ്രധാന ശാസ്ത്രീയ കാരണം എന്താണ്? സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ബലവും ഭൂമിയുടെ ഭ്രമണം മൂലം ഉണ്ടാകുന്ന അപകേന്ദ്ര ബലവുമാണ് ഇതിന് കാരണം. കടൽ ജലനിരപ്പ് ഉയരുന്നതിനെ വേലിയേറ്റമെന്നും ജലനിരപ്പ് താഴുന്നതിനെ വേലിയിറക്കമെന്നും വിളിക്കുന്നു. സ്പ്രിംഗ് ടൈഡ് ആൻഡ് നീപ് ടൈഡ്. വാവ് വേലിയേറ്റം അമാവാസി പൗർണമി ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരുമ്പോൾ ആകർഷണ ബലം കൂടുതലായിരിക്കും. അപ്പോൾ സാധാരണയേക്കാൾ ശക്തമായ വേലിയേറ്റമുണ്ടാകുന്നു. ഇതിനെ വാവ് വേലിയേറ്റം അഥവാ സ്പ്രിംഗ് ടൈഡ് എന്ന് വിളിക്കുന്നു. നീപ് ടൈഡ്. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ആകർഷണ ബലം പരസ്പരം ലംബമായി അഥവാ 90 ഡിഗ്രിയിൽ വരുമ്പോൾ വേലിയേറ്റത്തിൻ്റെ ശക്തി കുറയുന്നു. ഇതിനെ നീപ് ടൈഡ് എന്ന് വിളിക്കുന്നു. വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും പ്രാധാന്യം. വലിയ കപ്പലുകൾക്ക് ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് എളുപ്പത്തിൽ അടുക്കാൻ വേലിയേറ്റം സഹായിക്കുന്നു. വേലിയിറക്ക സമയത്ത് തീരങ്ങളിലെ അഴുക്കുകളും എക്കൽ അവശിഷ്ടങ്ങളും കടലിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നു. കായലുകളിലേക്കും പുഴകളിലേക്കും ഉപ്പുവെള്ളം കയറുന്നതും മത്സ്യസമ്പത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതും ഇതിനോട് അനുബന്ധിച്ചാണ്. മറ്റൊരു പ്രധാന ഭാഗമായ ഇന്ത്യയുടെ തീരസമതലങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യക്ക് ഏകദേശം 7,516.6 കിലോമീറ്റർ നീളമുള്ള നീണ്ട കടൽ തീരമുണ്ട്. ഭാരതത്തിൻ്റെ തീരസമതലങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം, പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. പടിഞ്ഞാറൻ തീരസമതലം എന്നാൽ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. താരതമ്യേന ആഴവും വീതിയും കുറഞ്ഞ ഇടുങ്ങിയ തീരപ്രദേശമാണിത്. വീതി 10 മുതൽ 15 കിലോമീറ്റർ വരെയാണ്. നിരവധി കായലുകൾ, ബീച്ചുകൾ, ക്ലിഫുകൾ, ദ്വീപുകൾ എന്നിവ ഇവിടെ കാണപ്പെടുന്നു. കേരളത്തിൻ്റെ തീരപ്രദേശം ഈ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും കിഴക്കൻ ഘട്ടത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഒഡീഷയിലെ മഹാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. പടിഞ്ഞാറൻ തീരസമതലത്തെ അപേക്ഷിച്ച് വീതി കൂടിയ തീരപ്രദേശമാണിത്. വീതി 50 മുതൽ 100 കിലോമീറ്റർ വരെയാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ നിർമ്മിക്കുന്ന വിശാലമായ ഡെൽറ്റകൾ ഇവിടെ കാണപ്പെടുന്നു. തീരദേശ സംരക്ഷണവും മനുഷ്യജീവിതവും. തീരപ്രദേശങ്ങൾ മനുഷ്യൻ്റെ സംസ്കാരത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മത്സ്യബന്ധനം തീരദേശവാസികളുടെ പ്രധാന ഉപജീവന മാർഗമാണിത്. വ്യാപാരവും തുറമുഖങ്ങളും ചരിത്രാതീത കാലം തൊട്ടേ സമുദ്രമാർഗമുള്ള വിദേശ വ്യാപാരത്തിന് തീരങ്ങൾ സഹായിച്ചു. ഉദാഹരണത്തിന് കൊച്ചി തുറമുഖം. ധാതുസമ്പത്ത് കേരളത്തിലെ കൊല്ലം, ചവറ തുടങ്ങിയ തീരപ്രദേശങ്ങളിലെ കറുത്ത മണലിൽ അടങ്ങിയിരിക്കുന്ന ഇൽമനൈറ്റ്, റൂട്ടെയിൽ, മോണോസൈറ്റ് തുടങ്ങിയ അപൂർവ ധാതുക്കൾ വ്യാവസായികമായി അത്യന്തം പ്രാധാന്യമുള്ളതാണ്. ടൂറിസം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ബീച്ചുകൾ വലിയ സാമ്പത്തിക വരുമാനം നൽകുന്നു. തീരശോഷണവും പ്രതിരോധ മാർഗങ്ങളും എന്നാൽ ഇന്ന് തീരപ്രദേശങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് തീരശോഷണം. ശക്തമായ കടലാക്രമണം മൂലം തീരത്തെ മണ്ണും മനുഷ്യവാസ മേഖലകളും കടലെടുത്തു പോകുന്ന അവസ്ഥയാണിത്. ഇതിനെ തടയാൻ മനുഷ്യൻ നിർമ്മിക്കുന്ന കടൽഭിത്തികളും പുലിമുട്ടുകളും താൽക്കാലിക ആശ്വാസം മാത്രമാണ് നൽകുന്നത്. എന്നാൽ പ്രകൃതി തന്നെ ഇതിനൊരു സുസ്ഥിര മാർഗം കരുതി വച്ചിട്ടുണ്ട്. അവയാണ് കണ്ടൽക്കാടുകൾ, കാറ്റാടിമരങ്ങൾ എന്നിവ. കണ്ടൽക്കാടുകൾ തീരങ്ങളെയും ജീവജാലങ്ങളെയും വേലിയേറ്റങ്ങളിൽ നിന്നും കൂറ്റൻ തിരമാലകളിൽ നിന്നും സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ ഒരു ഭിത്തികളാണ്. ഇവയുടെ വേരുകൾ മണ്ണൊലിപ്പ് തടയുകയും സമുദ്രജീവികൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. കാറ്റാടിമരങ്ങൾ തീരത്തെ ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കാനും പൂഴിമണ്ണ് ഒഴുകിപ്പോകാതെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. കടൽത്തീരം എന്നത് വെറുമൊരു മനോഹരമായ പ്രകൃതി ദൃശ്യമല്ലെന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ നിരന്തരം മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സജീവമായ ഒരു ഭൂവിജ്ഞാന മേഖലയാണെന്നും നാം മനസ്സിലാക്കി. ഇന്ത്യയുടെ വിശാലമായ തീരപ്രദേശം രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരവും സാമ്പത്തികവുമായ പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് വഹിക്കുന്നത്. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും അവയുടെ ഭൂപ്രകൃതി, വീതി, നദികളുടെ പ്രവർത്തനം, ഡെൽറ്റകൾ, കായലുകൾ തുടങ്ങിയവയിൽ വ്യത്യസ്ത സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നു. കേരളത്തിൻ്റെ തീരപ്രദേശം പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമായതിനാൽ കായലുകൾ, ബീച്ചുകൾ, തീരദേശ സമതലങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഇവിടെ കാണാം. വേമ്പനാട്ടുകായൽ, അഷ്ടമുടിക്കായൽ, കായംകുളം കായൽ തുടങ്ങിയ ജലാശയങ്ങൾ കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിനും സാമ്പത്തിക ജീവിതത്തിനും വലിയ സംഭാവന നൽകുന്നു. പുരാതന കാലം മുതൽ തന്നെ കടൽ മനുഷ്യരുടെ യാത്രകൾക്കും വ്യാപാര ബന്ധങ്ങൾക്കും സംസ്കാരങ്ങളുടെ കൈമാറ്റത്തിനും പ്രധാനപ്പെട്ട വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങൾ സാമ്പത്തിക മേഖലയുടെ മാത്രമല്ല സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങളാണ്. എന്നാൽ മനുഷ്യൻ്റെ അമിതമായ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവും തീരപ്രദേശങ്ങൾക്ക് നിരവധി വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. തീരസംരക്ഷണം എന്നത് കടൽഭിത്തികളും പുലിമുട്ടുകളും നിർമ്മിക്കുന്നതിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. പ്രകൃതിയോട് ചേർന്നുള്ള സുസ്ഥിരമായ തീരസംരക്ഷണമാണ് ദീർഘകാല പരിഹാരത്തിൻ്റെ അടിസ്ഥാനം. കണ്ടൽക്കാടുകൾ, തീരദേശ സസ്യജാലങ്ങൾ, കാറ്റാടിമരങ്ങൾ, മണൽത്തിട്ടകൾ തുടങ്ങിയ പ്രകൃതിദത്ത സംവിധാനങ്ങളെ സംരക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തീരദേശ വിഭവങ്ങളുടെ ശാസ്ത്രീയവും ഉത്തരവാദിത്വപരവുമായ ഉപയോഗവും ഉറപ്പാക്കണം. അവസാനമായി, കടൽ നമ്മുടേത് മാത്രമല്ല, ഭാവി തലമുറകളുടേതുമാണ് എന്ന ബോധം ഓരോരുത്തരിലും വളർത്തിയെടുക്കേണ്ടതുണ്ട്. പ്രകൃതിയെ കീഴടക്കുക എന്നതിന് പകരം പ്രകൃതിയോടൊപ്പം സഹകരിച്ചുകൊണ്ടുള്ള വികസനമാണ് നമുക്ക് ആവശ്യം. തീരപ്രദേശങ്ങളുടെ സൗന്ദര്യവും ജൈവ വൈവിധ്യവും വിഭവങ്ങളും സംരക്ഷിക്കുമ്പോൾ മാത്രമേ അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യ സമൂഹങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയൂ. തിരമാലകൾ തീരത്തെ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ അറിവും കരുതലും ഉത്തരവാദിത്വവും ചേർന്നാൽ ആ മാറ്റത്തിന് പൊരുത്തപ്പെട്ടുകൊണ്ട് തീരപ്രദേശങ്ങളെ സംരക്ഷിക്കാനാകും. പ്രകൃതിയെ മനസ്സിലാക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയോടൊപ്പം സുസ്ഥിരമായി മുന്നേറുക, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം.
2: കടൽത്തീര ഭൂരൂപങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക പ്രസീത PS.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
4: ആകാശവാണി ഇപ്പോൾ ശ്രീ M.K. ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ ഇടപ്പള്ളി A. കുമാർ വയലിൻ, പാലക്കാട് A. മൃദംഗം, പയ്യന്നൂർ T. മുഖർശംഖ്. ആദ്യം ശുദ്ധസാവേരി രാഗത്തിലുള്ള സദാശിവകുമാര എന്നാരംഭിക്കുന്ന പാപനാശം ശിവൻ കൃതി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എം കെ ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി. ശ്രീ ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, പാലക്കാട് എ ഗണേശൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. കച്ചേരി തുടരുന്നു. തോടിരാഗത്തിലുള്ള കമലാംബികെ എന്നാരംഭിക്കുന്നു. രൂപകതാളം രണ്ടു കള, ദീക്ഷിതർ കൃതി.

0: ശ്രീ എം കെ ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ശ്രീ ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, ശ്രീ പാലക്കാട് എ ഗണേശൻ മൃദംഗം, ശ്രീ പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഭദ്ര എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം സക്കീർ ജാക്സൺ, പാടിയത് സന്തോഷ് കേശവ്, രഞ്ജിനി ജോസ്.

0: ആകാശവാണി. ഇപ്പോൾ സുഭാഷിതം ഡോക്ടർ വി എസ് ശർമ്മ അവതരിപ്പിക്കുന്നു.
1: ശരീരം സ്വരൂപം തഥാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഘ്രിപത്മേ മനശ്ചേന്ന ലഗ്നം തതക്കിം തതക്കിം തതക്കിം തതക്കിം. ശങ്കരഭഗവത്പാദരുടെ പ്രശസ്തമായ ഗുർവഷ്ടകത്തിലെ ആദ്യ ശ്ലോകമാണിത്. ദേഹസൗന്ദര്യം, സുന്ദരിയായ പത്നി, യശസ്, മേരുപർവ്വതം പോലെ ധനം, ഇങ്ങനെ അഭികാമ്യമായ സകല കാര്യങ്ങളും ആർജിക്കാം. അതെല്ലാം നേടിയാലും മനസ്സിൽ ഗുരുവിനെപ്പറ്റി ചിന്തയില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഗുരുകാരുണ്യം കൊണ്ട് വിദ്യ നേടാം. വിദ്യാർജനത്തിൻ്റെ ഫലമായി കളത്രപുത്രാദികളും ധനാദികളും അടങ്ങുന്ന ഐശ്വര്യം സ്വന്തമാക്കാം. അന്യരുടെ ദൃഷ്ടിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യാം. എന്നാൽ വളർന്നു കഴിയുമ്പോൾ ഏതൊരു ഗുരുവിൻ്റെ അനുഗ്രഹത്താലുമാണോ ലൗകിക നേട്ടങ്ങൾ എല്ലാം ആർജിച്ചത്? ആ ഗുരുവിനൊരിടം മനസ്സിൽ നൽകുന്നില്ലെങ്കിൽ പിന്നെ നേടിയ നേട്ടങ്ങൾ കൊണ്ട് എന്ത് ഫലം? 9-ൽ 8 ശ്ലോകങ്ങളിലായി ശിഷ്യഹൃദയത്തിൽ ഗുരുവിനുണ്ടാകേണ്ട സ്ഥാനത്തെപ്പറ്റി വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ് ഗുരു. ശ്രീമദ് ഭാഗവതത്തിൽ ഗുരു വളരെ വ്യക്തമായി പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. 24 ഗുരുക്കന്മാരെപ്പറ്റി അവിടെ വിവരിക്കുന്നു. ക്ഷമ പഠിപ്പിക്കുന്നത് ഭൂമിയാണെന്നാണ്. സർവം സഹയാണ് ഭൂമി. സുകുമാരകവി ഗുരുനിന്ദ ചെയ്തതിന് സ്വയം പരിഹാരം കണ്ടത് ഉമിത്തിയിൽ സ്വയം നീറി ദേഹത്യാഗം ചെയ്താണ്. വ്യാസൻ, വസിഷ്ഠൻ, സനൽകുമാരൻ, യാജ്ഞവൽക്യൻ, ഗൗഡപാദർ, ഗോവിന്ദ ഭഗവത് പാദർ, ശ്രീ ശങ്കരാചാര്യർ തുടങ്ങി എത്രയോ ഹൃഷിതുല്യരായ ഗുരുക്കന്മാരുണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ ഗുരുദക്ഷിണ ചെയ്തത് പഞ്ചജനനെ നിഗ്രഹിച്ച് ഗുരുപുത്രനെ വീണ്ടുകൊടുത്താണ്. ദക്ഷിണാമൂർത്തിയാണ് ആദ്യ ഗുരു. ഗുരുപരമ്പരകൾ, ഗുരുകുലങ്ങൾ തുടങ്ങിയവയിൽ എല്ലാം നമുക്കുണ്ടായിരുന്നു. നൃത്ത സംഗീതാദി കലകൾക്കും ഗുരുപരമ്പര സവിശേഷ പ്രാധാന്യത്തോടെ സ്മരിക്കപ്പെടുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഗുരുക്കന്മാരുടെയും ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെയും മറ്റും കഥയല്ല, പുതിയതാണ്, പൂർവകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. മഹാഭാരതത്തിൽ ആനുശാസനിക പർവത്തിൽ ഗുരുത്വ സവിശേഷതകളെ പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീശങ്കരൻ തന്നെ വിവേക ചൂടാമണിയിൽ ഉത്തമ ഗുരു എപ്രകാരമുള്ള ആളായിരിക്കണം, ഉത്തമ ശിഷ്യൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്നെല്ലാം സൂചിപ്പിക്കുന്നു. ഗുരുർബ്രഹ്മ, ഗുരുർവിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരുസാക്ഷാത് പരം ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ. ഇതാണ് നമ്മുടെ ഗുരുവന്ദനം. ഉത്തമനായ ഗുരുവിൻ്റെ സ്മരണയും ഗുരുവിൻ്റെ അനുഗ്രഹവും ഉത്തമനായ ശിഷ്യന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ മറ്റെന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും ധന്യത കൈവരുകയില്ല. ഗുർവഷ്ടകം നമുക്ക് ഒരു ഉത്തമ പാഠമാണ് നൽകുന്നത്.
0: ഡോക്ടർ വി എസ് ശർമ്മ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655321, 9496595321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ഓഫ് ക്യാപ്റ്റൻ സ്മിത്ത് മഷാർ, ദി ഇന്ത്യൻ പൈലറ്റ് ഓഫ് ഫ്ലൈ ദുബായ് ഫ്ലൈറ്റ് FZ-1073. ഹി വാസ് ഇഞ്ചേർഡ് വൈൽ ഹെൽപ്പിംഗ് എവേർട്ട് എ മേജർ ഇൻ ഫ്ലൈറ്റ് ക്രൈസിസ് ദറ്റ് ഫോഴ്സ് ദി എയർക്രാഫ്റ്റ് ടു ഡൈവേർട്ട് ടു ടബൂക്ക് ഇൻ സൗദി അറേബ്യ. ഇൻ എ സ്റ്റേറ്റ്മെന്റ് ഓൺ എക്സ്, ദി ഇന്ത്യൻ എംബസി സെറ്റ് ക്യാപ്റ്റൻ മഷാർ ഇസ് കറന്റ്ലി അഡ്മിറ്റഡ് ടു എ ഹോസ്പിറ്റൽ ഇൻ ടബൂക്ക് ആൻഡ് റിസീവിംഗ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. The India Meteorological Department IMD has forecast heavy rainfall along with thunderstorms and lightning over coastal Karnataka, Kerala, Mahe, interior Karnataka, Tamil Nadu, Puducherry and Karaikal today. The IMD predicted similar conditions in Nagaland, Manipur, Mizoram and Tripura today. In men's cricket, India crushed the West Indies by 8 wickets in the second ODI of the 3-match series at Barsapara Cricket Stadium in Guwahati last night, taking an unassailable 2-0 lead. Put into bat, West Indies posted their highest ever ODI total of 405 for 7. India comfortably chased down the target in 43.3 overs, losing only 2 wickets. And India enjoyed its most successful day at the ongoing Asian Games in Japan so far, winning 4 medals yesterday. India's medal tally has risen to 60, including 10 gold, 21 silver and 29 bronze medals. And that is the end of this news bulletin.